ഇത് ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, വൈശാഖം 21, കൊല്ലവർഷം 1201, മേടം 28, 2026 May 11 തിങ്കൾ. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 50 സെക്കൻഡും. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ആകാശവാണി കൊച്ചി FM നിലയത്തിന്റെ ഇന്ന്

0: സുഭാഷിതം.
1: വിദ്യാലയത്തിൽ അധ്യാപകൻ കുട്ടികൾക്കൊരു ഹോംവർക്ക് കൊടുത്തു. ഒരാഴ്ചയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എഴുതിക്കൊണ്ടുവരിക. പക്ഷെ ഏറ്റവും പ്രധാനമായി അവസാനം എഴുതി ചേർക്കേണ്ടത് ഞാൻ ചെയ്ത കുഞ്ഞു നന്മകൾ എന്നതായിരിക്കണം. വെള്ളിയാഴ്ച ചോദിക്കുമ്പോൾ ചെയ്ത നന്മകളൊക്കെ പറയുകയും വേണം. രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ ഒരു ഹോംവർക്ക് കൊടുത്തത്. വളരെ ഉത്സാഹത്തോടെ വെള്ളിയാഴ്ച സ്കൂളിലെത്തിയ കുട്ടികൾ അവർ ചെയ്ത കുഞ്ഞു നന്മകൾ ഓരോന്നായി പറയാൻ തുടങ്ങി. ഒരു കുട്ടി പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥനയോടെ എഴുന്നേൽക്കും, കിടക്കുന്നതിന് മുൻപ് പരിപാലിച്ച ദൈവത്തിന് നന്ദി പറയും. മറ്റൊരു കുട്ടി പറഞ്ഞു, ഞാൻ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു, ചേട്ടനോട് വഴക്കുണ്ടായിരുന്നു, ആ വഴക്ക് തീർത്തു, ഇപ്പോൾ എനിക്ക് വീട്ടിൽ ആരോടും പിണക്കമില്ല. ഒരു മിടുക്കി ഓടി വന്ന് പറഞ്ഞു, എനിക്ക് സാധിക്കുന്നതുപോലെ അച്ഛനെയും അമ്മയെയും സഹായിച്ചു. ഒരു കുട്ടി മാത്രം പറയാനൊന്നുമില്ലാതെ കരഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ ഒരു നന്മയും ചെയ്തില്ല മാഷേ എന്ന് പറഞ്ഞ് അവൻ പൊട്ടിക്കരയാൻ തുടങ്ങി. അവൻ്റെ അരികിൽ അധ്യാപകൻ ചെന്നിട്ട് ചോദിച്ചു, നീ ഒരു ദിവസം എഴുന്നേൽക്കുന്ന സമയം മുതൽ രാത്രി കിടക്കുന്നതുവരെയുള്ള കാര്യങ്ങൾ ഒന്ന് പറയൂ എന്ന്. അവൻ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്, എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒരു ഉമ്മ കൊടുക്കും. അപ്പോൾ കിടക്കുമ്പോഴോ എന്ന് ചോദിച്ചപ്പോൾ, എഴുന്നേൽക്കുമ്പോഴും കിടക്കുന്നതിന് മുൻപും അവർക്ക് ചുംബനം നൽകിയേ ഉറങ്ങാറുള്ളൂ എന്നാണ് അവൻ പറഞ്ഞത്. അധ്യാപകൻ മറ്റു കുട്ടികളോട് ഒന്ന് കൈയടിക്കാൻ പറഞ്ഞു. എന്നിട്ട് കൂട്ടിച്ചേർത്തു, ഒരുപാട് കുഞ്ഞു നന്മകളിലെ വലിയ നന്മ കേട്ടില്ലേ നിങ്ങൾ. കുട്ടികൾ ഉറക്കെ കൈയടിച്ചു. കുഞ്ഞു നന്മകൾ എന്ന പ്രയോഗത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഈ കാലഘട്ടത്തിൽ. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ചിലതൊക്കെയുണ്ട്, അത് വലിയ കാര്യങ്ങൾ ആയിരിക്കണം എന്നില്ല. മറ്റുള്ളവരെ കേൾക്കുക എന്നതാകാം, അരികെ ഇരുന്ന് ആശ്വസിപ്പിക്കുക എന്നതാകാം, ചില കുഞ്ഞു ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക എന്നതാകാം, ഒന്ന് സംസാരിക്കുക എന്നതാകാം. നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ, നമ്മുടെ സമയം പോലും നഷ്ടമാകാത്ത തരത്തിൽ ചില കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. മറ്റുള്ളവരുടെ മുഖത്തും അവരുടെ ജീവിതത്തിലും വെളിച്ചം വിതറുന്ന കാര്യങ്ങൾ. കുട്ടികൾ പറഞ്ഞ ഉത്തരങ്ങളിൽ പിണക്കം മാറ്റി എന്നുള്ള ഒരൊറ്റ ഉത്തരത്തിലെ വലിയ നന്മയെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. എനിക്ക് ആരോടും പിണക്കമില്ല എന്ന് പറയുന്നത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചും വലിയ നേട്ടമാണ്. പുഞ്ചിരി ജീവിതത്തോട് ചേർത്ത് വയ്ക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അവയ്ക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കും. വർഷങ്ങളായി പിണക്കത്തെ ചേർത്ത് വെച്ചുകൊണ്ട് വലിയ ഭാരവുമായി നടക്കുന്ന എത്രയോ പേരുണ്ട് നമുക്കിടയിൽ. ചങ്കിൽ ഒരു കല്ല് വെച്ചതുപോലെ ഭാരവുമായി നടക്കുന്നവർ പിണക്കം ഇല്ലാതാക്കി നോക്കിയേ. തുറന്നു പറച്ചിലുകളിലൂടെ ചില പിണക്കങ്ങളൊക്കെ ഇല്ലാതാക്കുവാൻ സാധിക്കും. ചെറിയൊരു യാത്രയിലൂടെ പിണക്കങ്ങൾ ഇല്ലാതാക്കുവാൻ സാധിക്കും. പിണക്കങ്ങളില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ശാന്തമായി ഒഴുകുന്ന അരുവി പോലെ തന്നെയാണ്. മനസ്സിൽ ആ ഒരു ശാന്തത എന്നും ഉണ്ടാകും. മാറ്റം നമ്മിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അതെ, ഈ ദിനം നമ്മിലെ ചെറിയ മാറ്റങ്ങൾക്കുള്ള ദിനമായി മാറട്ടെ. ഒപ്പം ഒരുപാടൊരുപാട് കുഞ്ഞു നന്മകളാൽ സമ്പന്നമാകട്ടെ, സുന്ദരമാകട്ടെ ഈ ദിനം.
0: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ആൻസൻ കുറുമ്പത്തുരുത്ത്. ഇതാകാശവാണി കൊച്ചി.

0: FM 102.3.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിൽ പങ്കെടുക്കും. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചത്. തമിഴ്നാട്ടിൽ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. DMK നിയമസഭാ കക്ഷി നേതാവായി ഉദയനിധി സ്റ്റാലിനെ ഇന്നലെ ചേർന്ന യോഗം തിരഞ്ഞെടുത്തു. അണ്ണാ DMK ഇതുവരെ കക്ഷി നേതാവിനെ തീരുമാനിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ഡൽഹി AKG ഭവനിൽ ആരംഭിച്ച CPIM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് സമാപിക്കും. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ അധ്യക്ഷതയിലാണ് യോഗം. മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും എ വിജയരാഘവനും ഉൾപ്പെടെ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. സ്പെയിനിൽ ഹാൻഡ വൈറസ് ബാധയുണ്ടായ കപ്പലിലെ ജീവനക്കാരെയും യാത്രക്കാരെയും സ്വന്തം രാജ്യങ്ങളിലെത്തിച്ച് ക്വാറന്റൈനിലാക്കുന്ന നടപടി ആരംഭിച്ചു. കപ്പൽ ജീവനക്കാരായിരുന്ന 2 ഇന്ത്യക്കാരെ നെതർലൻഡ്സിൽ എത്തിച്ച ശേഷം ക്വാറന്റൈൻ ചെയ്തു. 2 പേരിലും രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് മിതമായ നിരക്കിൽ നോട്ട്ബുക്കുകളും പഠനോപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് കോഴിക്കോട് കൺസ്യൂമർ ഫെഡ് സൂപ്പർ മാർക്കറ്റിൽ ത്രിവേണി മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റ് രാവിലെ പ്രവർത്തനം തുടങ്ങും. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാനും രക്ഷിതാക്കൾക്ക് ആശ്വാസമാകാനുമാണ് സ്റ്റുഡൻസ് മാർക്കറ്റുകൾ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ ആദ്യ നാടകത്തിന്റെ പ്രക്ഷേപണം ഇന്ന് രാത്രി 9:30. മോഹൻലാൽ മുഖ്യ കഥാപാത്രത്തിന് ശബ്ദം നൽകുന്ന തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാര് കണ്ടു എന്ന നാടകമാണ് ഇന്ന്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു റായ്പൂരിൽ മുംബൈ ഇന്ത്യൻസിനെ 2 wicketsന് തോൽപ്പിച്ചു. നേരത്തെ ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ തോൽപ്പിച്ചിരുന്നു.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, വയലുപ്പള്ളി ശ്രീധരൻ മേനോന്റെ ശോകഭാവം എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 മുതൽ 7:25 വരെ FM ഡയലോഗ് ആദ്യഭാഗം, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിത മലയാളം, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ. 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും സമകാലികം. 7:50 നവൽപാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം, തുടർന്ന് എന്തു പഠിക്കണം എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, പല്ലുമാറ്റിവെക്കൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രോസ്തോഡോണ്ടിസ്റ്റും ഇംപ്ലാന്റോളജിസ്റ്റുമായ ഡോക്ടർ ആദിത്യ മോഹനുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: അറിയിപ്പുകൾ തുടരുന്നു. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് ചിത്രമഞ്ജരി. 10:55 നാട്ടുവിശേഷം. 11:00 സഹയാത്രിക, സംരംഭകയായ സോണിയ യേശുദാസുമായി അഭിമുഖം. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. 12:05 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. അമൃത് പദ്ധതി കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ അമൃത് 2 ഘട്ടത്തിൽ, തുടർന്ന് ലളിതഗാനങ്ങൾ. 12:40 പ്രകാശധാര, 1:00 തിരനോട്ടം, അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ. 2:00 ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര, തത്സമയ ഫോണിന് ഇഷ്ടഗാന പരിപാടി. 3:00 പാട്ടിന്റെ നാട്ടുവഴി, പൊള്ളുന്ന ചൂടിൽ ആശ്വാസം പകരുന്ന കടൽ തീരങ്ങൾ, മുനമ്പം, ചെറായി, കുഴിപ്പുള്ളി, വളപ്പ്, പുതുവയ്പ് തീരങ്ങളിലൂടെ ഒരു യാത്ര അവസാന ഭാഗം. നാലുമണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് വാട്സപ്പ് സന്ദേശകാന പരിപാടി നാലുമണിപ്പൂക്കൾ.

5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്രഗാനങ്ങൾ 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:50 കാർഷിക ജീവനം. മണ്ണറിഞ്ഞും മനസ്സറിഞ്ഞും കൃഷി ചെയ്യാം. റിട്ടയർഡ് ഫോറസ്റ്റ് ഓഫീസർ ജി രാധാകൃഷ്ണന്റെ കൃഷിപാഠങ്ങൾ. വിവിധ ഇനം അലങ്കാര മത്സ്യങ്ങൾ, പക്ഷികൾ എന്നിവയുടെ പരിപാലനത്തോടൊപ്പം അക്വാപോണിക്സ് കൃഷിയും ടെറേറിയം നിർമ്മാണവും. പരിപാടികളെക്കുറിച്ച് അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി 6:00 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.

സമയം 6:10:25. 102.3 MHz ആകാശവാണി കൊച്ചി എഫ് എം പരിപാടികൾ തുടരുകയാണ്. ഇപ്പോൾ പ്രഭാതഗീതം. യേശുദാസ് പാടിയ ഗാനം ആദ്യം. രചന ശ്രീനാരായണ ഗുരു, സംഗീതം കലവൂർ ബാലൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾകോട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: പി എസ് നമ്പീശന്റെ വരിക.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഗായിക രാധിക തിലക്, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സന്തോഷ് വിനോദ്.

പ്രഭാതഗീതം സമാപിച്ചു. ഇനി കാർഷിക വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കര ഓട്ടോക്യാഡിലൂടെ ലാൻഡ്സ്കേപ്പ് ഡിസൈനിംഗ് എന്ന വിഷയത്തിൽ 5 ദിവസത്തെ ഓൺലൈൻ പരിശീലനം നടത്തുന്നു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രമാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. ഇന്നു മുതൽ 15 വരെയാണ് പരിശീലനം. ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെ ഓൺലൈനായും പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 85 47 83 72 56. ഇമെയിൽ cel@gmail.com. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 85 47 83 72 56. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് റബ്ബറിന്റെ ശാസ്ത്രീയമായ വിളവെടുപ്പിലൂടെ പ്രത്യേക പരിശീലനം ഈ മാസം 18 മുതൽ 22 വരെയുള്ള തീയതികളിൽ നടത്തുന്നു. കേരളത്തിൽ നിന്നുള്ളവർക്കും കേരളത്തിന് പുറത്തു നിന്നുള്ളവർക്കും പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 62 38 09 21 75. 62 38 09 21 75. കേരള കാർഷിക സർവ്വ

0: സർവകലാശാലയുടെ തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ അലങ്കാര സസ്യകൃഷി വിഭാഗത്തിൽ വിവിധ മുന്തിയയിനം അലങ്കാര ചെടികൾ മിതമായ വിലയിൽ വിൽപ്പനയ്ക്ക് ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 85 47 15 40 10 85 47 15 40 10. മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ മനുരത്ന മനുവർണ നെൽവിത്തുകൾ, മാവിൻ്റെ 21 ഇനങ്ങളുടെ തൈകൾ, 5 ഇനം പ്ലാവിൻ്റെ തൈകൾ, മോഹിത് നഗർ ഇനം കവുങ്ങ്, കേരശ്രീ തെങ്ങിൻ തൈ, പേരയ്ക്ക ഇനങ്ങൾ, 4 ഇനം ചാമ്പാ ലെയർ, നാരകം, സപ്പോട്ട ഗ്രാഫ്റ്റ്, കുരുമുളക് ലെയർ തൈകൾ, റംബൂട്ടാൻ ബഡ്, വേപ്പ്, കറിവേപ്പില, സീതപ്പഴം, നിലക്കടല എന്നിവയുടെ തൈകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487 2 37 07 26. 0487 2 37 07 26. മണർക്കാട് റീജിയണൽ പൗൾട്രി ഫാമിൽ ഒരു ദിവസം പ്രായമായ നല്ല ഇനം ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് പൊതുജനങ്ങൾക്കും അംഗീകൃത എഗ്ഗർ നഴ്സറികൾക്കും മുൻകൂർ ബുക്കിംഗ് അടിസ്ഥാനത്തിൽ ലഭ്യത അനുസരിച്ച് എല്ലാ ചൊവ്വാഴ്ചകളിലും ഒരു ദിവസം പ്രായമായ ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ ഫാമിലെ കൗണ്ടറിൽ വിൽക്കപ്പെടുന്നതാണ്. ബുക്ക് ചെയ്യുന്നതിനായി 0481 2 37 37 10 എന്ന നമ്പർ വഴിയോ നേരിട്ടോ ബന്ധപ്പെടാവുന്നതാണ്. പിടക്കോഴി കുഞ്ഞുങ്ങൾ 25 രൂപ നിരക്കിലും പൂവൻ കുഞ്ഞുങ്ങൾ 5 രൂപ നിരക്കിലും വിൽക്കപ്പെടുന്നു. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0481 2 37 37 10. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന സുരക്ഷിത ഭക്ഷണം നമ്മുടെ അവകാശം എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിൻ്റെ പുതിയ ബാച്ച് ഈ മാസം 14 ആരംഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0487 2 43 85 66. 0487 2 43 85 66. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 25,500, കൊപ്ര 14,800, കുരുമുളക് ഗാർബിൾഡ് 72,000, അൺഗാർബിൾഡ് 70,000, റബ്ബർ RSS4 25,700, RSS5 25,300.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: പ്രകൃതിയുടെ രുചി. സമയം 6 മണി കഴിഞ്ഞ് 32 മിനിറ്റും 5 സെക്കൻഡും.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: പ്രധാന പത്രവാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ഭാഗമായുണ്ടായ പ്രതിസന്ധിയെ തുടർന്ന് പെട്രോൾ ഡീസൽ ഉപയോഗം ജനങ്ങൾ പരമാവധി കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സി ജോസഫ് വിജയ് അധികാരമേറ്റു. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. കർണാടക ആസൂത്രണ മന്ത്രി ഡി സുധാകർ അന്തരിച്ചു. തൊഴിൽ ചട്ടലംഘനം. 3 വർഷത്തിനിടെ 1,000-ലേറെ ജീവനക്കാരെ എയർ ഇന്ത്യ പിരിച്ചുവിട്ടതായി സിഇഒ കാമ്പൽ വിൽസൺ അറിയിച്ചു. സ്കൂൾ തുറക്കാൻ 3 ആഴ്ച. പാഠപുസ്തക വിതരണവും അധ്യാപകർക്കുള്ള വേനലവധിക്കാല പരിശീലനവും പണമില്ലാത്തതിനാൽ അനിശ്ചിതത്വത്തിൽ. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. മുഹമ്മദ് നസിയെ 1-3 ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. IPL ക്രിക്കറ്റിൽ ലഖ്നൌവിനെതിരെ ചെന്നൈയ്ക്ക് 5 വിക്കറ്റ് ജയം.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
6: ആരോഗ്യക്കുറിപ്പുകൾ ചൊവ്വ വ്യാഴം
5: രാവിലെ 7:15 മെഹറിങ്ങിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം.
6: ഫോൺ 94 97 45 79 70.
7: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
8: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
9: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ ശോകഭാവം എന്ന കവിത. ആലാപനം അജിത സുരേഷ്.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
4: നമ്പർ മറക്കല്ലേ, 90 20 620 630.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾകോട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: പ്രിയ ശ്രോതാക്കൾ, ഇന്ന് രാവിലെ 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. പല്ലു മാറ്റിവെക്കൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രോസ്തോഡോണ്ടിസ്റ്റും ഇംപ്ലാന്റോളജിസ്റ്റുമായ ഡോക്ടർ ആദിത്യ മോഹനുമായി അഭിമുഖം.
8: ഒരിക്കലും ഒരു ആർട്ടിഫിഷ്യൽ ടീത്തിന് കംപ്ലീറ്റ് ആയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ നാച്ചുറൽ പല്ലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇനാമൽ ഉണ്ട്, അതിൽ പെരിയഡോണ്ടൽ ലിഗമെന്റ്സ് ഉണ്ട്, അതിന് കിട്ടുന്ന എല്ലിന്റെ ഉറപ്പ്. ആ ഉറപ്പ് ഒരിക്കലും നമ്മുടെ ആർട്ടിഫിഷ്യൽ ടീത്തിന് കംപ്ലീറ്റ് ആയി പൂർണ്ണമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു പരിധി വരെ നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും നമുക്ക് പൂർണ്ണമായിട്ട് ഒരിക്കലും റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാച്ചുറൽ പല്ലിനെ മാക്സിമം നമ്മൾ സേവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നാച്ചുറൽ പല്ലിനെ സേവ് ചെയ്യുന്നത് ഇപ്പൊ ഒരു ഫില്ലിംഗ് ആയിട്ടാണെങ്കിലോ ഒരു റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ആണോ അല്ലെങ്കിൽ.
0: ഇന്ന് രാവിലെ 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM.

ഹെൽത്ത് ലൈൻ. ആകാശവാണി കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484-2-42-63-87, 0484-2-42-63-97, അല്ലെങ്കിൽ 94-46-45-58-88. സമയം ഇന്ന് വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്.

ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് തിരനോട്ടം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ. രണ്ടു മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. മൂന്ന് മണിക്ക് പാട്ടിന്റെ നാട്ടുവഴി. പൊള്ളുന്ന ചൂടിൽ ആശ്വാസം പകരുന്ന കടൽ തീരങ്ങൾ. മുനമ്പം, ചെറായി, കുഴിപ്പള്ളി, വളപ്പ്, പുതുവൈപ്പ് തീരങ്ങളിലൂടെ ഒരു യാത്ര.

വൈകിട്ട് 6:50 കാർഷിക ജീവനം. മണ്ണറിഞ്ഞും മനസ്സറിഞ്ഞും കൃഷി ചെയ്യാം, റിട്ടയേർഡ് ഫോറസ്റ്റ് ഓഫീസർ ജി രാധാകൃഷ്ണന്റെ കൃഷിപാഠങ്ങൾ. വിവിധ ഇനം അലങ്കാര മത്സ്യങ്ങൾ, പക്ഷികൾ എന്നിവയുടെ പരിപാലനത്തോടൊപ്പം അക്വാപോണിക്സ് കൃഷിയും ടെറേറിയം നിർമ്മാണവും. എറണാകുളത്തുള്ള മെർലിൻ അനൂപ് സംസാരിക്കുന്നു. രാത്രി 9:30 തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ദൈവത്തിൻ മനമാര് കണ്ടു, രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല ശബ്ദവിന്യാസം ധീരജ് സുകുമാരൻ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ. വാർത്തകൾക്ക് ശേഷം എഫ് എം ഡയറിയാണ്. 6:55 ആകാശവാണി കൊച്ചി എഫ് എം 102.3.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം? എന്തു പറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
3: ആർബിഐ പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
6: പ്ലാറ്റ്ഫോം നമ്പർ 2 ചലനെ വാലി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്
7: ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ്.

0: ചാർജ് ചെയ്യാനാ?
1: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
2: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
1: കണ്ടില്ലേ
0: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
3: നോ സിഗ്നൽ.
2: ഇനി എന്ത് ചെയ്യും?
0: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
1: ഏയ് മണ്ടത്തരം നിർത്ത്.
2: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
3: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
2: RBI പറയുന്നു,
1: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
4: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. Brush before bed.
5: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൌരന്മാർ സ്വയം നിയന്ത്രണത്തിലൂടെ വിദേശനാണ്യ ശേഖരം സംരക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തീരുമാനം വൈകിയേക്കുമെന്ന് സൂചന. തമിഴ്നാട്ടിൽ നിയുക്ത MLA സത്യപ്രതിജ്ഞയോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ഇന്ന് തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാര കണ്ടു രാത്രി 9:30. AFC Under-17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ചൈനയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൌരന്മാർ സ്വയം നിയന്ത്രണത്തിലൂടെ വിദേശ നാണ്യ ശേഖരം സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനത്തിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് പൊതുഗതാഗത സംവിധാനങ്ങളും കാർപൂളിംഗും കൂടുതൽ ആശ്രയിക്കാൻ ജനങ്ങൾ തയ്യാറാകണമെന്ന് അദ്ദേഹം ഹൈദരാബാദിലെ റാലിയിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
6: വിദേശങ്ങളിൽ നടത്തുന്ന ആഡംബര വിവാഹങ്ങൾ ഒഴിവാക്കാനും ഒരു വർഷത്തേക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത് പരിമിതപ്പെടുത്താനും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. വിദേശത്തേക്ക് പണമൊഴുക്ക് കുറയ്ക്കാൻ ഇത്തരം വിട്ടുവീഴ്ചകൾ അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. നാടൻ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സമൂഹം തയ്യാറാകണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. 2047 വികസിത ഭാരത ലക്ഷ്യം കൈവരിക്കാൻ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുകയും പ്രാദേശിക ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുകയും വേണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു.
5: സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചത്. ജാംനഗറിൽ നിന്ന് വിമാനത്തിലെത്തുന്ന പ്രധാനമന്ത്രി റോഡ് ഷോയിൽ പങ്കെടുത്ത ശേഷം ക്ഷേത്ര പുനർനിർമ്മാണത്തിന് നേതൃത്വം നൽകിയ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. ക്ഷേത്ര ദർശനത്തിന് ശേഷം പൊതുസമ്മേളനത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ചടങ്ങിൽ അമൃതപർവ തപാൽ സ്റ്റാമ്പും അനുസ്മരണ നാണയവും നരേന്ദ്രമോദി പ്രകാശനം ചെയ്യും. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി നിർണയത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. AICC നിരീക്ഷകർ റിപ്പോർട്ടും ഹൈക്കമാൻഡ് ചർച്ചയും പൂർത്തിയായെങ്കിലും തീരുമാനം ഇനിയും വൈകിവെക്കുമെന്നാണ് റിപ്പോർട്ട്. ഹൈക്കമാൻഡ് തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് കേരളത്തിലെ നേതാക്കൾ. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി ഗ്രൂപ്പുകൾക്കിടയിൽ പോസ്റ്റർ യുദ്ധവും സമൂഹമാധ്യമ പ്രചാരണങ്ങളും ശക്തമായതിൽ പാർട്ടി നേതൃത്വം അതൃപ്തി അറിയിച്ചിരുന്നു. ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്നും അനാവശ്യമായ അവകാശവാദങ്ങൾ ഒഴിവാക്കണമെന്നും AICC കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ഡൽഹി AKG ഭവനിൽ ആരംഭിച്ച CPI പൊളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് സമാപിക്കും. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനും A.V. ഉൾപ്പെടെ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. അസമിൽ NDA ഗവൺമെന്റ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത ഹിമന്ത ബിശ്വ ശർമ്മയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. ഗോഹട്ടിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഹിമന്തയ്ക്ക് 102 MLA പിന്തുണയുണ്ട്. ഇന്നലെ ലോക്ഭവനിൽ ഗവർണറെ കണ്ട് ഹിമന്ത ബിശ്വ ശർമ്മ അവകാശമുന്നയിച്ചിരുന്നു. തമിഴ്നാട്ടിൽ നിയുക്ത MLA സത്യപ്രതിജ്ഞയോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം വിജയ് ഇന്നലെ സംസ്ഥാനത്തെ ക്രമസമാധാന സാഹചര്യം അവലോകനം ചെയ്തു. പ്രതിപക്ഷ DMK നിയമസഭാ കക്ഷി നേതാവായി ഉദയനിധി സ്റ്റാലിനെ തെരഞ്ഞെടുത്തു. എന്നാൽ അണ്ണാ DMKക്ക് ഇതുവരെ കക്ഷി നേതാവിനെ തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 May 11 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തിയ ദിവസത്തെ ഓർമ്മിപ്പിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും സാങ്കേതിക നേട്ടങ്ങൾ എത്തിച്ചേരുന്നുവെന്ന് ദിനാഘോഷം ഉറപ്പാക്കും. നിർമ്മിത ബുദ്ധി, ബഹിരാകാശ ശാസ്ത്രം, ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തി 2047 വികസിത് ഭാരത് ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയെ നയിക്കുകയാണ് ഈ വർഷത്തെ ദിനാഘോഷത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ഇന്ത്യ

0: ആഗോളതലത്തിൽ മൂന്നാം സ്ഥാനത്തെത്തിയതായി മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്. പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ആഭ്യന്തര സോളാർ മൊഡ്യൂൾ ശേഷി ഏകദേശം ഇരട്ടിയായി. 2024 മാർച്ചിലെ 38 ജിഗാവാട്ട് 2025 മാർച്ച് ആയപ്പോഴേക്കും 74 ജിഗാവാട്ടായി ഉയർന്നു. പശ്ചിമേഷൻ സമാധാനവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പുതിയ സമാധാന നിർദ്ദേശങ്ങൾ ഒട്ടും സ്വീകാര്യമല്ലെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. പ്രശ്നപരിഹാരത്തിന് അമേരിക്ക മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾക്ക് പകരമാണ് പാകിസ്ഥാൻ വഴി ഇറാൻ ബദൽ നിർദ്ദേശം സമർപ്പിച്ചത്. സ്പെയിനിൽ ഹാൻഡ വൈറസ് ബാധയുണ്ടായ കപ്പലിലെ ജീവനക്കാരെയും യാത്രക്കാരെയും സ്വന്തം രാജ്യങ്ങളിൽ എത്തിച്ച് ക്വാറന്റൈനിലാക്കുന്ന നടപടി ആരംഭിച്ചു. രോഗവ്യാപനം തടയാൻ ആവശ്യമായ ദേശീയ ആരോഗ്യ സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിച്ചായിരിക്കും ഇവരെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുന്നത്. 42 ദിവസം ഇവരെ ഒറ്റയ്ക്ക് താമസിപ്പിക്കണമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം. കപ്പൽ ജീവനക്കാരായിരുന്ന രണ്ട് ഇന്ത്യക്കാരെ നെതർലൻഡ്സിൽ എത്തിച്ച ശേഷം ക്വാറന്റൈൻ ചെയ്തു. രണ്ടുപേരിലും രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ ആദ്യ നാടകം ഇന്ന് രാത്രി 9:30 പ്രക്ഷേപണം ചെയ്യും. പിറ്റേന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് നാടകത്തിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാരി കണ്ടു എന്ന നാടകമാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്. പ്രശസ്ത നടൻ മോഹൻലാലാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത്. MR ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, നന്ദു, സന്ധ്യാരാജേന്ദ്രൻ, സാജൻ സൂര്യ തുടങ്ങിയവരും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. ജയരാജ് മിത്രയുടെ രചനയിൽ റൂബി ബാബുവാണ് നാടകത്തിന്റെ സംവിധായിക. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിക്കുന്ന നാടകോത്സവം May 18 സമാപിക്കും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്നും, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ നാളെയും കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. AFC അണ്ടർ-17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ആതിഥേയരായ ചൈനയെ നേരിടും. ചൈനയിലെ സുഷോ സ്പോർട്സ് സെന്റർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ലെബനനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ക്വാർട്ടർ പ്രവേശം. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. കൊച്ചിയിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ 1-3 ഗോളിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചത്. തുടർച്ചയായ 3 ജയത്തോടെ 14 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 8 സ്ഥാനത്താണ്. ഇന്ന് ഈസ്റ്റ് ബംഗാൾ പഞ്ചാബ് FC നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു റായ്പൂരിൽ മുംബൈ ഇന്ത്യൻസിനെ 2 തോൽപ്പിച്ചു. ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ധർമ്മശാലയിൽ നേരിടും. വൈകിട്ട് 7:30 മത്സരം. കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സീനിയർ ഡിവിഷൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിക്കും. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്യും. ആദ്യ മത്സരത്തിൽ കണ്ണൂർ ജില്ലാ പോലീസും കൊളച്ചേരി ബിൻജാഡ്സും ഏറ്റുമുട്ടും. തലശ്ശേരിയിലും പരിസരത്തും ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി ഭീതി പരത്തിയ കാട്ടുപോത്തിനെ വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടിച്ചു. പിന്നീട് വയനാട് തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിൽ തുറന്നുവിട്ടു. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കാട്ടുപോത്തിന്റെ സാന്നിധ്യം വനംവകുപ്പ് അധികൃതർ നിരീക്ഷിച്ചു വരികയായിരുന്നു. പാനുണ്ട, വടക്കുംപാട്, കാവുംഭാഗം, കൊളശ്ശേരി എന്നിവിടങ്ങളിലാണ് കാട്ടുപോത്ത് എത്തിയത്. വനപ്രദേശത്ത് നിന്നും ഏകദേശം 13.5 കിലോമീറ്റർ അകലെയുള്ള ജനസാന്ദ്രതയേറിയ മേഖലയായതിനാൽ കാട്ടുപോത്തിനെ സ്വാഭാവികമായി തുരത്തി ഓടിക്കുന്നത് പ്രായോഗികമായിരുന്നില്ല. നാട്ടുകാരുടെ ആശങ്ക കണക്കിലെടുത്ത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ പ്രത്യേക അനുമതിയോടെയാണ് മയക്കുവെടിവെച്ച് പിടികൂടിയത്. കാട്ടുപോത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് തോൽപ്പെട്ടിയിലെ ഉൾവനത്തിൽ തുറന്നുവിട്ടതെന്ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ SY ഷാഖ് അറിയിച്ചു.
0: മലപ്പുറത്തെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ വരുമാനത്തിൽ മികച്ച മുന്നേറ്റം സ്വന്തമാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷം 5.34 കോടി രൂപയുടെ വരുമാനം സ്റ്റേഷൻ നേടി. മുൻവർഷത്തെ അപേക്ഷിച്ച് വരുമാനത്തിൽ 32 ലക്ഷം രൂപയുടെ വർധന. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും മേധ പട്കർക്കും പെരുമാൾ മുരുകനും പുരസ്കാര സമർപ്പണവും നാളെ ഉച്ചകഴിഞ്ഞ് കണ്ണൂർ ചേംബർ ഹാളിൽ നടത്തും. രാവിലെ സ്നേഹസംഗമം പ്രൊഫസർ MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് വൈകിട്ട് കണ്ണൂർ മഹാത്മാമന്ദിരത്തിൽ ശതാബ്ദി ദീപം തെളിയിക്കും. കോഴിക്കോട് മുക്കം നിലയത്തിന് അനുവദിച്ച അസ്ക ഷേപ്പ് ഷിഫ്റ്റർ ലൈറ്റിംഗ് സംവിധാനം മുക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ ചാന്ദിനി വിനോദ് സ്വിച്ച് ഓൺ ചെയ്തു. രാത്രികാല രക്ഷാപ്രവർത്തനങ്ങൾക്ക് വെളിച്ചം നൽകുന്ന ഉപകരണമാണിത്. മലയോര മേഖലയിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഫയർഫോഴ്സിന് പുതിയ സംവിധാനം വെളിച്ചം പകരും. ആയുർവേദ മസാജ് സെന്ററിന്റെ മറവിൽ യുവാവിനെ കെണിയിൽപ്പെടുത്തി മർദ്ദിച്ച് പണവും സ്വർണ്ണാഭരണവും തട്ടിയെടുത്ത കേസിൽ 3 തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരൂരിലെ ഓറ വെൽനസ് നടത്തിപ്പുകാരൻ തിരുവനന്തപുരം സ്വദേശി സൌദ്, കോട്ടയം സ്വദേശി ജയന്തി, ഓച്ചിറ സ്വദേശി വീണ എന്നിവരാണ് പിടിയിലായത്. വിദ്യാർത്ഥികൾക്ക് മിതമായ നിരക്കിൽ നോട്ട്ബുക്കുകളും പഠനോപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് കൺസ്യൂമർ ഫെഡ് സൂപ്പർമാർക്കറ്റിൽ ത്രിവേണി മെഗാ സ്റ്റുഡന്റ്സ് മാർക്കറ്റ് രാവിലെ പ്രവർത്തനം

0: തുടങ്ങും. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാനും രക്ഷിതാക്കൾക്ക് ആശ്വാസമാകാനുമാണ് കോഴിക്കോട്ട് സ്റ്റുഡന്റ്സ് മാർക്കറ്റുകൾ സംഘടിപ്പിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൌരന്മാർ സ്വയം നിയന്ത്രണത്തിലൂടെ വിദേശനാണ്യ ശേഖരം സംരക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തീരുമാനം വൈകിയേക്കുമെന്ന് സൂചന. തമിഴ്നാട്ടിൽ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞയോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ഇന്ന് തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാരി കണ്ടു രാത്രി 9:30. AFC അണ്ടർ 17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ചൈനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:55 12 സെക്കൻഡും.

വിവിധ ഇനങ്ങൾ കോർത്തെടുത്ത ആകാശവാണി കൊച്ചി എഫ് എം പ്രിയ ശ്രോതാക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്നത്തെ എഫ് എം ഡയറി. സ്വാഗതം എല്ലാവർക്കും ഇന്നത്തെ എഫ് എം ഡയറിയിലേക്ക്.

0: ചിന്താശകലം. നിങ്ങൾ എത്ര പതിയെ പോകുന്നു എന്നത് പ്രശ്നമല്ല, നിങ്ങൾ യാത്ര അവസാനിപ്പിക്കരുത് എന്നതാണ് പ്രധാനം. കൺഫ്യൂഷ്യസിന്റെ വാക്കുകൾ. ഈ ചിന്താശകലവുമായി ആരംഭിക്കാം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ FM ഡയറി. ഇന്നത്തെ ചോദ്യം ഇതാണ്: കേരളത്തിലെ ഏത് ഭക്ഷ്യവിളയുടെ വിവിധ അത്യുൽപാദന ഇനങ്ങളാണ് ശ്രീജയ, ശ്രീ കനക, ശ്രീവിജയ, ശ്രീരക്ഷ എന്നിവ? കേരളത്തിലെ ഏത് ഭക്ഷ്യവിളയുടെ വിവിധ അത്യുൽപാദന ഇനങ്ങളാണ് ശ്രീജയ, ശ്രീ കനക, ശ്രീവിജയ, ശ്രീരക്ഷ എന്നിവ? ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിനായി കാത്തിരിക്കൂ FM ഡയറിയുടെ അവസാന ഭാഗം വരെ. 8:30 തൊട്ട് മുൻപാണ് ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം. പ്രിയ ശ്രോതാക്കളെ കേട്ടുകൊണ്ടിരിക്കുക FM ഡയറി, ആകാശവാണി കൊച്ചി FM 102.3.
1: വിലക്കുറവ്, ഡിസ്കൗണ്ട് എന്നൊക്കെ കേൾക്കുമ്പോ എനിക്കത്ര വിശ്വാസം തോന്നാറില്ല. പക്ഷേ സിറ്റി സിൽസിൽ ഷോപ്പിംഗിന് പോയപ്പോ അത്ഭുതപ്പെട്ടു പോയി. യഥാർത്ഥ ഓഫറും യഥാർത്ഥ വിലക്കുറവും ബെസ്റ്റ് സെലക്ഷനും സിറ്റി സിൽസിൽ തന്നെ.
0: സേവന വാർത്തകളുമായി തുടരാം. 2026 ട്രോളിംഗ് നിരോധന കാലയളവിലേക്ക് തോട്ടപ്പള്ളി ഫിഷറീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് കടൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ലൈഫ് ഗാർഡുകളെ താൽക്കാലിക അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കുന്നു. രജിസ്റ്റേർഡ് മത്സ്യത്തൊഴിലാളികൾ ആയിരിക്കണം. 20-നും 60-നും ഇടയിൽ പ്രായമുള്ളവർക്കും നീന്തൽ പ്രാവീണ്യമുള്ളവർക്കും അപേക്ഷിക്കാം. മുൻ പരിചയമുള്ളവർക്ക് മുൻഗണന. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നാളെയാണ്. താൽപര്യമുള്ളവർക്ക് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ, ഫിഷറീസ് സ്റ്റേഷൻ, തോട്ടപ്പള്ളി ഹാർബർ, ആലപ്പുഴ എന്ന വിലാസത്തിൽ അപേക്ഷ നൽകാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 94 47 96 71 55, 94 47 96 71 55. ചെങ്ങന്നൂർ ഗവൺമെന്റ് ITIയിലെ ഇലക്ട്രോണിക്സ് മെക്കാനിക്സ് ട്രേഡിൽ നിലവിലുള്ള 2 താൽക്കാലിക ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ ഗസ്റ്റ് ഇൻസ്ട്രക്ടറായി നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 13 രാവിലെ 11 ചെങ്ങന്നൂർ ഗവൺമെന്റ് ITIയിൽ നടക്കും. സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും ഹാജരാക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04792 95 31 50, 04792 95 31 50. ഇനി നാട്ടുവിശേഷത്തിലേക്ക്. എടപ്പള്ളി തെക്ക് വില്ലേജ് ഓഫീസ് കെട്ടിടം പുതുക്കി പണിയുന്നതിനാൽ ഇന്ന് മുതൽ പാടിവട്ടം പൈപ്പ് ലൈൻ റോഡിൽ പാടിവട്ടം ഗവൺമെന്റ് സ്കൂളിന് സമീപം വാടക കെട്ടിടത്തിലേക്ക് താൽക്കാലികമായി പ്രവർത്തനം മാറ്റിയിരിക്കുന്നതായി അറിയിക്കുന്നു. എടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 6 മണിക്ക് നൃത്തനൃത്യങ്ങൾ. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം. ആകാശവാണി കൊച്ചി FM 102.3 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. FM ഡയറിയിൽ ഇപ്പോൾ

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ.
2: കാട്ടറിവ്, ഓരോ ഭാഷയെയും ശക്തിപ്പെടുത്തുന്ന അടിസ്ഥാന ശിലകളാണ് കാട്ടറിവും നാട്ടറിവും. ആധുനിക വിജ്ഞാനത്തിൻ്റെ അടിത്തറയും കാട്ടറിവുകളായിരുന്നു എന്നതിൽ സംശയമില്ല. കാട്ടറിവുകൾ വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെട്ടത് ആദിവാസികളുടെ ഇടയിലായിരുന്നെങ്കിലും അവയുടെ സംസ്കൃതീകരിച്ച രൂപങ്ങളാണ് ഗ്രന്ഥരൂപത്തിൽ പിന്നീട് പ്രചരിച്ചത്. കാട്ടറിവിലെ കയ്പ് തിക്തവും എരിവ് കടുവും പുളി അമ്ലവും ഒക്കെയായി മാറിയെന്നേയുള്ളൂ. ഭക്ഷ്യയോഗ്യവും അല്ലാത്തതും എന്ന തരംതിരിവിന്റെ ആദ്യ പാഠങ്ങളെല്ലാം നമുക്ക് ലഭിച്ചത് കാട്ടറിവിൽ നിന്നാണ്. എങ്കിലും ഔഷധങ്ങളെ സമൂലം ഉപയോഗിക്കുന്ന ആദിവാസിയുടെ അറിവിനെ വേർതിരിച്ചെടുക്കൽ എന്ന പ്രക്രിയയിലൂടെ പരിഷ്കരിക്കുകയാണ് ആധുനിക വൈദ്യശാസ്ത്രം ചെയ്തത്. ഭൂപ്രകൃതിയെപ്പറ്റിയുള്ള അറിവിൽ കാടിനു വലിയ സ്ഥാനമുണ്ട്. മഴയെപ്പറ്റിയുള്ള അറിവും മരങ്ങളെപ്പറ്റിയുള്ള അറിവുമെല്ലാം അതിൽ ഉൾപ്പെടുന്നു. മഴമേഘങ്ങളെ പശ്ചിമഘട്ടം തടഞ്ഞു നിർത്തുമ്പോൾ മലമുകളിലും മലയുടെ ഒരു ചരിവിലും മഴ പെയ്യുന്നു. അതേസമയം മറുചരിവിൽ വരൾച്ചയും ജലദൗർലഭ്യവും അനുഭവപ്പെടുന്നു. ഇത്തരം പ്രദേശങ്ങളാണ് മഴനിഴൽ പ്രദേശങ്ങൾ. നിത്യഹരിത വനങ്ങളും പുൽമേടുകളുമെല്ലാം നിറഞ്ഞ കാടിന്റെ വൈവിധ്യം നമ്മുടെ പ്രാചീന കാവ്യങ്ങളിലൊക്കെ പ്രതിഫലിച്ചു കാണാം. കല്യാണ സൗഗന്ധികത്തിലെ വൃക്ഷങ്ങളുടെ പട്ടിക കാട്ടറിവിന്റെ നിദർശനമാണ്. താലം, തമാലം, നക്തമാലം, സാലം, രസാലം, ഹിന്ദാലം, അർജുനം, കേസരം, നീലം, പലാശം, സർജകം, ഖർജുരം, കാരസ്കരം, ചൂതം, പനസം, ശിംബിക, ചമ്പകം, മാതുലുകം, മാഗന്ധം, പുന്നാകം, നാഗപ്രിയ, ബഗുളം, പൂപ്പാതിരി, അശ്വത്ഥം, കപിത്ഥം, പേരാൽ, ഈട്ടി, തേക്ക്, തിലകദ്രുമം, ചുഴലി, അത്തി, ഇത്തി, പരുത്തി തുടങ്ങി ആ പട്ടിക നീളുന്നു. നമ്മുടെ സ്ഥലനാമങ്ങൾ പലതും രൂപപ്പെട്ടിരിക്കുന്നത് കാട്ടറിവിൽ നിന്നുമാണ്. മയിലാടുംപാറ, ആനക്കയം, പുലിമുട്ട്, എരുമേലി, ആനമുടി, ആനച്ചാൽ, കടുവാക്കുഴി, മീൻമുട്ടി, നരിക്കോട്, കാഞ്ഞിരപ്പള്ളി, മുളന്തുരുത്തി, നെല്ലിയാമ്പതി, കാനം തുടങ്ങി അവയും ധാരാളമുണ്ട്. നമ്മുടെ ഭാഷയിൽ കുടിയേറിയ പല ശൈലികളും കാട്ടറിവിന്റെ പ്രതിഫലനമാണ്. ആനപ്പക അത്തരത്തിലുള്ളതാണ്. ആനയ്ക്ക് നീണ്ടു നിൽക്കുന്ന ഓർമ്മശക്തി ഉണ്ടെന്നത് വന്യജീവി നിരീക്ഷണത്തിൽ നിന്നുണ്ടായതാവണം. സർവനാശത്തെ സൂചിപ്പിക്കാൻ മുള പൂത്ത പോലെ എന്ന് പ്രയോഗിക്കാറുണ്ട്. ഇതും കാട്ടറിവിന്റെ തുടർച്ചയാണ്. ആന നടന്ന വഴിയെ പുല്ലുമുളയ്ക്കില്ല എന്ന ശൈലി ആനത്താരകൾ കണ്ടു പരിചയിച്ച കാട്ടറിവിൽ നിന്നുണ്ടായതാണ്. ചില വന്യജീവികളെ പേര് നേരിട്ട് പറയാതെ സൂചിപ്പിക്കുന്ന സമ്പ്രദായവും കാട്ടറിവിന്റെ ഭാഗമാണ്. ഉദാഹരണത്തിന്, പാമ്പിനെ വള്ളിജാതി എന്ന് പറയുന്നവരുണ്ട്. ജീവികളെ അവയുടെ പേര് വിളിച്ചാൽ അവ പ്രത്യക്ഷപ്പെടും എന്ന വിശ്വാസവും ഇതിന് പിന്നിലുണ്ടാകാം. കടുവയെ വരയൻ എന്ന് ചിലയിടത്ത് പറയുന്നത് അതുകൊണ്ടാണ്. വയനാട്ടിൽ ചിലർ കടുവയെ അമ്മാവൻ എന്ന് വിളിക്കുന്നത് കടുവയുടെ കോപത്തിനിരയാകേണ്ട എന്ന് കരുതിയുമാവാം. ഇത്തരം രസകരമായ വിശ്വാസങ്ങളും കാട്ടറിവിന്റെ ഭാഗമാണ്.
0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.
3: തകഴി ഗ്രാമപഞ്ചായത്തിൽ നിന്നും വിവിധ ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്നവരിൽ വരുമാന സർട്ടിഫിക്കറ്റ്, പുനർവിവാഹിതയല്ലെന്ന സാക്ഷ്യപത്രം എന്നിവ സമർപ്പിക്കാത്തവരുടെ ലിസ്റ്റ് പഞ്ചായത്ത് ഓഫീസ് നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാക്ഷ്യപത്രം ഇതുവരെ സമർപ്പിക്കാത്ത ഗുണഭോക്താക്കൾ ആധാർ നമ്പറും സർട്ടിഫിക്കറ്റുകളും ഈ മാസം 15-നകം ഓൺലൈനായോ പഞ്ചായത്ത് ഓഫീസിൽ നേരിട്ടോ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0477-227-4253 0477-227-4253. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിൽ കുളക്കാട് പ്രവർത്തിക്കുന്ന കാനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ സൌജന്യ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 12 ദിവസം നീണ്ടു നിൽക്കുന്ന പേപ്പർ ബാഗ്, ഫയൽ, എൻവലപ്പ് നിർമ്മാണ പരിശീലനമാണ് നൽകുന്നത്. ഈ മാസം 11-ന് ക്ലാസുകൾ ആരംഭിക്കും.

0: ും 18 മുതൽ 49 വയസ്സുവരെ പ്രായമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പങ്കെടുക്കാം. താൽപര്യമുള്ളവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ 0466-2285-54. മറ്റൊരു നമ്പർ 9444-1485-54. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 0466-2285-54, 94-47-14-85-54.
1: ബി പാർട്ട് ഓഫ് ഹോട്ടൽ ടെക് കേരള 2026, കേരളത്തിലെ പ്രീമിയർ ഫുഡ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി എക്സിബിഷൻ. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലെ ലേറ്റസ്റ്റ് ട്രെൻഡ്സും ഇന്നൊവേഷൻസും എക്സ്പ്ലോർ ചെയ്യാനൊരു അവസരം. May 15th മുതൽ 17th വരെ ഗോകുലം കൺവെൻഷൻ സെന്റർ, കലൂർ, കൊച്ചിയിൽ നടക്കുന്നു. രജിസ്റ്റർ യുവർ സെൽഫ് നൗ അറ്റ് ഹോട്ടൽ ടെക് കേരള ഡോട്ട് കോം.
0: കോട്ടത്തറ ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ സാമൂഹ്യ സുരക്ഷാ വകുപ്പിന്റെ കാതോരം പദ്ധതിയുടെ ഭാഗമായി AN.M നഴ്സ് ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. KNMC രജിസ്ട്രേഷനുള്ള 22-നും 40-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. 179 ദിവസത്തേക്ക് കരാർ വ്യവസ്ഥയിലാണ് നിയമനം. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഇന്ന് രാവിലെ 11 മണിക്ക് കൂടിക്കാഴ്ചയ്ക്കായി ഹാജരാകണം. ഫോൺ നമ്പർ 80-86-25-18-83. മറ്റൊരു നമ്പർ 99-47-58-46-45. 80-86-25-18-83. 99-47-58-46-45. കോട്ടയം ജില്ലയിലെ കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ ഈ മാസം ആരംഭിക്കുന്ന മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 79-94-44-93-14, 79-94-44-93-14. കോട്ടയം ജില്ലയിലെ ഗാന്ധിനഗർ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ വാർഡന്റെ ഒഴിവിൽ കരാർ നിയമനത്തിനുള്ള അഭിമുഖം ഇന്ന് രാവിലെ 11-ന് ഭവന നിർമ്മാണ ബോർഡിന്റെ കോട്ടയം ഡിവിഷൻ ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 79-07-14-40. കോട്ടയം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ തസ്തികയിലേക്ക് 2025 നവംബർ 21 പ്രസിദ്ധീകരിച്ച ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ ശേഷിക്കുന്ന 27 ഉദ്യോഗാർത്ഥികൾക്കുള്ള അഭിമുഖം ഈ മാസം 13-ന് നടത്തും. കോട്ടയം ജില്ലയിലെ LP സ്കൂൾ ടീച്ചർ തസ്തികയിലേക്ക് 2026 ഫെബ്രുവരി 9 പ്രസിദ്ധീകരിച്ച കൂട്ടിച്ചേർക്കൽ വിജ്ഞാപനം മുഖേന ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥിക്കുള്ള അഭിമുഖം ഈ മാസം 15-ന് നടക്കും.

പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ കുഴൽമന്ദത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ കരാറടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടർ മാസ്റ്റർ ട്രെയിനിമാരെ നിയമിക്കുന്നു. ഡാറ്റ എൻട്രി ആന്റ് ഓഫീസ് ഓട്ടോമേഷൻ, DTP എന്നീ കോഴ്സുകളിൽ പരിശീലനം നൽകുന്നതിനാണ് നിയമനം. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും PGDCA അടിസ്ഥാന യോഗ്യത. പട്ടികജാതി പട്ടികവർഗ വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന. താൽപര്യമുള്ളവർ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, ജാതി, മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഈ മാസം 14 രാവിലെ 11 മണിക്ക് സെന്ററിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0492 2 27 37 77. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. FM ഡയറിയിൽ ഇനി

0: ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
1: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ ഗ്രീൻ മൗൺ കറി മസാലകൾ.
1: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: സാഹിത്യകാരനും തിരക്കഥാകൃത്തും അഭിനേതാവുമായ മാടമ്പ് കുഞ്ഞിക്കുട്ടന്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. സംവിധായകൻ ജയരാജന്റെ ചിത്രമായ കരുണം എന്ന ചിത്രത്തിന്റെ തിരക്കഥയ്ക്ക് അദ്ദേഹത്തിന് 2000 മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. നിരവധി ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതുകയും അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മാടമ്പ് കുഞ്ഞിക്കുട്ടൻ തിരക്കഥ എഴുതിയ ഗൗരീശങ്കരം എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ, പാടിയത് പി ജയചന്ദ്രൻ, ചിത്ര

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറിമസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.

0: ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
1: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജകർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ.
1: ഫോൺ 8129110087.
2: പക്ഷാഘാതം സ്ട്രോക്ക് രണ്ട് തരമുണ്ട്. ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നതാണ് 80% ആൾക്കാരിലും കാണുന്നത്. അതിലാണ് രക്തധമനി ഒരു ക്ലോട്ട് ഒന്ന് അടഞ്ഞ് രക്തം കിട്ടാതെ കോശങ്ങൾ നശിക്കുന്നു. ഏകദേശം ഒരു 15-20% സ്ട്രോക്കുകൾ ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയുന്നു. അതായത് അമിതമായ പ്രഷർ കാരണം രക്തധമനി പൊട്ടി രക്തക്കുഴലിൽ നിന്ന് പുറത്തോട്ട് രക്തം സ്രവിക്കുന്നു. ചില ചില ലക്ഷണങ്ങൾ, അതായത് തലവേദന, ഛർദ്ദില്, പെട്ടെന്നുണ്ടാവുന്ന അബോധാവസ്ഥ, അപസ്മാരം, ഇതൊക്കെ കൂടുതലും രക്തസ്രാവം കൊണ്ടുണ്ടാകുന്നത്, അതായത് രണ്ടാമത് പറഞ്ഞ ഹെമറാജിക് സ്ട്രോക്കിലാണ് ഉണ്ടാകുക. പക്ഷേ അപൂർവമായിട്ട് ഇസ്കീമിക് സ്ട്രോക്കിലും ഇതേ ലക്ഷണങ്ങൾ വരാം. അതുകൊണ്ട് ഒരു ചികിത്സ കൊടുക്കണമെങ്കിൽ നമുക്ക് ബ്രെയിൻ്റെ സ്കാൻ മതിയായേ പറ്റുമോ? പലപ്പോഴും സംഭവിക്കുക, ആദ്യം ചെറിയ കൈയുടെ ബലക്കുറവ് തുടങ്ങുമ്പോൾ രോഗി അടുത്തുള്ള ചെറിയ ക്ലിനിക്കിൽ പോകുന്നു. അവിടെ ചിലപ്പോൾ ഒരു സ്ട്രോക്കിൻ്റെ ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്നില്ല. അവർ ചെറിയ ഡ്രിപ്പൊക്കെ ഇട്ട് 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നു. അസുഖം കൂടി വരുമ്പോൾ ആയിരിക്കും രോഗി ശരിക്കുള്ളൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലോട്ടൊക്കെ വരുന്നത്. അപ്പോൾ ആ ഗോൾഡൻ അവർ 4.5 മണിക്കൂർ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. നമുക്ക് ശരിക്കുള്ളൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സാധിക്കുകയില്ല. ആ രോഗി ഒരു പെർമനന്റ് ഡിസേബിലിറ്റി ആകുകയും ചെയ്യുന്നു. അതായത് ലാർജ് വെസൽ ഒക്ലൂഷൻ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട രക്തക്കുഴലുകൾ അടയുന്ന തരം സ്ട്രോക്കുകളുണ്ട്. ഒരു 30% ഇസ്കീമിക് സ്ട്രോക്കുകളിൽ ഇതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട രക്തധമനികൾ അടയാം. അങ്ങനെയുള്ള രോഗികളിൽ തീവ്രമായിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കാം, പെട്ടെന്നുണ്ടാവുന്ന ബോധക്ഷയവും അതേപോലെ തന്നെ അപസ്മാരം പോലെയൊക്കെ വരാം. ബാക്കിയുള്ളൊരു 60-70% ആൾക്കാരിൽ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ തുടങ്ങി പതുക്കെ പതുക്കെ പതുക്കെ അത് കൂടി വരികയും ചെയ്യാം. അപ്പോൾ ഇത് ഏത് രക്തക്കുഴൽ, എത്ര വലിപ്പമുള്ള രക്തക്കുഴൽ അടഞ്ഞു വരുന്നു എന്നനുസരിച്ചിരിക്കും അതിൻ്റെ തീവ്രത. വലിയ വലിയ രക്തക്കുഴലാണ് അടഞ്ഞിരിക്കുന്നതെങ്കിൽ രോഗി വളരെ പെട്ടെന്ന് തന്നെ ലക്ഷണങ്ങൾ കാണിക്കുകയും അങ്ങനത്തെ ആൾക്കാരെ നേരത്തെ തന്നെ ആശുപത്രിയിൽ എത്താൻ സാധിക്കുകയും ചെയ്യുന്നു. പക്ഷേ വളരെ പതുക്കെ പതുക്കെ പതുക്കെ കൂടി വരുന്ന ആൾക്കാർ സാവധാനമേ ഹോസ്പിറ്റലിൽ എത്തുകയുള്ളൂ. അവരായിരിക്കും കൂടുതലും ട്രീറ്റ്മെൻറ്റ് വൈകി പോകുന്നത്.
3: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പാർത്ഥസാരഥി.
0: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
4: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: ഫോൺ 8129110087.
0: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
1: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജകർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
5: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 11:10 ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിന്റെ പുനരുജ്ജീവനത്തിന്റെ 75th വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന സോമനാഥ് അമൃത് പർവ് 2026 ആഘോഷത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങുകളുടെ നേരിട്ടുള്ള പ്രക്ഷേപണം ഇന്ന് രാവിലെ 11:10.

0: ആകാശവാണി കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 0484242 6387, 0484242 6397 അല്ലെങ്കിൽ 94464558588. സമയം ഇന്ന് വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്.
1: ചില്ലജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം.

പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല LSEയുടെ പ്രവർത്തനങ്ങൾക്കായി താൽക്കാലികാടിസ്ഥാനത്തിൽ അസിസ്റ്റന്റിനെ നിയമിക്കുന്നു. താൽപര്യമുള്ള കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ഉദ്യോഗാർത്ഥി ഇന്ന് രാവിലെ 10 കോളേജിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 94 47 74 19 95. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ ജിയോഗ്രഫി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കാലടി മുഖ്യ ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്ന ജിയോസ്പേഷ്യൽ ടെക്നോളജിയിലുള്ള ഹ്രസ്വകാല വേനൽക്കാല കോഴ്സ് ഈ മാസം 13 ആരംഭിക്കും. 10 ഈ കോഴ്സിൽ GIS, റിമോട്ട് സെൻസിംഗ്, സർവേ അനുബന്ധ ജിയോസ്പേഷ്യൽ ടെക്നിക്കുകൾ എന്നിവയിൽ പ്രത്യേക പരിശീലനം നൽകും. ഓൺലൈനായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.sasus.ac.in സന്ദർശിക്കുക. ഫോൺ നമ്പർ 82 89 21 47. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ 2, 4, 6 സെമസ്റ്റർ BA റീ അപ്പിയറൻസ് പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും. കോട്ടയം ജില്ലയിലെ ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് തസ്തികയിലേക്ക് 2025 നവംബർ 19 പ്രസിദ്ധീകരിച്ച ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള 49 ഉദ്യോഗാർത്ഥികൾക്കുള്ള അഭിമുഖം ഈ മാസം 14-15 തീയതികളിലാണ്. PSC കോട്ടയം ജില്ലാ ഓഫീസിൽ വെച്ചാണ് അഭിമുഖങ്ങൾ. കോട്ടയം ജില്ലയിലെ പുതിയ അക്ഷയ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സംരംഭക തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള OMR പരീക്ഷ ഈ മാസം 17 LBS സെന്റർ ഫോർ സയൻസ് ആന്റ് ടെക്നോളജി വിവിധ കേന്ദ്രങ്ങളിൽ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് അക്ഷയ കോട്ടയം ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 04812574477. 04812574477. എറണാകുളം ജില്ലയിലെ അക്ഷയ സംരംഭക തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള OMR പരീക്ഷ ഈ മാസം 17 വെബ്സൈറ്റ് LBS Center.in അക്ഷയ 26. അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് കീഴിൽ മൂന്നാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം നിലവിലുള്ളതും ഒഴിവു വരാൻ സാധ്യതയുള്ളതുമായ കുക്ക് എഫ് ടി എസ് ആയ വാച്ച്മാൻ സെക്യൂരിറ്റി എന്നീ തസ്തികകളിലേക്ക് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള കൂടിക്കാഴ്ച ഈ മാസം 15 രാവിലെ 10:30 MRS സ്കൂൾ ഓഫീസിൽ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 62 38 59 96 60. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ FM ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി 7:25 വാർത്തകൾ. FM ഡയറിയുടെ രണ്ടാം ഭാഗവുമായി എത്താം. 7:35 സമകാലികം, നോവൽ പാരായണം തുടങ്ങിയ ഇനങ്ങളുമായി.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സോമനാഥ് അമൃത് പർവിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കും. ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം തുടങ്ങി 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയും ഒപ്പുവച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 3 സ്ഥാനത്തെത്തി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. ഇതോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വഡോദരയിലെ സർദാർധാം ഹോസ്റ്റലും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത രചിച്ച 2 പുസ്തകങ്ങൾ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു സമൂഹം എന്ന നിലയിൽ രാജ്യം പൊതുജന വിശ്വാസം വിജയകരമായി നിലനിർത്തിയിട്ടുണ്ടെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു.
1: സംവിധാൻ നിർമ്മാതാവിനെ സംവാദ്, മര്യാദ, സന്തുലൻ തീനോ കോ ബനായ രക്ഷണ ബഹുത് അച്ഛേ തരീക്കെ എക് സ്പിരിറ്റ് കെ സാത് സംവിധാൻ കോ ലിഖാ. ലോക്തന്ത്ര കി മജബൂതി ടക്രാവ് സെ നഹി ഹൈ ബൽകി സംസ്ഥാഗത സന്തുലൻ ഓർ പാരസ്പരിക് മര്യാദാവോ സെ ഹി ഹോതി ഹൈ. ഓർ ജബ് മൈ പാരസ്പരിക് മര്യാദ കി ബാത് കർതാ ഹൂം തബ് ഇസ്കി സ്പിരിറ്റ് കെ രൂപ മേ ഹമാരെ സംവിധാൻ നെ സ്വീകൃതി കൈ ജഗഹ് പേ ദി.
0: അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഖാന പാരയിലെ വെറ്റിനറി കോളേജ് കളിസ്ഥലത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. നിയുക്ത മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ അസം ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ സംസ്ഥാനത്ത് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചു. തുടർച്ചയായ 3 തവണയാണ് അസമിൽ NDA അധികാരത്തിൽ എത്തുന്നത്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് നിയമസഭാ സമ്മേളനം ഇന്ന് ആരംഭിക്കും. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA മാർക്ക് പ്രോടെം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. എല്ലാ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഇന്നോ നാളെയോ സ്പീക്കറെ തെരഞ്ഞെടുക്കും. TVK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ സി ജോസഫ് വിജയ് നയിക്കുന്ന പുതിയ സർക്കാർ ഈ മാസം 13 മുൻപ് ഭൂരിപക്ഷം തെളിയിക്കണം. ഉദയനിധി സ്റ്റാലിനാണ് DMK നിയമസഭാ കക്ഷി നേതാവ്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5 തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം, അടിസ്ഥാന സൌകര്യങ്ങൾ, ആയുർവേദം എന്നിവ ഉൾപ്പെടെ 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയും ഒപ്പുവച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ കരീബിയൻ രാഷ്ട്ര സന്ദർശന വേളയിലാണ് ഇരു രാജ്യങ്ങളും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചത്. ഇന്ത്യൻ കുടിയേറ്റക്കാർ ആദ്യം താമസിച്ചിരുന്ന നെൽസൺ ദ്വീപിന്റെ അടിസ്ഥാന സൌകര്യ നവീകരണം, വെസ്റ്റിൻഡീസ് സർവകലാശാലയിൽ ആയുർവേദത്തിൽ ഇന്ത്യൻ ചെയർ സ്ഥാപിക്കൽ എന്നിവയ്ക്കായി ഇരുപക്ഷവും തമ്മിൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചതായി വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 3 സ്ഥാനത്തെത്തിയതായി മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്. പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ഡാറ്റ പ്രകാരം ആഭ്യന്തര സോളാർ മൊഡ്യൂൾ ശേഷി 2024 38 ജിഗാവാട്ടിൽ നിന്ന് 2025 74 ജിഗാവാട്ടായി. സോളാർ സെല്ലിന്റെ ശേഷിയും 9 ജിഗാവാട്ടിൽ നിന്ന് 25 ജിഗാവാട്ടായി വർദ്ധിച്ചു. ഇന്ത്യയിലെ ഫോസിൽ ഇതര ഇന്ധനശേഷി 262.7 ഗിഗാവാട്ടിലും എത്തിയതായി മന്ത്രാലയം റിപ്പോർട്ടിൽ പറയുന്നു. കേന്ദ്ര ബാങ്കിംഗ് മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും യൂറോപ്യൻ സെൻട്രൽ ബാങ്കും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സ്വിറ്റ്സർലാൻഡിലെ ബേസിൽ നടന്ന ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ് മീറ്റിംഗിൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയും ECB പ്രസിഡന്റ് ക്രിസ്റ്റീൻ ലഗാർഡും ചേർന്നാണ് കരാറിൽ ഒപ്പുവച്ചത്. ഇതിലൂടെ കേന്ദ്ര ബാങ്കിംഗ് രീതികളിലും സാമ്പത്തിക മേഖലാ വികസനത്തിലും സ്ഥാപനപരമായ ഇടപെടലും

0: സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി RBI അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഹാൻഡ വൈറസ് രോഗലക്ഷണങ്ങളെ തുടർന്ന് സ്പെയിനിൽ ക്രൂയിസ് കപ്പലിലെ യാത്രക്കാരെയും ജീവനക്കാരെയും അവരുടെ സ്വന്തം രാജ്യങ്ങളിലേക്ക് ഒഴിപ്പിച്ചു തുടങ്ങി. അതേസമയം കപ്പലിലെ രണ്ട് ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. രണ്ട് ഇന്ത്യക്കാർ ഉൾപ്പെടെ 150 പേരെ വഹിച്ചുകൊണ്ട് MV ഹോണ്ടിയസ് കപ്പൽ ഇന്നലെ സ്പെയിനിൽ എത്തി. ലോകാരോഗ്യ സംഘടനയും സ്പാനിഷ് അധികൃതരും പുറപ്പെടുവിച്ച പ്രോട്ടോകോളുകൾ പാലിച്ചാണ് യാത്രക്കാർ ഇറങ്ങിയതെന്ന് എംബസി അറിയിച്ചു. ക്രൂ അംഗങ്ങളായി ജോലി ചെയ്തിരുന്ന രണ്ട് ഇന്ത്യക്കാരെ നെതർലാൻഡ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർ ക്വാറന്റൈനിൽ തുടരും. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസിനെ 2 പരാജയപ്പെടുത്തിയത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസ് നിശ്ചിത 20 7 നഷ്ടത്തിൽ 166 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 8 നഷ്ടത്തിൽ അവസാന പന്തിൽ ലക്ഷ്യം കണ്ടു. മറ്റൊരു മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെ 5 പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. ഏഷ്യയിലെ ഏറ്റവും വലിയ ഭാരോദ്വഹന മത്സരങ്ങളിൽ ഒന്നായ ഈ ചാമ്പ്യൻഷിപ്പിൽ 28 രാജ്യങ്ങളിൽ നിന്നുള്ള 180 താരങ്ങൾ മത്സരിക്കും. ഇന്ത്യ ആദ്യമായാണ് ഈ മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഈ മാസം 17 ചാമ്പ്യൻഷിപ്പ് സമാപിക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏറ്റവും പുതിയ US നിർദ്ദേശത്തിന് ഇറാൻ ഔദ്യോഗികമായി മറുപടി നൽകി. ചർച്ചകൾ നടക്കുന്ന ഈ ഘട്ടത്തിൽ മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്ന് ഇറാൻ ദേശീയ മാധ്യമം സ്ഥിരീകരിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: യുദ്ധം 3 കടക്കുമ്പോൾ നയതന്ത്ര ശ്രമങ്ങൾ ശക്തമായിരിക്കുകയാണ്. US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഹും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഖത്തർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് ഈ നീക്കം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള തർക്കത്തിൽ ഹോർമുസ് കടലിടുക്ക് പ്രധാന സംഘർഷ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ടെഹ്റാനെതിരായ US ഉപരോധങ്ങൾ പാലിക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾ ഈ ജലപാത ഉപയോഗിക്കുമ്പോൾ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഏത് ആക്രമണവും മേഖലയിലുടനീളമുള്ള US ലക്ഷ്യങ്ങൾക്ക് നേരെ പ്രത്യാക്രമണത്തിന് കാരണമാകുമെന്ന് റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു. ദോഹയ്ക്ക് വടക്കുകിഴക്കായി ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതിനു പിന്നാലെയാണ് ഈ ഭീഷണികൾ ഉയർന്നത്. അതിനിടെ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 22 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 May 11 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പ്രൊക്കാനിൽ ആണവ പരീക്ഷണം നടത്തിയ ദിവസത്തെ അനുസ്മരിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. പാകിസ്ഥാനിൽ ഖൈബർ പ്രവിശ്യയിലെ പോലീസ് പോസ്റ്റിൽ നടന്ന ചാവേർ ആക്രമണത്തിൽ 15 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. പോലീസ് പോസ്റ്റിലേക്ക് വരികയായിരുന്ന സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനത്തിന് നേരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിയുതിർത്തതിനെ തുടർന്നാണ് സ്ഫോടനം ഉണ്ടായത്. ഒരു സംഘം തോക്കുധാരികൾ സ്ഫോടനത്തിന് ശേഷം പോലീസ് പോസ്റ്റിന് നേരെ ആക്രമണവും നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സോമനാഥ് അമൃത് പർവിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കും. ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം തുടങ്ങി 8 കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയും ഒപ്പുവച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 3 സ്ഥാനത്തെത്തി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം

0: 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 10 സെക്കൻഡും. പ്രിയ ശ്രോതാക്കൾ, ഇനി എഫ് എം ഡയറിയുടെ രണ്ടാം ഭാഗമാണ്. സ്വാഗതം എല്ലാവർക്കും. ഇപ്പോൾ
1: ഓരോ തവണയും വ്യത്യസ്ത അനുഭവങ്ങൾ തുറന്നിടുന്ന ഇടമാണ് കാട്. അതുകൊണ്ട് തന്നെയാകണം കാടും മലനിരകളും മനുഷ്യനെ എന്നും ഭ്രമിപ്പിച്ചിട്ടേയുള്ളൂ. പലപ്പോഴും ഹിമാലയത്തിലേക്കോ മറ്റിടങ്ങളിലെ കാടിന്റെ ഉള്ളിടങ്ങളിലേക്കോ ചിലർക്ക് മാത്രം പ്രാപ്യമായ ഒരു യാത്ര എന്ന ചിന്തയ്ക്കുമപ്പുറം മുൻകാലങ്ങളിൽ കേരളത്തിൽ ട്രക്കിംഗ് അത്ര ജനകീയമായിരുന്നില്ല. എന്നാൽ ഇന്ന് കാര്യങ്ങൾ മാറിയിരിക്കുന്നതായി കാണാം. കേരളത്തിൽ ഇപ്പോൾ പല എക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് സുരക്ഷിതമായ ട്രക്കിംഗിന് സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. അഗസ്ത്യാർകൂടം പോലുള്ള ട്രക്കിംഗ് കേന്ദ്രങ്ങൾ ഇതര ദേശങ്ങളിൽ നിന്നുള്ളവരുടെയും ശ്രദ്ധയാകർഷിക്കുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്നാൽ സാഹിത്യത്തിൽ വിവരിക്കുന്ന കാൽപ്പനികതയ്ക്കുമപ്പുറം പലപ്പോഴും മനുഷ്യന് പിടികൊടുക്കാത്ത ഇടം കൂടിയാണ് കാട്. അപകട സാധ്യതകളും വെല്ലുവിളികളും വന്യമൃഗങ്ങളും എല്ലാം ട്രക്കിംഗ് കൂടുതൽ മുന്നൊരുക്കത്തോടെ ചെയ്യേണ്ടതാണ് എന്ന കാര്യത്തെ ഊട്ടിയുറപ്പിക്കുന്നു. ട്രക്കിങ്ങിനെ ഗൗരവമായി കാണുന്നവരെ പരിശീലിപ്പിക്കാനും ലോകത്തെ വിവിധയിടങ്ങളിലെ ട്രക്കിംഗ് കേന്ദ്രങ്ങളിലേക്ക് പര്യടനം നടത്താനും ലക്ഷ്യമിടുന്നു എന്ന് പറയുന്നു ഗ്ലോബ് ട്രക്കേഴ്സ് സ്ഥാപകാംഗം ഷാജി പി മാത്യു.
2: നമ്മളെപ്പോഴും ചെയ്യുന്നത് അനുവദിക്കുന്ന ഗവൺമെന്റ് അനുവദിക്കുന്ന പൊയ്ക്കോളാൻ അല്ലെങ്കിൽ ഫ്രീഡം ഉള്ള ടിക്കറ്റ് എടുത്ത് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മൾ ട്രക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളുടെ ആക്ടിവിറ്റീസ് ഹിമാലയൻ റീജിയൻസിലേക്ക് മാറി. അപ്പൊ നമ്മളുടെ കൂടെ ഒത്തിരി മൗണ്ടനീയറിംഗ് ട്രെയിനിങ് കഴിഞ്ഞ ആളുകളുണ്ട്, ഇൻക്ലൂഡിംഗ് മീ. ഞാനൊരു ട്രെയിനിങ് കഴിഞ്ഞ ആളാണ്. ഹിമാലയം എന്ന് പറയുമ്പോൾ അവിടെ ശ്വാസത്തിന്റെ പ്രശ്നങ്ങൾ, തണുപ്പിന്റെ പ്രശ്നങ്ങൾ, ശരീരത്തിന്റെ ഫിറ്റ്നസിനെ ടെസ്റ്റ് ചെയ്യുന്ന ഇടങ്ങളൊക്കെ ആയിട്ട് മാറുകയാണ്. അങ്ങനെ അതിനുശേഷം നമ്മൾ ഇന്റർനാഷണൽ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്. ശ്രീലങ്കയിൽ ട്രക്ക് ചെയ്തിട്ടുണ്ട്, നേപ്പാളിൽ ചെയ്തിട്ടുണ്ട്, ടൻസാനിയയിൽ കിലിമഞ്ചാരോ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗ്ലോബ് ട്രക്കേഴ്സിന്റെ യാത്രയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമ്മളുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത് 7 സമ്മിറ്റ് ആണ്. ലോകത്തിൽ 7 വൻകരകളിലായിട്ട് 7 ഉയർന്ന പർവ്വതങ്ങളാണ് ഉള്ളത്, എവറസ്റ്റ് ഉൾപ്പെടെയുള്ള പർവ്വതം. അപ്പം ഗ്ലോബ് ട്രക്കേഴ്സ് വെറും ഒരു മൗണ്ടനറിംഗ് കമ്മ്യൂണിറ്റി അല്ല, ഇതിലൂടെ നമ്മൾ ചലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന. കഴിഞ്ഞ വർഷം നമ്മളുടെ ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമായിരുന്നു 1-2-3 miles എന്ന് പറയുന്നത്. അതായത് ഒരു വർഷം ഒരാൾ 123 miles ട്രക്ക് ചെയ്യണം. ഓൾമോസ്റ്റ് 250+ kilometers അദ്ദേഹം. അപ്പൊ നമ്മളുടെ അത്രയും ആക്ടിവിറ്റീസ് നമ്മൾ പ്രൊമോട്ട് ചെയ്തു. നമ്മൾ പറയാൻ ആഗ്രഹിച്ച, നിങ്ങൾ ഒരു മാസത്തിൽ ഒരു ട്രക്കെങ്കിലും, ഒരു 20 kilometers എങ്കിലും വൈൽഡർനെസ്സിൽ ട്രക്ക് ചെയ്യാം. ഇതിന് ഒരു കാര്യം കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്, ഫോറസ്റ്റ് ബാത്ത് എന്ന് പറയുന്ന ഒന്നുണ്ട്. അതൊരു ഷിൻറിൻ യോക്കോ എന്ന് പറയും, ജപ്പാനിലെ ഒരു കൺസെപ്റ്റ് ആണ്. ഈ ഫോറസ്റ്റ് ബാത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റിനെയും കൂടി നമ്മൾ ഇതിലേക്ക് അലൈൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങൾ ഒരു 20 kilometers 10 kilometers കാട്ടിലൂടെ നടന്ന് തിരിച്ചു വരുമ്പോൾ നിങ്ങളൊരു നല്ല കുളി കഴിഞ്ഞ ഒരു പ്രതീതിയാണ്. നിങ്ങളൊന്ന് റിഫ്രഷ് ആവും. നിങ്ങളുടെ മൈൻഡ്, തോട്ട്സ്, കാഴ്ചപ്പാടുകളെല്ലാം നിങ്ങൾക്ക് മാറ്റിയെടുക്കാനും ഒരു റിവൈവൽ മോഡിലേക്ക് വന്ന് നിങ്ങളുടെ ദിവസം റീസ്റ്റാർട്ട് ചെയ്യാനും, നെക്സ്റ്റ് ഡേ റീസ്റ്റാർട്ട് ചെയ്യാനും പറ്റും. ഒരു റീചാർജിംഗ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ് മലകളും കാടുകളെല്ലാം തരുന്നത്. സോ ഗ്ലോബ് ട്രക്കേഴ്സ് എന്ന് പറയുന്നതിന്റെ ആ ഒരു ഉദ്ദേശം, ലക്ഷ്യം എന്ന് പറയുന്നത് അതിനെ വളർത്തി വലുതാക്കി എല്ലാവരും ട്രക്ക് ചെയ്യണം എന്നുള്ളതാണ്. അതായത് പ്രായമുള്ളവരും കുട്ടികളും സ്ത്രീകളും ഹൂവറിറ്റീസ് ട്രക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അത് ഇപ്പോൾ ഞങ്ങൾ എത്തി നിൽക്കുന്നത് കിലിമഞ്ചാരോയാണ്. അതും അതിനപ്പുറത്തേക്കാണ് നമ്മളുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഉള്ളത്.
1: കാടിന്റെ വന്യതയും സൗന്ദര്യവും അനുഭവിച്ചറിയുന്നത് നമ്മളെ കൂടുതൽ ബോധ്യമുള്ളവരാക്കുന്നുണ്ട്.
2: ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഒരു ടീം ഒരു തവണ കാട്ടിലേക്ക് പോയ സമയത്ത് ലേറ്റ് ആയി പോയി. ലേറ്റ് ആയി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ആവശ്യത്തിന് വെളിച്ചമോ ഭക്ഷണമോ വെള്ളമോ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ തുടക്കകാലത്താണ് GT. കേൾക്കുന്നവർക്കുള്ള ഒരു ലേണിംഗ് ആവട്ടെ എന്ന് വിശ്വസിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം, ആവശ്യത്തിനുള്ള 2 packets ബിസ്ക്കറ്റ് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ ഇല്ലാതെ നമ്മൾ ഒരു കാരണവശാലും ഒരു ട്രെയിലിന് പോകരുത്. ഞങ്ങൾ ഏകദേശം 9 മണിക്കാണ് എക്സിറ്റ് ആയത്. അപ്പോഴേക്ക് ആകെപ്പാടെ പേടിച്ചു, ആനയുണ്ട്. അപ്പൊ ഒത്തിരി പ്രശ്നങ്ങൾ, ടീം 10-20 പേര് സ്കാറ്റേർഡ് ആയിപ്പോയി. സംഭവം ഞങ്ങളത് മാനേജ് ചെയ്തു. അത് തുടക്കകാലത്തിൽ സംഭവിച്ചത്, ഞങ്ങൾ ഇന്നത് ഒരു പരിധി വരെ ഞങ്ങൾ അതിനെ നന്നായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നു. സോ ഞങ്ങൾ എല്ലാവരോടും പറയുന്നത് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. രാത്രി നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വന്നാലും വി നീഡ് ടു ബി പ്രിപ്പയർഡ്. പ്രകൃതി എന്ന് പറയുന്നതിനെ മാറ്റി നിർത്തി മനുഷ്യനെ ജീവിക്കാൻ സാധ്യമല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം. അതിനെ മലിനമാക്കരുത്, സ്രോതസ്സുകളെ മലിനമാക്കരുത്. ശബ്ദങ്ങൾ പോലും പൊല്യൂഷൻ ആണെന്നുള്ള, കാട്ടിലേക്ക് പോകുമ്പോൾ നമ്മളുടെ സഹോദരി ജീവികൾ അല്ലെങ്കിൽ മനുഷ്യരെക്കാളുപരി അവിടെ മൃഗങ്ങളുണ്ട്, പൂമ്പാറ്റകളുണ്ട്, പക്ഷികളുണ്ട്. ഇത്തരത്തിലുള്ള ആവാസ വ്യവസ്ഥയിലേക്ക് നാം ചെല്ലുന്നത് ഒരു ഫോറിനർ ആയിട്ടാണ്. അപ്പൊ നമ്മൾ പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ പതുക്കെ പോയി ആസ്വദിച്ച് കണ്ടാസ്വദിച്ച് ശബ്ദം ഉണ്ടാക്കാതെ തിരികെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു മാറ്റവും സന്തോഷവും നമ്മളോട് തന്നെ ബഹുമാനം തോന്നുന്ന നിമിഷങ്ങളായിരിക്കും നമുക്ക് ട്രക്കിങ്ങിലൂടെ തീർച്ചയായിട്ടും ലഭിക്കുക. ഇപ്പൊ നമ്മൾ ഒരു 4-5 മണിക്കൂർ ഒരു വൈൽഡ്നെസ്, അവിടെ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നില്ല, നമുക്ക് കോൾസ് ഇല്ല, നമ്മൾ അവിടെ സ്മോക്ക്

0: ചെയ്യുന്നില്ല, നമ്മളവിടെ ലിക്കർ ഉപയോഗിക്കുന്നില്ല. അതായത് ഇത്തരം ഒരു കാര്യങ്ങളും ഇല്ലാതെ മറ്റൊരു തലത്തിലേക്ക് നമ്മൾ നടന്നുപോയി. നമ്മളുടെ എഫേർട്ട്, എന്റെ വിയർപ്പ്, എന്റെ വേദന എല്ലാം സഹിച്ചിട്ടാണ് ഞാൻ പോകുന്നത്, അല്ലാതെ മറ്റൊരാളല്ല എനിക്ക് വേണ്ടി നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ അയാൾ നല്ല ചിന്തകളിലൂടെ അയാൾ സഞ്ചരിക്കാൻ തുടങ്ങും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ കണ്ടിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്.
1: കുറച്ചേറെ വർഷം മുൻപ് ട്രക്കിങ്ങിന് പോയി കാട്ടുതീയിൽപ്പെട്ടവരെ മറക്കാറായിട്ടില്ല. ട്രക്കിങ്ങിൽ മുൻപരിചയമുള്ളവരുടെ കൂടെ വേണ്ട മുന്നൊരുക്കങ്ങളോടെ അതിന്റേതായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് ട്രക്കിംഗ് നടത്തേണ്ടത് എന്ന് പറയുന്നു അക്കാദമി ഫോർ മൌണ്ടിനിയറിംഗ് ആൻഡ് അഡ്വഞ്ചർ സ്പോർട്സ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ ബിജിൻനാഥ് ആർ എം.
2: ഫോറസ്റ്റ് ട്രക്കിന് പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറെ മര്യാദകളുണ്ട്. റെസ്പോൺസിബിലിറ്റി ട്രക്ക് ഞങ്ങൾ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പ്രൊഫഷണലായിട്ട് ട്രക്ക് ചെയ്യുക, അപ്പൊ ആ രീതിയിലോട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ്. കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മളെ സാധാരണക്കാരുടെ ഇടയിലിട്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രക്കിങ്ങിന് പോകുമ്പോൾ ധാരാളം വെള്ളം കുടിക്കുക, കാടിന് പോകുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഡ്രസ്സ്, ഡ്രസ് കോഡ്. പിന്നെ ഇപ്പോ ലീച്ച് ഉണ്ട്, മൺസൂൺ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ ലീച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ലീച്ചിന് വേണ്ടിയുള്ള പ്രതിരോധം, ഇപ്പൊ സാനിറ്റൈസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ സാനിറ്റൈസർ ഇപ്പൊ നമ്മളെ പെർഫ്യൂമിനെക്കാട്ടിലും മണം കൂടുതലാണ്. അപ്പം അത് ഒഴിവാക്കി പഴയ രീതിയിലുള്ളത്, അല്ലെങ്കിൽ നമുക്ക് തീപ്പട്ടി. പക്ഷെ കാടിൽ പോകുമ്പോൾ നമുക്ക് തീപ്പട്ടി അല്ലെങ്കിൽ തീ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ചെറിയ പ്രാണികളിൽ നിന്നും, പിന്നെ സൺസ്ക്രീൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പാലിക്കുക. പിന്നെ ഫുൾ കവർ ചെയ്യുക ഡ്രസ് കോഡിൽ, ക്യാപ്പ്. പിന്നെ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പം ഒരു സ്ഥലത്ത് വെറുതെ പോയി കയറാതെ ആ സ്ഥലത്തിനുള്ള അറിയാവുന്ന ആൾക്കാരുമായിട്ട് പോവുക, അല്ലെങ്കിൽ അത് ഫോറസ്റ്റ് ട്രക്ക് ആണെങ്കിൽ ഫോറസ്റ്റിന്റെ അനുമതിയോടെ പോവുക, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ടീം ഈ ട്രക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഗ്രൂപ്പിലൂടെ പോകുമ്പോൾ അവർക്ക് ആ ട്രെയിനിനെ പറ്റി നല്ല രീതിയിൽ അറിവുണ്ടാവും. അപ്പം അതനുസരിച്ച് പോകുമ്പോൾ നമുക്ക് ഈ റിസ്ക് ഫാക്ടറും ഈ പറഞ്ഞ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ കാടിൽ കയറാനുള്ള പെർമിഷൻ ഇല്ല. അപ്പം അതിലിപ്പോ ഫോറസ്റ്റ് തന്നെ ഒരു 4-5 ട്രക്ക് ഉണ്ട്. തിരുവനന്തപുരത്തായാലും ശരി തന്നെ, കൊല്ലത്തായാലും, കൊല്ലത്ത് തെന്മല, പത്തനംതിട്ടയിൽ ഗവിയുണ്ട്, എറണാകുളത്ത് പോകുമ്പോഴും അതേപോലെ ഉണ്ട്. ഇപ്പൊ ചെമ്പറ, പാലക്കാട്, വയനാട്ടിലും ഈ എല്ലാം ഫോറസ്റ്റിന്റെ ഇതിൽ നല്ല ട്രക്കിങ്ങും ഹൈക്കിംഗ് സ്പോട്ടുകളും ഉണ്ട്. അപ്പം ടൂറിസ്റ്റിന് പോയി അവിടെ പോയി പെർമിഷൻ എടുത്ത് ചെയ്യാൻ പറ്റും. പിന്നെ പറഞ്ഞപോലെ ആ കാട്ടിലാവപ്പെട്ട് സർവേയിൽ അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കൂട്ടം തെറ്റിയോ അല്ലെ വഴി തെറ്റിയോ ചെയ്ത് ചെയ്യാനുള്ള പാലിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിപ്പോ വഴി എവിടെയാണോ തെറ്റിയത് ആ ട്രെയിനിൽ തന്നെ ഇരിക്കുക, ആ വഴിയിൽ തന്നെ. അവിടെ നിന്നല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലും തിരിച്ച് ആ ട്രെയിനിൽ വന്ന് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ എവിടെയാണ് വഴി തെറ്റിയെന്ന് തോന്നുക അവിടെ തന്നെ ഇരുന്നാൽ മതിയാവും. പിന്നെ നമുക്ക് വേറെ ആരും നമ്മൾ അന്വേഷിച്ച് വരില്ല, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാറ്റിന്റെ ദിശയോ അല്ലെങ്കിൽ സ്റ്റാറിന്റെ രീതിയിലോ ആ രീതിയിൽ നമുക്ക് തിരിച്ചു വരാം. പിന്നെ അല്ലെങ്കിൽ ഒഴുക്കിന്റെ രീതിയിൽ നമുക്ക് ആ രീതിയിലോട്ടായാലും നമുക്ക് താഴോട്ട് വരാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ട്രെയിനിങ് എന്നുള്ള രീതിയിൽ ഒരു ട്രക്കിംഗ് ആയാലും ഹൈക്കിംഗ് ആയാലും നമുക്ക് ചെയ്യേണ്ട കുറെ എക്സസൈസും കാര്യങ്ങളുണ്ട്, അതിനുള്ള വാമപ്പും ഇതെല്ലാം. പിന്നെ ട്രക്കിംഗ് നമ്മൾ കേരളത്തിൽ മാത്രമല്ല, നമുക്ക് നോർത്തിലോട്ട് പോകുമ്പോൾ ഒരു ഹിമാലയൻ ട്രക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള നമ്മൾ ട്രെയിനിങ് ചെയ്യേണ്ടതുണ്ട്. ആറ്റിറ്റ്യൂഡിലോട്ട് പോകുമ്പോൾ പാലിക്കേണ്ട നടക്കേണ്ട രീതിയുണ്ട്. നമ്മൾക്ക് ബാക്ക് പാക്കിംഗ് എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ളത്, ഈ ഇപ്പം ട്രക്കിംഗ് പോൾ ഉപയോഗിക്കുന്നതാണ്, ട്രക്കിംഗ് പോൾ ഉപയോഗിക്കുന്നതിന് ശരിയായിട്ടുള്ള രീതിയുണ്ട്. അതെല്ലാം നമ്മൾ ട്രെയിനിഡ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള ഗൈഡിന്റെ കൂടെ പോകുമ്പോൾ ഇവരിതെല്ലാത്തിന്റെ നിർദ്ദേശം അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒറ്റ ഒരു ദിവസം കൊണ്ട് ഇത് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റില്ല. നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ ഇതിനോടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരോട് സംസാരിക്കുക, അവരുമായിട്ട് ട്രക്കിങ്ങിന് പോകുമ്പോൾ അവർ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്.
1: പകലിന്റെ മുഖമല്ല രാത്രിയിലെ കാടിന്, അത് കഥകളിൽ വിവരിക്കുന്ന കാൽപ്പനികതയ്ക്കുമപ്പുറം അപകടങ്ങൾ പതിയിരിക്കുന്ന ഇടം കൂടിയാണ് എന്ന ബോധ്യം ഉണ്ടാകണം.
2: ഇന്ന് കാണുന്ന കാഴ്ചയല്ല നാളെ കാണുന്ന കാഴ്ച. ഇന്ന് നമുക്കൊരു അനിമൽ സൈറ്റിംഗ് കിട്ടിയെന്ന് പറഞ്ഞാൽ നാളെ ആ അനിമൽ സൈറ്റിംഗ് ഇന്ന് രാവിലെ കിട്ടണമെന്നില്ല. ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോ എക്സ്പീരിയൻസ്. നമ്മളെ കേരളത്തിന്റെ വലിയ ഹാർഡസ്റ്റ് ട്രക്കായ അഗസ്ത്യാർകുടം, അഗസ്ത്യാർകുടത്തിൽ പോകുമ്പോഴാണെങ്കിൽ ആ മോൾട്ട് വ്യൂ, ഓരോ പ്രാവശ്യം പോകുമ്പോൾ കിട്ടുന്ന വ്യൂ ഓരോ അനുഭവമാണ്. ഒരു പ്രാവശ്യം പോകുമ്പോൾ നല്ല കോടയാണെങ്കിൽ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ കോട കാണത്തില്ല, ഒരു പ്രാവശ്യം പോകുമ്പോൾ കാറ്റാണെങ്കിൽ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ കാറ്റ് കാണത്തില്ല. ഓരോ പ്രാവശ്യം പോകുന്ന ഓരോ എസ്സിന് അത്, പക്ഷേ ആ അത്രയും നമ്മൾ നടന്ന് മോളിൽ പോകുമ്പോൾ കാണുന്ന ആ വ്യൂ, അത് നമുക്ക് അനുഭവിച്ചാലേ അത് മനസ്സിലാവും. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറി ആ സമയത്ത് നമുക്ക് വേറെ ഒരു ചിന്തകളും വരത്തില്ല. നമുക്ക് അവിടെ എത്തുക എന്നുള്ളതാണ്, കാണുന്ന കാഴ്ചകൾ അതെല്ലാം നമ്മൾ ഒരു അനിമൽ സൈറ്റിംഗ് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഇനി നമുക്ക് അത് കാണാൻ പറ്റുമോ, അപ്പൊ വേറെ ചിന്തകളിൽ നിന്ന് മാറി നമ്മൾ ആ ഒരു പ്രസൻസിൽ നമ്മൾ എന്താണോ അത് തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് പോകുന്ന വഴി നമ്മളെ തന്നെ നമ്മളെ മനസ്സിലാക്കാൻ പറ്റും. എന്റെ വിൽ പവർ എന്താണ്, എന്റെ ഹെൽത്ത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അതെല്ലാം ഈ ഓരോ ട്രക്കിന് പോകുമ്പോൾ മനസ്സിലാവും. അപ്പം ഇതിനെ ഒരു പാഷനായിട്ട് എടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഒഴിവ് സമയങ്ങളിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ട്രക്കിന് പോകും. നമ്മളെല്ലാവരും ഓടിക്കൊണ്ടിരിക്കുക, ആ ഓടിക്കൊണ്ടിരിക്കുന്നത് ചെറിയ ബ്രേക്ക് എടുക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതിന്റെ ഇതായിട്ടാണ് ഏറ്റവും കൂടുതൽ ട്രക്കിങ്ങിന് പോകുന്നത്.
1: കേരള വനം വകുപ്പ്, എക്കോ ടൂറിസം, വിവിധ കേന്ദ്രങ്ങളിൽ ട്രക്കിംഗ് സൗകര്യം ഒരുക്കുന്നുണ്ട്. വെറുതെ കാടുകയറുന്നതിനപ്പുറം പൗരന്മാരെ കൂടുതൽ അറിവുള്ളവരാക്കാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നു.
3: നമുക്ക് കേരളത്തിലെ 82 ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻസ് ആണുള്ളത്.
1: അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ.
3: അതിൽ എല്ലായിടത്തും തന്നെ ട്രക്കിങ്ങിനുള്ള സൗകര്യങ്ങൾ, അതായത് ചെറിയ

0: ട്രക്ക് അല്ലെങ്കിൽ വലിയ ട്രക്ക്, അങ്ങനെ പലതരത്തിലുള്ള ട്രക്കിങ്ങുകളുണ്ട്. ഇപ്പോൾ ഷോർട്ട് ട്രക്ക് എന്ന് പറഞ്ഞാൽ ഗൈഡഡ് അല്ലാത്ത ട്രക്ക്, ഇപ്പോൾ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് പാസ് എടുത്തിട്ട് വെള്ളച്ചാട്ടം വരെ നടന്നു പോകുന്ന തരത്തിലുള്ള ചെറിയ ട്രക്ക്, അത് ചിലപ്പോൾ ഒരു അര കിലോമീറ്ററോ മുതൽ അല്ലെങ്കിൽ ഒരു 2 കിലോമീറ്റർ വരെയൊക്കെ ആകാം. അത് ഗൈഡ്സിന്റെ ഒപ്പം അല്ലാതെ ഇടയ്ക്ക് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഗൈഡ്സിന്റെ സാന്നിധ്യം ഉണ്ടാവും, വിസിറ്റേഴ്സിനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാവും, നിശ്ചിത വഴിയിലൂടെ തന്നെ പോവുക, കാറിലേക്ക് കയറാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയ ട്രക്കുകൾ. അതുകൂടാതെ പിന്നെ ലോങ് ട്രക്കുകളുണ്ട്. ലോങ് ട്രക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിലെ വൺ ഓഫ് ദ ലെങ്തിയസ്റ്റ് എന്ന് പറയാവുന്നത് അഗസ്ത്യാർകൂടം ട്രക്ക്. പിന്നെ അത് ഒരു ഒരു 2 ഡേയ്സ് എടുത്ത് ചെയ്യുന്ന ട്രക്കാണ്. അതുകൂടാതെ 1 ഡേ കൊണ്ട് ഫുൾ ഡേ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ട്രക്ക്, അങ്ങനെയുള്ള ട്രക്കുകളൊക്കെ പലയിടത്തുമുണ്ട്. ഇതൊക്കെ ഈ ലോങ് ട്രക്കുകൾ എന്ന് പറയുന്നത് കൂടുതലും ഗൈഡഡ് ട്രക്ക് ആയിരിക്കും, ഗൈഡ്സ് കൂടെ ഉണ്ടാവും. അത് ചിലപ്പോൾ 5 പേരോ അല്ലെങ്കിൽ 10 പേരോ അങ്ങനെയൊക്കെയുള്ള, 5 പേരുടെ കൂട്ടത്തിൽ ഒരാള്, 10 പേരുടെ കൂട്ടത്തിൽ 2 പേര്, അങ്ങനെയുള്ള രീതിയിലൊക്കെ അതിന് പാക്കേജസ് ഉണ്ടാവും. ഇപ്പൊ ഗൈഡഡ് ട്രക്ക് ആണെന്നുണ്ടെങ്കിൽ കൂട്ടം തെറ്റാതെ ഗൈഡിന്റെ കൂടെ തന്നെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സംഗതി. അതുപോലെ ഗൈഡഡ് അല്ലാത്ത ഷോർട്ട് ട്രക്ക് ആണെന്നുണ്ടെങ്കിൽ നിശ്ചിത വഴിയിലൂടെ തന്നെ പോവുക, അവിടെയും ഒറ്റയ്ക്കായി പോകാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഈ വനത്തോട് ചേർന്നുള്ള, ഇപ്പൊ ഒത്തിരി ഉൾവനം അല്ലെങ്കിൽ പോലും ഒരു മെയിൻ റോഡിനോടൊക്കെ ചേർന്ന ഒരു വെള്ളച്ചാട്ടം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും അവിടെയും വന്യജീവികളുടെ ഒക്കെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ വന്യജീവി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ആനയും കടുവയും പോലുള്ള വന്യജീവികൾ തന്നെയല്ല, ചിലപ്പോൾ ഈ വനപ്രദേശം ആയതുകൊണ്ട് നമ്മുടെ കണ്ണിൽ പെടാത്ത ചെറിയ തരത്തിലുള്ള വിഷജീവികളോ അങ്ങനെയൊക്കെ, ഈ ചെറിയ തേള്, പഴുതാര അല്ലെങ്കിൽ പാമ്പ് പോലുള്ള ചെറിയ ജീവികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിശ്ചിത വഴിയിൽ നിന്ന് കുറച്ച് ഡീവിയേറ്റ് ചെയ്താൽ പോലും അത് അപകടകരമാണ്. അപ്പൊ അങ്ങനെയുള്ള പലതരത്തിലുള്ള ട്രക്കിംഗ് പാക്കേജസ് നമുക്ക് കേരളത്തിൽ 82 സ്ഥലങ്ങളിലായിട്ട് അവൈലബിൾ ആണ്. സർക്കാർ റിസർവ് വനം എന്ന് പറയുന്നത് അവിടേക്ക് അനുമതി ഇല്ലാതെ കടന്നു കയറാൻ പാടില്ല. വനത്തിനുള്ളിലേക്ക് ജസ്റ്റ് എൻട്രി ചെയ്യുന്നത് തന്നെ, പ്രവേശിക്കുന്നത് തന്നെ ട്രസ്പാസ് ആണ്. അപ്പൊ 5 വർഷം വരെ തടവ് ശിക്ഷയും 5000 രൂപ വരെ പിഴയും കിട്ടാവുന്ന കുറ്റമാണ്. വേറൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് വനത്തിലേക്ക് ഒന്ന് കടന്നാൽ മാത്രം മതി, പ്രവേശിച്ചാൽ മാത്രം മതി, അത് നിയമവിരുദ്ധമായിട്ടുള്ള ട്രസ്പാസ് ആണ്. അത് അങ്ങനെ അത്രത്തോളം കർശനമായിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അനാവശ്യമായിട്ട് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കല്ലാതെയുള്ള ആൾക്കാർ വനത്തിനുള്ളിൽ പ്രവേശിക്കുന്നത് അപകടകരമാണ് എന്നതുകൊണ്ട് തന്നെയാണ് അത്രത്തോളം കർശനമായിട്ടുള്ള രീതിയിലുള്ള നിയമങ്ങളും ശിക്ഷകളും ഒക്കെ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ട്രക്കിങ്ങിന് ഒരാൾക്ക് പോകാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്ന്, അത് അപ്രൂവ്ഡ് ട്രക്ക് റൂട്ട് ആയിരിക്കണം. 2, അതിനുള്ള പാസും പെർമിറ്റും ഒക്കെ നേരത്തെ നമ്മൾ മുൻകൂർ ബുക്ക് ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കൊണ്ടുവരണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മുന്നറിയിപ്പ് എന്നുള്ള രീതിയിൽ സർക്കുലേറ്റ് ചെയ്യും. ആ ട്രക്കിംഗ് കണ്ടക്ട് ചെയ്യുന്ന ആരാണോ അവർ, ഡിവിഷനോ അല്ലെങ്കിൽ സാങ്ച്വറി, അതിന്റെ മാനേജേഴ്സ് അത് ട്രക്കിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളെ അറിയിക്കുകയും അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പിൽ വേണം വരാം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ നമുക്ക് ട്രക്കിംഗ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, അല്ലെങ്കിൽ കേരള ഫോറസ്റ്റ് ഇക്കോ ടൂറിസം എന്ന് പറഞ്ഞിട്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ തന്നെയുണ്ട്. അപ്പൊ അതിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ കേരളത്തിലുള്ള വേരിയസ് ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻസിലേക്ക് നമുക്ക് എവിടെയാണോ ഏത് ഡേറ്റിലാണോ ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് അതിൽ ബുക്ക് ചെയ്യാനും അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ യാത്ര പ്ലാൻ ചെയ്യാനും ഒക്കെ പറ്റും.
1: അപ്രതീക്ഷിതമായ വെല്ലുവിളികളും അപകടങ്ങളും ട്രക്കിങ്ങിന്റെ ഭാഗമാണെന്നതും മനസ്സിലാക്കേണ്ടതുണ്ട്.
0: കാലാവസ്ഥ വരെ പെട്ടെന്ന് മാറാം. ചിലപ്പോൾ പെട്ടെന്നൊരു മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് പുറത്തേക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ രാത്രിയായി കഴിഞ്ഞാൽ വഴി തെറ്റാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മൊബൈൽ റേഞ്ച് ഉണ്ടാവത്തില്ല. മിക്കവാറും ഈ ഗൈഡ് ട്രക്ക് കുറച്ച് ലോങ് ട്രക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടെ വരുന്ന സ്റ്റാഫിന്റെ അല്ലെങ്കിൽ ഗൈഡ്സിന്റെ കയ്യിൽ വാക്കി ടോക്കി സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇൻ കേസ് അതില്ലെങ്കിൽ പോലെ അവരുടെ കൂട്ടത്തിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് ഇഷ്യൂസ് ഇല്ല. കൂട്ടത്തിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത്. അപ്പം മൊബൈൽ കണക്ടിവിറ്റി ഇല്ലാത്തൊരു സ്ഥലമാണ്, കുറച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയം കൊണ്ട് നടന്നെത്താൻ പറ്റിയില്ല, കയ്യിലുള്ള വെള്ളമൊക്കെ തീർന്നുപോയെങ്കിൽ പോലും നമ്മൾ അവരുടെ കൂടെ ആണെന്നുണ്ടെങ്കിൽ സേഫ്റ്റിയാണ്. ഇനി ഈ കയ്യിൽ വെള്ളമുണ്ട്, നമ്മുടെ കയ്യിൽ ടോർച്ചും മറ്റു സംഗതികളൊക്കെ ഉണ്ട്, നമ്മൾ ഒറ്റയ്ക്കായിപ്പോയി അല്ലെങ്കിൽ കൂട്ടത്തിൽ നിന്ന് 2 പേരായിട്ട് മാറിപ്പോയി എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു റിസ്ക് ആണ്. സന്ധ്യാകുമ്പോഴേക്കും വന്യജീവികളൊക്കെ ഇൻക്ലൂഡിംഗ് ആനയും കരടിയും പോലുള്ള വന്യജീവികളൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പ്രത്യേകിച്ച് കറുത്ത നിറത്തിലുള്ള വന്യജീവികളൊക്കെ ഇരുട്ട് സമയങ്ങളിൽ കാണാനും കണ്ണിൽപ്പെടാനും ഒക്കെ സാധ്യത വളരെ കുറവാണ്, അപകടകരമാണ്.
1: മനുഷ്യന് ഇതര ജീവജാലങ്ങളോടും പരിസ്ഥിതിയോടും കുറച്ചുകൂടി ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു അവസരമാണ് ട്രക്കിംഗ് തുറന്നിടുന്നത്. കാടിനെ ദൂരെ നിന്ന് കാണുന്നതിനപ്പുറം അതിന്റെ ഉള്ളറകളിലേക്ക് നടന്നു ചെന്ന് കാടിന്റെ വന്യതയും പർവ്വതങ്ങളുടെ സൗന്ദര്യവും അടുത്തറിയുന്നതിലൂടെ ഓരോരുത്തരും കൂടുതൽ ബോധ്യമുള്ളവരാകുന്നുണ്ട്. എന്നാൽ ട്രക്കിംഗ് എന്നത് കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ട കാര്യമാണ്. അനധികൃതമായി ട്രക്കിംഗ് നടത്തുന്നത് നിയമവിരുദ്ധമാണ് എന്ന ഓർമ്മയും കാട് വെല്ലുവിളികളും അപകടങ്ങളും നിറഞ്ഞ ഇടമാണ് എന്ന ബോധവും ഉണ്ടാകേണ്ടതുണ്ട്. അതേസമയം ഓരോ ട്രക്കിങ്ങിന് ശേഷവും നവീകരിക്കപ്പെട്ട് കാടിറങ്ങുന്ന മനുഷ്യൻ പരിസ്ഥിതിയെയും ജീവജാലങ്ങളെയും കൂടുതൽ തുറന്ന മനസ്സോടെ വീക്ഷിക്കുമെങ്കിൽ അത് വലിയൊരു മാറ്റം തന്നെയാകും എന്നതും തീർച്ച.
2: നിർവഹണം അഖിൽ സുകുമാരൻ, സഹായം റെനീഷ് ജോർജ്.
3: സമകാലികം.

0: നോവില്ല ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
1: പെപ്റ്റിക് അൾസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അശ്വാസമേഘാൻ, ഹോമിയോപ്പതി.
0: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
2: എഫ് എം ഡയറിയിൽ ഇനി നോവൽ പാരായണം. തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
3: ആറാട്ടിന് ഉമ്മക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിനോ? രാമർ അക്കാര്യം മറന്നുപോയിരുന്നു, അതുകൊണ്ട് തന്നെ ഒന്നും പറയാനും തോന്നിയില്ല. ചേക്കു പറഞ്ഞു, ഒരു വയ്യ ഞാൻ കണ്ടീനി, അത് ശരിയാവോന്ന് എനിക്കറിഞ്ഞൂടാ. അതെന്താ അത്? രാമറിന് ആകാംക്ഷ വർദ്ധിച്ചു. നാട്ടുവെളിച്ചം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, എന്നിട്ടും രാമറിന്റെ കണ്ണുകളിലെ ആകാംക്ഷ വ്യക്തമായും കാണാൻ കഴിയുമായിരുന്നു. അതിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചേക്കു വിശദീകരിച്ചു, ഒരുപാട് മൂര്യകള് ചന്തക്കെത്തൂലേ, ഐറ്റിങ്ങൾക്കൊക്കെ ഒരുപാട് ചാണകം ഉണ്ടാവൂലേ, അതൊക്കെ എന്താ ചെയ്യുക? ചിലർ വാരിക്കൊണ്ടുപോകും, ബാക്കി ആടെ കിടന്ന് ഉണങ്ങും, വയലിന് വളാകും. നമ്മക്ക് രണ്ടാക്കം കൂടി അത് വാരിയാലെന്താ? വാരി ഒരു സ്ഥലത്ത് കൂട്ടിവെക്ക, പിന്നെ ആവശ്യക്കാർ വരുമ്പോൾ വിൽക്കാലോ. ചാണകത്തിന് ഒരുപാട് ആവശ്യക്കാരുണ്ടാവും. ചേക്കു പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന് രാമറിന് പെട്ടെന്ന് തന്നെ തോന്നി. അവന്റെ മൊട്ടത്തല പകുതി ഇരുളിലും തിളങ്ങുന്നുണ്ടായിരുന്നു. അതിലേക്ക് നോക്കി രാമർ ചിന്തിച്ചു, പണമൊന്നും മുടക്കാതെ പണമുണ്ടാക്കാനുള്ള ഒരു വഴി. ചേക്കുവുമായി ചേർന്ന് ചന്തയിലുടനീളം നടക്കുവാൻ തന്നെ രാമർ തീരുമാനിച്ചു. ചേക്കുവിന്റെ ചിന്ത വരാൻ പോകുന്ന ആറാട്ടിന്റെ കാഴ്ചകളിലും തിരക്കുകളിലുമായിരുന്നു അന്നേരം. ചേക്കു പറഞ്ഞു, അടുത്ത വെള്ളിയാഴ്ചയല്ലേ കൊടിയേറ്റവും, കൊടിയേറിക്കഴിഞ്ഞാ പിന്നെ ഇവിടെ എന്തായിരിക്കും പത്രാസ്? ആളുകളെയും മൂര്യകളെയും കൊണ്ടൊരു കെട്ടിമറിച്ചില്. നാട്ടിലന്ന് തിരക്കില്ലാത്ത ആരുണ്ടാവൂല, എല്ലാവർക്കും കാണും എന്തെങ്കിലും പണി, രാമർ അഭിപ്രായപ്പെട്ടു. അധിക സമയം ചേക്കു അവിടെ നിന്നില്ല. കരിച്ച കഴിഞ്ഞാൽ ഉമ്മ വിളി തുടങ്ങുമെന്ന് പറഞ്ഞ് ചേക്കു നിരത്തിലേക്കിറങ്ങി. അവന്റെ മൊട്ടത്തല ഇരുളിൽ അലിയുന്നത് നോക്കി രാമർ നിന്നു. അന്നേരം അപ്രതീക്ഷിതമായി ദുഃഖത്തിന്റെ ഏതോ ഒരു നിഴൽപ്പാട് രാമറിന്റെ മനസ്സിലേക്ക് തേങ്ങി വന്നു. ചേക്കു വരാൻ വൈകുമ്പോൾ വിളിച്ചന്വേഷിക്കുന്ന ഒരു മുഖം അവനുണ്ട്, അതൊരു ഭാഗ്യമാണ്. പിന്നെ ചിന്ത സ്വന്തം അമ്മയിലേക്ക് മടങ്ങിയെത്തി. അമ്മ കിടക്കുന്ന മണ്ണ്, അത് വാങ്ങാൻ തനിക്ക് കഴിയുമോ? കുതിരകൾ അപ്പോഴും ചിലച്ചുകൊണ്ടിരുന്നു. ഒരുപക്ഷെ തന്റെ മൗനം കണ്ടിട്ടാകാം കുതിരകൾ ഈ തരത്തിൽ ശബ്ദമുണ്ടാക്കുന്നതെന്ന് രാമർ വിചാരിച്ചു. താൻ എല്ലായ്പ്പോഴും അവയെ തൊടണം, അവയെ നോക്കി ശബ്ദമുണ്ടാക്കണം. അല്ലാത്തപ്പോഴൊക്കെ കുതിരകൾ തന്റെ നേരെ നോക്കി ചിനയ്ക്കാറുണ്ടെന്ന് രാമറിന് അറിയാമായിരുന്നു. കുതിരകളുടെ മുഖം പതുക്കെ തടവിക്കൊണ്ട് രാമർ ചോദിച്ചു, ചാണകം വാരിയാല് വല്ലതും കിട്ടുമോ ചങ്ങായിമാരെ? പതുക്കെ പതുക്കെ അമ്മ കിടക്കുന്ന സ്ഥലം സ്വന്താക്കണ്ടേ? അപ്പോൾ കുതിരകൾ എന്തോ ഒച്ച വെച്ചു. രാമറിന് സന്തോഷമായി. തെക്കുനിന്നും വടക്കുനിന്നും കിഴക്കുനിന്നും നാട്ടുവഴികളിലൂടെയും ഇടവഴികളിലൂടെയും കാളകളുടെ ഒരൊഴുക്കായിരുന്നു. മേലെ ചൊവ്വ വയലിലും തൊട്ടടുത്ത പറമ്പുകളിലുമെല്ലാം താൽക്കാലിക ആലകൾ ഉയർന്നിരിക്കുകയാണ്. മേൽപ്പുര ഉള്ളതും ഇല്ലാത്തതുമാണ് ആലകൾ. കൊടിമരം ഉയർന്നാൽ മാത്രമേ കാളകളെ കയറ്റിക്കെട്ടുകയുള്ളൂ. ലക്ഷണമൊത്ത ഒന്നിനെയായിരിക്കും ആദ്യം ചുങ്കം കടത്തുക. ഓരോ പ്രദേശത്തുനിന്നും വരുന്ന കാളകൾക്ക് പലതരം പ്രത്യേകതകളുണ്ടായിരിക്കും. തെക്കൻ കാളകൾ കുറെ കൂടി വലുതും കാലുകൾ ദൃഢമുള്ളവയുമായിരിക്കും. കാളപ്പൂട്ടിനുപയോഗിക്കുന്ന ജനുസിൽപ്പെട്ടതായതുകൊണ്ടാണ് ഈ പ്രത്യേകതയെന്നാണ് കരുതുന്നത്. ചന്തയിൽ ഇത്തരം കാളകൾക്ക് പ്രിയമേറും, വിലയും കൂടും. കിഴക്കുനിന്നും വരുന്നവയുടെ മേനിക്ക് അത്ര വലിപ്പമുണ്ടാവുകയില്ല, കാലുകൾ നീണ്ടതുമായിരിക്കും. മലയോര മേഖലയിലൂടെ നടക്കുന്നതുകൊണ്ടാണ് ഇവ ഇങ്ങനെയായി തീർന്നതെന്ന് പറയപ്പെടുന്നു. വടക്കുനിന്നും വരുന്നവ സാധാരണ ജനുസിൽപ്പെട്ടവയാണ്, വലിയ പ്രത്യേകതകളൊന്നുമില്ല. ഏറ്റവും അവസാനമായിട്ടാണ് കാളക്കച്ചവടക്കാർ വടക്കൻ കാളകളെ തിരഞ്ഞെടുക്കാറുള്ളത്. ഇവയ്ക്ക് വിലയും കുറയും. തെക്കുനിന്നും വരുന്ന കാളകളെ അലങ്കരിച്ചിട്ടാണ് കൊണ്ടുവരാറുള്ളത്. അവയുടെ നെറ്റികളിൽ കസവ് നൂലുകൾ അലങ്കാരങ്ങളായി കെട്ടിയിട്ടുണ്ടാവും. കഴുത്തിൽ കുടമണിയും കാണാം. തെക്കൻ കാളകളുടെ വരവ് ദൂരെ നിന്നേ അറിയാം. അനേകം കുടമണികളുടെ താളാത്മകമായ ശബ്ദം ഒന്നിച്ചുയർന്നുകൊണ്ടിരിക്കും. പിന്നീട് അത് നാട്ടുവഴികളിലൂടെ വലിയൊരു സംഗീതമായി മാറുന്നു. കുടമണികൾ കിലുക്കി കാലുകൾ നിലത്ത് ശക്തിയായി അമർത്തി കാളകൾ നിരയൊപ്പിച്ചു പോകുമ്പോൾ അത് കാണാൻ വേലിയിറമ്പിലും കൊള്ളിന്മേലും വയൽവരമ്പിലും നാട്ടുകാർ

0: ക്കാർ നിരനിരയായി കാത്തു നിൽക്കും. അപ്പോൾ ഒരു താളത്തിന് മറ്റൊരു മറുതാളം അവർ കണ്ടെത്തും. പോരുന്നോ പോരുന്നോ, കാളച്ചന്തയിൽ പോരുന്നോ, കിട്ടിയാൽ കിട്ടി പോയാൽ പോയി, അക്കിടി മുക്കിടി കച്ചവടം. കാളകളെ ചുങ്കം കടത്തുമ്പോൾ അവർ ഇത് പാടിക്കൊണ്ടിരിക്കും.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.

0: നോവൽ ആഖ്യാനം ബോബി.
1: വെഡിങ് ഫിക്സ് ചെയ്തോലെ എങ്കി, ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
3: കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ ഈ മാസം ആരംഭിക്കുന്ന 2 വർഷം 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് SSLC പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിശദ വിവരങ്ങൾക്ക് 79 94 43 14. കോട്ടയം IHRD കീഴിൽ 2010-11 സ്കീമിൽ നടത്തിയ PG ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നീ കോഴ്സുകളുടെ മേഴ്സി ചാൻസ് പരീക്ഷകൾ ജൂണിൽ നടത്തും. ഇന്നുവരെ പിഴയില്ലാതെയും ഈ മാസം 15 വരെ പിഴയോടുകൂടിയും അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾ www.ihrd.ac.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. www.ihrd.ac.in

പാലക്കാട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ രണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് വിവിധ ഒഴിവുകളിലേക്ക് അഭിമുഖം നടക്കും. പ്ലസ് ടു ബിരുദം, ബിരുദാനന്തര ബിരുദം, TTC എന്നിവയാണ് യോഗ്യത. എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 14 രാവിലെ 10 എംപ്ലോയബിലിറ്റി സെന്ററിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0491 2 50 54 35 0491 2 50 54 35.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ
3: ആദിത്യ ഷാജു, എനിക്ക് വേണ്ടി തന്നെയാണ്. പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിക്കുന്നത്, ഏവിയേഷൻ എടുക്കണമെന്നാണ്. അപ്പൊ അത് പഠിക്കാനുള്ള നല്ല സ്ഥലമൊക്കെ എന്താ ചെയ്യേണ്ടേ?
2: പ്ലസ് ടു എന്ത് പഠിക്കണോ? കമ്പ്യൂട്ടർ മാത്സോ?
3: കമ്പ്യൂട്ടർ സയൻസ്.
2: കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുക. എത്ര പെർസെന്റ് മാർക്ക് ഉണ്ട് പ്ലസ് വണ്ണിലൊക്കെ മാത്സിന്?
3: ഫുൾ എ പ്ലസ് ആയിരുന്നു.
2: ഫുൾ എ പ്ലസ്. സ്റ്റേറ്റ് ആയിരുന്നോ സിബിഎസ്ഇ ആയിരുന്നോ? നമുക്ക് ഏവിയേഷനിൽ മൂന്ന് ഫീൽഡിൽ പഠിക്കാം. ഒന്ന് എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് എന്ന് പറയും ഏവിയേഷന്റെ, അതിന്റെ പേര് പൈലറ്റിംഗ് എന്ന് പറയും. പൈലറ്റ് ആകാൻ പഠിക്കാം, നല്ല ഏരിയയാണ്, കണ്ടമാനം ശമ്പളം കിട്ടും, കുറച്ച് കോസ്റ്റ് കൂടും ട്രെയിനിങ്ങിന്. രണ്ടാമത്തെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയും, അതൊരു ബ്രാഞ്ചാണ്, അതിന് ബിടെക് പഠിക്കണം. മൂന്നാമത്തെ ഏവിയേഷനിൽ പറയുന്നത് സർവീസ് സെക്ടർ, അതായത് എയർ ഹോസ്റ്റസ് ആകാം, ഗ്രൗണ്ട് ഡ്യൂട്ടി ചെയ്യാം, ടിക്കറ്റിംഗ് ചെയ്യാം.
3: എനിക്ക് പൈലറ്റിന്റെ.
2: പൈലറ്റ് ആണെങ്കിൽ ഒന്നര കൊല്ലത്തെ കോഴ്സാണ്, 18 മാസത്തെ കോഴ്സാണ്. പ്ലസ് ടു കഴിഞ്ഞാൽ പോകാം. പ്ലസ് ടുവിൽ മാത്സിന് 60% കൂടുതൽ മാർക്ക് വേണം. 28 ഫ്ലൈയിങ് സ്കൂൾസ് ഉണ്ട് ഇന്ത്യയിൽ. ആ ഫ്ലൈയിങ് സ്കൂൾസ് ഓഫ് ഇന്ത്യ പറഞ്ഞ് ഗൂഗിളിൽ അടിച്ചാൽ ലിസ്റ്റ് കിട്ടും. ഓരോ സ്കൂളുടെ സൈറ്റിൽ കയറുക. ഫീസ് ഉണ്ട്, ഭയങ്കര ഫീസാണ്. പക്ഷെ പഠിച്ച് പാസ്സായാൽ ഗ്യാരണ്ടീഡ് ജോബാണ്, നല്ല ശമ്പളവും കിട്ടും. ഗൂഗിളിൽ പോവുക, 28 സ്ഥാപനം കണ്ടുപിടിക്കുക, എന്നിട്ട് ചേരുക കേട്ടോ.
3: ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്ഥാപനം പഠിക്കാൻ പറ്റിയത് ഏതാ?
2: ശ്രീ പെരുമ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഇന്ദിരാഗാന്ധി ഫ്ലൈയിങ് സ്കൂളാണ് നമ്പർ വൺ.
4: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 0484 242 6387, 0484 242 6397, അല്ലെങ്കിൽ 9444 45 58 88. സമയം ഇന്ന് വൈകിട്ട് 4 മണി മുതൽ.
5: ആകാശവാണി FM വാർത്തകൾ.

0: വിദേശങ്ങളിൽ നടത്തുന്ന ആഡംബര വിവാഹങ്ങൾ ഒഴിവാക്കണമെന്നും ഒരു വർഷത്തേക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത് പരിമിതപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശത്തേക്ക് പണമൊഴുക്ക് കുറയ്ക്കാൻ ഇത്തരം വിട്ടുവീഴ്ചകൾ അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. പശ്ചിമേഷ്യൻ സമാധാനവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പുതിയ സമാധാന നിർദ്ദേശങ്ങൾ ഒട്ടും സ്വീകാര്യമല്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രശ്നപരിഹാരത്തിന് അമേരിക്ക മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾക്ക് പകരമാണ് പാകിസ്ഥാൻ വഴി ഇറാൻ ബദൽ നിർദ്ദേശം സമർപ്പിച്ചത്. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ഇന്ത്യ ആഗോളതലത്തിൽ 3rd സ്ഥാനത്തെത്തിയതായി മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്. പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ആഭ്യന്തര സോളാർ മൊഡ്യൂൾ ശേഷി ഏകദേശം ഇരട്ടിയായി. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ഡൽഹി AKG ഭവനിൽ ആരംഭിച്ച CPIM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് സമാപിക്കും. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ അധ്യക്ഷതയിലാണ് യോഗം. മലപ്പുറത്തെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ വരുമാനത്തിൽ മികച്ച മുന്നേറ്റം സ്വന്തമാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷം 5,34,00,000 രൂപയുടെ വരുമാനം സ്റ്റേഷൻ നേടി. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും മേധാ പട്കർക്കും പെരുമാൾ മുരുകനും പുരസ്കാര സമർപ്പണവും നാളെ ഉച്ചകഴിഞ്ഞ് കണ്ണൂർ ചേംബർ ഹാളിൽ നടത്തും. രാവിലെ സ്നേഹസംഗമം പ്രൊഫസർ MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ആയുർവേദ മസാജ് സെന്ററിന്റെ മറവിൽ യുവാവിനെ കെണിയിൽപ്പെടുത്തി മർദ്ദിച്ച് പണവും സ്വർണ്ണാഭരണവും തട്ടിയെടുത്ത കേസിൽ 3 പേർ അറസ്റ്റിൽ. തിരൂരിലെ ഓറ വെൽനസ് നടത്തിപ്പുകാരൻ, തിരുവനന്തപുരം സ്വദേശി സൌദ്, കോട്ടയം സ്വദേശി ജയന്തി, ഓച്ചിറ സ്വദേശി വീണ എന്നിവരാണ് തിരൂർ പോലീസിന്റെ പിടിയിലായത്. കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സീനിയർ ഡിവിഷൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിക്കും. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്യും.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: കടുവയുടെ കേമത്തരങ്ങൾ. നമ്മുടെ ദേശീയമൃഗം ഏതെന്ന ചോദ്യത്തിന് കണ്ണടച്ച് നാം ഉത്തരം പറയും. എല്ലാവർക്കും അറിയാം അത് കടുവയാണെന്ന്. ബംഗാൾ കടുവ എന്നാണ് അവ അറിയപ്പെടുന്നത്. പാന്തേര ടൈഗ്രിസ് ടൈഗ്രിസ് എന്നാണ് ഇവയുടെ ശാസ്ത്രനാമം. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലാണ് ഇവയെ കണ്ടുവരുന്നത്. ബംഗാൾ കടുവകളിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നത് അവയുടെ ശരീരത്തിലുള്ള ഓറഞ്ചും കറുപ്പും വരകളായിരിക്കും അല്ലേ? എങ്കിൽ ഒരു കാര്യം നിങ്ങൾക്കറിയുമോ? ഈ വരകൾ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് പോലെ തന്നെ ഓരോ കടുവകളിലും വ്യത്യസ്തമാണ്. ഈ വരകൾ അവയെ ചെടികൾക്കും പൊന്തക്കാടുകൾക്കും ഇടയിൽ മറഞ്ഞിരിക്കാൻ സഹായിക്കുന്നു. ഏകദേശം 3 മീറ്റർ നീളവും 250 കിലോഗ്രാം ഭാരവുമുള്ള ഇവ കാട്ടിലെ രാജാവായ സിംഹത്തേക്കാളും ഭാരമുള്ളവരാണ്. ഇത്രയൊക്കെ ഭാരമുണ്ടെങ്കിലും ഇവർക്ക് നല്ല വേഗതയിൽ ഓടാനും സാധിക്കുന്നു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിലാണ് ഇവർ ഓടുന്നത്. ബംഗാൾ കടുവകളുടെ കോമ്പല്ലുകൾക്ക് ഏകദേശം 4 ഇഞ്ച് നീളമുണ്ടാവും. ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഇവർ തക്കം പാത്തിരുന്ന് തങ്ങളുടെ ഇരയെ വേട്ടയാടുന്നതിൽ സമർത്ഥരാണ്. കുരങ്ങ്, മാൻ, കാട്ടുപന്നി, കുട്ടിയാനകൾ വരെ ഇവയ്ക്ക് പ്രിയപ്പെട്ട ഭക്ഷണമാണ്. ഇരയ്ക്ക് എത്ര തന്നെ ഭാരമുണ്ടെങ്കിലും ഇവയെ ഏകദേശം 800 മീറ്റർ ദൂരം വരെ വലിച്ചു കൊണ്ടുപോകാൻ മാത്രം ശക്തരാണ് ബംഗാൾ കടുവകൾ. കടുവകളുടെ ടെറിറ്റോറി വളരെ വ്യത്യസ്തമായിരിക്കും. ഒരു ആൺ ബംഗാൾ കടുവയുടെ ടെറിറ്റോറി ഏകദേശം 500 സ്ക്വയർ കിലോമീറ്റർ വരെ ആകാം. സ്ഥിരമായി അവിടെ ആകെ വിഹരിച്ച് അവയുടെ ടെറിറ്റോറി സംരക്ഷിക്കുന്നു. കൂടുതലായും ജലാശയങ്ങളുടെ അരികിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ കടുവകൾ നല്ല നീന്തൽക്കാർ കൂടിയാണ്. ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗം കൂടിയാണ് ബംഗാൾ കടുവകൾ. അമിതമായ വേട്ടയാടലും അവയുടെ ആവാസ വ്യവസ്ഥയിലേക്കുള്ള മനുഷ്യൻ്റെ കടന്ന കയറ്റവും ഒക്കെയാണ് ഇതിന് പ്രധാന കാരണം. 20th തുടക്കത്തിൽ ഏകദേശം 100,000 ഉണ്ടായിരുന്ന ഇവയുടെ എണ്ണം ഇന്ന് 4000 ചുരുങ്ങിയിരിക്കുന്നു. 1971 കടുവകളെ കൊല്ലുന്നത് നമ്മുടെ രാജ്യത്ത് നിരോധിക്കപ്പെട്ടു. 1972 ബംഗാൾ കടുവയെ നമ്മുടെ ദേശീയ മൃഗമായി അംഗീകരിച്ചത്. കടുവകളുടെ സംരക്ഷണത്തിനായി സർക്കാർ തലത്തിൽ പല പദ്ധതികളും നടന്നു വരുന്നുണ്ട്. 1973 ആരംഭിച്ച പ്രോജക്ട് ടൈഗർ ഇതിനുദാഹരണമാണ്. ഈ പദ്ധതിയുടെ ഫലമായി ഇന്ത്യയിലെ പല ദേശീയ ഉദ്യാനങ്ങളും കടുവ സംരക്ഷണ കേന്ദ്രങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇന്ന് ഇന്ത്യയിൽ 54 കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ നിലവിലുണ്ട്. ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റാണ് രാജ്യത്തെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം. പെരിയാർ കടുവ സങ്കേതവും പറമ്പിക്കുളം കടുവ സങ്കേതവുമാണ് കേരളത്തിലെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ. ഇത്തരം പദ്ധതികൾ എല്ലാം തന്നെ കടുവകളെ സംരക്ഷിക്കുന്നതിൽ ഒരു പരിധിവരെ വിജയിക്കുന്നു എന്നതിന്റെ തെളിവാണ് അവയുടെ എണ്ണത്തിൽ ഉണ്ടായിരുന്ന വർധനവ്.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി,

0: സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും. ആരോഗ്യലക്ഷ്മി, ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-110.
1: പല്ലുമാറ്റിവെക്കൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിലെ പ്രോസ്റ്റോഡോണ്ടിസ്റ്റ് ആൻഡ് ഇംപ്ലാന്റോളജിസ്റ്റ് ഡോക്ടർ ആദിത്യ ആർ മോഹനുമായി അഭിമുഖം.
2: ഇന്ന് FM Health ലൈൻ ചർച്ച ചെയ്യുന്നത് പല്ലുമാറ്റിവെക്കുന്ന വിവിധ മാർഗങ്ങളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചുമാണ്. നമ്മുടെ ശരീരത്തിൽ ഒരുപക്ഷെ ജനിക്കുമ്പോൾ ഉണ്ടാവാതിരിക്കുകയും പിന്നീട് കാലക്രമത്തിൽ ഉണ്ടാവുകയും അതിനുശേഷം വീണ്ടും നഷ്ടമാവുകയും പിന്നീട് ഒരിക്കൽ കൂടി വരികയും ചെയ്യുന്ന അവയവമാണ് ദന്തങ്ങൾ, പല്ലുകൾ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ രണ്ടാമത് പല്ലു പോയാൽ വരാനുള്ള സാധ്യത തീരെയില്ല. അത്തരത്തിലാണോ നമുക്ക് ശരിക്കും ഒരു പല്ലു മാറ്റിവെക്കൽ ആവശ്യമായി വരുന്നത്?
3: ഇതിൽ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ബെസ്റ്റ് ചികിത്സ എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ പല്ലിനെ തന്നെ മാക്സിമം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ നാച്ചുറൽ പല്ല് പോലെ ഒരിക്കലും ഒരു ആർട്ടിഫിഷ്യൽ ടീത്തിന് കംപ്ലീറ്റ് ആയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ നാച്ചുറൽ പല്ലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇനാമൽ ഉണ്ട്, അതിൽ പെരിയഡോണ്ടൽ ലിഗമെൻസ് ഉണ്ട്, അതിന് കിട്ടുന്ന എല്ലിൻ്റെ ഉറപ്പ്, ആ ഉറപ്പ് ഒരിക്കലും നമ്മുടെ ആർട്ടിഫിഷ്യൽ ടീത്തിന് കംപ്ലീറ്റ് ആയി പൂർണ്ണമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു പരിധി വരെ നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും നമുക്ക് പൂർണ്ണമായിട്ട് ഒരിക്കലും റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാച്ചുറൽ പല്ലിനെ മാക്സിമം നമ്മൾ സേവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നാച്ചുറൽ പല്ലിനെ സേവ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഫില്ലിംഗ് ആയിട്ടാണെങ്കിലോ, ഒരു റൂട്ട് കനാൽ ട്രീറ്റ്മെൻ്റ് ആണോ, അല്ലെങ്കിൽ ഒരു ക്രൗണോ, അല്ലെങ്കിൽ ഗം ട്രീറ്റ്മെൻറ്റോ, അങ്ങനെ പലതരം ട്രീറ്റ്മെൻറ്റ് വഴി അതിനെ സേവ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമുണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ പല്ലിന് ചെറിയൊരു കറയോ ഒരു ചെറിയൊരു ഓട്ടയോ ഉണ്ടാവുള്ളതായിരിക്കും, പക്ഷെ അത് അവിടെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊരു ഫില്ലിങ്ങിലോ അല്ലെങ്കിൽ ഒരു റൂട്ട് കനാലോ ക്രൗണിലോ അവിടെ തീരും. ഇനി അത് അങ്ങനെ ട്രീറ്റ് ചെയ്തില്ലെങ്കിലാണ് നമ്മൾ അവസാനം അത് എക്സ്ട്രാക്ഷനിലേക്ക് മാറി പല്ല് ഊരി വെച്ച് പിന്നെയാണ് നമ്മൾ പല്ല് വെക്കേണ്ട ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നത്. ഇനി പല്ല് വെച്ചില്ലെങ്കിൽ, ഇപ്പോൾ നമ്മൾ പല്ലെടുക്കുമ്പോൾ തന്നെ നമ്മൾ പല്ല് വെക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പല്ല് വെച്ചില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ഇരുവശമുള്ള പല്ലുകൾ അതിൻ്റെ സപ്പോർട്ടും നഷ്ടപ്പെടും. നമുക്ക് പൊതുവേ ഉള്ളൊരു ധാരണയുണ്ട്, ഒരു പല്ല് പോയി കഴിഞ്ഞാൽ ഒരു പല്ലല്ലേ കുഴപ്പമില്ല, 32 പല്ലുണ്ടല്ലോ, അപ്പുറത്തെ വശം വെച്ച് നമുക്ക് ചവയ്ക്കാം, വേദന ഇല്ലാത്ത കാര്യമാണല്ലോ എന്ന് നമുക്കൊരു പൊതുവേ ഉള്ളൊരു ചിന്തയുണ്ട്. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പല്ല് എല്ലാം വർക്ക് ചെയ്യുന്നത് ഒരു സിസ്റ്റം പോലെയാണ്. അപ്പോൾ അതിൽ ഓരോ പല്ലിനും അതിൻ്റേതായ ജോലിയുണ്ട്, അതിൻ്റേതായ സ്ഥാനമുണ്ട്. അത് ഒരിക്കലും വേറൊരു പല്ലിനോ മറ്റൊരു മെറ്റീരിയലിനോ ആ പല്ല് ചെയ്യേണ്ട ജോലി പൂർണ്ണമായിട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒരു പല്ല് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, അതിൻ്റെ അപ്പുറത്തെ ഇരുവശത്തെ പല്ല് ചായാൻ തുടങ്ങും, ഈ പല്ലില്ലാത്ത വശത്തേക്ക്. പിന്നെ പതിയെ പതിയെ ബാക്കിയുള്ള പല്ലുകൾ നീങ്ങാൻ തുടങ്ങും, പല്ലിൻ്റെ നിര തെറ്റാൻ തുടങ്ങും, പല്ലിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരാൻ തുടങ്ങും. അപ്പോൾ ഈ ഗ്യാപ്പിലേക്കൊക്കെ ഫുഡ് കയറാൻ തുടങ്ങും. ഈ ഗ്യാപ്പുകളിൽ നിന്ന് പിന്നീട് നമുക്ക് ഫുഡ് മാറ്റാനും കറ മാറ്റാനും ബുദ്ധിമുട്ടായി തുടങ്ങും. പിന്നെ സംഭവിക്കുന്നത് സൂപ്ര ഇറപ്ഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പല്ലെടുത്ത വശത്ത്, ഇപ്പം താഴെയുള്ള പല്ലെടുത്തെങ്കിൽ അതിൻ്റെ നേരെ മുകളിലുള്ള പല്ല് ആ വശത്തേക്ക് ഇറങ്ങി ചെല്ലാൻ തുടങ്ങും. അപ്പോൾ ഇത് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ആ പല്ലും ആടാൻ തുടങ്ങും, ആ പല്ലിന് കേടുവരും, നമ്മുടെ കടി തെറ്റും. ഈ കടി തെറ്റി കഴിയുമ്പോൾ അടുത്ത സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ താടിയെല്ലിൻ്റെ ജോയിൻ്റ് ഉണ്ട്, TM joint എന്ന് പറയും. അത് നമ്മുടെ ചെവിയുടെ മുൻവശത്തായിട്ടാണ് ഈ ജോയിൻ്റ് വരുന്നത്. നമ്മുടെ കടി തെറ്റി കഴിയുമ്പോൾ ഈ ജോയിൻറ്റിന് ഒരു ചെറിയ ക്ലിക്കിംഗ് സൗണ്ട്, വായ തുറക്കുമ്പോൾ ഒരു ക്ലിക്കിംഗ് സൗണ്ട്, അല്ലെങ്കിൽ ഒരു നീര് വരാൻ തുടങ്ങും, അല്ലെങ്കിൽ വേദന വരും, അത് പതിയെ തലവേദനയായി മാറും. അങ്ങനെ ഒരു പല്ല് എടുത്ത് വെച്ചില്ലെങ്കിൽ വരാവുന്ന പ്രശ്നങ്ങൾ, അത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ് ഞാൻ പറഞ്ഞത്, അത് അങ്ങോട്ടേക്ക്
2: ഒരുപാടുണ്ട്. ഒരു ആണി യുദ്ധം തോൽപ്പിച്ചു എന്ന് പറയുന്ന പോലെ ഒരു പല്ല് ഒരു മനുഷ്യനെ കിടപ്പിലാക്കാം. നമുക്ക് ഈ പല്ല് പ്രായമാകുമ്പോൾ പോകുമെന്നറിയാം, അങ്ങനെയുള്ളവർ ശരിക്കും റീപ്ലേസ്മെന്റിന് വേണ്ടി വരുന്നുണ്ടായിരിക്കും, ഏറ്റവും കൂടുതൽ അവരായിരിക്കും അല്ലേ?
3: തീർച്ചയായിട്ടും. പൂർണ്ണമായി പല്ല് നഷ്ടപ്പെടുന്നത്, ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പല്ല് പോകാന്നുള്ളത് വളരെ കോമൺ ആയിട്ട്

0: ഒരു കാര്യമാണ്. അത് നമ്മുടെ പ്രായം കൂടുമ്പോൾ സംഭവിക്കുന്ന ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. പക്ഷേ ഈ പല്ല് വെച്ചില്ലെങ്കിൽ സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മെയിനായിട്ട് നമ്മുടെ ഇപ്പോൾ കുറേ പ്രൂവൻ പേപ്പേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഡൈജഷൻ, നമ്മൾ ചെറിയ പ്രായത്തിൽ നമ്മുടെ അടുത്ത് നമ്മുടെ അമ്മമാർ പറയുന്നതാണ് നല്ലോണം ചവച്ചരച്ച് കഴിക്കാൻ. അപ്പോൾ ഈ നല്ലോണം ചവച്ചരച്ചാലേ നമ്മുടെ വയറ്റിൽ ഇത് ഫുഡ് നല്ലോണം ഡൈജഷൻ നടക്കുള്ളൂ. അപ്പോൾ ഈ ഡൈജഷനെ നല്ല രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ് പല്ല് വെച്ചില്ലെങ്കിൽ. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞ പോലെ ഈ ജോയിൻറ് പ്രശ്നങ്ങൾ, പല്ലില്ലാണ്ട് കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ജോയിൻറ് പ്രോബ്ലംസ് വരാം. അതേപോലെ നമ്മൾ പല്ല് ചവയ്ക്കാൻ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ആരെ കണ്ടാലും നമ്മൾ ചിരിക്കുമ്പോൾ പല്ല് ആവശ്യമുണ്ട്. അതേപോലെ നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പും, നമ്മുടെ കവിളുകൾ ഒട്ടാം, നമ്മുടെ ചുണ്ടിടിയാം, പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ സ്ഫുടത കുറയാം, അങ്ങനെ പല പ്രശ്നങ്ങളും പല്ല് വെച്ചില്ലെങ്കിലുണ്ട്. അതുകൊണ്ട് തന്നെ പല്ല് വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പൂർണ്ണമായി പല്ല് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളതിൽ ഫുൾ സെറ്റ് പല്ല് വെക്കും. അത് പലതരം ഓപ്ഷൻസ് ഉണ്ട്.
1: ഈ പല്ല് മാറ്റി വയ്ക്കലിൻ്റെ ഓപ്ഷൻസിനെ കുറിച്ച് പറയാമോ? എന്തെല്ലാം തരത്തിൽ നമുക്ക് ഇത് മാറ്റി വയ്ക്കാൻ കഴിയും?
0: തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് രണ്ട് തരം ഓപ്ഷൻസാണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് ഫിക്സ്ഡ് ആയിട്ട് വെക്കുക, ഒന്ന് ഊരി വയ്ക്കുന്ന ടൈപ്പ്. ഇപ്പോൾ നമ്മളെ കൊണ്ട് ആവുന്നതും മാക്സിമം സാധിക്കുന്ന അത്രയും നമ്മൾ ഫിക്സ്ഡ് ഓപ്ഷൻ തന്നെ സ്വീകരിക്കുക എന്നുള്ളതാണ്. കാരണം ഒരു ഫിക്സ്ഡ് ഓപ്ഷനാണ് ഏറ്റവും കൂടുതൽ കംഫേർട്ടും ആ നാച്ചുറലായിട്ടും നമ്മുടെ പല്ലിനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിക്സ്ഡ് ഓപ്ഷനാണ്. ഇപ്പോൾ സാധിക്കുന്ന അത്രയും നമ്മൾ ഫിക്സ്ഡ് ഓപ്ഷൻ ചെയ്യാന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വേറെ ഒന്ന് കാണാൻ മാത്രമല്ല, നമ്മൾ ഫംഗ്ഷൻ ആയാലും ചൂയിങ് എഫിഷ്യൻസി ആയാലും ഇപ്പോൾ നല്ലോണം ചവച്ചരയ്ക്കാനും ഒക്കെ ഫിക്സ്ഡ് ഓപ്ഷൻ ആയിരിക്കും ഊരി വെക്കുന്നേക്കാളും ബെറ്റർ. ഇനി പക്ഷേ ചില കണ്ടീഷനിൽ ഊരി വെക്കുന്നതേ പറ്റുള്ളൂ എന്നുള്ളതുണ്ട്. അങ്ങനത്തെ കണ്ടീഷൻ വന്നാലും ഊരി വെക്കുന്നത് നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. പല്ല് വെക്കാതിരിക്കരുത്. ഇപ്പോൾ ഫിക്സ്ഡ് ഓപ്ഷൻസിലേക്ക് വരുവാണെങ്കിൽ രണ്ട് ഓപ്ഷൻസ് ആണ്. അതിൽ മെയിൻ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഡെന്റൽ ഇംപ്ലാന്റ്സ് ആണ്. ഡെന്റൽ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഡെന്റൽ ചികിത്സയിൽ ഏറ്റവും ചികിത്സയുടെ തരം തന്നെ മാറ്റിയ ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ്. കാരണം ഏതൊരാൾക്കും ഏതൊരു സമയവും നമുക്കിപ്പോൾ ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും അഡ്വാൻസ്ഡ് ആയി ഇപ്പോൾ ഈ ഡിജിറ്റൽ ഏരിയയിൽ ഇൻട്രോറൽ സ്കാനിങ്ങും ഡിജിറ്റൽ പ്ലാനിങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അത്രയും പ്രിസൈസ് ആയിട്ടാണ് നമ്മൾ ഡെന്റൽ ഇംപ്ലാന്റ്സ് ഒക്കെ ഇപ്പോൾ വെക്കുന്നത്. അപ്പോൾ ഡെന്റൽ ഇംപ്ലാന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പല്ലിൻ്റെ വേര്, നമ്മുടെ നാച്ചുറൽ പല്ലിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ക്രൗൺ ഉണ്ട്, ഒരു റൂട്ട് ഉണ്ട്. അപ്പോൾ ഈ റൂട്ടാണ് നമ്മുടെ പല്ലിൻ്റെ വേര്. ഈ വേര് നമ്മുടെ എല്ലിൻ്റെ അകത്തുള്ളതാണ്. ഈ ഡെന്റൽ ഇംപ്ലാന്റ് ഈ വേരിനെയാണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഡെന്റൽ ഇംപ്ലാന്റ് എന്ന് പറയുന്ന ഒരു ടൈറ്റേനിയം സ്ക്രൂ ആണ്. ഈ സ്ക്രൂ നമ്മൾ എല്ലിലോട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ വേരിനെ റെപ്ലിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളൊരു 3 മാസം വെയിറ്റ് ചെയ്യും. 3 മാസം വെയിറ്റ് ചെയ്യുന്നത് ഓസ്യോ ഇൻ്റഗ്രേഷൻ ഫേസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ല് ഈ സ്ക്രൂ ആയിട്ട് യോജിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആ ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ 3 മാസം കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ ക്രൗൺ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡെന്റൽ ഇംപ്ലാന്റിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, അതൊരു പല്ലിനെ കംപ്ലീറ്റ് ആയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. റൂട്ടും അതേപോലെ ക്രൗണും. ഡെന്റൽ ഇംപ്ലാന്റ് ചെയ്യുന്ന പ്രൊസീജിയർ ഇപ്പം എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പം പല്ലില്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ പല്ലില്ലാത്ത വശത്തിൻ്റെ ഒരു സീറ്റ് എടുത്ത് നോക്കും. CBCT എന്ന് പറയും. അപ്പോൾ ആ നമ്മൾ സീറ്റ് എടുത്ത് നോക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ആ എല്ലിന് അതിനുള്ള ഹൈറ്റ്, വിഡ്ത്, അതേപോലെ ഖനം അതുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലിൻ്റെ ഡെൻസിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് തരം ഇംപ്ലാന്റ് വേണം, ഏത് ലെങ്ത്തിൽ വേണം, ഏത് ടൈപ്പ് വേണം. ഇപ്പം ഡെന്റൽ ഇംപ്ലാന്റ് ആണെങ്കിൽ പലതരം ഉണ്ട്. കോർട്ടിക്കോ ബേസൽ ഇംപ്ലാന്റ്, പിന്നെ കൺവെൻഷണൽ ഇംപ്ലാന്റ് ആണെങ്കിലും, അതേപോലെ ഇപ്പം നമുക്ക് പലതരം കേസുകളിൽ ഇപ്പം നമ്മൾ പല്ലെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇംപ്ലാന്റ് വെക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ പല്ലെടുക്കുമ്പോൾ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കണം എന്നുള്ളതാണ്. കാരണം ഇപ്പം നമ്മൾ പല്ല് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് ഇംപ്ലാന്റ് വെക്കാനാണെങ്കിൽ പിന്നെ ആ എടുത്ത വശത്തെ എല്ല് ഉണങ്ങി ഹീലാവാൻ അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം എടുക്കും. എന്നിട്ടേ നമുക്ക് ഇംപ്ലാന്റിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനേക്കാളും എപ്പോഴും നല്ലത് പല്ലെടുക്കുമ്പോൾ തന്നെ ഇംപ്ലാന്റ് വെക്കുകയാണെങ്കിൽ നമുക്കൊരു 3 മാസം കഴിഞ്ഞ് ഇംപ്ലാന്റിൻ്റെ മേലെ ക്രൗണും വെക്കാം. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്രിഡ്ജാണ്. ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് പാർഷ്യൽ ഡെൻജർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുവശത്തെ പല്ലും അതിൻ്റെ സപ്പോർട്ട് ഉപയോഗിച്ച് നമ്മൾ 3 ക്രൗണായിട്ട് വെക്കുന്നതാണ്. ഇതിൽ ഇംപ്ലാന്റിനേക്കാൾ ബെറ്റർ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരുപാട് വർഷമായി നടക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ബ്രിഡ്ജ് എന്നുള്ളത്. പക്ഷേ ഇതിൽ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പ്രശ്നമില്ലാത്ത അപ്പുറത്തെയും ഇപ്പുറത്തെയും നല്ല 2 പല്ലുകൾ ഷേപ്പ് ചെയ്ത് ചെറുതാക്കിയിട്ടാണ് ഇതിൻ്റെ സപ്പോർട്ട് യൂസ് ചെയ്തിട്ടാണ് വെക്കുന്നത്. ഇംപ്ലാന്റ് വരുമ്പോൾ നമ്മൾ വേറെ ഒരു പല്ലും തൊടുന്നില്ല.
1: പക്ഷേ നമ്മൾ എല്ലിനെ ഗ്രാഫ്റ്റ് ചെയ്യേണ്ടി വരില്ലേ?
0: എല്ലിലേക്ക് നമ്മളൊരു സ്ക്രൂ ഇറക്കി വെക്കുന്നേ ഉള്ളൂ. ആ വേരുണ്ടായിരുന്ന അതേ പൊസിഷനിലേക്ക് നമ്മൾ ഈ സ്ക്രൂ വെക്കുന്നു എന്നുള്ളൂ. അതിൽ വേറൊരു ഒരു നെഗറ്റീവ് പോയിന്റ് വരുന്നില്ല. നമ്മളിപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ടിഷ്യൂവിനെ നമ്മൾ ഒരിക്കലും ഇതിൽ ഹാം ചെയ്യുന്നില്ല. പക്ഷേ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ നമ്മൾ 2 ഹെൽത്തി ആയിട്ടുള്ള പല്ലിനെ നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് ക്രൗൺ വെക്കുകയാണ്. ഇപ്പോൾ എല്ലാ കണ്ടീഷനിലും നമുക്ക് ഇംപ്ലാന്റ് പറ്റില്ല. സിസ്റ്റമിക് കോംപ്ലിക്കേഷനുള്ള, ഇപ്പോൾ അതായത് ഇപ്പോൾ അൺകൺട്രോൾ ഡയബറ്റീസ്, ഇപ്പോൾ HbA1c ഒരു 7 താഴെയൊക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇംപ്ലാന്റിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അതിന് മേലെയുള്ളതാണെങ്കിൽ നമ്മൾ ഇംപ്ലാന്റിനെ സജസ്റ്റ് ചെയ്യില്ല. പിന്നെ അതേപോലെ ഇപ്പോൾ റേഡിയേഷൻ തെറാപ്പി കഴിഞ്ഞ ഉടനെ നമുക്ക് ഇംപ്ലാന്റ് നമ്മൾ സജസ്റ്റ് ചെയ്യില്ല. അങ്ങനെ ഒരുപാട് സിസ്റ്റമിക് കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഇംപ്ലാന്റ് സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ആവശ്യമുള്ള എല്ലും വേണം. എല്ലാ കണ്ടീഷനിലും ആവശ്യമുള്ള എല്ലുണ്ടാവില്ല. അപ്പോൾ ഈ എല്ലില്ലെങ്കിൽ എല്ല് വർദ്ധിക്കാനുള്ള പല ട്രീറ്റ്മെന്റ് ഉണ്ട്, ബോൺ ഗ്രാഫ്റ്റിംഗ് അതൊക്കെ.
1: ഈ ആവശ്യമായ എല്ലാം ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ, ഇത് ബോൺ ഡെൻസിറ്റിയെ കുറിച്ചാണോ ഡോക്ടർ ഉദ്ദേശിക്കുന്നത്?
0: ബോൺ ഡെൻസിറ്റി മാത്രമല്ല, ബോൺ വിഡ്ത്തും ഹൈറ്റും കൂടി. നമുക്കൊരു ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യാനുള്ള ഹൈറ്റും വിഡ്ത്തും കൂടി വേണം. പിന്നെ നമ്മുടെ ബോണിന്റെ ഇപ്പൊ താഴത്തില്ലാണെങ്കിൽ താഴെ

0: അടുത്ത ബോണിൽ നമുക്കൊരു ഞരമ്പ് പോകുന്നുണ്ട്, മാൻഡിബുലാർ നെർവ് എന്ന് പറയും. അപ്പോൾ ആ നെർവിൻ്റെ മേലെ അത്രയും ആവശ്യമുള്ള ഹൈറ്റ് വേണം, അല്ലെങ്കിൽ നമ്മൾ ഇംപ്ലാന്റ് ഈ നെർവിലേക്ക് ടച്ച് ആവും. അതേപോലെ ഇപ്പോൾ മേലെ ആണെങ്കിൽ നമ്മുടെ മാക്സിലറി സൈനസ് ഉണ്ട്, അപ്പോൾ ഈ സൈനസിൻ്റെ താഴെ നമുക്ക് അത്രയും എല്ലിൻ്റെ വിത്ത് ഹൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ സൈനസ് റേസ് ചെയ്ത് സൈനസ് ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യണം. അത് വേറെ പ്രൊസീജിയറാണ്.
1: ഈ ഇംപ്ലാന്റ് ഏത് പ്രായക്കാരിലും അനുയോജ്യമാണോ ശരിക്കും?
0: തീർച്ചയായിട്ടും ഇംപ്ലാന്റിന് അങ്ങനെ ഇപ്പൊ ഒരു പ്രായമൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ ബോൺ ഹെൽത്തി ആണ്, നമുക്കത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഏത് പ്രായത്തിലും ഇംപ്ലാന്റ്സ് ചെയ്യാം. ഇപ്പൊ എല്ലാ പല്ലും നഷ്ടപ്പെട്ടവർക്ക് ഫുൾ ഡെഞ്ചർ വെക്കുന്നതിൽ നമ്മൾ ഇംപ്ലാന്റ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒന്നെങ്കിൽ ഇപ്പൊ എല്ലാ പല്ലും ഇല്ലെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ 6 ഇല്ലെങ്കിൽ 8 അങ്ങനെ ഓരോ വരെ ബോണിന്റെ ഹെൽത്ത് അനുസരിച്ച് നമ്മൾ അത്രയും ഇംപ്ലാന്റ്സ് വെച്ചിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് ഫിക്സ്ഡ് ആയിട്ടും ചെയ്യുന്നുണ്ട്. ഊരി വെക്കുന്നതിലും ഇംപ്ലാന്റ് വെച്ചിട്ട് കൊടുക്കുന്നതുണ്ട്. കാരണം നമ്മളിപ്പോൾ ഈ ഊരി വെക്കുന്ന ഫുൾ സെറ്റ് വെക്കുമ്പോൾ പൊതുവേ ഉള്ളൊരു കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഇത് നേരെ മോണയിലോട്ടായിരിക്കുന്നത്, അപ്പോൾ മോണയിൽ വേദന വരാം, അത്രയും കംഫർട്ടബിൾ അല്ല, പിന്നെ അതേപോലെ ലൂസ് ആവുന്നത്, സംസാരിക്കുമ്പോൾ ഊരി വീഴുക, അത് എപ്പോഴും ഇരിക്കുന്നില്ല, ആടുന്നു, ഇങ്ങനെ
1: ചവയ്ക്കാൻ
0: ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ഈ ഇംപ്ലാന്റ് വെച്ചിട്ട് അതിലേക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഡെഞ്ചർ കൊടുക്കും. അതും കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്, അതങ്ങനെ ഊരി വരുമില്ല.
1: ഇപ്പൊ ഈ ക്രൗണായി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ത് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്?
0: നമ്മളിപ്പോൾ സെർക്കോണിയ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് കൂടുതലും ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പണ്ട് മെറ്റലൊക്കെ യൂസ് ചെയ്യുമായിരുന്നു, പക്ഷേ ഇംപ്ലാന്റ് ക്രൗൺസിന് നമ്മൾ പൊതുവെ പ്രിഫർ ചെയ്യുക സെർക്കോണിയ എന്നുള്ള മെറ്റീരിയലാണ്. പിന്നെ സെറാമിക് ക്രൗൺസ് എന്ന് പറയുന്നത് മെറ്റല് അകത്ത് പുറത്ത് സെറാമിക് കോട്ടിംഗ് വരുന്ന, പോർസിലിൻ കോട്ടിംഗ് വരുന്ന യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലിത്തിയം ഡൈസിലിക്കേറ്റ് വരുന്ന ക്രൗൺസ് യൂസ് ചെയ്യുന്നുണ്ട് ഫ്രണ്ടിൽ പല്ലുവിന് വേണ്ടിയിട്ട്. പക്ഷേ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന സെർക്കോണിയ എന്ന് പറഞ്ഞ മെറ്റീരിയൽ.
1: ഈ മെറ്റീരിയലിനും തേയ്മാനം വരാവുന്നതാണ്?
0: തീർച്ചയായിട്ടും തേയ്മാനം വരണം എന്നാണ്. നമ്മൾ ഒരുപാട് കനമുള്ള മെറ്റീരിയൽ വെച്ചാലും ഇപ്പോൾ നമ്മുടെ നാച്ചുറൽ പല്ലിനെ നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്യുക, മിമിക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പോയിന്റ് വരെയെങ്കിലും നമുക്ക് അതിന് തേയ്മാനം വരണം, അല്ലെങ്കിൽ നമ്മുടെ ഫോഴ്സ് ഫുള്ള് നമ്മുടെ ജോയിന്റിലേക്കാണ് ഡൈവേർട്ടഡ് ആവുന്നത്, അപ്പോൾ നമ്മുടെ എല്ലിനാണ് തേയ്മാനം വരിക. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡെഫിനറ്റ്ലി മെറ്റീരിയൽ ഒരു ഗ്രേഡ് വരെയെങ്കിലും തേയ്മാനം വരണം. അങ്ങനെയാണ്.
1: ഈ പല്ല് മാറ്റി വെക്കേണ്ട ആവശ്യം വരുന്നത് ചെറുപ്പക്കാരിൽ പ്രത്യേകിച്ചും ചില അപകടങ്ങളെ തുടർന്നൊക്കെ ആയിരിക്കാം. അവർക്ക് അതിന്റെ ഒരു എസ്തെറ്റിക് പാർട്ട്, ഒരു സൗന്ദര്യപരമായ ഒരു ആശങ്കയും ഉണ്ടാകാം. അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് പല്ല് മാറ്റി വെക്കുന്നത്?
0: ചെറുപ്പക്കാരിൽ നമ്മൾ കൂടുതലും സജസ്റ്റ് ചെയ്യുക ഇംപ്ലാന്റ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറുപ്പത്തിലെ ഹെൽത്തി ആയിട്ടുള്ള രണ്ട് പല്ല് നമ്മൾ വെറുതെ ട്രിം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ അത് പ്രൊവൈഡഡ് ആ എല്ല് ഓക്കെ ആണ്. ഇപ്പൊ ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചതാണെങ്കിൽ ആ എല്ലിന് ഒടിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെതായ വെയിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് നോക്കിയിട്ടൊക്കെ നമ്മൾ ചെയ്യുള്ളൂ. ഗ്രാഫ്റ്റിംഗ് ചെയ്യണമെങ്കിൽ ഗ്രാഫ്റ്റിംഗ് ചെയ്യണം. ഇതെല്ലാം ചെയ്തിട്ട് ഇംപ്ലാന്റ് വെക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി അല്ലെങ്കിൽ നമ്മൾ ബ്രിഡ്ജ് ആയിട്ടും നമ്മൾ ചെയ്യാം. ചെറുപ്പക്കാരിൽ ഇപ്പോൾ ഫ്രണ്ട് ടീത്ത് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര അത് പെട്ടെന്ന് തന്നെ റീപ്ലേസ് ചെയ്യാൻ വരും, കാരണം ചിരിക്കുമ്പോൾ കാണുന്നതായതുകൊണ്ട്. പിന്നെ അത് മാത്രമല്ല, സംസാരിക്കുമ്പോൾ നല്ലോണം സ്പുടത കുറവുണ്ടാവും ഫ്രണ്ടത്തെ പല്ലാവുമ്പോൾ. അതുകൊണ്ട് ഫ്രണ്ട് ടീത്ത് റീപ്ലേസ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വരുന്നത് ഇപ്പോഴും. ഇപ്പോൾ നമ്മൾ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 കഴിഞ്ഞിട്ടേ നമ്മൾ അതിലേക്ക് ക്യാപ്പ് വെക്കുന്നുള്ളൂ. അപ്പോൾ ആ 3 ടൈമിൽ നമ്മൾ പലതരം ടെമ്പററി ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ SX റീറ്റൈനർ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ അലൈനർ പോലത്തെ ഒരു റീറ്റൈനർ വരും ട്രാൻസ്പെറൻ്റ് ആയിട്ട്, അതിൽ നമ്മൾ പല്ല് ആഡ് ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ എന്ന് വെച്ചാൽ അവർ ഊരി വെക്കുന്ന ടൈപ്പായിരിക്കും ടെമ്പററി ആയിട്ട്. അതേപോലെ സാധാരണ ഊരി വെക്കുന്ന ക്ലിപ്പ് പോലത്തെ പല്ല് സെറ്റ് ആണെങ്കിലും നമ്മൾ ആ ഒരു 3 പീരീഡിന് വേണ്ടി യൂസ് ചെയ്യും.
1: നമ്മൾ എങ്ങനെയാണ് ഇംപ്ലാന്റ് വേണോ അതല്ലെങ്കിൽ ബ്രിഡ്ജിംഗ് വേണോ അതോ ക്രൗണിംഗ് മതിയോ എന്ന് തീരുമാനിക്കുന്നത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ്?
0: നമ്മൾ മെയിനായിട്ട് ബോൺ സപ്പോർട്ടാണ് ഇംപ്ലാന്റിൽ നിന്ന് നമ്മൾ മെയിനായിട്ട് നോക്കുന്ന. ഒന്ന്, ആവശ്യത്തിനുള്ള ബോൺ ഉണ്ടോ, പിന്നെ രണ്ടാമത് ആ പേഷ്യന്റിന് ഒരു സർജിക്കൽ പ്രൊസീജിയറിലൂടെ പോകാൻ പറ്റുമോ, വേറെ എന്തെങ്കിലും സിസ്റ്റമിക് ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഡയബറ്റീസ് അതുപോലത്തെ ഓരോ ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഇംപ്ലാന്റ് പറ്റുമെന്ന്. ബ്രിഡ്ജ് നമ്മൾ മെയിനായിട്ട് ഡിസൈഡ് ചെയ്യുന്ന അതിൻ്റെ ഇരുവശത്തുള്ള പല്ലിൻ്റെ ഉറപ്പ് നോക്കിയിട്ടാണ്. ഇപ്പോൾ ചില സമയത്ത് ഒരു പല്ലേ മിസ്സിംഗ് ഉണ്ടാവുള്ളൂ, അപ്പം നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്തെ രണ്ട് പല്ല് ട്രിം ചെയ്തിട്ടാണ് സാധാരണ ബ്രിഡ്ജ് കൊടുക്കുക. പക്ഷേ ഇപ്പം രണ്ട് പല്ലിനും അത്ര ഉറപ്പ് പോരെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു പല്ലും കൂടി എടുക്കാം, അപ്പോൾ അത് 4. അത് നമ്മൾ ആ പല്ലിൻ്റെ ഹെൽത്തും ആ പല്ലിൻ്റെ ബോൺ സപ്പോർട്ടും നോക്കിയിട്ടാണ് നമ്മൾ ബ്രിഡ്ജ് ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ ഊരി വെക്കുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചില കണ്ടീഷനിൽ നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് വെക്കാൻ പറ്റില്ല. ഇപ്പോൾ ഏറ്റവും പുറകിലെ പല്ലാണ് പോയതെങ്കിൽ, വിസ്ഡം ടൂത്ത് അല്ല, വിസ്ഡം ടൂത്ത് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അതിന് മുമ്പുള്ള നമ്മുടെ മോളാർസ് ആണെങ്കിൽ, സെക്കൻഡ് മോളാർ ഒക്കെ ആ പോയതെങ്കിൽ നമുക്ക് ബാക്കിൽ വേറെ പല്ലില്ല ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇംപ്ലാന്റ് ചെയ്യാനുള്ള ബോണും ഇല്ല എന്ന് വെക്കുക. അപ്പോൾ നമ്മൾ ഊരി വെക്കുന്ന പല്ല് തന്നെ വെക്കണം. ഇപ്പോൾ ഈ ഊരി വെക്കുന്ന പല്ലിൻ്റെ കാര്യം വരുമ്പോൾ, ഊരി വെക്കുന്ന പല്ലിലുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഇപ്പോൾ കാണുന്ന പ്ലാസ്റ്റിക് ഒരു പിങ്ക് കളർ അക്രിലിക് ഡെഞ്ചർ വരുന്നത് അതൊരു ടെമ്പററി സൊല്യൂഷൻ മാത്രമാണ്. അതൊരിക്കലും ഒരു പെർമനന്റ് സൊല്യൂഷൻ അല്ല, കാരണം അത് നമ്മുടെ ബോണിനെ വീണ്ടും റിസോപ്ഷൻ കൂട്ടും എന്നുള്ളതാണ്. ആക്ച്വലി ബോണിൻ്റെ ഹൈറ്റ് കുറച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഫ്യൂച്ചറിൽ പിന്നീട് ഇംപ്ലാന്റ് വെക്കണമെങ്കിലും അത് ബുദ്ധിമുട്ടാണ്. അതൊരു ടെമ്പററി പ്രൊസീജർ മാത്രമാണ്. ഇതിൽ പെർമനന്റ് ആയിട്ട് നമ്മൾ ഊരി വെക്കുന്ന പ്രൊസീജർ ആണെങ്കിൽ അതിന് കാസ്റ്റ് പാർഷ്യൽ ഡെഞ്ചർ എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു മെറ്റൽ ഫ്രെയിം വർക്ക് വരും. ഈ മെറ്റൽ ഫ്രെയിം വർക്ക് വരുന്ന കാസ്റ്റ് പാർഷ്യൽ ഡെഞ്ചറിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, അത് ഈ മോണയിലോട്ട് മാത്രമല്ല റെസ്റ്റ് ചെയ്യുന്നത്, അത് ബാക്കിയുള്ള പല്ലിന്റെ സപ്പോർട്ടും കൂടി യൂസ് ചെയ്യും. അത് പല്ലിലോട്ട് ഓരോ മെറ്റൽ ആംസ് പോകും. അപ്പോൾ ആ പല്ലിന്റെ സപ്പോർട്ടും കൂടി യൂസ് ചെയ്യുമ്പോൾ ഈ ഫോഴ്സ് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും വായിലേക്ക്. ഇതൊരു

0: ബയോ മെക്കാനിക്കലി പ്രൂവൺ ടെക്നിക്കാണ് ഈ കാസ്റ്റ് പാർഷ്യൽ ഡെഞ്ചർ. സോ അത് കാരണം നമ്മൾ പെർമനന്റ് ആയിട്ട് ഊരി വെക്കുന്ന പല്ല് വെക്കുകയാണെങ്കിൽ എപ്പോഴും കാസ്റ്റ് പാർഷ്യൽ ഡെഞ്ചർ ആണ് ചെയ്യേണ്ടത്. സാധാരണ അക്രിലിക് പല്ല് സെറ്റ് ചെയ്യരുത്.
1: ഈ പ്രായമായിട്ട് ചില പല്ലുകൾ പോയ മുഴുവൻ പല്ലും പോകാൻ കാത്തിരിക്കണോ ഇത് റീപ്ലേസ് ചെയ്യാൻ, അതോ പോയ പല്ലുകൾ മാത്രം റീപ്ലേസ് ചെയ്താൽ മതിയോ?
0: അതൊരു ഭയങ്കര നല്ല ചോദ്യമാണ്. കാരണം അത് പൊതുവേ അങ്ങനെ നമുക്കൊരു ചിന്തയുണ്ട്, നമുക്ക് എന്തായാലും കുറെ പല്ല് പോയി, ഇനി ആകെ ഒരു മൂന്നോ നാലോ പല്ലേ ഉള്ളൂ ബാക്കി, ഇനി അതും കൂടി പോയിട്ട് ഇല്ലെങ്കിൽ അത് എടുത്തു കളഞ്ഞിട്ട് ഫുൾ സെറ്റ് വെക്കാന്നുള്ള. പക്ഷെ ഇത് മെയിൻ ആയിട്ട് ഇതിൽ തീരുമാനിക്കേണ്ട അവിടെയാണ് ഓവർ ഡെഞ്ചർ എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ബാക്കിയുള്ള പല്ലുകൾ നല്ല ഉറപ്പുള്ള പല്ലുകളാണെങ്കിൽ, അതിന് നല്ല എല്ലാ ഉറപ്പുണ്ട്, ആ പല്ലുകൾ നമുക്ക് ക്യാപ്പ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ആ പല്ലുകളെ നമ്മൾ ക്യാപ്പ് ചെയ്ത് ചെറുതാക്കി അതിലിപ്പം ഞാൻ ഇംപ്ലാന്റ് സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഡെഞ്ചർ കൊടുക്കുന്നു പറഞ്ഞ പോലെ ഈ പല്ലുകളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഡെഞ്ചർ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഫുൾ സെറ്റ് വരുമ്പോഴും ആ പല്ലുകൾ നമുക്ക് കുറച്ചും കൂടി റിട്ടൻഷനും തരും, അതേപോലെ നമുക്ക് കുറച്ചും കൂടി സപ്പോർട്ടും തരും. അപ്പം ഈ ഡെഞ്ചർ ഊരിപ്പോരുക എന്നുള്ള പ്രശ്നവും വരുന്നില്ല. നമ്മൾ നമ്മുടെ പല്ലിനെ മാക്സിമം എത്രത്തോളം പോകാൻ പറ്റും അത്രയും കാലം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് തന്നെയാണ്. ആ ഉള്ള പല്ല് വെച്ച് തന്നെ നമുക്ക് പല്ല് സെറ്റ് വെക്കാൻ പറ്റും.
1: ഈ പല്ലുകൾ ഇപ്പോൾ നമ്മൾ പകരം മാറ്റി വെച്ചു, അത് കേടുവരുന്ന ചില ഹാബിറ്റ്സ് ഉണ്ടാവുമല്ലോ, ഇപ്പോൾ ഡാമേജിങ് ഹാബിറ്റ്സ് എന്ന് പറയുന്ന പോലെ, അത് ഏതെല്ലാമാണ്, നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും?
0: ഇതിൽ മെയിനായിട്ട് നമ്മളിപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ടൂത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ആർട്ടിഫിഷ്യൽ ടൂത്തിന് ഇപ്പോൾ ഇംപ്ലാന്റ് ആയാലും ബ്രിഡ്ജ് ആയാലും ഊരി വെക്കുന്നതാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിന് അപകടം വരുന്നത് രാത്രി കടിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ, രാത്രി ഗ്രൈൻഡ് ചെയ്യുന്ന ബ്രക്സിസം എന്ന് പറയും. എന്നുവെച്ചാൽ നമ്മൾ രാത്രി അറിയാതെ തന്നെ നമ്മൾ കടിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചില പേര് ഓരോ ജോലി എടുക്കുമ്പോൾ ഇപ്പോൾ ഓടാൻ നേരത്ത് അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടുമ്പോൾ അപ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മൾ ഈ നമ്മുടെ ജോയിൻറ്റ് ഭയങ്കരമായിട്ട് തമ്മി കടിക്കുക,
1: അല്ലെങ്കിൽ സ്ട്രെസ് വരുമ്പോൾ കടിക്കുക, ദേഷ്യം വരുമ്പോൾ തീർച്ചയായിട്ടും,
0: ഇല്ലെങ്കിൽ പല്ലുകൾ തമ്മിൽ ഉരയ്ക്കുക, ഇങ്ങനത്തെ ഹാബിറ്റ്സ് ഉള്ളപ്പോഴാണ് ഈ ഇതിനെ മെയിൻ അട്രീറ്റഡ് ആവുക എന്ന് പറഞ്ഞാൽ തേയ്മാനം വരിക. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഗാർഡ് കൊടുക്കും, അപ്പോൾ നൈറ്റ് ഗാർഡ് എന്ന് പറയും. നിങ്ങൾ അത് അറിയേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളുടെ കൂടെ ഇപ്പം കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ അമ്മമാരോടും, ഇല്ല കല്യാണം കഴിച്ചവരാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനോടും ചോദിക്കേണ്ടതാണ് രാത്രി ഞങ്ങൾക്ക് പല്ല് കടിക്കുന്ന സ്വഭാവം ഉണ്ടോ എന്നുള്ളത്. കാരണം നമ്മളറിയില്ല, അത് കൂടെയുള്ള ആൾക്കാർക്കേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പം ആ പല്ല് കടിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഈ നൈറ്റ് ഗാർഡ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ പോകെ പോകെ നിങ്ങളുടെ പല്ലെല്ലാം തേയ്മാനം വരും. അത് ഡെഫിനറ്റ്ലി ഇപ്പം ഇംപ്ലാന്റ് ആണെങ്കിലും ക്രൗൺ ആണെങ്കിലും അത് ഫെയിലിയർ ആകും ഈ നൈറ്റ് ഗാർഡ് ഇല്ലെങ്കിൽ.
1: അപ്പൊ അത്തരം സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. പിന്നെ ഒരിക്കലും ഇംപ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി കാണേണ്ട കാര്യമില്ല ഡെന്റിസ്റ്റിനെ എന്ന് വിചാരിക്കാൻ കഴിയുമോ?
0: ഒരിക്കലും ഇല്ല, അത് ഒരു ട്രീറ്റ്മെന്റിനും ഡെന്റിസ്ട്രിയിൽ പറ്റില്ല. നിങ്ങൾ ഒരിക്കൽ ഒരു ഫില്ലിംഗ് ആയാലും ഒരു ഇംപ്ലാന്റ് ആയാലും ഒരു ബ്രിഡ്ജ് ആയാലും ഒരു പല്ല് സെറ്റ് ആയാലും ഇതൊരു പാർട്ട്ണർഷിപ്പാണ്. എന്ന് പറഞ്ഞാൽ 50% ജോലിയേ ഡെന്റിസ്റ്റിന്റെ കയ്യിലുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലോണം പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ക്രൗൺ തരിക, അല്ലെങ്കിൽ നല്ലൊരു ഇംപ്ലാന്റ് വെച്ച് തരാം. അത് കഴിഞ്ഞാൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത 50%. ഇംപ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഇംപ്ലാന്റ് ട്രീറ്റ്മെന്റ് ഫുള്ള് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 2 വർഷത്തേക്ക് എല്ലാ 3 മാസവും ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി ചെക്കപ്പ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. അവർ എക്സ്റേ എടുത്ത് നോക്കും, അതേപോലെ പ്രൊഫഷണൽ ക്ലീനിങ്ങും ചെയ്യണം. ഇംപ്ലാന്റിന് ചുറ്റും ക്ലീൻ ചെയ്യാൻ എളുപ്പമല്ല. പിന്നെ 2 വർഷം കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് എല്ലാ 6 മന്ത്സ് ആവും. അത് കഴിഞ്ഞാൽ ഇയർലി വൺസ് അറ്റ്ലീസ്റ്റ് പോയി നമ്മൾ ആനുവൽ മെയിൻ്റെനൻസ് ചെയ്യണം. അത് നമ്മളെ കൊണ്ട് സാധിക്കില്ല, നമ്മൾ ഡെന്റിസ്റ്റിന്റെ അടുത്ത് തന്നെ പോയാലേ പറ്റുള്ളൂ. ആ മെയിൻ്റെനൻസ് ആണ് ഏറ്റവും മുഖ്യം. അത് എല്ലാ ഡെന്റൽ ട്രീറ്റ്മെന്റിലും അങ്ങനെയാണ്.
1: അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡെന്റിസ്ട്രിയിൽ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് തുടർച്ചയായിട്ട് എപ്പോഴും ദന്തരോഗ വിദഗ്ധനെ കാണേണ്ടി വരുമെന്ന്. ഇപ്പോൾ ഇംപ്ലാന്റ് ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ പോലും നമ്മൾ സ്ഥിരമായി ഇങ്ങനെ ഡെന്റിസ്റ്റിനെ കാണേണ്ടതുണ്ടോ?
0: തീർച്ചയായിട്ടും നമ്മൾ അറ്റ്ലീസ്റ്റ് 6 മാസം കൂടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡെന്റിസ്റ്റിനെ പോയി കാണുക എന്നുള്ളതാണ്. അപ്പോൾ അത് കാണുന്നത് നിങ്ങളുടെ വായിൽ ട്രീറ്റ്മെന്റ് ചെയ്യാനല്ല, ട്രീറ്റ്മെന്റ് ഇനി അങ്ങോട്ടേക്ക് വലിയ കേട് വരാതിരിക്കാനും മെയിൻ്റെനൻസ് ചെയ്യാനും ഡെഫിനറ്റ്ലി ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ടതാണ്. വർഷത്തിൽ ഒരിക്കലെങ്കിലും പല്ല് ക്ലീൻ ചെയ്യണം. കാരണം നമ്മൾ ബ്രഷ് കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ക്ലീൻ ആവില്ല. അതിൽ അകത്തുള്ള കറകൾ ക്ലീൻ ചെയ്യണമെങ്കിൽ അത് നമ്മുടെ പല്ലിന് ക്ലീൻ ചെയ്യാനും പല്ലിന് ഭംഗി കൂട്ടാനും അല്ല, ആ കറ ഇരുന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മോണയ്ക്കാണ് രോഗം വരുന്നത്. ഈ മോണരോഗമാണ് ഏറ്റവും കൂടുതൽ പല്ല് കേടുവരുന്നേക്കാൾ കൂടുതൽ നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്നത് മോണരോഗമാണ്. ആ മോണരോഗമൊക്കെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡെന്റിസ്റ്റിനെ പോയി കാണണം. അതേപോലെ ഒരു ചെറിയ ടിപ്പ്, ഇപ്പോൾ ഈ ക്രൗണും ബ്രിഡ്ജും ഒക്കെ വയലുണ്ടെങ്കിൽ വാട്ടർ ഫ്ലോസ് എന്ന് പറഞ്ഞൊരു പുതിയ സംഗതി ഇറങ്ങിയിട്ടുണ്ട്. ഈ വാട്ടർ ഫ്ലോസർ യൂസ് ചെയ്യാം. ഇത് ഇലക്ട്രിക് ബ്രഷ് മേടിക്കുന്ന പോലെ ഓൺലൈൻ മേടിക്കാവുന്നതാണ്. ഈ വാട്ടർ ഫ്ലോസർ കൊണ്ട് ഒരുപാട് ക്രൗൺസും ബ്രിഡ്ജും കുറേ കൂടി കാലം നിൽക്കുന്നുള്ളതാണ്. കാരണം നമ്മുടെ പല്ലുകളുടെ ഇടയിൽ ഫുഡ് പോയി നിൽക്കുന്നതൊക്കെ നമ്മൾ പണ്ട് ഫ്ലോസ് ചെയ്യാൻ പറയുമായിരുന്നു. ഈ ഫ്ലോസ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. ഈ വാട്ടർ ഫ്ലോസർ കുറച്ചും കൂടി ഈസിയർ ആണ്. അത് നല്ലോണം നമുക്കിപ്പോൾ കാണുന്നുണ്ട്, ആ യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഡിഫറൻസ് കാണുന്നുണ്ട്.
1: എന്തായാലും FM ഹെൽത്ത് ലൈനിൽ വന്ന് പല്ല് മാറ്റിവെക്കലിനെ കുറിച്ചും ദന്ത സംരക്ഷണത്തെക്കുറിച്ചും ഇത്രയും കാര്യങ്ങൾ വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു. എല്ലാവർക്കും നല്ല ആരോഗ്യവും മനോഹരമായ പുഞ്ചിരിയും ആശംസിക്കുന്നു.
2: പല്ല് മാറ്റിവെക്കൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിലെ പ്രോസ്റ്റോഡോണ്ടിസ്റ്റ് ആൻഡ് ഇംപ്ലാന്റോളജിസ്റ്റ് ഡോക്ടർ ആദിത്യ R. മോഹനുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ.

0: ലക്ഷ്മി
1: സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും. ആരോഗ്യലക്ഷ്മി, ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-1100. ഈ പരിപാടിയുടെ പ്രായോജകർ ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം. 0484-277-1100. ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ യു പി എസ് ലൈക് ഷോ, 9 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ, ആകാശവാണി എഫ് എം വാർത്തകൾ, 10 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും, 10:25 സേവന വാർത്തകൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി, 11:10 ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിന്റെ പുനരുജ്ജീവനത്തിന്റെ 75 വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന സോമനാഥ് അമൃത് പർവ് 2026 ആഘോഷത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങുകളുടെ നേരിട്ടുള്ള പ്രക്ഷേപണം. ഉച്ചയ്ക്ക് 1 തീരനോട്ടം, അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ, 2 ആകാശവാണി എഫ് എം വാർത്തകൾ, വെള്ളിത്തിരത്തൽ സമയ ഫോൺ ഇഷ്ടഗാന പരിപാടി, 3 പാട്ടിന്റെ നാട്ടുവഴി, പൊള്ളുന്ന ചൂടിൽ ആശ്വാസം പകരുന്ന കടൽ തീരങ്ങൾ, മുനമ്പം ചെറായി കുഴിപ്പള്ളി വളപ്പ് പുതുവയ്പ്പ് തീരങ്ങളിലൂടെ ഒരു യാത്ര, അവസാന ഭാഗം.

4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. 6:50 കാർഷിക ജീവനം. മണ്ണറിഞ്ഞും മനസ്സറിഞ്ഞും കൃഷി ചെയ്യാം. റിട്ടയർഡ് ഫോറസ്റ്റ് ഓഫീസർ ജി രാധാകൃഷ്ണന്റെ കൃഷിപാഠങ്ങൾ. വിവിധ ഇനം അലങ്കാര മത്സ്യങ്ങൾ, പക്ഷികൾ എന്നിവയുടെ പരിപാലനത്തോടൊപ്പം അക്വപോണിക്സ് കൃഷിയും ടെറേറിയം നിർമ്മാണവും. എറണാകുളത്തുള്ള മെർലിൻ അനൂപ് സംസാരിക്കുന്നു. രാത്രി 9:30 തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ദൈവത്തിൻ മനമാരു കണ്ടു, രചന ജയരാജ് മിത്ര, സംവിധാനം റോബി ബാബു, പശ്ചാത്തല ശബ്ദവിന്യാസം ധീരജ് സുകുമാരൻ. പ്രിയ ശ്രോതാക്കളെ, ഇനി ഇന്നത്തെ ചോദ്യവും അതിന്റെ ഉത്തരവുമാണ്. കേരളത്തിലെ ഏത് ഭക്ഷ്യവിളയുടെ വിവിധ അത്യുൽപാദന ഇനങ്ങളാണ് ശ്രീജയ, ശ്രീകനക, ശ്രീവിജയ, ശ്രീരക്ഷ എന്നിവ? ഇതായിരുന്നു ഇന്നത്തെ ചോദ്യം. ഉത്തരം: കപ്പ, മരച്ചീനി. കപ്പയുടെ വിവിധ അത്യുൽപാദന ഇനങ്ങളാണ് ശ്രീജയ, ശ്രീകനക, ശ്രീവിജയ, ശ്രീരക്ഷ എന്നിവ. ചിന്താശകലം: നിങ്ങൾ എത്ര പതിയെ പോകുന്നു എന്നത് പ്രശ്നമല്ല, നിങ്ങൾ യാത്ര അവസാനിപ്പിക്കരുത് എന്നതാണ് പ്രധാനം. കൺഫ്യൂഷ്യസിന്റെ വാക്കുകളാണിവ. പ്രിയ ശ്രോതാക്കളെ, ഈ ചിന്താശകലത്തോടെ ഇന്നത്തെ FM ഡയറി പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ രാവിലെ 6:55 FM ഡയറി വിവിധ ഇനങ്ങളുമായി, ആകാശവാണി കൊച്ചി FM 102.3. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.

0: എസ് ലേക്ഷോർ. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, ഒരു നല്ല നമസ്കാരം. ചെറിയ ചെറിയ ചില കാര്യങ്ങൾക്ക് പോലും സ്വയം തീരുമാനമെടുക്കാൻ പറ്റാതെ ഒരു 10 പേരോടെങ്കിലും അഭിപ്രായം ചോദിച്ച് ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും. ഇതിലും വ്യത്യസ്തരുണ്ടെന്നുള്ളത് മറക്കുന്നില്ല. ഞാൻ ഭൂരിപക്ഷത്തിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഈ പറഞ്ഞ ഭൂരിപക്ഷം തന്നെ ചില സുപ്രധാനമായ കാര്യങ്ങൾ ആരോടും ചോദിക്കാതെ ഒരാൾ പറയുന്നത് മാത്രം കേട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന്, എന്റെ ഒരു സുഹൃത്ത് ലീന കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, അതെ എനിക്ക് മറ്റന്നാൾ ഒരു സർജറിയുണ്ട്, നീ പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ ചോദിച്ചു, നീ ഇത് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞില്ലല്ലോ. ഇല്ല, എല്ലാം പെട്ടെന്നായിരുന്നു. ഇവിടെ അടുത്തൊരു സ്ഥലത്ത് കാണിച്ചു, ഉടനെ സർജറി ചെയ്യാൻ അവർ പറഞ്ഞു. അതാണ് ഉണ്ടായത്. എന്തായാലും നീ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, വരട്ടെ, നീ ഫോൺ വെക്കില്ലേ, ഫോൺ ഹസ്ബൻഡിന് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചു, ഉടനെ അവിടുന്ന് തിരിച്ച് എറണാകുളത്തെത്താൻ പറഞ്ഞു. ലീക്ഷോറിൽ കാണിച്ചു, ഹോസ്പിറ്റലിൽ വിളിച്ച് ഞാൻ തന്നെ വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തു. സർജറി വേണ്ട എന്നും മരുന്ന് കഴിച്ചാൽ മതി എന്നും ഡോക്ടർ വിധി എഴുതി. കീറി മുറിക്കുന്നത് നമ്മുടെ ശരീരമാണ്, പച്ചക്കറിയല്ല. സോ ബി കെയർഫുൾ. ലീന ഇന്ന് ഹാപ്പിയാണ്, ഒപ്പം ഞാനും. കാരണം ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ എന്റെ ഓപ്പറേഷൻ സക്സസ് ആക്കി ഞാൻ, ഒപ്പം പണവും ലാഭം. സോ ഇനി ആരംഭിക്കാം നമ്മുടെ ഓപ്പറേഷൻ അല്ല മറിച്ച് മ്യൂസിക് തെറാപ്പി. ഹലോ, വി പി എസ് ലേക് ഷോറിലൂടെ ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡാനി ജെയിംസ്.
1: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
0: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
1: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ വി പി എസ് ലേക് ഷോറിലേക്ക്
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം, വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ,
0: പ്രസിദ്ധയാണോ? പ്രസിദ്ധ ഇത് ഹലോ വി പി എസ് ലേക് ഷോറിൽ നിന്ന് മാഷാലതയാണ്.
2: എനിക്ക് മനസ്സിലായിട്ടാ.
0: എന്തുണ്ട് വിശേഷം?
2: കൊറേ നാളത്തെ ആഗ്രഹമാണ് കേട്ടാ.
0: കൊറേ നാളത്തെ ആഗ്രഹം മോനിപ്പം സാധ്യമാക്കിയിരിക്കുന്നു.
2: സാധ്യമാക്കിയിരിക്കുന്നു. അവൻ എന്നെ പറ്റിച്ചുകൊണ്ട് ചെയ്തതാണ്, എനിക്ക് സർപ്രൈസ് ആയിട്ട് ചെയ്തതാ. പക്ഷെ ജീറ്റി പോയി, എന്നാലും കിട്ടി. അവനെപ്പോഴും പറയാം, അമ്മ ഫോൺ ശ്രദ്ധിച്ചോളൂട്ടോ, ശ്രദ്ധിച്ചോളൂട്ടോന്ന് പറയും.
0: അതെ, ശരി. മോൻ എന്താ ചെയ്യുന്നത്? അഭിജിത്ത് എന്താ ചെയ്യുന്നത്?
2: മോൻ സി എം എ ഫൈനല്.
0: ഓ, വെരി ഗുഡ്.
2: പഠിക്കുന്നു.
0: എത്ര കുട്ടികളാ?
2: 2. മോനല്ലേ ഇത്? മോള് മൂത്തത്.
0: മോൾ എന്ത് ചെയ്യുന്നു?
2: മോള് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ, ഒരു പ്രൈവറ്റ് ഫേമിലി. എറണാകുളത്ത്.
0: പ്രസീത വർക്ക് ചെയ്യുന്ന ആളാണോ?
2: അതെ അതെ, ഇപ്പൊ ഇവിടെ ഓഫീസിലാണ്.
0: ഏത് ഓഫീസിലാണ്?
2: ഞാനിവിടെ വൈറ്റിലാണ്. ഇവിടെ ആഞ്ചല എന്നാണ് പേര്. ഞങ്ങളുടെ ഇവിടെ കോൺക്രീറ്റ് കട്ടലഞ്ചലിലൊക്കെ ഉണ്ടാക്കണ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ സ്ഥാപനമാണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ?
2: ഹസ്ബൻഡ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ആയിരുന്നു, റിട്ടയർ ആയി, എറണാകുളത്തായിരുന്നു.
0: അപ്പൊ എല്ലാരും വീട്ടില് സുഖമായിട്ടിരിക്കുന്നു?
2: അതന്നെ അതന്നെ.
0: എന്തായാലും
2: ഈ പരിപാടി അറിഞ്ഞല്ലോ, ഞാൻ ആദ്യം മുതല് തുടങ്ങിയപ്പോല് കേൾക്കണാണ്. അന്ന് ഞങ്ങക്ക് ഫോണില്ല, പക്ഷെ ഫോൺ വന്ന് വിളിച്ചു തുടങ്ങിയപ്പോ കിട്ടണില്ല.
0: അത് ശരി.
2: പിന്നെ ഒക്കെ ആയി, പക്ഷെ പെട്ടെന്ന് തോന്നിയതാണ് മെയിലിട്ടാ കിട്ടും. അത് പിള്ളേര് തന്നെ എനിക്ക് സർപ്രൈസ് ആക്കി വെച്ചതാണത്.
0: എന്തായാലും നമുക്കിപ്പോഴെങ്കിലും പരിചയപ്പെടാൻ കഴിഞ്ഞല്ലോ, അത് തന്നെ ദൈവഭാഗ്യം.
2: അത് തന്നെ അത് തന്നെ. എന്റെ ആഗ്രഹം കാണുമ്പോ അവന് ഭയങ്കര സന്തോഷമായിരുന്നു. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണെന്നുള്ള ഇതായിരുന്നു. പിള്ളേർ രണ്ടുപേരുടെ മനോഭാവം അങ്ങനെ തന്നെയായിരുന്നു.
0: വളരെ സന്തോഷം. അങ്ങനത്തെ കുട്ടികളെയൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യാണ്. സന്തോഷം വിചാരിച്ചിരിക്കുക. ഇപ്പൊ ഏത് പാട്ടാ ഞങ്ങള് പ്രസിദ്ധിക്ക് വെച്ചു തരേണ്ടത്?
2: അത് എന്റെ ഇഷ്ടം. മറ്റേ ഒരു വട്ടം കൂടിയ നോർമകളായിരുന്നു, പക്ഷെ അവന്റെ ഇഷ്ടം മതി എനിക്ക്. കണ്ണാന്തുമ്പി, കണ്ണാന്തുമ്പി
0: പോരാറ്റ്. അമ്മയ്ക്ക് മോന്റെ ഇഷ്ടം, മോൻ അമ്മയുടെ ഇഷ്ടം. തീർച്ചയായിട്ടും കണ്ണാന്തുമ്പി എന്നെ വെച്ചു തരും. മക്കളാണല്ലോ അമ്മമാരുടെ ലോകം എന്ന് പറയുന്നത്.
2: അത് തന്നെ അത് തന്നെ.

0: അഭിജിത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കണ്ണാന്തമ്പി കേൾക്കാം.
1: ഓക്കെ
0: പ്രസീത,
1: പറയാം
0: പറയാം, ഷുവറായിട്ടും പറയും. എല്ലാവരും കേട്ടോണ്ടിരിക്കുന്നു, ശരി എന്നാ.
1: താങ്ക് യു.

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, VPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റ് ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, രണ്ട് ആൽക്കഹോൾ ഒഴിവാക്കൽ, മൂന്ന് ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, നാല് ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: സ്വാഗതം ബാലേട്ട.
3: സ്വാഗതം ആശിച്ചി.
2: സ്വാഗതം ദാരാര ഓദുമി പ്രോഗ്രാമിലേക്ക്.
3: പാരടിയാണോ?
2: അതെ.
3: പ്രിയപ്പെട്ട ഹലോ VPS ലേക്ഷോർ ആശിച്ചി ബാലേട്ട.
2: എന്തോ,
3: ജീവിതം ചിലപ്പോൾ ഒരു കടങ്കത പോലെയാണ്. നാം വിചാരിക്കുന്ന വഴിയെ ആയിരിക്കില്ല അത് നമ്മെ കൊണ്ടുപോകുന്നത്.
2: വേറെ റൂട്ടിൽ പോകും.
3: എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം പഠിച്ചത് ഒരു വിജയത്തിൽ നിന്നല്ല, മറിച്ച് തകർന്നു പോയ ഒരു തോൽവിയിൽ നിന്നായിരുന്നു.
2: എല്ലാവരും അങ്ങനെ തന്നെയാ പഠിക്കുക.
3: തോൽവി എന്നത് ജീവിതത്തിന്റെ അവസാനമല്ലെന്നും മറിച്ച്

0: പുതിയൊരു പാതയിലേക്കുള്ള വാതിൽ തുറക്കലാണെന്നും ഞാൻ തിരിച്ചറിഞ്ഞ ഒരു നിമിഷമുണ്ട്. ആ നിമിഷത്തെക്കുറിച്ച് പങ്കുവയ്ക്കട്ടെ. ഞാൻ കോളേജ് പഠനം കഴിഞ്ഞു നിൽക്കുന്ന കാലം. എഴുത്തിനോടും വായനയോടും അടങ്ങാത്ത ആവേശമായിരുന്നു ഉള്ളിൽ. സംസ്ഥാന തലത്തിൽ നടത്തുന്ന ഒരു പ്രശസ്തമായ സാഹിത്യ മത്സരത്തിൽ പങ്കെടുക്കുക എന്നത് എന്റെ വലിയൊരു സ്വപ്നമായിരുന്നു. മാസങ്ങളോളം ഞാൻ അതിനായി തയ്യാറെടുത്തു. ഉറക്കമില്ലാത്ത രാത്രികൾ, ലൈബ്രറികളിലെ നീണ്ട തിരച്ചിലുകൾ, എഴുതിക്കൂട്ടിയ പേജുകൾ, അങ്ങനെ എന്റെ സർവ്വ ഊർജവും ആ ഒരൊറ്റ ലക്ഷ്യത്തിനായി ഞാൻ മാറ്റിവെച്ചു. മത്സരത്തിന്റെ ദിവസം അടുത്തു വന്നപ്പോൾ ഉള്ളിൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും എന്റെ കഠിനാധ്വാനത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. മികച്ച രീതിയിൽ തന്നെ ഞാൻ ആ മത്സരം പൂർത്തിയാക്കി. ഫലം വരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു പിന്നീട്. ഓരോ ദിവസവും ഓരോ യുഗം പോലെയാണ് എനിക്ക് തോന്നിയത്. വിജയിക്കുമെന്നും എന്റെ ജീവിതം അന്നു മുതൽ മാറുമെന്നും ഞാനൊരു സാഹിത്യകാരിയാകുമെന്നും ഉറച്ചു വിശ്വസിച്ചു. വീട്ടുകാരോടും സുഹൃത്തുക്കളോടും ആത്മവിശ്വാസത്തോടെ സംസാരിച്ചു. ഫലം പ്രഖ്യാപിച്ച ദിവസം വെബ്സൈറ്റിൽ എന്റെ പേര് തിരഞ്ഞെങ്കിലും ലിസ്റ്റിൽ ഒരിടത്തും അതുണ്ടായിരുന്നില്ല. വിജയികളുടെ പട്ടികയിൽ പോയിട്ട് ഒരാശ്വാസ സമ്മാനത്തിന് പോലും ഞാൻ അർഹയായില്ല എന്ന സത്യം എന്നെ തളർത്തിക്കളഞ്ഞു. ആ നിമിഷം ലോകം മുഴുവൻ എനിക്ക് ചുറ്റും കറങ്ങുന്നത് പോലെ തോന്നി. മാസങ്ങളോളം കണ്ട സ്വപ്നങ്ങളും നടത്തിയ തയ്യാറെടുപ്പുകളും ഒരു നിമിഷം കൊണ്ട് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. മുറിയിൽ അടച്ചിരുന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു. എന്റെ എഴുത്തിന് നിലവാരമില്ലെന്നും ഞാൻ ഇതിനൊന്നും കൊള്ളാത്തവളാണെന്നും മനസ്സ് പറഞ്ഞു തുടങ്ങി. തോൽവി എന്നത് ഒരു വ്യക്തിപരമായ അപമാനമായിട്ടാണ് അന്ന് എനിക്ക് തോന്നിയത്. ആരെയും കാണാനോ സംസാരിക്കാനോ എനിക്ക് തോന്നിയില്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ലോകത്തുനിന്ന് തന്നെ ഒറ്റപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചു. ഇനി ഒരിക്കലും പേന എടുക്കില്ല എന്ന് ഞാൻ എന്നോട് തന്നെ പ്രതിജ്ഞ ചെയ്തു. എന്റെ ആത്മവിശ്വാസം പൂർണ്ണമായും നശിച്ചിരുന്നു. എന്നേക്കാൾ മോശമായി എഴുതിയവർ സമ്മാനാർഹരായപ്പോൾ ഭാഗ്യം പോലും എന്നെ തുണയ്ക്കുന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ വിലപിച്ചു. ജീവിതം വഴിമുട്ടി നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. മുന്നോട്ടു പോകാൻ ഒരൊറ്റ വഴി പോലും കാണാത്ത അത്ര വലിയ ഇരുട്ടിലായിരുന്നു ഞാൻ. എന്നാൽ ആ ഇരുട്ടിലേക്കാണ് ഒരു ചെറിയ മിന്നാമിനിങ്ങനെ പോലെ എന്റെ സുഹൃത്ത് കടന്നു വന്നത്. ഒറ്റയ്ക്കിരുന്ന എന്റെ അരികിലേക്ക് അവൻ വന്നു. ഒന്നും മിണ്ടാതെ കുറച്ചുനേരം എന്റെ കൂടെയിരുന്നു. അവസാനം അവൻ പറഞ്ഞു, നീ ഇപ്പോൾ വിചാരിക്കുന്നതെല്ലാം അവസാനിച്ചു എന്നാണ്. പക്ഷെ ഒന്നോർക്കുക, നീ തോറ്റത് നിന്റെ കഴിവിന്റെ കുറവ് കൊണ്ടല്ല, മറിച്ച് നിനക്ക് ചേരുന്ന, നീ അർഹിക്കുന്ന അതിലും വലിയ മറ്റൊന്ന് വരാനിരിക്കുന്നത് കൊണ്ടാണ്. ഈ വാതിൽ അടഞ്ഞത് നിനക്ക് മറ്റൊരു വലിയ വാതിൽ തുറന്നു തരാൻ വേണ്ടിയാകാം. ആ വാക്കുകൾ ആദ്യം കേട്ടപ്പോൾ എനിക്ക് വലിയ ആശ്വാസമൊന്നും തോന്നിയില്ല. എങ്കിലും ആ വരികൾ എന്റെ ഉള്ളിലെവിടെയോ തട്ടി. നീ അർഹിക്കുന്ന മറ്റൊന്ന്, ആ ചിന്ത എന്നെ പതുക്കെ വേട്ടയാടി തുടങ്ങി. തോൽവിയെ ഒരന്ത്യമായി കാണാതെ ഒരിടവേളയായി കാണാൻ ഞാൻ ശ്രമിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മനസ്സിനെ പാകപ്പെടുത്തി ഞാൻ വീണ്ടും പുറത്തിറങ്ങി. പരാജയപ്പെട്ട ആ രചന ഒരിക്കൽ കൂടി ഞാൻ എടുത്തു വായിച്ചു. അതിലെ പോരായ്മകൾ തിരുത്താനും പുതിയ ശൈലികൾ പരീക്ഷിക്കാനും ഞാൻ തീരുമാനിച്ചു. എല്ലാം അറിയാം എന്ന അഹങ്കാരത്തെക്കാൾ ഇനിയും പഠിക്കാനുണ്ട് എന്ന തിരിച്ചറിവ് എന്നിൽ വളർന്നു. ആ തിരിച്ചറിവാണ് എന്നെ പതുക്കെ മാറ്റിമറിച്ചത്. ഞാൻ വീണ്ടും എഴുതി തുടങ്ങി. ഇത്തവണ മത്സരങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് എന്റെ സംതൃപ്തിക്ക് വേണ്ടി. പരാജയത്തിന്റെ കയ്പ് മാറിയപ്പോൾ വരികൾക്ക് കൂടുതൽ ആഴവും അർത്ഥവുമുണ്ടായി. എന്റെ വാക്കുകൾക്ക് കൂടുതൽ ജീവൻ ലഭിച്ചതുപോലെ എനിക്ക് തോന്നി. ആ വലിയ തോൽവി കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ പിന്നിട്ടപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായി എനിക്ക് മറ്റൊരവസരം വന്നു ചേർന്നു. ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനം നടത്തിയ പുതിയ എഴുത്തുകാർക്കായുള്ള സെലക്ഷനായിരുന്നു അത്. മുമ്പ് ലഭിച്ച പരാജയത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ വെച്ച് ഞാൻ അതിനായി തയ്യാറെടുത്തു. ഫലം വന്നപ്പോൾ അത്ഭുതകരമെന്ന് പറയട്ടെ, തെരഞ്ഞെടുക്കപ്പെട്ട 10 പേരിൽ ഒരാൾ ഞാനായിരുന്നു. അന്ന് എന്റെ സുഹൃത്ത് പറഞ്ഞ വാചകങ്ങളുടെ അർത്ഥം ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കി. അന്ന് ഞാൻ പരാജയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇത്രയും വലിയൊരു പാതയിലേക്ക് ഞാൻ എത്തിച്ചേരില്ലായിരുന്നു. തോൽവി എന്നത് വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി മാത്രമാണെന്ന് എന്റെ അനുഭവം എന്നെ ബോധ്യപ്പെടുത്തി. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ പരാജയത്തോട് എനിക്ക് നന്ദിയുണ്ട്. കാരണം അതെന്നെ കൂടുതൽ കരുത്തുള്ളവളാക്കി. വീഴുമ്പോൾ തളരാതെ എഴുന്നേൽക്കാൻ പഠിക്കുന്നതാണ് യഥാർത്ഥ വിജയം. പരാജയം നിങ്ങളെ തളർത്താൻ അനുവദിക്കരുത്. ഓരോ വീഴ്ചയിലും ഒളിച്ചിരിക്കുന്ന പുതിയൊരു അവസരത്തെ കണ്ടെത്താൻ പരമാവധി ശ്രമിക്കുക. അന്ന് ഞാൻ നിർത്തിയിരുന്നെങ്കിൽ ഇന്നത്തെ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല. പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുന്നവർക്ക് മാത്രമേ വിജയത്തിന്റെ യഥാർത്ഥ മധുരം നുണയാൻ സാധിക്കൂ. മഞ്ജു മനോജാണ് ഇക്കത്ത് അയച്ചിരിക്കുന്നത്.
1: മഞ്ജു, വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് മഞ്ജു പറഞ്ഞത്. ജീവിതത്തിൽ പരാജയം സംഭവിച്ച ആളുകൾ തന്നെയാണ് ഇന്ന് ഉന്നതിയിൽ നമ്മൾ കാണുന്ന പലരും. ഉദാഹരണത്തിന്, തന്റെ പ്രൊഫഷനിൽ ഏറ്റവും മികച്ചത് അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ അഭിമാനം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ദാസേട്ടനോട് പറഞ്ഞത് ശബ്ദം കൊള്ളില്ല എന്നാണ്. അതുപോലെ തന്നെയാണ് അമിതാഭ് ബച്ചൻ. ഇവരൊക്കെ ഇന്ന് അവരുടെ മേഖലയിൽ ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവരാണ്. ഞാൻ അച്ഛന്റെ പുറകെ നടന്ന ഒരു കുട്ടിയായിരുന്നു. അതിനുശേഷം അച്ഛൻ കൂടി ഇല്ലാതായ പ്പോ അമ്മ എന്നെ പൊത്തിപ്പിടിച്ചാണ് വളർത്തിയത്. ലോകം എന്താണെന്ന് അറിയില്ല. അങ്ങനെയുള്ള ഞാൻ ഒരു ദാമ്പത്യ ജീവിതമൊക്കെ ആരംഭിച്ചപ്പോ ഞാൻ പലപ്പോഴും പിന്നീട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ എന്നെ കല്യാണം കഴിപ്പിച്ചത്? എനിക്ക് കല്യാണം ഇഷ്ടം.

0: ല്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു കാര്യം നടന്നു. അതിനുശേഷം ഞാൻ വീണ്ടും ജീവിതത്തിൽ ഒറ്റപ്പെടുന്നു. പിന്നീടുള്ള എന്റെ യാത്രയിൽ എനിക്ക് ഇത്രയും കരുത്തും ശക്തിയും ഒക്കെ പകർന്നു തന്നത് ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ള ഒരു ചിന്തയാണ്. അവിടെ ഞാൻ അയ്യോ എനിക്കാരുമില്ലല്ലോ, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ എനിക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ആശയച്ചിയിലേക്ക് വളരാനായിട്ട് സാധിക്കില്ലായിരുന്നു. അപ്പോ നമ്മൾ തോറ്റു എന്ന് ചിന്തിക്കുന്നിടത്തു നിന്നും മുന്നോട്ട് പോയാൽ വിജയം നമ്മുടെ കയ്യെത്താവുന്ന ദൂരത്തിൽ തന്നെ ഉണ്ടാകും.
1: തീർച്ചയായിട്ടും ലോകത്തിൽ ആയിരക്കണക്കിന് ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ ആശയച്ചിയുടെ സ്വന്തം ഉദാഹരണം പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അത് കൂടുതൽ ആത്മസാമീപ്യമുള്ള ഒരു ഉദാഹരണമായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടാകും. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ജീവിതത്തിൽ ഒരിക്കലും തുടർച്ചയായിട്ടുള്ള വിജയം മാത്രം കൊയ്തു പോവാൻ നമുക്ക് സാധിക്കില്ല. ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ മനുഷ്യനാണ് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് അബ്രഹാം ലിങ്കൺ അല്ലെ. അദ്ദേഹം തന്നെ എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടതിന് ശേഷമാണ് പിന്നീട് അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റായി മാറുന്നത്. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ഈ ഭാരതത്തിൽ നിന്ന്, നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നൊക്കെ പറയാൻ സാധിക്കും. രാഷ്ട്രീയത്തിലായാലും സാംസ്കാരിക മേഖലയിലായാലും സാഹിത്യത്തിന്റെ മേഖലയിലായാലും ഇത്തരം ധാരാളം പരാജയങ്ങളും അതുപോലെ തന്നെ വേദന നിറഞ്ഞ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളൊക്കെ അനുഭവിച്ചവർ തന്നെയാണ് ആ കയ്പിൽ നിന്ന് പിന്നീട് മധുരമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ആ മധുരം തന്നെയാണ് ഇപ്പോ നമ്മുടെ കത്തെഴുതിയ സഹോദരിയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും പരാജയം, അതിനെക്കുറിച്ചിട്ട് വളരെ മനോഹരമായി പറഞ്ഞ വാക്കുകൾ കൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. അത് വിജയത്തിന്റെ ചവിട്ടുപടിയാണ്.

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, BPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റ് ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായി നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, രണ്ട് ആൽക്കഹോൾ ഒഴിവാക്കൽ, മൂന്ന് ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, നാല് ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ആശിച്ചി ബലേട്ട അനിയറ പ്രവർത്തകരെ, ഹലോ. VPS ലേക്ഷോർ. ചില വസ്തുക്കൾക്ക് വെറും വിലയല്ല, വലിയൊരു കാലഘട്ടത്തിന്റെ ഓർമ്മകൾ ഉണ്ടാകും. നമ്മുടെ വീടിന്റെ മൂലയിലോ ചിതലരിച്ച തട്ടുകളിലോ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്ന പല സാധനങ്ങളും വെറും പാഴ്വസ്തുക്കളല്ല. അവ ഓരോന്നും നമ്മെ പഴയ ഏതോ നിമിഷങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തുന്ന കാലയന്ത്രങ്ങളാണ്. എന്റെ സ്കൂൾ കാലത്തെ ആ കറുത്ത വലിയ കുട അത്തരത്തിലൊന്നാണ്. ഇന്നും മഴയുടെ മണം വരുമ്പോൾ മണ്ണിൽ ആദ്യത്തെ തുള്ളി വീഴുമ്പോൾ എന്റെ മനസ്സിൽ വിരിയുന്നത് വർണ്ണക്കുടകളല്ല, മറിച്ച് ആ പഴയ കറുത്ത

0: കൂടെയാണ്. അന്ന് ഞാൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം. ജൂൺ മാസം പിറന്നാൽ പിന്നെ നാട് മുഴുവൻ തോരാ മഴയാണ്. ഇടവപ്പാതി അതിന്റെ എല്ലാ ശക്തിയോടും കൂടി പെയ്യുന്ന ദിവസങ്ങൾ. രാവിലെ സ്കൂളിൽ പോകാൻ ഒരുങ്ങുമ്പോൾ തന്നെ ആകാശം ഇരുണ്ടിട്ടുണ്ടാകും. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ഡിസൈൻ കുടകളോ കുഞ്ഞൻ ഫോൾഡിംഗ് കുടകളോ അത്ര സജീവമല്ല. എങ്കിലും കുട്ടികൾക്കിടയിൽ വർണ്ണക്കുടകളോടൊരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. എന്റെ കയ്യിലാകട്ടെ വല്യച്ഛൻ എനിക്ക് സമ്മാനിച്ച വലിയൊരു കറുത്ത കുടയുണ്ടായിരുന്നു. അതിന്റെ വടിക്ക് നല്ല കനമുണ്ട്. തുറന്നാൽ ഒരു വലിയ ആൽമരം നിൽക്കുന്നത് പോലെ തോന്നും. തുണിക്ക് നല്ല കട്ടിയുള്ള കാലപ്പഴക്കം കൊണ്ട് അവിടെ ഇവിടെയായി നിറമങ്ങിയ ആ കുട എനിക്കന്ന് വലിയൊരു ഭാരമായിട്ടാണ് തോന്നിയിരുന്നത്. കൂട്ടുകാരെല്ലാം നീലയും ചുവപ്പും പൂക്കളുള്ള കുടകൾ ചൂടി വരുമ്പോൾ ഈ കറുത്ത കാലൻ കുടയും ചൂടി നടക്കാൻ എനിക്ക് വലിയ മടിയായിരുന്നു. ഒരു ദിവസം സ്കൂൾ വിട്ട നേരം മുറ്റത്തിറങ്ങാൻ പോലും പറ്റാത്ത വിധം കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ വരാന്തയിൽ കുട്ടികളെല്ലാം കുട നിവർത്തി പുറത്തേക്ക് ഇറങ്ങുന്നു. എന്റെ ക്ലാസ്സിലെ വിനയനും സന്ദീപും അവരുടെ പുതിയ ഓട്ടോമാറ്റിക് കുടകൾ നിവർത്തി എന്നെ കളിയാക്കി ചിരിച്ചു. ഇതെന്താ, നിന്റെ വല്യപ്പച്ചന്റെ കാലത്തെ കാലം കൂടെയാണോ കൊണ്ടുവന്നത് എന്ന് അവരുടെ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. തല താഴ്ത്തി ആ വലിയ കറുത്ത കുടയും ചൂടി ഞാൻ വീട്ടിലേക്ക് നടന്നു. കാറ്റും മഴയും ശക്തിപ്പെടുകയാണ്. കുടയുടെ പിടിയിൽ 2 കൈകൊണ്ടും മുറുക്കി പിടിച്ചാണ് നടന്നത്. വഴിയിൽ ഒരു വലിയ തോട്ടിലെ വെള്ളം കരകവിഞ്ഞ് ഒഴുകുന്നുണ്ട്. പെട്ടെന്നാണ് ശക്തമായ ഒരു കാറ്റ് വീശിയത്. കാറ്റിന്റെ ആഘാതത്തിൽ എന്റെ കുട ഒന്ന് മലർന്നു പോയി. അതോടെ തന്നെ ഒരു കമ്പിട്ടേ എന്ന ശബ്ദത്തോടെ ഒടിഞ്ഞു തൂങ്ങി. മഴവെള്ളം ആ വിടവിലൂടെ എന്റെ തോളിലേക്ക് വീഴാൻ തുടങ്ങി. പകുതി നനഞ്ഞും ബാക്കി പകുതി സങ്കടം കൊണ്ടും എന്റെ കണ്ണുകൾ നിറഞ്ഞു. പുതിയ കുട വേണമെന്ന് പലവട്ടം അച്ഛനോട് പറഞ്ഞിട്ടും വാങ്ങിത്തരാത്തതിലുള്ള ദേഷ്യം ഉള്ളിൽ പൊകഞ്ഞുകൊണ്ടിരുന്നു. കരഞ്ഞുകൊണ്ടാണ് ഞാൻ വീട്ടുമുറ്റത്തെത്തിയത്. വീട്ടിലെത്തിയ ഉടനെ കുട ഉമ്മറത്ത് എറിഞ്ഞ് ഞാൻ അകത്തേക്കോടി. എന്റെ കരച്ചിൽ കണ്ട് പപ്പ അടുത്തു വന്നു. നനഞ്ഞു കുതിർന്ന എന്നെ തോർത്തിത്തരുമ്പോൾ പപ്പ ചോദിച്ചു, എന്താടാ എന്ത് പറ്റി? ഒടിഞ്ഞു തൂങ്ങിയ കുട ചൂണ്ടി ഞാൻ പറഞ്ഞു, എനിക്ക് ആ പഴയ കുട വേണ്ട, എല്ലാരും എന്നെ കളിയാക്കുന്നു, ഇതിന്റെ കമ്പിയും ഒടിഞ്ഞു, എനിക്ക് പുതിയ വർണ്ണക്കുട വേണം. പപ്പ ഒന്നും മിണ്ടിയില്ല. പപ്പ പതുക്കെ ഉമ്മറത്ത് പോയി ആ കുട കയ്യിലെടുത്തു. നൂലും സൂചിയും ചെറിയൊരു പ്ലെയറും ഉപയോഗിച്ച് വളരെ ശ്രദ്ധയോടെ ആ ഒടിഞ്ഞ കമ്പി നേരെയാക്കി. പഴയൊരു കുടക്കമ്പിയിൽ നിന്നും മുറിച്ചെടുത്ത കഷ്ണം വെച്ച് അത് കൂട്ടിക്കെട്ടി. മിനിറ്റുകൾക്കുള്ളിൽ ആ കുട പഴയപടി നിവർന്നു നിന്നു. പപ്പ ആ കുട നിവർത്തി പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോനെ നോക്ക്, ഈ കുടയുടെ ശീലയ്ക്ക് നല്ല കട്ടിയുണ്ട്. എത്ര വലിയ മഴ പെയ്താലും നിന്റെ തലയിൽ ഒരു തുള്ളി വെള്ളം പോലും വീഴില്ല. ഈ കമ്പികൾക്ക് നല്ല ബലമുണ്ട്. ആ പുതിയ കുടകൾ കാണാൻ ഭംഗിയുണ്ടാകും, പക്ഷെ ഇത്രയും കാറ്റടിച്ചാൽ അത് പാറിപ്പോകും. പുതിയതിനേക്കാൾ ഭംഗി നമ്മളെ നനയാതെ കാക്കുന്ന ഈ പഴയ കുടയ്ക്കാണ്. രൂപത്തിനല്ല ഗുണത്തിനാണ് നാം വില നൽകേണ്ടത്. പപ്പാജി, നമ്പർ ഇറക്കാതെ എനിക്ക് ഈ കാലം കൂടെ വേണ്ട, പുതിയ കുട വേണം എന്ന് പപ്പയുടെ ഉപദേശം കേൾക്കാതെ ഞാൻ വാശി പിടിച്ചു. പിറ്റേന്ന് തന്നെ പപ്പ എനിക്ക് പുതിയ കുട വാങ്ങിച്ചു തന്നു, പൂക്കളുള്ള വർണ്ണക്കുട. അതും ചൂടി ഞാൻ അഭിമാനത്തോടെ സ്കൂളിൽ പോയി. വർഷങ്ങൾ കടന്നുപോയി. പഠനവും ജോലിയുമായി ഞാൻ തിരക്കിലായി. പലതരം പുതിയ കുടകൾ എന്റെ കയ്യിൽ വന്നു. പലതും ഒരു മഴക്കാലം തികയുന്നതിന് മുൻപേ കേടായി. പക്ഷെ ഇന്നും എന്റെ വീട്ടിലെ പഴയ സ്റ്റോർ റൂമിൽ ആ കറുത്ത കുട ഇരിപ്പുണ്ട്. അതിന്റെ തുണി അല്പം കൂടി നിറം മങ്ങിയിട്ടുണ്ട്. പപ്പ തുന്നിക്കെട്ടിയ ആ അടയാളം ഇപ്പോഴുമുണ്ട്. ഇന്ന് മഴ പെയ്യുമ്പോൾ ആ പഴയ കുടയെയും പപ്പ പറഞ്ഞ വാക്കുകളെയും ഞാൻ ഓർക്കും. പുറമോടിക്കും ആഡംബരത്തിനും പിന്നാലെ പായുന്ന ഈ ലോകത്ത് സംരക്ഷണത്തിനും സ്നേഹത്തിനുമാണ് കൂടുതൽ വിലയെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിലും ഇന്ന് ഞാനത് പഠിച്ചു. ഉള്ളിലെ നന്മയും കരുത്തുമാണ് ഒരാളെ മൂല്യമുള്ളവനാക്കുന്നത്, അല്ലാതെ പുറത്തെ നിറപ്പകിട്ടിലല്ല. എബി വർഗീസ്, നെടുങ്കല്ലേ.
1: എബി, വളരെ മനോഹരമായിട്ടുള്ള ഒരു കത്താണ് അല്ലെ? കുടയും ജീവിതവും എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനൊരു തലക്കെട്ട് വേണമെങ്കിൽ കൊടുക്കാം. സത്യത്തിൽ അതാണ്, നമ്മൾ പുറമേ കാണുന്ന മോടിയിലല്ല, അകത്തുള്ള നന്മയിലാണ് യഥാർത്ഥ ജീവിതം കുടികൊള്ളുന്നത് എന്ന് പറഞ്ഞത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് നന്മയുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിന് എല്ലാത്തിനെയും സ്വീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ ദുരഭിമാനത്തിന്റെ കുട ചൂടുന്നതിന് പകരം അഭിമാനത്തിന്റെ കീറിയ കുട ചൂടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ കുടക്ക് തന്നെയാണ് നമുക്ക് കൂടുതൽ വാല്യൂ എപ്പോഴും തോന്നാറുള്ളത് അല്ലെ? ഇപ്പൊ ഒരു കാലം ഞാനിങ്ങനെ ഓർമ്മിക്കുന്നു, പണ്ടൊക്കെ നമ്മുടെ കുട എന്ന് പറയുന്ന തുണിയാണ്, നല്ല കോട്ടന്റെ തുണിയാണ്. ആ തുണി കുടകളൊക്കെ കീറിപ്പോവും. ആ കീറിയ കുട പിന്നീട് നമ്മൾ തുന്നിച്ചേർക്കും. തുന്നിച്ചേർക്കുന്നത് കൂടാതെ തന്നെ നമ്മൾ അതിനകത്ത് പേരെഴുതും അല്ലെ, നൂല് കൊണ്ട് ഇങ്ങനെ മാറിപ്പോവാതിരിക്കാൻ
0: അതിനകത്ത് പേരെഴുതും.
1: അതെ, അങ്ങനെ എഴുതിയൊക്കെ വെച്ച ഒരു കുട എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഐഡന്റിറ്റി ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലമൊക്കെ നമുക്കുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയാം, പുറമേയുള്ള മോടിയിലല്ല അകത്തുള്ള നന്മയിൽ തന്നെയാണ് മനുഷ്യന്റെ യഥാർത്ഥ എന്താണ് പറയുന്നത്.

0: ഈ കുടേനെ പറ്റി പറയുമ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അന്നത്തെ കാലത്തെ കുടക്ക് ഒരു മിഠായിന്റെ ഒരു മണമൊക്കെ ഉണ്ടാവും, അതിന്റെ ഉള്ളിൽ ഒരു പൂവൊക്കെ ഉണ്ടാവും. എന്നിട്ട് അതില് ഞാൻ അച്ഛനിങ്ങനെ പേരൊക്കെ എഴുതിത്തരും. ഞാനിങ്ങനെ മാറിപ്പോവാതിരിക്കാൻ ഏറ്റവും അറ്റത്ത് എല്ലാരും നൂർത്തി വെക്കുമല്ലോ ക്ലാസ്സിൽ കൂടെ, ഏറ്റവും അറ്റത്ത് കൊണ്ടുപോയി വെക്കും. എന്നിട്ട് ആ കുട ആരെങ്കിലും ഒക്കെ തട്ടിയാൽ നമുക്ക് ഭയങ്കര
1: പ്രശ്നമാണത്.
0: കുടയിലാണ്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ബാലേട്ടിനെ കുറിച്ച് ഓർത്തു കേട്ടോ. അതായത് ഞാൻ അമ്പലത്തിൽ പോയ സമയത്ത് അവിടെ ഒരാളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. നട തുറക്കാൻ കുറച്ചുകൂടി സമയം ബാക്കിയുണ്ട്. അപ്പൊ ഇടക്കിടക്ക് ആളെന്ന് പറയുന്നത് സ്ത്രീയാണ് കേട്ടോ, ഇടക്കിടക്ക് അവര് തിരിഞ്ഞു നോക്കുക, എന്താറിയോ അവരുടെ ചെരുപ്പ് അവിടെ ഉണ്ടോന്ന്. അപ്പൊ ഞാൻ മമ്മിനോട് ഇങ്ങനെ പറഞ്ഞു, ബാലേട്ടൻ എപ്പോഴും എന്നെ കൊണ്ട് ഇത് പറഞ്ഞ് കളിയാക്കും, ഞാൻ പക്ഷേ വണ്ടിയിൽ വെച്ചാ പോയേട്ടോ ഏട്ടാ, ഇനി എന്നെ പറയണ്ട, ഞാനാന്ന് പറയണ്ട. അവർക്ക് അവിടെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ചെരുപ്പ് പോവുക ചെരുപ്പ് പോവുക എന്നുള്ളതാണ് അവരുടെ ഉള്ളിലത്. അത് കണ്ട് ഞാൻ എല്ലാരും നോക്കുന്ന തന്നെ ഞാൻ ചിരിക്കുക, പ്രാർത്ഥിക്കുമ്പോ ഭയങ്കര ചിരി കണ്ടിട്ട്.
1: തീർച്ചയായിട്ടും കുട അത് മാത്രല്ല, കുട വലിയൊരു ഓർമ്മയാണ്. ഇപ്പൊ നമുക്ക് നമ്മളെ കുടയിൽ കയറ്റി കൊണ്ടുപോയ ആളുകളൊക്കെ നമ്മൾ പലപ്പോഴും ഓർമ്മിക്കാറുണ്ട്.
0: വല്ല പെൺകുട്ടികളെ എനിക്ക് ഓർമ്മ വന്നത്
1: അല്ല, പെൺകുട്ടികളെ ആൺകുട്ടികളെ തന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പൊ ഞാൻ 2 മാസങ്ങൾക്ക് മുൻപ് കാസർഗോഡ് ജില്ലയിലെ വലിയൊരു സ്ഥാപനത്തിൽ പോയപ്പോ ആ സ്ഥാപനത്തിന്റെ സെക്യൂരിറ്റി ക്യാബിനിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്റെ ഒരു ക്ലാസ്മേറ്റ് ആണ്. ഞാൻ അതിന്റെ അകത്തേക്ക് പോകുമ്പോ സ്വാഭാവികമായിട്ട് എല്ലാ വണ്ടികളും വന്ന് പരിശോധിക്കുക, അകത്തേക്ക് കയറ്റി വിടുക. അപ്പൊ ഞാൻ നോക്കിയപ്പോ അവനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തിന്റെ വിശേഷം? അപ്പൊ അവൻ പറഞ്ഞു, നിന്നെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് അതിനേക്കാളും വലിയ സന്തോഷം നിന്നെ കണ്ടത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, എന്താ നിക്കിപ്പോ എന്നെ കണ്ടിട്ടാകുമ്പോ ഇത്ര അധികം സന്തോഷം? ഞാൻ പറഞ്ഞു, എനിക്കൊരു കുടയില്ലാത്ത സമയത്ത് നീ എത്ര നാള്
0: എന്റെ
1: പാടവരമ്പിലൂടെ വന്ന് നിനക്ക് വേണ്ടിട്ട് ഞാൻ എത്ര നാള് കാത്തിരുന്നു. ആ കാത്തിരിക്കുമ്പോ നിനക്ക് വേണമെങ്കിൽ എന്നെ കാണാതെ അതിലെ കൂടി പോവാം, കാരണം രണ്ടുപേരും ഒരുമിച്ച് ചേരുമ്പോ സ്വാഭാവികമായിട്ടും രണ്ടുപേരും കുറച്ച് നനയുമല്ലോ. പക്ഷേ ആ നനവ് പോലും നീ മൈൻഡ് ചെയ്യാതെ നീ എന്നെ എത്ര കാലം ആ കുടയിൽ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞപ്പോ അവന്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ പറഞ്ഞേടാ, ഇങ്ങനെ കണ്ണ് നനയിക്കുന്നത് എന്റെ ഒരു ശീലായിപ്പോയി എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പൊ ഞാൻ പറഞ്ഞ, കൊടക്ക് അങ്ങനെയുള്ള ഒരുപാട് പൂർവ്വകാല ആത്മബന്ധത്തിന്റെ ഒക്കെ അടയാളങ്ങൾ പറഞ്ഞു തരാനൊക്കെ ഉണ്ടാവും. ഇപ്പൊ കുട ഒരു എന്താ പറയുന്നത്, മഴയിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നത് മാത്രമല്ല, വെയിലിൽ നിന്ന് നമുക്ക്
0: നിഴൽ
1: നൽകുന്നത് മാത്രമല്ല, കുട നമുക്കൊരു വലിയൊരു കാലഘട്ടത്തിന്റെ ഓർമ്മ കൂടിയാണ്.
0: ഇന്നത്തെ സമയം നമുക്കിവിടെ അവസാനിച്ചിരിക്കുകയാണ്. വീണ്ടും നാളെ തമ്മിൽ കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ നന്ദി,
1: നമസ്കാരം.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS Lakeshore, brought to you by VPS Lakeshore Hospital, എറണാകുളം.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 9:35.

അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ നോവലുകളിൽ ഒന്നാണ് മഹാപ്രസ്ഥാനം. ഇതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. ജയരാജ് സംവിധാനം ചെയ്ത കരുണം എന്ന ചിത്രത്തിൻ്റെ തിരക്കഥയ്ക്ക് 2000 ഇദ്ദേഹത്തിന് മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. പ്രിയ ശ്രോതാക്കളെ, അദ്ദേഹത്തെ ഓർമ്മിക്കാം ഈ ഗാനങ്ങളിലൂടെ. അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഇന്നാദ്യം എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ. ദേശാടനം എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്, രചനയും സംഗീതവും കൈതപ്രം ദാമോദരൻ നമ്പൂതിരി.

FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. സ്വാഗതം എല്ലാവർക്കും ഇന്നത്തെ FM മോർണിംഗ് സെലക്ഷൻസിലേക്ക്. സാഹിത്യകാരനും തിരക്കഥാകൃത്തും അഭിനേതാവുമായ മാടമ്പ് കുഞ്ഞുകുട്ടൻ്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. മലയാള സാഹിത്യത്തിലും സിനിമയിലും തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭയായിരുന്നു മാടമ്പ് കുഞ്ഞുകുട്ടൻ.

ചിത്രം പോത്തൻവാവ. എം ജി ശ്രീകുമാർ, ജ്യോത്സന രാധാകൃഷ്ണൻ എന്നിവർ പാടിയത്. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം അലക്സ് പോൾ.

0: സാഹിത്യകാരനും തിരക്കഥാകൃത്തും അഭിനേതാവുമായിരുന്ന മടമ്പ് കുഞ്ഞിക്കുട്ടൻ അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ശ്രോതാക്കൾ കേട്ടത്.
1: പത്ത് ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
2: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 11:10 ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രത്തിന്റെ പുനരുജ്ജീവനത്തിന്റെ 75th വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന സോമനാഥ് അമൃത് പർവ് 2026 ആഘോഷത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങുകളുടെ നേരിട്ടുള്ള പ്രക്ഷേപണം ഇന്ന് രാവിലെ 11:10. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുകയാണ്. 916 എന്ന ചിത്രത്തിലെ ഗാനം ഇനി ശ്രേയ ഘോഷാൽ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം M.J. ജയചന്ദ്രൻ.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: FM മോർണിംഗ് സെലക്ഷൻസ് തുടരുകയാണ്. അഗ്നിദേവൻ എന്ന ചിത്രത്തിലെ ഗാനമിനി, പാടിയത് MG ശ്രീകുമാർ, വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MG രാധാകൃഷ്ണൻ.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ചിത്രം കളിയാട്ടം, യേശുദാസ് പാടിയത്, രചനയും സംഗീതവും കൈതപ്രം ദാമോദരൻ നമ്പൂതിരി.

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 11:10 ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിന്റെ പുനരുജ്ജീവനത്തിന്റെ 75th വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന സോമനാഥ് അമൃത് പർവ് 2026 ആഘോഷത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങുകളുടെ നേരിട്ടുള്ള പ്രക്ഷേപണം ഇന്ന് രാവിലെ 11:10. FM മോർണിംഗ് സെലക്ഷൻസിലെ അടുത്ത ഗാനം എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന ചിത്രത്തിലേത്. പാടിയത് സംഗീത സജിത്, ഗാനരചന സംഗീതം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി.

മധു ബാലകൃഷ്ണൻ, ശ്വേതാമോഹൻ എന്നിവർ പാടിയ ഗാനം. ഇനി വിനോദയാത്ര എന്ന ചിത്രം. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതമേളയ രാജ.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും 10:15. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: നാടൻ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സമൂഹം തയ്യാറാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2047 വികസിത ഭാരത ലക്ഷ്യം കൈവരിക്കാൻ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുകയും പ്രാദേശിക ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുകയും വേണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം, അടിസ്ഥാന സൌകര്യങ്ങൾ, ആയുർവേദം എന്നിവയുൾപ്പെടെ 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയും ഒപ്പുവച്ചു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ കരീബിയൻ രാഷ്ട്ര സന്ദർശന വേളയിലാണ് ഇരുരാജ്യങ്ങളും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് 2 ചീറ്റപ്പുലികളെ കൂടി ഇന്ന് കുനോ

ദേശീയോദ്യാനത്തിലേക്ക് കാട്ടിലേക്ക് തുറന്നുവിടും. നമീബിയയിൽ നിന്ന് കുനോ ദേശീയോദ്യാനത്തിലേക്ക് 8 ചീറ്റകളെ എത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2022 സെപ്റ്റംബറിലാണ് പ്രോജക്ട് ചീറ്റ ഉദ്ഘാടനം ചെയ്തത്. UAE, ഖത്തർ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളുടെ ആകാശസീമയിലും സമുദ്രാതിർത്തിയിലും ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളെ സൗദി അറേബ്യയും UAE യും ശക്തമായി അപലപിച്ചു. ഏപ്രിൽ 8 നിലവിൽ വന്ന

ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളെ സൗദി അറേബ്യയും UAE ശക്തമായി അപലപിച്ചു. April 8 നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന് ശേഷമുണ്ടാകുന്ന ആദ്യ ലംഘനമാണിതെന്ന് ഗൾഫ് രാഷ്ട്രങ്ങൾ വ്യക്തമാക്കി. CBIM നേതൃയോഗങ്ങൾക്ക് നാളെ തുടക്കമാകും. നാളെ സെക്രട്ടേറിയറ്റും 13-ും 14-ും സംസ്ഥാന കമ്മിറ്റിയും ചേരും. 15 മുതൽ പല ഘട്ടങ്ങളിലായി 2 ദിവസത്തെ ജില്ലാ നേതൃയോഗങ്ങളും വിളിച്ചു ചേർക്കും. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ ആദ്യ നാടകം ഇന്ന് രാത്രി 9:30 പ്രക്ഷേപണം ചെയ്യും. അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് നാടകത്തിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 5ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന സോമനാഥ് അമൃത് പർവ് 2026 ആഘോഷത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങുകളുടെ നേരിട്ടുള്ള പ്രക്ഷേപണം. ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 0484-2-42-63-87, 0484-2-42-63-97 അല്ലെങ്കിൽ 94-46-45-58-88. സമയം ഇന്ന് വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 10 മണിക്ക് സ്പോൺസർഡ് പ്രോഗ്രാം റേഡിയോ ഹെൽത്ത്.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മെയ് 10, അതായത് ഇന്നലെ, വേൾഡ് ലൂപ്പസ് ഡേ ആയിരുന്നല്ലോ. ലൂപ്പസ് അഥവാ SLE എന്നറിയപ്പെടുന്ന ഈ രോഗാവസ്ഥയെക്കുറിച്ച് ഇന്ന് നമുക്ക് കൂടുതൽ അടുത്തറിയാം. നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം സ്വന്തം കോശങ്ങളെയും അവയവങ്ങളെയും തന്നെ ആക്രമിക്കുന്ന ഒരു സങ്കീർണമായ അവസ്ഥയാണ് ലൂപ്പസ് അഥവാ SLE എന്ന രോഗാവസ്ഥ. ഈ രോഗത്തെ തിരിച്ചറിയാൻ വൈകുന്നത് പലപ്പോഴും ചികിത്സയെ തന്നെ ബാധിക്കാറുണ്ട്. ലൂപ്പസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ച് പൊതുസമൂഹത്തിൽ ഇപ്പോഴും അറിവില്ലായ്മ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രോഗത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുക, രോഗികൾക്ക് ആവശ്യമായ സാമൂഹ്യ പിന്തുണ ഉറപ്പാക്കുക, കൃത്യമായ ചികിത്സ ലഭ്യമാക്കുക എന്നിവയാണ് ലോക ലൂപ്പസ് ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ലോക ലൂപ്പസ് ദിനാചരണത്തോടനുബന്ധിച്ച് ഈ രോഗാവസ്ഥയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റുമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീദേവി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ആദ്യമേ തന്നെ ചോദിക്കട്ടെ, എന്താണ് ലൂപ്പസ് അഥവാ SLE എന്ന രോഗാവസ്ഥ?
2: SLE അഥവാ ലൂപ്പസ് എന്ന് പറയുന്നത് ഒരു ദീർഘകാല വാദരോഗ അസുഖമാണ്. അതായത് ഇതിന്

0: ഓട്ടോ ഇമ്മ്യൂൺ അസുഖമെന്നും പറയും. ഓട്ടോ ഇമ്മ്യൂൺ അസുഖം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദേഹത്തിലെ പ്രതിരോധാവസ്ഥ അധികമായി പ്രവർത്തിച്ച് അതുമൂലം ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിലെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു അസുഖമാണ് ലൂപ്പസ് എന്ന് പറയുന്നത്. ജനതികമായിട്ട് കുറച്ച് വ്യത്യാസങ്ങൾ ഈ പറയുന്ന ഈ അസുഖമുള്ളവർക്ക് ഉണ്ടാവാം. അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് ഈ പ്രതിരോധാവസ്ഥ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുകയും അത് കാരണം ആ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ അത് ചെന്ന് അത് അറ്റാക്ക് ചെയ്ത് അതുമൂലം ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളാണ് ഈ SLE എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മുടെ പ്രതിരോധാവസ്ഥ എന്തെങ്കിലും ബാക്ടീരിയോ എന്തെങ്കിലും ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ കടന്നുകൂടിയാൽ അതിനെ ഉന്മൂലനം ചെയ്യാനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ഇത് കൂടുതലായിട്ട് നമ്മുടെ അകത്തെ ആന്തരിക അവയവങ്ങളെ ഒരു ഫോറിൻ ബോഡിയായി കണക്കാക്കുകയും അതിനഗെൻസ്റ്റായിട്ട് ആന്റിബോഡീസ് ഉത്പാദിക്കുകയും അത് ചെന്ന് ആന്തരിക അവയവങ്ങളെ അറ്റാക്ക് ചെയ്യും. അതുമൂലം ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് ഓട്ടോഇമ്മ്യൂൺ അവസ്ഥയാണ് ലൂപ്പസ് എന്ന് പറയുന്നത്.
1: മാഡം, ഈ രോഗത്തിൽ സാധാരണ കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: ലക്ഷണം എന്ന് പറയുമ്പോൾ തല മുതൽ പാദം വരെ ഏത് അവയവങ്ങളെയും ഇത് ബാധിക്കാവുന്നതാണ്. പ്രധാനമായും പറയേണ്ടത് ചെറിയ മുട്ടുകളിലെ സന്ധി വേദനയും വീക്കവും തൊലിപ്പുറത്തുള്ള പാടുകൾ, അതായത് സൂര്യതാപം അടിക്കുമ്പോൾ അത് കൂടുതലാകുകയും കൂടുതൽ ചൊറിയാനുള്ള ഒരു ഇതും ഇച്ചിങ് ഒക്കെ കൂടുതൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും സ്കിന്നിലാണ് മെയിനായിട്ടും കാണുന്നത്. പിന്നെ അതല്ലാതെ കവിളുകളിലും ഇത് വരാറുണ്ട്. ബട്ടർഫ്ലൈ റാഷ് എന്നും പറയും. ചിത്രശലഭം പോലെ നമ്മുടെ കവിളുകളിൽ ഒരു രീതിയിലുള്ള പാടുകളും അതുകൂടാതെ കൂടുതലായിട്ടുള്ള മുടി കൊഴിച്ചിൽ അതില്ലാതെ പിന്നെ അകാരണമായ ക്ഷീണം, വിട്ടുമാറാത്ത പനി, വിട്ടുവിട്ടുള്ള പനി, അത് അത് അത് കൂടാതെ തന്നെ ആന്തരിക അവയവങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആന്തരിക അവയവങ്ങളെ ഇത് ബാധിക്കാവുന്നതാണ്. അവിടെയൊക്കെ നീർവീഴ്ച ഉണ്ടായി അത് കാരണം അതെല്ലാം ബാധിക്കപ്പെടാവുന്നതാണ്. ഇപ്പൊ ഹാർട്ടിലാണെങ്കിൽ ഹൃദ്രോഗം അതുമൂലം വരാവുന്നതാണ്. ഹൃദയത്തിലെ നെഞ്ചുവേദന, ശ്വാസമുട്ട് അങ്ങനെ വരാവുന്നതാണ്. കിഡ്നിയെ ബാധിച്ചു കഴിഞ്ഞാൽ യൂറിനിൽ നിറയെ പ്രോട്ടീൻ ലോസ് ആവും. പ്രോട്ടീൻ ലോസ് ആയി കഴിഞ്ഞാൽ മുഖത്തും കാലും നീര് പോലെ വരാം, ശ്വാസമുട്ട് വരാം, പിന്നെ യൂറിൻ കൂടുതലായിട്ട് പതഞ്ഞു പോകുന്നതായിട്ട് തോന്നാവുന്നതാണ്. പിന്നെ ബ്രെയിനെ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫിറ്റ്സ് പോലെയും ജെന്നി പോലെ വരാൻ സാധ്യതയുണ്ട്. തലവേദന വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനമായ ലക്ഷണങ്ങൾ. എല്ലാ അവയവങ്ങളെയും ബാധിക്കാവുന്നതാണ്. ശ്വാസകോശം എല്ലാത്തിനും, ആമാശയം എല്ലാത്തിനെയും ബാധിക്കാവുന്ന ഒരു രോഗാവസ്ഥയാണ് ലൂപ്പസ് എന്ന് പറയുന്നത്.
1: മേഡം, അതുപോലെ തന്നെ ഏത് പ്രായക്കാരിലാണ് ഈ രോഗം കൂടുതലായി കാണപ്പെടുന്നത്? അതോടൊപ്പം തന്നെ ഒന്ന് ചോദിച്ചോട്ടെ, ഈ രോഗാവസ്ഥ ഗർഭധാരണത്തിന് ഒരു തടസ്സമാകുമോ?
0: കൂടുതൽ കാണപ്പെടുന്നത് 15 മുതൽ 45 വയസ്സുള്ള വരെയുള്ള സ്ത്രീകളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. പണ്ട് കാലത്ത് ഇതിനധികം ട്രീറ്റ്മെന്റ് ഇല്ലായിരുന്നു എന്നുള്ളൊരു ഇതാണ് അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ശാസ്ത്രത്തിന്റെ പുരോഗതി അനുസരിച്ച് നമ്മളെ രോഗം നേരത്തെ നിർണയിക്കുകയും അതുകൂടാതെ തന്നെ ട്രീറ്റ്മെന്റ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാല് ഗർഭധാരണം വളരെ നോർമലായിട്ട് തന്നെ സാധാരണ ഗതിയിൽ തന്നെ അത് ചെയ്യുകയും ചെയ്യാം. മരുന്നുകളുടെ സഹായത്തോടുകൂടി പെട്ടെന്ന് തന്നെ ഗർഭം ധരിക്കാനും അത് പൂർത്തിയാക്കാനും സാധിക്കാവുന്നതാണ്.
1: മാഡം, മുൻകാലങ്ങളിൽ ലൂപ്പസ് രോഗത്തിന് ചികിത്സ ഇല്ലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ലൂപ്പസ് രോഗത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ചികിത്സാ രീതി എന്ന് പറയുന്ന ആദ്യത്തെ ഒരു പണ്ടത്തെ കാലത്ത് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ യാതൊരു രീതിയിലുള്ള ട്രീറ്റ്മെന്റും ഇല്ലായിരുന്നു. ഇപ്പോ ഇത് മരണം തന്നെയാണ് ഇതിന്റെ ഒരു ഇത് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇപ്പോൾ ട്രീറ്റ്മെന്റ് വളരെ ഏറെ ഉണ്ട്. ആദ്യം രോഗം മൂർധന്യ അവസ്ഥയിൽ നിൽക്കുമ്പോൾ സ്റ്റിറോയിഡ്സും മറ്റും ഉപയോഗിക്കും. അതുകൂടാതെ തന്നെ ലൈഫ് സേവിംഗ് ആയിട്ടുള്ള ഡ്രഗ്സ്, ഇപ്പം ഗുളിക കഴിക്കുന്ന രീതിയിലുള്ള മരുന്നുകളും ഉണ്ട്. അതല്ലാതെ തന്നെ ഇഞ്ചെക്ഷൻസും ഉണ്ട്. അപ്പൊ അത് റൂമറ്റോളജിസ്റ്റ്, വാതരോഗ വിദഗ്ധൻ കണ്ടിട്ട് അസുഖത്തിനെ ഒന്ന് അസസ് ചെയ്തിട്ട് ഏത് രീതിയിലുള്ള മരുന്നാണ് എന്ന് ഡിസൈഡ് ചെയ്ത് അതിനനുസരിച്ചുള്ള മരുന്നുകളാണ് തരുന്നത്. അതുകൂടാതെ ബയോളജിക്സ് അതും ഇപ്പോഴത്തെ ഒരു ഇതിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്.
1: അതുപോലെ തന്നെ മാഡം, മറ്റൊരു സംശയമുള്ളത്, ഈ രോഗത്തിന് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരുമോ?
0: പറഞ്ഞതുപോലെ ഇതിന് ഈ അസുഖം ഏറ്റക്കുറച്ചുകളുള്ള അസുഖമാണ്. അപ്പോൾ അത് കുറെ കാലം മരുന്ന് കഴിക്കേണ്ടി വരുന്ന ഒരു അസുഖമായതിനാൽ പറയാതെ, ഡോക്ടർ പറയാതെ അത് ഒരിക്കലും നിർത്താൻ പാടില്ല. കുറച്ച് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അവസ്ഥ, ഒരു അസുഖമാണ്. അപ്പൊ ആ ഒരു ഇതുവരെ നമ്മളൊന്ന് സഹകരിക്കുകയും മരുന്ന് കഴിക്കുകയും ചെയ്യേണ്ടതാണ്. സ്വന്തം ഇഷ്ടപ്രകാരം ഡോക്ടറിന്റെ അറിവില്ലാതെ അത് നിർത്താൻ പാടുള്ളതല്ല.
1: മറ്റൊരു പ്രധാന സംശയമുള്ളത്, ഇത്തരം രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഏത് വിഭാഗം ഡോക്ടറുടെ സേവനമാണ് നാം തേടേണ്ടത്?
0: ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ലക്ഷണങ്ങളും രോഗലക്ഷണങ്ങളും സന്ധിവേദന, വായിൽ പുണ്ണ്, മുടി കൊഴിച്ചിൽ,

0: പിന്നിലെ പാടുകള്, പിന്നെ ഇപ്പോ ചിലവർക്ക് വിഷാദ രോഗമൊക്കെ ആകപ്പെടാം, തലവേദന, പിന്നെ കാലില് നീര്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ചില ആന്റിബോഡീസ്, അതായത് റുമറ്റോളജിസ്റ്റ് ആണ് അത് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം റുമറ്റോളജിസ്റ്റിനെ കാണുക, സന്ധി രോഗ വിദഗ്ധയാണ് റുമറ്റോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവരെ കാണിച്ചിട്ട് അതിനുള്ള രോഗനിർണയമുണ്ട്. അപ്പോ സാധാരണ രീതിയിലുള്ള ബ്ലഡ് ടെസ്റ്റും ചെയ്യണം, പിന്നെ ഈ അസുഖം ശരിക്കും കണ്ടുപിടിക്കാനുള്ള സ്പെസിഫിക് ടെസ്റ്റുകളും ഉണ്ട്, ആന്റി ന്യൂക്ലിയർ ആന്റിബോഡി ടെസ്റ്റുകൾ, ANA ടെസ്റ്റുകൾ. ഇതൊക്കെ ചെയ്തിട്ടാണ് അത് കണ്ടുപിടിക്കുന്നത്. രോഗത്തിന്റെ കാഠിന്യം അറിയാനുള്ള ടെസ്റ്റുകളും ഉണ്ട്, കോംപ്ലിമെന്റ്, C3 C4, അങ്ങനെയുള്ള പല ടെസ്റ്റുകളും ഉണ്ട്. പിന്നെ യൂറിനിൽ, ഇത് കിഡ്നിയെ ബാധിച്ചു കഴിഞ്ഞാൽ യൂറിനിൽ പ്രോട്ടീൻ പോകാവുന്നതാണ്. അപ്പോ അത് ആ ടെസ്റ്റുകൾ ഇതൊക്കെ ചെയ്യേണ്ടതാണ്.
1: മേഡം, പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു രോഗം കൂടിയാണല്ലോ ഇത്. അത് ചോദിക്കാനുള്ള കാരണം, സാധാരണ വാതരോഗവും ലൂപ്പസ് അഥവാ എസ്എൽഇയും എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക?
0: വാദം എന്ന് പറയുന്നത് ആമവാദമുണ്ട്, അതല്ലാതെ ഗൗട്ടി ആർത്രൈറ്റിസ് ഉണ്ട്, സോറിയാസിസ് കൊണ്ടുള്ള വാദരോഗമുണ്ട്. അപ്പൊ ഇതൊക്കെ SLE എന്ന് പറയുന്നത് ഇതും ഒരുതരം വാദരോഗമാണ്. പക്ഷെ ഇതിനകത്ത് കൂടുതലായിട്ടും ഈ പറയുന്ന പോലെ വായില് പുണ്ണ്, സ്കിന്നിലെ പാടുകള്, മുടി കൊഴിച്ചിൽ, അങ്ങനെയൊക്കെ അതിന്റെ കൂടെ വരാവുന്നതാണ്. ആമവാദം മെയിൻ ആയിട്ടും ജോയിന്റ്സിലാണ് എഫക്ട് ചെയ്യുന്നത്, ആമവാദമാണെങ്കിലും സോറിയാട്ടിക് വാദമാണെങ്കിലും. അപ്പൊ ഇത് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ വിലയിരുത്തിയിട്ടാണ് നമ്മൾ SLE ആണെന്ന് കണ്ടുപിടിക്കുന്നത്. ഈ ബാക്കി സ്കിന്നിലെ പ്രശ്നങ്ങളും അകത്ത് ആന്തരിക അവയവങ്ങളിലെ ബാധയും അത് കാരണവും അതും നോക്കി, പിന്നെ അതുകൂടാതെ തന്നെ ബ്ലഡ് ടെസ്റ്റും ചെയ്തിട്ടാണ് ഇതാണെന്ന് കണ്ടുപിടിക്കുന്നത്. ബ്ലഡ് ടെസ്റ്റ് ANA പോലത്തുള്ള ടെസ്റ്റുകൾ പോസിറ്റീവ് ആവാം. ആമവാദമാണെങ്കിൽ റുമറ്റോയിഡ് ഫാക്ടറും ആന്റി CCP അങ്ങനെയുള്ള ടെസ്റ്റുകൾ പോസിറ്റീവ് ആവാം. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ഇത് ആണോ മറ്റേതാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്.
1: അതുപോലെ തന്നെ ഈ രോഗം കൃത്യസമയത്ത് കണ്ടെത്തി ചികിത്സ തേടിയില്ലെങ്കിൽ ഉണ്ടാകാവുന്ന സങ്കീർണതകളെ കുറിച്ചൊന്ന് പറയാമോ?
0: ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ വരുമ്പോൾ തന്നെ ഇത് അങ്ങ് കണക്ക് കൂട്ടാതെ വിട്ടുകഴിഞ്ഞാൽ കിഡ്നിക്ക് ബാധിപ്പ് വരാം. അപ്പൊ കിഡ്നി ചിലപ്പോൾ ഡയാലിസിസ് വരെ അതുകൊണ്ട് എത്തിച്ചെന്നിരിക്കും. കൂടാതെ ഹാർട്ടിനാണെങ്കിൽ ഹൃദയാഘാതം വരാം, പിന്നെ നെഞ്ചില് വെള്ളം കെട്ടാം, അതുപോലെ അവിടെ തന്നെ നെഞ്ചിൽ തന്നെ ന്യൂമോണിയ പോലെ വരാം. അപ്പൊ അതൊക്കെ മൂർധന്യാവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ കൂടിയ രീതിയിലുള്ള മരുന്നുകളും മറ്റും എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് കുറച്ചുകൂടെ കാഠിന്യം കൂടുതലായിട്ട് വരും. അപ്പൊ ആദ്യത്തെ ലക്ഷണങ്ങൾ നമ്മൾ നേരെ കണക്കാക്കാതിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാവുന്നതാണ്.
1: മേഡം, ഈ രോഗത്തിന് അടിമപ്പെട്ടവർ നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: ഈ അസുഖമുള്ളവർക്ക് സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഈ അസുഖത്തിന്റെ വീര്യം കൂടുന്നതാണ്. അപ്പൊ അത് കാരണം 10 മുതൽ 4 മണി വരെയുള്ള സമയത്ത് കഴിവതും വെളിയിറങ്ങുക. അത് ആ സമയത്താണ് സൂര്യരശ്മികൾ, അൾട്രാവയലറ്റ് ബി രശ്മികൾ കൂടുതലായിട്ടുള്ളത്. അപ്പൊ അത് നമ്മുടെ സ്കിന്നിൽ പതിഞ്ഞാൽ ഇതിന്റെ വീര്യം കൂട്ടാവുന്നതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ 10 മുതൽ 4 മണി വരെയുള്ള സമയങ്ങളിൽ ഈ അസുഖമുള്ളവർ വെളിയിറങ്ങാതിരിക്കുക, അഥവാ വെളിയിൽ ഇറങ്ങുന്നതിൽ ഫുൾക്കൈ ആയിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുക, പിന്നെ ഉള്ളത് ഫുൾ സ്ലീവ്സ് ആയിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുക, പിന്നെ സൺസ്ക്രീൻ വീട്ടിലാണെങ്കിലും വെളിയിൽ പോകുമ്പോഴാണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അപ്പൊ സൺസ്ക്രീൻ വീട്ടിലുള്ള നമ്മുടെ ബൾബിലും ലൈറ്റിൽ നിന്നും വരെ വയലറ്റ് റേസ് വരാവുന്നതാണ്. അപ്പൊ അത് കാരണം വീട്ടിലിരുന്നാലും നമ്മളത് ഇടേണ്ടതാണ്, അപ്ലൈ ചെയ്യേണ്ടതാണ്, ദേഹം മുഴുവൻ ഇടേണ്ടതാണ്. ആഹാരം നോൺ വെജിറ്റേറിയൻ ആഹാരം കഴിവതും ഒഴിവാക്കാനാണ്, വളരെ വളരെ ചെറിയ രീതിയിൽ കഴിക്കാവുന്നതാണ്, തീരെ ഒഴിവാക്കേണ്ടതില്ല. വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും കഴിക്കാം, പക്ഷെ നോൺ വെജിറ്റേറിയൻ കുറച്ചൊന്ന്, വെജിറ്റേറിയൻ അത്രയും ഒന്ന് മാംസാഹാരങ്ങൾ കുറച്ചൊന്ന് കുറയ്ക്കാവുന്നു, ബാക്കി എല്ലാവരെയും പോലെ തന്നെ കഴിക്കാം. പിന്നെ BP ഒക്കെ ഉള്ളവർ, BP ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു അസുഖമാണ്, കാരണം കിഡ്നിയൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ BP ഒക്കെ, രക്തസമ്മർദ്ദം ഒക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള അവസ്ഥയിൽ ഉപ്പ് എണ്ണ അതൊക്കെ ഒന്ന് ഒഴിവാക്കാം. ഈ അസുഖമുള്ളവർ സ്മോക്കിംഗ് ഒക്കെ പരമാവധി ഒഴിവാക്കുക, ഹോർമോണൽ ഗുളിക ഒഴിവാക്കുക. അപ്പൊ അതൊക്കെ ആണെങ്കിൽ ഇതിന്റെ വീര്യം കൂട്ടാൻ ചാൻസ് ഉള്ള കുറെ ഇതാണ് ഈ പുകവലിയും ഹോർമോണൽ ഗുളികകളും മറ്റും. അപ്പൊ അങ്ങനെ ഉള്ളത്, അങ്ങനെ ഈ അസുഖം ഉള്ളവരപ്പൊ ഇത് കഴിച്ചാൽ അത് വരും, അല്ലെങ്കിൽ പുകവലിച്ചാൽ ഈ അസുഖം വരും എന്നൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഉള്ളവർ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാവുന്നതാണ്.
1: മാഡം, ഈ അവസരത്തിൽ രോഗികളോടും അവരുടെ കുടുംബാംഗങ്ങളോടും എന്ത് നിർദ്ദേശമാണ് മാഡത്തിന് പങ്കുവയ്ക്കാനുള്ളത്?
0: ഈ അസുഖമുള്ളവർ ഇപ്പോ തീർത്തും നോർമൽ ആയിട്ടുള്ള ലൈഫ് നമുക്ക് വാഗ്ദാനം ചെയ്യാവുന്നതാണ് മരുന്ന് ഡോക്ടർ. ഈ അസുഖ ലക്ഷണങ്ങളുള്ളവർ ഡോക്ടറെ കാണിക്കുക, ടെസ്റ്റുകൾ ചെയ്യുക, രോഗലക്ഷണങ്ങൾ പറയുക, ദേഹപരിശോധന നടത്തുക, ലാബ് ടെസ്റ്റുകൾ ചെയ്യുക, അതിനുള്ള മരുന്നുകൾ കറക്റ്റായിട്ട് കഴിക്കുക, പറയുന്ന സമയത്ത്, പറയുന്ന ദിവസത്ത് കഴിക്കുക. അത് കൂടാതെ കറക്റ്റായിട്ടുള്ള ടൈമിൽ ഡോക്ടറിനെ പോയി കാണുക, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്തു കഴിഞ്ഞാൽ വളരെ നോർമൽ ആയിട്ടുള്ള ലൈഫ് നമുക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അത് കാരണം എല്ലാവരെയും പോലെ നോർമലായിട്ട് ലൈഫ്.

0: മുന്നോട്ട് കൊണ്ടുപോകാന്നാണ് ഈ മരുന്നുകളുടെ സഹായത്തോടുകൂടി. അപ്പൊ അത് കാരണം അത് ഇങ്ങനെ വരുമ്പോൾ അത് കഴിക്കാതിരിക്കാൻ മറ്റും ചെയ്യരുത്. മരുന്ന് കഴിക്കുക, പറയുന്ന ഇടവേളയിൽ ഡോക്ടറിനെ ഒന്ന് കാണിക്കുക, സ്വന്തം ഇഷ്ടപ്രകാരം മരുന്ന് നിർത്താതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാനും തീർത്തും നല്ല നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫ് വാഗ്ദാനം ചെയ്യാൻ പറ്റുന്നതാണ്.
1: ലോക ലൂപ്പസ് ദിനാചരണത്തോടനുബന്ധിച്ച് ഈ രോഗാവസ്ഥയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകിയ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റുമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീദേവിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: അപ്പൊ കുഞ്ഞിനെ എല്ലാവരും കണ്ടുകഴിഞ്ഞല്ലോ, ഇനി അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോളൂ.
4: കുഞ്ഞിനെ കാണാൻ ഇനിയും ബന്ധുക്കള് വരാനുണ്ട് ഡോക്ടർ.
3: കുഞ്ഞിന് പാല് കൊടുക്കേണ്ട സമയമായെന്ന് അറിയില്ലേ? കുഞ്ഞ് ജനിച്ച് അമ്മയിൽ നിന്ന് അരമണിക്കൂറിനുള്ളിൽ ഊറി വരുന്ന മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന് അത്യാവശ്യമാണ്.
4: കൊളസ്ട്രോൾ അഥവാ മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും.
3: കുഞ്ഞ് ജനിച്ച ഉടനെ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിലെങ്കിലും മുലയൂട്ടണം. ആദ്യത്തെ 6 മാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ നൽകാവൂ. ഓരോ കുഞ്ഞിന്റെയും ആരോഗ്യം രാജ്യത്തിന്റെ സമ്പത്ത്. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
5: രാമു, നമ്മുടെ സ്ഥിരം കസ്റ്റമർ ദാ ഉണ്ടപ്പൊക്കെ വരുന്നുണ്ട്.
6: ചേട്ടാ, ഒരു ബർഗർ, ഒരു ചിക്കൻ റോള്, ഒരു എഗ് പഫ്സും പിന്നെ 2 ബീഫ് കട്ട്ലറ്റ്, ഒരു ഷാർജ ഷേക്ക് കൂടെ വേണം കേട്ടോ. പെട്ടെന്ന് വേണം, ഇപ്പൊ കഴിക്കാനാ. അമ്മേ, വിശന്നിട്ട് വയ്യ. ആ പിന്നെ 10 വെജിറ്റബിൾ പഫ്സും 4 ജാം റോളും പാർസൽ കൂടെ എടുത്തു.
7: അമിതവണ്ണം ഇന്ന് നമ്മുടെ സമൂഹത്തിലെ പ്രധാന ആരോഗ്യ പ്രശ്നമാണ്. അമിതവണ്ണം കുറച്ച് രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ആഹാര ശൈലിയിൽ മാറ്റം വരുത്തൂ. ആരോഗ്യം കാത്തു സൂക്ഷിക്കൂ.
2: ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം. റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
8: ഇത് ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുകയാണ്. ഷിബു ചക്രവർത്തിയുടെ വരികൾ KSP വെങ്കിടേഷ് ഈണം പകർന്ന് യേശുദാസും സുജാതയും പാടിയ ഗാനം. ചിത്രം ധ്രുവം.

0: ചോക്ലേറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി ജ്യോത്സന രാധാകൃഷ്ണൻ പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന വയലർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം അലക്സ് പോൾ. പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് പൂർണ്ണമാവുന്നു. ഇനി സേവന വാർത്തകൾ. സാക്ഷരതാ മിഷന്റെ 4-ാം തരം, 7-ാം തരം, 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യത കോഴ്സ് പ്രവേശനം ആരംഭിച്ചു. ഈ മാസം 25 വരെ ഫൈനില്ലാതെയും അടുത്ത മാസം 4 വരെ 50 രൂപ ഫൈനോടുകൂടിയും ജൂൺ 15 വരെ 250 രൂപ സൂപ്പർ ഫൈനോടുകൂടിയും പ്രവേശനം നേടാവുന്നതാണ്. നഗരസഭകളിലും പഞ്ചായത്തുകളിലും പ്രവർത്തിക്കുന്ന സാക്ഷരതാ പ്രേരകർമാർ മുഖേന നേരിട്ടോ തുല്യതാ കോഴ്സുകളിലേക്ക് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. പ്രവേശനം സംബന്ധിച്ച വിശദ വിവരങ്ങൾക്ക് സാക്ഷരതാ മിഷന്റെ www.literacymissionkerala.org എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ഫോൺ നമ്പർ 0491-2-50-51-79, മറ്റൊരു നമ്പർ 94-47-84-06-44. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 0491-2-50-51-79, 94-47-84-06-44.
1: ഈ വിലക്കുറവ് ഡിസ്കൗണ്ട് എന്നൊക്കെ കേൾക്കുമ്പോ എനിക്കത്ര വിശ്വാസം തോന്നാറില്ല. പക്ഷേ സിറ്റി സിൽക്സിൽ ഷോപ്പിംഗിന് പോയപ്പോ അത്ഭുതപ്പെട്ടു പോയി. യഥാർത്ഥ ഓഫറും യഥാർത്ഥ വിലക്കുറവും ബെസ്റ്റ് സെലക്ഷനും സിറ്റി സിൽക്സിൽ തന്നെ.
0: സംസ്ഥാന കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി തൊഴിലാളികളുടെ മക്കൾക്ക് 2026-27 അധ്യയന വർഷത്തെ പഠന കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനായി അപേക്ഷ ക്ഷണിക്കുന്നു. സർക്കാർ എയ്ഡഡ് അൺ എയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോമുകൾ പാലക്കാട് വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ ഓഫീസിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷകൾക്കൊപ്പം വിദ്യാർത്ഥി നിലവിൽ പഠിക്കുന്ന ക്ലാസ് ഏതെന്ന് വ്യക്തമാക്കുന്ന സ്കൂൾ മേധാവിയുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അപേക്ഷകൾ ഈ മാസം 15 വരെ സമർപ്പിക്കാം. ഫോൺ നമ്പർ 0491-2-51-57-65, 0491-2-51-57-65.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: പാലക്കാട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 2 സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് വിവിധ ഒഴിവുകളിലേക്ക് അഭിമുഖം നടക്കും. +2 ബിരുദം, ബിരുദാനന്തര ബിരുദം, TTC എന്നിവയാണ് യോഗ്യത. എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 14 രാവിലെ 10 എംപ്ലോയബിലിറ്റി സെന്ററിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0491-2-50-54-35. കലവൂർ ഗവൺമെന്റ് പ്രീ മെട്രിക് ഗേൾസ് ഹോസ്റ്റലിൽ 2026-27 അധ്യയന വർഷത്തെ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ +2 വരെയുള്ള ക്ലാസുകളിലേക്കാണ് പ്രവേശനം. കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ ഈ മാസം 27 മുൻപ് അപേക്ഷയോടൊപ്പം തിരിച്ചറിയൽ രേഖകളും സർട്ടിഫിക്കറ്റുകളും സഹിതം ആര്യാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 97-47-29-36-78, 97-47-29-36-78. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ ആശ്രിതർക്ക് UPSC പരിശീലനത്തിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന അക്കാദമിക് ഡിവിഷനായ കിലേ IAS അക്കാദമിയിൽ 2026-27 വർഷത്തെ പരിശീലനത്തിനാണ് രജിസ്ട്രേഷൻ ആരംഭിച്ചത്. അടുത്ത മാസം ആദ്യവാരം മുതൽ പുതിയ ബാച്ച് ക്ലാസുകൾ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 80-75-76-85-37, 80-75-76-85-37.

0: കോട്ടയം ജില്ലയിലെ IHRD നിയന്ത്രണത്തിലുള്ള ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 11 ക്ലബ്സ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 94 47 24 27 22 94 47 24 27 22. പട്ടികജാതി വികസന വകുപ്പിൽ നെടുങ്കണ്ടം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന നെടുങ്കണ്ടം പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്കും അഴുത ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന വണ്ടിപ്പെരിയാർ പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്കും 2026-27 അധ്യയന വർഷ കാലയളവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 04-8-6-2-29-62-97. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റും 7 സെക്കൻഡും.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 13,945 രൂപ നിരക്കിലും പവന് 111,560 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റും 40 സെക്കൻഡും. ചിത്രമഞ്ജരി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

ജോധ അക്ബർ എന്ന ചിത്രത്തിൽ എ ആർ റഹ്മാൻ ഈണം നൽകി പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനരചന ജാവേദ് അക്തർ. ഇനി എ ആർ റഹ്മാനും സുരേഷ് പീറ്റേഴ്സും സ്വർണലതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ബോംബെ. ഈണം പകർന്നത് എ ആർ റഹ്മാൻ.

നിഖത് ഖാന്റെ വരികൾക്ക് ലളിത് പണ്ഡിറ്റ് ഈണം പകർന്ന് സോണു നിഗമും ശ്രേയ ഘോഷാലും പാടിയത്. ചിത്രം ബേഷാരം

0: ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ചിത്രമഞ്ജരി സമാപിച്ചു. നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നൃത്തനൃത്യങ്ങൾ.
1: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
2: കുടുങ്ങി UPI പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
3: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: ചില്ല ജാലകം. നിറമഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ല ജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30. പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ല ജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
0: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്ത് പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ ഉണ്ടായിരിക്കും. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484-242-6387 അല്ലെങ്കിൽ 0484-242-6397. മൊബൈൽ നമ്പർ 9446455888. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. ആകാശവാണി കൊച്ചി FM 102.3, സമയം 11:21. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ഹരിഹരനും ചിത്രയും പാടിയത് ചിത്രം സിദ്ധാർത്ഥ. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം വിദ്യാസാഗർ.

ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ഇനി 11:10 ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിന്റെ പുനരുജ്ജീവനത്തിന്റെ 75 വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന സോമനാഥ് അമൃത് പർവ് 2026 ആഘോഷത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങുകളുടെ നേരിട്ടുള്ള പ്രക്ഷേപണം

വിഷ്ണുരാ വിഷ്ണു ശ്രീമദ ഭഗവതോ മഹാപുരുഷസ്യ വിഷ്ണു രാജ്ഞയാ പ്രവർത്ത മാനസ്യ അദ്യ ബ്രഹ്മണോ ദ്വിതീയേ പരാർദ്ധേ മനഃ ശിവ സങ്കല്പമസ്തു. ശുമുഖശ്ചൈകദന്തശ്ച.

വിഷ്ണുരാ വിഷ്ണുഹു ശ്രീമദ ഭഗവതോ മഹാപുരുഷസ്യ വിഷ്ണുഹു രാജ്ഞയാ പ്രവർത്ത മാനസ്യ അദ്യ ബ്രഹ്മണോ ദ്വിതീയേ പരാർദ്ധേ മനഃ ശിവസങ്കൽപമസ്തു ശുമുഖശ്ചൈകദന്ത

വിഷ്ണുരാ വിഷ്ണു ശ്രീമദ ഭഗവതോ മഹാപുരുഷസ്യ വിഷ്ണു രാജ്ഞയാ പ്രവർത്ത മാനസ്യ അദ്യ ബ്രഹ്മണോ ദ്വിതീയേ പരാർദ്ധേ മനഃ ശിവസങ്കല്പമസ്തു ശുമുഖശ്ചൈകദന്തശ്ച.

0: വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ കുറിച്ച് അറിയാം.
1: രാജ്യത്തെ നഗരങ്ങളെ കൂടുതൽ വികസനോന്മുഖമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് അമൃത്. രാജ്യത്തെ നഗരങ്ങളിലെ എല്ലാ വീടുകളിലും ശുദ്ധജല വിതരണത്തിനും ദ്രവമാലിന്യ സംസ്കരണത്തിനും വേണ്ടിയുള്ള സംവിധാനം ഉറപ്പുവരുത്തുക, നഗരങ്ങളിലെ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി തുറസായ സ്ഥലങ്ങളും പാർക്കുകളും വികസിപ്പിക്കുകയും ഹരിതാഭമാക്കുകയും ചെയ്യുക, മലിനീകരണ തോത് കുറയ്ക്കുന്നതിനായി യന്ത്രവൽക്കൃതമല്ലാത്ത പൊതുഗതാഗത സംവിധാനങ്ങൾക്കുള്ള സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. അടൽ മിഷൻ ഫോർ റെജുവിനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ അഥവാ അമൃത് 2015 ജൂൺ 25 പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്. 2015 സെപ്റ്റംബർ 1 കേരളത്തിൽ ഈ പദ്ധതിക്ക് തുടക്കമായി. ശുദ്ധജല വിതരണം, മലിനജല പരിപാലനം, സ്റ്റോം വാട്ടർ ഡ്രെയിനേജ്, അർബൻ ട്രാൻസ്പോർട്ട്, ഹരിത ഇടവും പാർക്കുകളും എന്നിങ്ങനെ 5 മേഖലകളിലായിട്ട് കേരളത്തിലെ 9 അമൃത് നഗരങ്ങളിൽ 2,357.69 കോടി രൂപയുടെ 1,106 പദ്ധതികളാണ് ആദ്യഘട്ടത്തിൽ വിഭാവനം ചെയ്തിരുന്നത്. പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സിസ്റ്റം അഥവാ PFMSന്റെ ഭാഗമായുള്ള സ്റ്റേറ്റ് നോഡൽ അക്കൗണ്ട് സിസ്റ്റം നടപ്പിലാക്കിയ ആദ്യത്തെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് അമൃത്. വിജയകരമായ ആദ്യഘട്ടത്തിന് ശേഷം അമൃത് 2.0 എന്ന രണ്ടാംഘട്ട പദ്ധതി 2021 ഒക്ടോബർ 1 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ആദ്യഘട്ടം ഇന്ത്യയിലെ 500 നഗരങ്ങളിലായിരുന്നെങ്കിൽ ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലേക്കും ഈ പദ്ധതി നടപ്പിലാക്കുക എന്നതാണ് രണ്ടാം ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. 737 പദ്ധതികളിൽ

0: ലായി 3,515 കോടി രൂപയാണ് ഇതിനായി നീക്കിവച്ചിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും ജലവിതരണ സംവിധാനങ്ങൾ നൽകി നഗരങ്ങളെ ജലഭദ്രതയുള്ളതാക്കി മാറ്റുക. കേരളത്തിലെ 9 അമൃത് നഗരങ്ങളിൽ സമ്പൂർണ്ണ സീവേജ് സെപ്റ്റേജ് മാനേജ്മെന്റ് സംവിധാനവും ലക്ഷ്യമിടുന്നു. ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനവും ഹരിത പാർക്കുകളും അമൃത് 2.0 മറ്റു ലക്ഷ്യങ്ങളാണ്. കുടിവെള്ള വിതരണത്തിന് 55%, ദ്രവമാലിന്യ സംസ്കരണത്തിന് 40%, ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനത്തിന് 4%, ഹരിത പാർക്കുകൾക്ക് 1% എന്ന രീതിയിലാണ് അമൃത് 2.0 ഫണ്ട് വിനിയോഗം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പദ്ധതികളുടെ പൂർത്തീകരണത്തിന്റെയും ഉപഭോക്താക്കൾക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുന്നതിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഫണ്ട് വിനിയോഗം നടത്തുന്നത്. ഇതിനു പുറമെ മികച്ച സ്റ്റാർട്ടപ്പ് ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും വിജയകരമായ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുവാനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. സമ്പൂർണ്ണ കടലാസുരഹിത പദ്ധതിയായിട്ടാണ് അമൃത് 2.0 വിഭാവനം ചെയ്തിരിക്കുന്നത്. പദ്ധതി വിഹിതവും മറ്റ് ചെലവുകളും PFMS സംവിധാനത്തിലൂടെയാണ് നടപ്പിലാക്കുക. സാമൂഹിക പങ്കാളിത്തത്തോടെ പദ്ധതി പൂർണ്ണ വിജയം കൈവരിക്കുക എന്ന ലക്ഷ്യമാണ് സർക്കാരുകൾക്കുള്ളത്. അടൽ മിഷൻ ഫോർ റെജുവിനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ അഥവാ അമൃത് എന്ന ഈ സ്കീമിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാനായിട്ട് കൊച്ചി കോർപ്പറേഷന്റെ അമൃത് സിറ്റി മിഷൻ മാനേജ്മെന്റ് യൂണിറ്റിലെ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പേർട്ട് സന്തോഷ് AK നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സർ, കൊച്ചി കോർപ്പറേഷന്റെ അമൃത് സിറ്റി മിഷൻ മാനേജ്മെന്റ് യൂണിറ്റിലെ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പേർട്ട് എന്ന നിലയിൽ നമ്മളുടെ ശ്രോതാക്കൾക്കായി ഈ സ്കീമിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
1: നമസ്കാരം. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ അമൃത് 2nd phase 2021 ഒക്ടോബറിലാണ് ആരംഭിച്ചത്. കേരളത്തിലെ എല്ലാ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും ഈ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. കോർപ്പറേഷനുകളിൽ ഈ പദ്ധതി കേന്ദ്രത്തിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കോർപ്പറേഷൻ്റെയും തുല്യ വിഹിതമായിട്ടാണ് നടപ്പിലാക്കുന്നത്. മുനിസിപ്പാലിറ്റികളിൽ ഈ പദ്ധതിയുടെ 50% കേന്ദ്രവിഹിതവും 35.5% സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിഹിതവും 12.5% തദ്ദേശ സ്വയംഭരണത്തിൻ്റെ വിഹിതവുമായിട്ടാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായ 185 കോടി രൂപയുടെ ഇളംകുളത്ത് സ്ഥാപിക്കുന്ന 5 MLD സ്യൂറേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും അതുമായി ബന്ധപ്പെട്ട 40 കിലോമീറ്റർ നെറ്റ്വർക്കിൻ്റെയും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു വരുന്നു. 2026 ജൂലൈയോടുകൂടി പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനാവും. ഇതുകൂടാതെ ബ്രഹ്മപുരത്ത് 1 MLD ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് കക്കൂസ് മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റിൻ്റെ നിർമ്മാണ പ്രവൃത്തിയും ആരംഭിച്ചിട്ടുണ്ട്. അമൃത് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം തന്നെ നഗരങ്ങളിലെ കുടിവെള്ളം ഉറപ്പാക്കുക എന്നതാണ്. കുടിവെള്ള വിതരണ ശൃംഖല മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി പച്ചാളം ഓവർഹെഡ് ടാങ്കിൽ നിന്നുള്ള വിതരണ ശൃംഖലയുടെ 19 കോടി രൂപയുടെ നിർമ്മാണം ആരംഭിച്ചു. അതുപോലെ കലൂർ ഓവർഹെഡ് ടാങ്കിൽ നിന്നുള്ള വിതരണ ശൃംഖല 19 കോടി രൂപയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായി. നഗരത്തിലെയും പടിഞ്ഞാറൻ മേഖലയിലെയും കുടിവെള്ള വിതരണ ശൃംഖല മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് പെരുമാനൂർ പമ്പ് ഹൌസിൽ പുതുതായിട്ട് 17 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള 2 ടാങ്കുകളുടെ നിർമ്മാണവും ആരംഭിച്ചു കഴിഞ്ഞു. പടിഞ്ഞാറൻ കൊച്ചിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി പെരുമാനൂർ പമ്പ് ഹൌസിൽ നിന്നും MG റോഡ് വഴി തേവര ബ്രിഡ്ജ് വരെ 700 MM DIP പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ പാർക്കുകളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് 4 പാർക്കുകളിൽ 2 പാർക്കുകളുടെ പ്രവർത്തനം പൂർത്തീകരിച്ചു. എളംകുളം SDPOD ഉയർന്നു നടക്കുന്ന തോടിൻ്റെ പുനരുദ്ധാരണം പൂർത്തിയായി. ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഭാഗത്തെ 27 കിണറുകളുടെ പുനരുദ്ധാരണം അതിവേഗം പുരോഗമിക്കുന്നു.
0: താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അമൃത് 2.0 എന്ന സ്കീമിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന്.
2: വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ കുറിച്ച് അറിയാം.
3: സോംനാഥ് അമൃത് പർവ് 2026 ആഘോഷത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങുകളുടെ നേരിട്ടുള്ള പ്രക്ഷേപണം തുടരുന്നു.
4: ശ്രീഖണ്ഡ് ഖാലേ അർത്ഥാത് കഹനേ കാ തത്വ ഹേ കി ഹമേ ഭോജൻ പേ പ്രയോഗ് നഹീ കർണാ ഹേ ഓർ നാ ഹീ ശരീര കേ

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ പൈതൃകം സംരക്ഷിക്കുന്നതിൽ കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിൽ സോമനാഥ് അമൃത് പർവിന്റെ സമാപന ചടങ്ങ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം കാത്ത് സംസ്ഥാന നേതാക്കൾ. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രി പദത്തിൽ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് രണ്ടാം ഊഴം. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. ആശംസകൾ അറിയിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. രാജ്യത്തിന്റെ പൈതൃകം സംരക്ഷിക്കുന്നതിൽ കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിൽ സോമനാഥ് അമൃത് പർവിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് സ്മാരക സ്റ്റാമ്പും നാണയവും പ്രധാനമന്ത്രി പുറത്തിറക്കി. ഗുജറാത്തിലെ പ്രഭാസ് പഠാനിലെ ഹെലിപാഡിലിറങ്ങിയ പ്രധാനമന്ത്രി റോഡ് ഷോയ്ക്ക് ശേഷമാണ് ക്ഷേത്രത്തിൽ എത്തിയത്. തുടർന്ന് മഹാപൂജാ ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുത്തു. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. AICC നിരീക്ഷകരുടെ റിപ്പോർട്ടും ഹൈക്കമാൻഡിന്റെ ചർച്ചകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നെങ്കിലും പ്രഖ്യാപനം ഇനിയും വൈകുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്നാണ് റിപ്പോർട്ട്. അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുന്നതുവരെ പ്രവർത്തകർ ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്ന് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA മാർക്ക് പ്രോടൈം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. TVK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ സി ജോസഫ് വിജയ് നയിക്കുന്ന പുതിയ സർക്കാർ ഈ മാസം 13-ന് മുൻപ് ഭൂരിപക്ഷം തെളിയിക്കണം. ഉദയനിധി സ്റ്റാലിനാണ് DMK നിയമസഭാ കക്ഷി നേതാവ്. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഖാനപരയിലെ വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. നിയുക്ത മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ അസം ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ പുതിയ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചു. തുടർച്ചയായ 3-ാം തവണയാണ് അസമിൽ NDA അധികാരത്തിലെത്തുന്നത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRC നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5-ാം തവണയും ശ്രീരംഗസ്വാമി അധികാരത്തിലേറുന്നത്. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 മെയ് 11-ന് ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തിയതിനെ അനുസ്മരിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. സമഗ്ര വളർച്ചയ്ക്ക് ഉത്തരവാദിത്വമുള്ള നവീകരണം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. സ്വച്ഛ സർവേക്ഷൻ ഗ്രാമീൺ 2025 റാങ്കിംഗിൽ കേരളത്തിൽ 1-ാം സ്ഥാനവും ദക്ഷിണ മേഖലയിൽ 2-ാം സ്ഥാനവും നേടി കോഴിക്കോട് ജില്ല. ഗ്രാമീണ ശുചിത്വത്തിലും മാലിന്യ സംസ്കരണ രംഗത്തുമുള്ള മികവാണ് അംഗീകാരത്തിന് അർഹമാക്കിയത്. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ODS+ മോഡൽ വില്ലേജിൽ ഒരിക്കൽ, ബ്ലോക്ക് തലത്തിൽ മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കൽ, ഗ്രാമപഞ്ചായത്തിൽ സോക്ക് പിറ്റുകൾ, ഡ്രെയിനേജ് സംവിധാനങ്ങൾ, മലിനജല ശുദ്ധീകരണ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഗ്രേ വാട്ടർ മാനേജ്മെന്റ് സംവിധാനങ്ങൾ സ്ഥാപിച്ച് പരിപാലിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി നടന്നു. ഗ്രാമപഞ്ചായത്തിലൂടെ ശക്തമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ

0: സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന സിറ്റിസൺ ഫീഡ്ബാക്ക് സ്കോർ സ്വന്തമാക്കാൻ ജില്ലക്ക് സാധിച്ചു. QR കോഡ് അധിഷ്ഠിത മോണിറ്ററിംഗ് പുറമെ സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് സിസ്റ്റം ഉപയോഗിച്ച് സേവനങ്ങളുടെ കാര്യക്ഷമതയും ഡാറ്റയുടെ കൃത്യതയും മെച്ചപ്പെടുത്തി.
1: പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ സാമ്പത്തികമായി ശക്തിപ്പെടുത്തുന്നതിൽ പങ്കാളികളാകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഹൈദരാബാദിൽ ഇന്നലെ നടന്ന പൊതുചടങ്ങിൽ സംസാരിക്കവെയാണ് വിദേശ നാണി ശേഖരം സംരക്ഷിക്കുന്നതിനായി പൌരന്മാർ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചത്. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. പൊതുഗതാഗത സംവിധാനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക, അത്യാവശ്യമല്ലാത്ത വിദേശയാത്രകൾ ഒരു വർഷത്തേക്ക് ഒഴിവാക്കുക, വിദേശ രാജ്യങ്ങളിലെ ആഡംബര വിവാഹങ്ങൾ ഒഴിവാക്കി പണം നാട്ടിൽ തന്നെ ചെലവഴിക്കുക, സ്വർണ്ണ ഉപഭോഗം പരിമിതപ്പെടുത്തുക എന്നിവയും നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്തെത്തിയതായി മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്. പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ഡാറ്റ പ്രകാരം ആഭ്യന്തര സോളാർ മൊഡ്യൂൾ ശേഷി 2024 38 ജിഗാവാട്ടിൽ നിന്ന് 2025 74 ജിഗാവാട്ടായി. സോളാർ സെല്ലിന്റെ ശേഷിയും 9 ജിഗാവാട്ടിൽ നിന്ന് 25 ജിഗാവാട്ടായി വർദ്ധിച്ചു. ഇന്ത്യയിലെ ഫോസിൽ ഇതര ഇന്ധനശേഷി 222.7 ഗിഗാവാട്ടിലും എത്തിയതായി മന്ത്രാലയം റിപ്പോർട്ടിൽ പറയുന്നു. കേന്ദ്ര ബാങ്കിംഗ് മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും യൂറോപ്യൻ സെൻട്രൽ ബാങ്കും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സ്വിറ്റ്സർലാൻഡിലെ ബേസിലിൽ നടന്ന ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ് മീറ്റിംഗിൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയും ECB പ്രസിഡന്റ് ക്രിസ്റ്റീൻ ലഗാർഡും ചേർന്നാണ് കരാറിൽ ഒപ്പുവച്ചത്. ഇതിലൂടെ കേന്ദ്ര ബാങ്കിംഗ് രീതികളിലും സാമ്പത്തിക മേഖലാ വികസനങ്ങളിലും സ്ഥാപനപരമായ ഇടപെടലും സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി RBI അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കനത്ത ചൂടിന് ആശ്വാസമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിൽ വേനൽ മഴ ലഭിച്ചെങ്കിലും ഈ സീസണിൽ വേനൽ മഴയിൽ 60% കുറവുണ്ടായത് ജില്ലയിലെ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ ലിമുത്ത്.
3: തുടർച്ചയായ ചൂട് കൂടിയ ദിനങ്ങൾക്ക് ശേഷം ഈ മാസം ആദ്യത്തോടെയാണ് ജില്ലയിൽ വേനൽ മഴ ലഭിച്ചത്. പക്ഷേ പല ഭാഗങ്ങളിലും പ്രതീക്ഷിച്ചതിലും കുറവ് മഴയാണ് ലഭിച്ചത് എന്നതിനാൽ പലയിടങ്ങളിലും ഇപ്പോഴും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം ജില്ലയിലാകെ 59.7% മഴയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാർച്ച് മുതൽ ഇതുവരെ ജില്ലയിൽ ഏറ്റവും കുറവ് മഴ ലഭിച്ചത് ചിറ്റൂർ പ്രദേശത്താണ്. ഈ പ്രദേശങ്ങളിലാണ് കുടിവെള്ളക്ഷാമവും രൂക്ഷമായിട്ടുള്ളത്. തൃത്താല മേഖലയിലാണ് താരതമ്യേന ജില്ലയിൽ കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത്. അട്ടപ്പാടി മേഖലയിലും മഴ കുറവായിരുന്നു. കാലവർഷം ഈ കുറവ് പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷ.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ധർമ്മശാലയിലാണ് മത്സരം. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ നാളെ സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 പരിപാടി. പന്തളം എസ് നവീൽ, ഉടുപ്പി എസ് ശ്രീജിത്ത്, ചേർത്തല ജി കൃഷ്ണകുമാർ, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ഇന്ന് രാത്രി 9:30 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാരി കണ്ടു എന്ന നാടകം പ്രക്ഷേപണം ചെയ്യും. പ്രശസ്ത നടൻ മോഹൻലാലാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത്. MR ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, നന്ദു, സന്ധ്യ രാജേന്ദ്രൻ, സാജൻ സൂര്യ തുടങ്ങിയവരും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. ജയരാജ് മിത്രയുടെ രചനയിൽ റൂബി ബാബുവാണ് നാടകത്തിന്റെ സംവിധായിക. നാളെ ഉച്ചയ്ക്ക് 1 ഈ നാടകത്തിന്റെ പുനഃപ്രക്ഷേപണം ഉണ്ടായിരിക്കും. 8 ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിച്ച നാടകോത്സവം ഈ മാസം 18 സമാപിക്കും. പത്തനംതിട്ട തിരുവല്ല സ്വദേശിനി അജിത KV വികസിപ്പിച്ച ഹൈബ്രിഡ് ഇനം താമരകളായ മയൂരി, പനീർ എന്നിവയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ പ്ലാന്റ് വെറൈറ്റി പ്രൊട്ടക്ഷൻ ആന്റ് ഫാർമേഴ്സ് റൈറ്റ്സ് അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. പുതിയ സസ്യ ഇനങ്ങൾ വികസിപ്പിക്കുന്നവർക്ക് അവകാശ സംരക്ഷണം നൽകുന്നതിനോടൊപ്പം കർഷകരുടെ പരമ്പരാഗത അവകാശങ്ങൾ സംരക്ഷിക്കുന്നതാണ് ഈ അംഗീകാരം. ശബരിമലയിൽ ഇടവമാസ പൂജാ ദർശനത്തിനായി വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ഈ മാസം 14 വൈകിട്ട് 5 നട തുറക്കും. അന്നേ ദിവസം പ്രത്യേക പൂജകൾ ഉണ്ടായിരിക്കില്ല. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19 രാത്രി 10 നട അടയ്ക്കും. മുൻ ധനകാര്യ അഡീഷണൽ സെക്രട്ടറി R സുരേഷ് അന്തരിച്ചു. 68 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 5 തിരുവനന്തപുരം തക്യാട് ശാന്തി കവാടത്തിൽ നടക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 874 താഴ്ന്ന് 76,453, നിഫ്റ്റി 235 നഷ്ടത്തിൽ 23,938 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 160 കുറഞ്ഞ് 1,11,560, ഗ്രാമിന് 13,945 രൂപയുമാണ് ഇന്നത്തെ വില.

പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ പൈതൃകം സംരക്ഷിക്കുന്നതിൽ കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിൽ സോമനാഥ് അമൃത് പർവിന്റെ സമാപന ചടങ്ങ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം കാത്ത് സംസ്ഥാന നേതാക്കൾ. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രി പദത്തിൽ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് രണ്ടാമൂഴം. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. ആശംസകൾ അറിയിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 1:50.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം പൂക്കാലം വരവായി എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത് രചന ശശി ചിറ്റഞ്ഞൂർ, സംഗീതം ഔസേപ്പച്ചൻ.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്ത് പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ ഉണ്ടായിരിക്കും. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484242638 അല്ലെങ്കിൽ 0484242397. മൊബൈൽ നമ്പർ 9446455888. വിളിക്കേണ്ട സമയം ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്.

0: സാധ്യം.
1: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമ സാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച് രവീന്ദ്രൻ ഈണം പകർന്ന ഗാനം കേൾക്കാം. യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം കുട്ടേട്ടൻ.

0: ലേഖതികളിൽ ഒഴുകിയും മണിനിരതും മനരതിയിൽ സുമഹൃദയം ഹിമകര സുഖരാഗധാരയാടിയാടി.
1: ഇനി ബിജു നാരായണനും സുജാതയും പാടിയ ഗാനം കേൾക്കാം. രചന എസ് രമേശൻ നായർ, സംഗീതം എസ് പി വെങ്കടേഷ്, ചിത്രം സൂപ്പർമാൻ.

ഒ എൻ വി കുറുപ്പും മൗസേപ്പച്ചനും ചേർന്നൊരുക്കിയ ഗാനം എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ചിത്രം ഒരു സായാഹ്നത്തിന്റെ സ്വപ്നം.

ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് തിരനോട്ടം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ കേൾക്കാം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 49 മിനിറ്റും 33 സെക്കൻഡും. ഇനി 1:50 വാർത്തകൾ കേൾക്കാം തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ശ്രേഷ്ഠമായ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച കേന്ദ്ര തീരുമാനത്തിന്റെ നേതൃത്വം കാത്ത് സംസ്ഥാന നേതാക്കൾ. തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ആഗോളതലത്തിലെ സമ്പദ് വ്യവസ്ഥ പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ മികച്ച വളർച്ച നിലനിർത്തിയതായി SBI റിപ്പോർട്ട്. സമഗ്ര വളർച്ചയ്ക്ക് ഉത്തരവാദിത്വമുള്ള നവീകരണമെന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ പുരാതനവും ശ്രേഷ്ഠവുമായ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൺമറഞ്ഞുപോയ മഹാന്മാർ നൽകിയ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതിയ തലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെ രാജ്യം സമൃദ്ധമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി.
1: न केवल अपनी सांस्कृतिक विरासत को आगे बढ़ाना है बल्कि इस जिम्मेदारी को आने वाली पीढ़ियों के हाथों में सौंप कर भी जाना. साथियों, हमारे सांस्कृतिक स्थल हजारों वर्षों से भारत की पहचान रहे. इतनी समृद्ध विरासत हमें मिली है.
0: ഗുജറാത്തിലെ പ്രഭാസ് പടാനിലെ ഹെലിപാഡിലിറങ്ങിയ പ്രധാനമന്ത്രി റോഡ് ഷോയ്ക്ക് ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. നിരവധി പേരാണ് പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ ഒത്തുകൂടിയത്. മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ഉപമുഖ്യമന്ത്രി ഹർഷ് സംഗ്വിയും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. തുടർന്ന് മഹാപൂജാ ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുത്തു. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സോമനാഥ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ 75 വാർഷികം ആഘോഷിക്കുന്ന സോമനാഥ് സ്വാഭിമാൻ ഉത്സവ ദിനത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഇന്ത്യയുടെ ആത്മീയ ബോധത്തിന്റെയും വിശ്വാസത്തിന്റെയും ശക്തമായ പ്രതീകമാണ് സോമനാഥ് ക്ഷേത്രമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. AICC നിരീക്ഷകരുടെ റിപ്പോർട്ടും ഹൈക്കമാൻഡിന്റെ ചർച്ചകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നെങ്കിലും പ്രഖ്യാപനം ഇനിയും വൈകുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്നാണ് റിപ്പോർട്ട്. അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുന്നതുവരെ പ്രവർത്തകർ ഐക്യത്തോടെ മുന്നോട്ടു പോകണമെന്ന് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഖാനാപാരയിലെ വെറ്റിനറി കോളേജ് കളിസ്ഥലത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA മാർക്ക് പ്രോടേം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത്. TVK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ C ജോസഫ് വിജയ് നയിക്കുന്ന പുതിയ സർക്കാർ ഈ മാസം 13 മുൻപ്

0: ഭൂരിപക്ഷം തെളിയിക്കണം. ഉദയനിധി സ്റ്റാലിനാണ് ഡിഎംകെയുടെ നിയമസഭാ കക്ഷി നേതാവ്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് അഞ്ചാം തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങരുതെന്നും ഇന്ധന ഉപഭോഗം കുറയ്ക്കണമെന്നും വിദേശ നാണയ ശേഖരം കരുതി വയ്ക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൌരന്മാരോട് അഭ്യർത്ഥിച്ചു. വർക്ക് ഫ്രം ഹോം രീതി പുനരുജ്ജീവിപ്പിക്കണമെന്നും ഹൈദരാബാദിൽ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശ്രീ മോദി ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യയിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളും ഹോർമോസ് കടലിടുക്കിന് ചുറ്റുമുള്ള തടസ്സങ്ങളും കാരണം ആഗോള അസംസ്കൃത എണ്ണവില കുതിച്ചുയർന്ന പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സമ്പദ്വ്യവസ്ഥയിൽ തിരിച്ചടികൾ നേരിട്ടിട്ടും ഇന്ത്യ ശക്തമായ വളർച്ചാ വേഗത നിലനിർത്തിയതായി SBI റിപ്പോർട്ട്. 2026-27 സാമ്പത്തിക വർഷത്തിൽ സമ്പദ്വ്യവസ്ഥ 6.6% വളർച്ച കൈവരിക്കുമെന്ന് ഇന്ന് പുറത്തിറങ്ങിയ SBI ഗവേഷണ റിപ്പോർട്ട് പ്രവചിക്കുന്നു. റിപ്പോർട്ട് പ്രകാരം ഷെഡ്യൂൾഡ് വാണിജ്യ ബാങ്കുകളുടെ ബാങ്ക് വായ്പാ വളർച്ചാ നിരക്ക് 11% നിന്ന് 16.1% വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 May 11 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പൊഖ്റാനിൽ ആണവ പരീക്ഷണം നടത്തിയ ദിവസത്തെ അനുസ്മരിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. ദേശീയ സാങ്കേതിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. സമഗ്ര വളർച്ചയ്ക്ക് ഉത്തരവാദിത്വമുള്ള നവീകരണം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പൊഖ്റാനിൽ നടന്ന വിജയകരമായ പരീക്ഷണങ്ങൾക്ക് കാരണമായ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തെയും സമർപ്പണത്തെയും ഇന്ത്യ അഭിമാനത്തോടെ ഓർക്കുന്നുവെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തിന്റെ നാഴികക്കല്ലായ സാങ്കേതിക നേട്ടങ്ങളെ അനുസ്മരിക്കുന്ന ദിവസമാണ് ശാസ്ത്ര സാങ്കേതിക ദിനമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. ദ്രുതഗതിയിലുള്ള നവീകരണം, ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളുടെ വികാസം, വിവിധ മേഖലകളിലെ ഗണ്യമായ പുരോഗതി എന്നിവയിൽ രാജ്യം അഭൂതപൂർവമായ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: Technology is transforming every facet of life, from decoding genetic codes to exploring outer space, from developing biofortified crops and recycling technologies to advancing clean energy solutions. Technology is also enabling innovations that range from deep sea robotics to tsunami early warning systems, strengthening resilience and also preparedness across the domains.
0: 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ സാമ്പത്തിക വളർച്ച, സ്വയംഭരണം, സാമൂഹിക പരിവർത്തനം, സുസ്ഥിര ഭാവി എന്നിവയെ ഉത്തേജിപ്പിക്കുന്നതിൽ സാങ്കേതിക മേഖല കൂടുതൽ പങ്കുവഹിക്കുമെന്ന് ഡോക്ടർ സിംഗ് വ്യക്തമാക്കി. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിലും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവല്ലയ്ക്ക് സ്വന്തമായി 2 താമര ഇനങ്ങൾ. പത്തനംതിട്ട തിരുവല്ല സ്വദേശിനി അജിത KV വികസിപ്പിച്ച ഹൈബ്രിഡ് ഇനം താമരകളായ മയൂരി, പനീർ എന്നിവയ്ക്കാണ് കേന്ദ്ര സർക്കാരിന്റെ പ്ലാന്റ് വെറൈറ്റി പ്രൊട്ടക്ഷൻ ആന്റ് ഫാർമേഴ്സ് റൈറ്റ് അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചത്. പുതിയ സസ്യ ഇനങ്ങൾ വികസിപ്പിക്കുന്നവർക്ക് അവകാശ സംരക്ഷണം നൽകുന്നതിനോടൊപ്പം കർഷകരുടെ പരമ്പരാഗത അവകാശങ്ങൾ സംരക്ഷിക്കുന്നതാണ് ഈ അംഗീകാരം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
3: തിരുവല്ല തുകലശ്ശേരി ആലഞ്ചേരിൽ വീട്ടിൽ KV അജിത വികസിപ്പിച്ച മയൂരി കടും നിറം, പൂക്കളും വലിപ്പവും കൊണ്ട് പ്രത്യേകത നിറഞ്ഞതാണ്. പനിനീർ എന്ന ഇനം ധാരാളം ദളങ്ങളുള്ള മൃദുവായ പിങ്ക് നിറത്തിലുള്ള പൂക്കളും മനോഹരമായ സുഗന്ധവുമുണ്ട്. വീടിന്റെ മട്ടുപ്പാവിൽ 8 വർഷം മുൻപ് അജിത തുടങ്ങിയ താമര കൃഷി ഇന്ന് മികച്ച വരുമാന മാർഗം കൂടിയാണ്. പീച്ച് ലേഡി, വജ്ര, ബേബിക്യൂൺ, മാരിഗോൾഡ്, സ്നോബോൾ തുടങ്ങി സ്വന്തമായി നിർമ്മിച്ച 15 തരം വെറൈറ്റികൾ ഉൾപ്പെടെ 75 തരം താമര ഇനങ്ങളാണ് പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ പിന്തുണയോടെ അജിതയുടെ വീടിന്റെ മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നത്.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ധരംശാലയിലാണ് മത്സരം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിന്റെ ക്ഷണപ്രകാരം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ മാസം 13 മുതൽ 15 വരെ ചൈനയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. 9 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ചൈന സന്ദർശിക്കുന്നത്. നീണ്ട US ഇസ്രായേൽ ഇറാൻ യുദ്ധം, ആഗോള ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണമായ ഹോർമോസ് കടലിടുക്കിന്റെ ഉപരോധശേഷിയിലുള്ള പ്രതിസന്ധി, തായ്വാൻ ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് ഈ സന്ദർശനം. ഫുജൈറ തുറമുഖം വഴി ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനായി ഇന്ത്യയും

യുഎഇയും ഒരു കരാറിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന മാധ്യമ റിപ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് നിഷേധിച്ചു. അത്തരമൊരു വാർത്തയ്ക്ക് അടിസ്ഥാനമില്ലെന്നും ഒഴിപ്പിക്കൽ പദ്ധതി ഇട്ടിട്ടില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഇത്തരം വ്യാജവും അടിസ്ഥാനരഹിതവുമായ അവകാശവാദങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കാൻ വിദേശകാര്യ മന്ത്രാലയം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ഇന്ന് രാത്രി 9:30 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാര് കണ്ടു എന്ന നാടകം പ്രക്ഷേപണം ചെയ്യും. പ്രശസ്ത നടൻ മോഹൻലാലാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത്. എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, നന്ദു, സന്ധ്യാരാജേന്ദ്രൻ, സാജൻ സൂര്യ തുടങ്ങിയവരും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. ജയരാജ് മിത്രയുടെ രചനയിൽ റൂബി ബാബുവാണ് നാടകത്തിന്റെ സംവിധായക. നാളെ ഉച്ചയ്ക്ക് 1:00 ഈ നാടകത്തിന്റെ പുനഃപ്രക്ഷേപണം ഉണ്ടായിരിക്കും. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിച്ച നാടകോത്സവം ഈ മാസം 18 സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ ശ്രേഷ്ഠമായ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം

0: ശേഷം പുനരാരംഭിച്ച നാടകോത്സവം ഈ മാസം 18-ന് സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ ശ്രേഷ്ഠമായ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം കാത്ത് സംസ്ഥാന നേതാക്കൾ. തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA സത്യപ്രതിജ്ഞ ചെയ്തു. ആഗോളതലത്തിലെ സമ്പദ് വ്യവസ്ഥ പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ മികച്ച വളർച്ച നിലനിർത്തിയതായി SBI റിപ്പോർട്ട്. സമഗ്ര വളർച്ചയ്ക്ക് ഉത്തരവാദിത്വമുള്ള നവീകരണമെന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ഗുഡ് ആഫ്റ്റർനൂൺ.

0: വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വെള്ളിത്തിരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ മുതൽ 3 മണിവരെ ഈ തത്സമയ ഇഷ്ടഗാന ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വെള്ളിത്തിരയിലേക്ക് വിളിക്കേണ്ട നമ്പർ അറിയാമല്ലോ, 9446454588888. രണ്ട് നമ്പറുകൾ കൂടിയുണ്ട്, 0484 എന്ന കോഡ് ചേർത്ത് 24263877 എന്ന നമ്പറിലോ 24263977 എന്ന നമ്പറിലോ ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇന്നത്തെ വെള്ളിത്തിരയിൽ ആദ്യം പങ്കെടുക്കുന്നത് ആരെന്ന് നോക്കാം.
2: ഹലോ.
1: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. മനക്കിപ്പടിയിൽ നിന്ന് രമണി അല്ലേ? ആ, വെള്ളിത്തിരയിൽ മുമ്പേ പങ്കെടുത്തിട്ടുണ്ടല്ലോ അല്ലേ?
2: ഒരു പ്രാവശ്യം വിളിച്ച് കിട്ടിയിട്ടുണ്ട്, പാടാനൊന്നും സാധിച്ചില്ല.
1: പാട്ട് പാടുന്ന ആളാണോ?
2: അങ്ങനെയല്ല, പഠിച്ചതല്ല,
1: അല്ലാണ്ട് പാടുമല്ലേ, അതല്ലേ വേണ്ടത്.
2: അപ്പൊ
1: ശരി, അത് നല്ലതാണ്. പാട്ട് പഠിക്കണം എന്നൊന്നുമില്ല, കാരണം
2: ആ
1: ശരി, നമ്മുടെ ഒരു പാട്ട് തന്നെ അല്ലേ, കാട്ടിലെ മൈനയെ പാട്ട് പഠിപ്പിച്ചതാരോ, അങ്ങനെ മൈന ആരെങ്കിലും പാട്ട് പഠിപ്പിച്ചാണോ
2: പാടുന്നത്?
1: അതൊരു സ്വാഭാവികമായ പ്രക്രിയയാണ്. എന്തായാലും ആ ഹാ, രമണി രണ്ടുപേരും ഇന്ന് പാടൂ. ഏതായാലും അന്ന് ഉദ്ദേശിച്ചിട്ട് നടന്നില്ലല്ലോ. സുന്ദര ഹേമന്ത രാത്രി അല്ലേ,
2: സിനിമ എനിക്കറിയില്ല.
1: ഗന്ധർവക്ഷേത്രം, സിനിമ ഗന്ധർവക്ഷേത്രമാണ്. കണ്ടിട്ടുണ്ടോ? പഴയ ചിത്രമാണ്. അതെ, ആ പാട്ട് ഒരു കാലത്ത് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, ഇപ്പോഴും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പക്ഷെ പഴയ പാട്ടുകൾ താല്പര്യമില്ലാത്തവർക്ക് ചിലപ്പം പിന്നെ 1972 ചിത്രമാണ് ഗന്ധർവക്ഷേത്രം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. എ വിൻസെന്റിന്റെ ചിത്രമായിരുന്നു. നസീർ, മധു, ശാരദ ഇവരൊക്കെ അഭിനയിച്ച ചിത്രമായിരുന്നു. എൻ്റെ പേര് എം വി ശശികുമാർ. വയലാർ ദേവരാജനാണ് പാട്ടിൻ്റെ ശില്പികൾ, യേശുദാസിൻ്റെ ഗാനം അല്ലേ. ഇതിൽ വേറെയും നല്ല പാട്ടുകളുണ്ടായിരുന്നു. വസുമതി എന്ന് തുടങ്ങുന്നൊരു ഗാനമുണ്ട്, ഇവിടെ വരൂ. ഈ പാട്ടാണ് കൂടുതൽ ഇഷ്ടമല്ലേ. ഇത് ശരിക്ക് ചിത്രത്തിൽ ഗന്ധർവൻ പാടുന്നതായി സങ്കല്പിച്ച് ഉള്ളൊരു ഗാനചിത്രീകരണ രംഗമാണ്. അതുകൊണ്ടാണ് ഇത്തരം ഈ പാട്ടിലെ ബിംബങ്ങളെല്ലാം അങ്ങനെ ഒരു ബിംബങ്ങൾ മാത്രമല്ല, സംഗീതം പോലൊരു അവോമ സംഗീതം.

0: ആണ്. നമുക്കപ്പോൾ പാട്ടിലേക്ക് പോയാലോ. അപ്പോൾ രണ്ടുപേരും പാടുന്നു എന്ന് പറഞ്ഞ് വേണ്ടെന്ന് വെച്ചോ?
1: പാടാ.
0: എന്നാൽ രണ്ടുപേരും പാടും, എന്നിട്ട് നമുക്ക് പാട്ടിലേക്ക് പോവാം.
1: ചന്ദ്രകളപം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്ക് ഇനിയൊരു ജന്മം കൂടി. ചന്ദ്രകളപം ചാർത്തിയുറങ്ങും തീരം.
0: ഓ, പാടിയല്ലോ. എന്തായാലും കൊട്ടാരം വിൽക്കാനുണ്ടെന്ന ചിത്രത്തിലെ പാട്ടാണ് പാടിയത് അല്ലേ? അതെ, അതും വയലാറും ദേവരാജനും തന്നെയാണ്. അപ്പൊ നമുക്കിപ്പോ ഗന്ധർവ ക്ഷേത്രത്തിലെ പാട്ടിലേക്ക് പോവാം. ഓക്കെ, സംസാരിച്ചതിൽ വളരെ സന്തോഷം. ഇഷ്ടഗാനം കേട്ടോളൂ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ഹലോ,
1: ദിവസം
0: നമസ്കാരം, പറയൂ.
1: നമസ്കാരം സാർ. എനിക്ക് പെരുമ്പളന്ന് ഭാഷ എന്നാ ഭാഷ എന്നാണ് പേര്.
0: ബാസി അല്ലേ?
1: ആ ഭാഷ
0: ശരി.
1: താളം തെറ്റിയ താഴാട്ടിലെ പാട്ട് ചോദിച്ചാണ്. അതുണ്ടോ സാറേ?
0: ആ താളം തെറ്റിയ താരാട്ടിലെ പാട്ടുകളുണ്ട്. ആർ കെ ദാമോദരൻ രവീന്ദ്രൻ ടീമിൻ്റെ പാട്ടുകളാണ് താളം തെറ്റിയ താരാട്ടിൽ.
1: താളം തെറ്റിയ താരാട്ടം പറഞ്ഞത് സാർ.
0: ആ ഹാ

0: സിന്ധു എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, ഐ ലവ് യു സിന്ധു എന്നൊക്കെ പറഞ്ഞ്, ഓർമ്മയുണ്ടോ? പ്രിയ സ്വപ്നം മഞ്ജരി തൂകി എന്ന് പറഞ്ഞു. രവികുമാർ എന്ന് പറഞ്ഞൊരു നടനായിരുന്നു ഈ പാട്ടുകളൊക്കെ ആ ചിത്രത്തിൽ. കണ്ട ചിത്രമാണോ ഇത്? അല്ലല്ല, നസീറിന്റെ മാനല്ല, രവികുമാർ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തോന്നുന്ന കുറച്ച് ചിത്രങ്ങളിലേ വന്നുള്ളൂ ആ കാലത്ത്. 1983 83 കാലഘട്ടത്തിലെ ചിത്രമാണ്. മേനകയാണ് നായികയായിട്ട്, ബാലൻ കെ നായരൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഒരുപാട് കോടതി രംഗങ്ങളൊക്കെ ഉള്ള ഒരു ചിത്രമായിരുന്നു.
1: ആ
0: അതെ അതെ, കോടതിയിൽ വിസ്തരിക്കുന്ന ഒരു പെൺകുട്ടിയെ, ചതിക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ വിസ്തരിക്കുന്ന രംഗമൊക്കെ ഉള്ള പാട്ടാണിത്. അതെ, യേശുദാസ് പാടിയ പാട്ട് അല്ലേ. ആ നല്ല പാട്ടുകളായിരുന്നു അല്ലേ. ഹേമന്ത ഗീതം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു, കുറെ ലവ് സോങ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എന്താ ഈ പാട്ടിന് ചോദിക്കാൻ വല്ല പ്രത്യേകിച്ച് കാരണമുണ്ടോ? അതെ അതെ, വേറൊരു പാട്ടില് മറ്റേ എന്താ പറയുന്ന വയലാർ രാമവർമ്മ എഴുതിയിട്ടുണ്ടായിരുന്നു, കാളിദാസൻ മരിച്ചു, കണ്ണുമണി മരിച്ചു, ശകുന്തള മാത്രം മരിച്ചില്ല എന്ന് പറഞ്ഞ്. അതുപോലെ ചതിക്കപ്പെടുന്ന പെൺകുട്ടികൾ ധാരാളം ഉള്ള ഒരു കാലം തന്നെയാണ്. അതെ അതെ, എന്തായാലും അപ്പൊ നമുക്ക് പാട്ടിനേക്ക് പോയാലോ. എന്താ പറഞ്ഞു? ഹലോ, ആ ഭാര്യക്ക് സംസാരിക്കണം അല്ലേ. ആ നമസ്കാരം, പേര് പറയൂ താങ്കളുടെ.
2: വാസന്തി.
0: വാസന്തി അല്ലേ, ഈ പാട്ടിനെ മതിയല്ലോ. അദ്ദേഹം ഒരു പാട്ട് ചോദിച്ചിരുന്നു താളം തെറ്റിയ താരാട്ടിലെ. ആ ശരി, പക്ഷെ എന്തായാലും ഇപ്പൊ താളം തെറ്റിയ താരാട്ടിലെ പാട്ടിനെ കുറിച്ച് നമ്മൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആ പാട്ടിലേക്ക് പോവാം. ഓക്കെ, പേരക്കുടാവ് അവിടുന്ന് പോവും ചെയ്തല്ലോ. ഓക്കെ, നമുക്ക് ചന്ദ്രലേഖയിൽ ആ പാട്ട് പിന്നെ കേൾപ്പിക്കാം. ഓക്കെ, സംസാരിച്ചതിൽ വളരെ സന്തോഷം, ഇഷ്ടഗാനം കേട്ടോളൂ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ആ ഞാൻ കപ്രശ്ശേരിയിൽ നിന്ന് മനോഹരനിലേത്.
0: കപ്രശ്ശേരിയിൽ നിന്ന് മനോഹരനിലേത്. ഇപ്പൊ കത്തൊന്നും കാണാറില്ലല്ലോ.
1: ഞാനിപ്പോ അയക്കാറില്ല സാറേ.
0: ആ ഹാ മറ്റേത് നമുക്ക് അഭിപ്രായ വേദിയിലെ എപ്പോഴും പേര് കേൾക്കാറുണ്ട്.
1: ഓ ഞാൻ അയക്കാറില്ല. ഞാൻ ആ മറ്റേ ഉത്സവത്തിന്റെ പരിപാടി കേട്ടിട്ട് വന്നില്ല. അതിലെനിക്ക് പരിഭവമുണ്ട്.
0: ആ പരിഭവം കൊണ്ടാണ് കത്ത് അയക്കാത്തത് അല്ലേ? അയ്യോ, അങ്ങനെ പരിഭവം വേണ്ട. അത് ചിലപ്പോ വിട്ടുപോയതായിരിക്കാം, കാരണം ഒരുപാട് കത്തുകളും.
1: അല്ലല്ല, 2 ദിവസം വന്നു,
0: ആ
1: 6 ദിവസം വന്നില്ല.
0: അത് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. കാരണം നമ്മളെ ഒരു മാനദണ്ഡം വെച്ചിട്ടുണ്ട്, എല്ലാ അമ്പലങ്ങളുടെയും ഇങ്ങനെ പള്ളികളുടെയും ഒക്കെ 2 ദിവസം കൊടുക്കുക. അതിലധികം വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അവർക്ക് പരസ്യമായിട്ട് നമുക്ക് ചെറിയൊരു തുകയല്ലേ ആവുന്നുള്ളൂ, പരസ്യമായിട്ട് കൊടുക്കുക. അപ്പോൾ ആർക്കും ബുദ്ധിമുട്ടുമില്ല, നമ്മൾ പറയുന്ന സമയത്ത് നമുക്കത് കേൾപ്പിക്കുകയും ചെയ്യാം. നമുക്ക് ചെറിയൊരു പരസ്യമായിട്ട്,
1: അതെ, സത്യത്തിന്റെ പല അമ്പലങ്ങളിൽ എല്ലാ ദിവസവും പറയണ്ടേ? അത് ഞാൻ കേട്ടിട്ടുണ്ട്.
0: ആ ചില അത് 2 ദിവസം കൊടുക്കാനാണ് മാനദണ്ഡം സ്വീകരിച്ചിരിക്കുന്നത്. ചിലപ്പോൾ വിട്ടുപോകുന്നതായിരിക്കാം, മുമ്പ് വായിച്ചത് അറിയാതെ എടുത്ത് വായിക്കുന്നതായിരിക്കാം, മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ എടുത്ത് വായിച്ചതായിരിക്കാം. പക്ഷേ എനിക്ക് ഇവിടുത്തെ മാനദണ്ഡം അങ്ങനെയാണ്. അപ്പോൾ ഒരേ അമ്പലത്തിൻ്റെ നമുക്ക് ദിവസവും കേൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പരസ്യത്തിലേക്ക് പോവാം. പരസ്യം ചെയ്യാമല്ലോ, വലിയ പൈസ ഒന്നാവില്ല.
1: ഇല്ല, അത് കമ്മിറ്റി. ഞാനിപ്പോ അമ്പലത്തിൽ പബ്ലിസിറ്റി കൺവീനറായിരുന്നു, അപ്പോ പേപ്പറിലൊക്കെ ഞാൻ തന്നെ ന്യൂസ് കൊടുക്കണേ, ഫോട്ടോയൊക്കെ.
0: ഒക്കെ മനസ്സിലായി. അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ മതി. എന്തായാലും നമ്മൾ 2 ദിവസം കേട്ടല്ലോ.
1: 2 ദിവസം വന്നു.
0: അതാണ് അതാണ് അതിന്റെ മാനദണ്ഡം സ്വീകരിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ മറ്റേയൊക്കെ ചിലപ്പോൾ ഇടയ്ക്ക് തെറ്റിയും തെറിച്ചും ഒക്കെ വരുന്നതായിരിക്കും. അത് പോട്ടെ, അപ്പൊ നമുക്ക് ഇനി കാര്യത്തിലേക്ക് വരാം. ഇന്ന് ഏത് പാട്ടാ വേണ്ട പറയൂ.
1: എനിക്ക് ശ്രീകുമാരൻ തമ്പി സാറ് എഴുതിയ തിരുവോണം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, അതില് ആ കൃഷ്ണന്റെ നനകം മുദ്രകൾ
0: ആരും മറക്കുക അതെങ്ങനെ അല്ലേ,
1: മറക്കൂടെ എങ്ങനെ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്.
0: നല്ല പാട്ടാണ്, ശ്രീകുമാരൻ തമ്പി എം കെ അർജുന ടീമിന്റെ പാട്ടാണ്.
1: അതെ അതെ അതെ, എനിക്ക് ഡെഡിക്കേഷനും ഉണ്ട്.
0: ആർക്ക് വേണ്ടിയാണാവോ?
1: പി ജി രാമചന്ദ്രൻ, കപ്രശ്ശേരി, അബ്ദുൽ സലാം അഴീക്കോട്, പി വി മുഹമ്മദ്, വടക്കേ ബാവന്നൂര്.
0: സ്ഥിരം ശ്രോതാക്കളാണ് നമ്മുടെ. ഓക്കെ,
1: അതെ നമ്മുടെ, അതെ അതെ, 3 മാസം കൂടുമ്പോഴല്ലേ പറയാനുള്ളൂ. പി എം വാസുദേവൻ നമ്പൂതിരി, മുളഞ്ഞൂർ, ഒറ്റപ്പാല, അദ്ദേഹത്തെ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല.
0: ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഈ പാട്ട് കേൾക്കാം. ഈ ചിത്രത്തിനൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഈ ചിത്രത്തിന്റെ സംവിധായകനും ശ്രീകുമാരൻ തമ്പി തന്നെയാണ്, പാട്ട് എഴുതിയത് മാത്രമല്ല.
1: എല്ലാ പാട്ടുകളിലും നല്ല സൂപ്പർ ഹിറ്റ് ഗാനങ്ങളാണ്.
0: അതെ അതെ. പിന്നെ മറ്റൊരു പ്രത്യേകത ഉള്ളത്, കമലഹാസനും പ്രേം നസീറും ഒരു സിനിമയിലെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളൂ, അത് ഇതാണ്, തിരുവോണമാണ്.
1: സിനിമ ഞാൻ കണ്ടിട്ടില്ലേ, നമ്മളെ ചെറുപ്പത്തേതായിരുന്നു.

0: അതെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണല്ലോ. പിന്നെ തിരുവോണ പുലരിതൻ എന്നൊക്കെ പറഞ്ഞ വാണിയമ്മയുടെ പാട്ട് വളരെ പ്രശസ്തല്ലേ. ആ പാട്ടൊക്കെ ഈ ചിത്രത്തിലാണ്. അതെ, പ്രേമനസീറും കമലഹാസനും അഭിനയിച്ച ഒരു ചിത്രം കൂടി, അത് പ്രത്യേകത കൂടിയുണ്ട്. അപ്പൊ നമുക്ക് തന്നെ ആ പാട്ടിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് ആ പാട്ടിലേക്ക് പോയാലോ. വളരെ സന്തോഷം. പരിഭവം വേണ്ട, കത്തൊക്കെ അയക്കും, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും. നമ്മുടെ അഭിപ്രായം നമുക്ക് ആരോടും പറയാമല്ലോ.
1: പരിപാടി കേക്കൽ ഞാൻ കുറച്ചേക്കാണതുകൊണ്ട്
0: പരിഭവം. ആ ഹാ, അപ്പൊ നിങ്ങൾക്ക് തന്നെ നഷ്ടം. നമുക്ക് റേഡിയോ നാടകോത്സവം വരുന്നുണ്ട്. ആ, ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കേക്കൽ കുറയ്ക്കണ്ട. ആ, നമുക്ക് പാട്ടിലേക്ക് പോവാം. ഓക്കെ, വിളിച്ചാൽ നന്ദി. ഓക്കെ.

0: ഹലോ, വെള്ളിത്തിരയാണ്.
1: ഹലോ.
0: സ്വാഗതം.
1: ആ, സ്വാഗതം.
0: ആരാണ്? പറയൂ.
1: ഞാനേ അങ്കമാലി എന്ന് വിളിക്കുന്നു. അങ്കമാലി.
0: അങ്കമാലി എന്ന് പറയൂ. ആരാണാവോ?
1: ആ, എൻ്റെ പേര് വിജയ.
0: വിജയ.
1: വിജയ ശ്രീതണ്ട.
0: മുമ്പേ വിളിച്ചിട്ടുണ്ട് അല്ലേ?
1: ആ, ഞാൻ ഇപ്പോഴൊന്നുമല്ല, കുറേ വർഷങ്ങൾക്ക് മുൻപ് വിളിച്ചേക്കണേ.
0: ആഹാ, എന്താ ഇത്രയും കാലം താമസിച്ചത് വിളിക്കാൻ? പിന്നെ
1: താമസിച്ചത് വിളിക്കും, കിട്ടൂല.
0: ആ, കിട്ടാത്തതാണ് അല്ലേ? അപ്പൊ
1: പിന്നെ
0: നമ്മുടെ
1: ഞാൻ
0: പറയൂ.
1: ചെറുതിലേ തുടങ്ങി റേഡിയോ കേൾക്കുന്ന ആളാണ്. എൻ്റെ അച്ഛൻ സിലോണിലായിരുന്നു.

0: അത്
1: അപ്പൊ
0: ശരി.
1: അന്ന് ഫിലിമുകൾ
0: കൊളമ്പല്.
1: വരുന്ന പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അന്ന് തുടങ്ങി റേഡിയോ കേൾക്കുന്ന ആളാ.
0: ആ ശരി.
1: അപ്പൊ
0: കൊളമ്പ് എന്ന് പറയും അല്ലേ, പണ്ട് കൊളമ്പിലായിരുന്നു എന്നാണോ പറഞ്ഞിരുന്നത്? അതോ
1: അതെ, കൊളമ്പില്.
0: ആ
1: അപ്പൊ
0: കൊളമ്പിലായിരുന്നു.
1: അങ്ങനെയുള്ള മലയാളം പാട്ടുകളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയം ഉണ്ടായില്ലേ.
0: അതെ, ശ്രീലങ്ക പ്രക്ഷേപണ കൂട്ടുസ്ഥാപനം എന്നും പറഞ്ഞ് അല്ലേ.
1: ആ അപ്പൊ അതൊക്കെ കേട്ട് തുടങ്ങി, അന്ന് തുടങ്ങി റേഡിയോയുടെ എന്റെ ജീവൻ എന്ന് വേണമെങ്കിൽ പറയാം. റേഡിയോ
0: ആ ഷോർട്ട് വേവിലാണ് അന്ന് കേട്ടിട്ടുണ്ടാവുക.
1: അന്ന് ചെറുതായിരുന്നു, ഒരു 10 വയസ്സൊക്കെ
0: ആ
1: ഉള്ളപ്പോ
0: ഷോർട്ട് വേവ് ട്രാൻസ്മിഷൻ ആയിരിക്കും, അങ്ങനെ കുറഞ്ഞും കൂടിയൊക്കെ വരും, നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ഇടയ്ക്ക് കരയുന്ന ശബ്ദം വരും അല്ലേ.
1: അങ്ങനെ കേട്ടിരുന്നു.
0: ഇപ്പോഴും ആ ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല.
1: രാവിലെ റേഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 ഗാന ബന്ധം സമയം പോലെയൊക്കെ മാറ്റും. അങ്ങനെ ഇപ്പൊ ഞാൻ പാട്ട് ചോദിച്ചേക്കണത് എന്റെ കുഞ്ഞു ഭാവിക്ക് വേണ്ടിയാണ്, മോന്റെ കൊച്ചിന് വേണ്ടി.
0: ആഹാ, ഒരു താരാട്ട് പാട്ട് എന്ന് പറയണ്ടായി. ആ നമ്മുടെ ഒരു താരാട്ട് പാട്ട് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, പഴയൊരു താരാട്ട് പാട്ട്, രാഗം എന്ന് പറഞ്ഞൊരു ചിത്രത്തിലെയാണ്. കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ അത് അങ്ങനെ ഇപ്പം അടുത്ത് കേൾക്കാനിടയില്ല, അതുകൊണ്ടാണ്. ഓമനത്തെങ്കിൽ പക്ഷി പാട്ട് കേട്ട് കാണും. എന്തായാലും വയലാർ രാമവർമ്മ സലിൽ ചൗധരി ടീമിൻ്റെയാണ്, രംഗത്ത് ശാരദയാണ്. ശാരദയും മാസ്റ്റർ രഘുവും അടൂർവാസിയൊക്കെ ഉള്ള ഒരു കുട്ടിയെ ഓർക്കുന്നതാണ്. നമുക്ക് എന്തായാലും ആ പാട്ടിലേക്ക് പോയി നോക്കാം.
1: പാട്ടൊക്കെ എനിക്ക് ഇഷ്ടമാണ്, ഞാനും ഇടയ്ക്ക് പാട്ടൊക്കെ
0: പാടും,
1: പരിപാടികളൊക്കെ പാടാറുണ്ട്.
0: ആ എന്നാൽ രണ്ടുപേരും പാടും ഏതെങ്കിലും ഒരു പാട്ട്.
1: ഇപ്പൊ ഞാനിപ്പോ നല്ല ചൂടായിട്ടിരിക്കല്ലേ, കാറ്റ് വരാനുള്ള ഒരു പാട്ട് പാടാം.
0: ആ പാട്ട് കാറ്റിൽ ഇളം കാറ്റിൽ.
1: നാടകഗാനാണോ എന്നറിയില്ല.
0: ആ പാടൂ നോക്കട്ടെ.
1: വെള്ളാരം കുന്നിലേ പൊന്നുളം കാട്ടിലേ പുല്ലാങ്കുഴലുതും കാറ്റേവാതിരണി പാടത്ത് വെയിൽമുത്ത നേരത്ത് കുളിരും കൊണ്ടോടിവാ കാറ്റേവാറ്റേവാടില്ലേ.
0: അതെ അതെ, അത് നാടകാനം തന്നെയാണ്.
1: ആ നാടകഗാനം. അപ്പൊ അച്ഛന് നാടകത്തിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. പിന്നെ ഒരു അവിടെ കൊടുങ്ങല്ലൂരാണ് എന്റെ വീട്, ശരിക്കും വീട് കൊടുങ്ങല്ലൂരാ.
0: ശരി.
1: ആ അപ്പൊ അവിടെ അച്ഛനെ അറിയാത്തവരൊന്നുമില്ല, സഖാവ് സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞാൽ അറിയാത്തവരൊന്നും.
0: വെറുതെ അല്ല, KPSC നാടകഗാനാണ് പാടിയത്.
1: ആ
0: രചന ഒ എൻ വി കുറുപ്പായിരുന്നു ഈ പാട്ടിന്റെ, ജി ദേവരാജന്റെ സംഗീതം. KPSC സുലോചന പാടിയ പാട്ടാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി നാടകം.
1: അച്ഛനൊന്നും ജീവിച്ചിരിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി പറയാം, എന്റെ അമ്മ മരിച്ചിട്ടിന്ന് അമ്മയുടെ ആണ്ട് ദിവസം ഒന്ന്.
0: ശരി.
1: അപ്പൊ അതിന്റെ ഒരു ദുഃഖത്തിലൊക്കെ ഇരിക്കണം. അപ്പൊ ഞാൻ വെറുതെ വെച്ച് നോക്കിയതാ, കിട്ടിയപ്പോ
0: കിട്ടി. എന്തായാലും അമ്മയുടെ ഓർമ്മയിൽ നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: അപ്പൊ ഞങ്ങള് അമ്മയുടെ ഇതായിട്ട് അവിടെ കൊടുങ്ങല്ലൂരൊരു വൃദ്ധസദനമുണ്ട്, ഇങ്ങനെ അഗതി മന്ദിരം പോലെ. അവിടേക്ക് അവർക്ക് ഇന്നത്തെ ഭക്ഷണം ഞങ്ങളുടെ ഒക്കെ കൊടുത്തേക്കാണ്.
0: വളരെ നല്ല കാര്യം, കാരണം മരിച്ചുപോയവർക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന അങ്ങനെയല്ലേ. ഇന്നലെ മാതൃദിനം കൂടി ആയിരുന്നു, കൂട്ടത്തിൽ പറയട്ടെ, ഇന്നലെ മദേഴ്സ് ഡേ ആയിരുന്നു. അതെ അതെ. അപ്പൊ നമുക്ക് എന്തായാലും പാട്ടിലേക്ക് പോവാം. സ്വാഗതം കൊച്ചിയാണോ? റെയിൻബോയിലാണത്, അത് മറ്റേ ചാനലിലാണ്, 107.5. ഓക്കെ, നമുക്കെന്നാ അമ്മയും അച്ഛനെയൊക്കെ ഓർത്തുകൊണ്ട് ഈ പാട്ടിലേക്ക് പോവാം. ഓക്കെ, സംസാരിച്ചതിൽ വളരെ സന്തോഷം, ഇഷ്ടഗാനം കേട്ടോളൂ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: താങ്ക് യു സാർ.
0: ഓ, വെൽക്കം. ആരാണ്? പറയൂ.
1: ഞാൻ ആലുവ ചൂണ്ടിന്ന് റസാക്കാണ്.
0: റസാക്ക് ചൂണ്ടിന്ന് അല്ലേ? ഓക്കെ, വിളിച്ചിട്ട് കുറേ കാലമായി തോന്നുന്നു അല്ലേ?
1: ആ, കുറെ നാളായി. കിട്ടാറുണ്ടായില്ലോ സാറേ.
0: ഇപ്പൊ നമ്മൾ കുറച്ച് കാലമായിട്ടല്ലേ ഈ തത്സമയ ഫോണിൻ പരിപാടിയായിട്ട് വെള്ളിത്തിര തുടങ്ങിയിട്ട്.
1: അതെ അല്ലേ?
0: കഴിഞ്ഞ ആഴ്ചയല്ലേ തുടങ്ങിയിട്ടുള്ളൂ? അപ്പൊ ഇന്ന് വേണ്ട പാട്ട് ഏതാ പറയും നമുക്ക് ആദ്യം?
1: ഞാനൊരു പഴയ പാട്ടാണ് പറഞ്ഞിരുന്നത്, എല്ലാരും ശരി പാടിയ കാത്തിരുന്ന എനിക്ക് അഹില് കണ്ടാൽ അഴകുള്ള മണവാട്ടി റോളില് സോങ് ഉണ്ട്. എനിക്ക് എല്ലാരും ശരി ഭയങ്കര ഇഷ്ടമാണ്.
0: എല്ലാരും പാട്ടുകൾ ഇഷ്ടമാണ്.
1: എല്ലാരും അഞ്ജലിനെ ഇഷ്ടമാണ്.
0: എല്ലാരും സംഘവും പാടിയ പാട്ടാണ്.
1: അതന്നെ അതന്നെ സാറ
0: അയില പൊരിച്ചതുണ്ടെന്നൊക്കെ പാടിയ ആളാണ് എല്ലാരേശ്വരി അല്ലെ?
1: അത് തന്നെ അത് തന്നെ. മധുവും നമ്മുടെ വിജയ മധുവായിട്ടൊരു
0: ശ്രീവിദ്യയും മധു കൂടിയുള്ള വേനലൊരു മഴ. അതെ, ഈ ചിത്രമൊക്കെ കണ്ടിട്ടുണ്ടോ? ഈ പഴയതൊക്കെ ഈ കാത്തിരുന്ന നിക്കാഹൊക്കെ കെ ജി സേതുനാഥിന്റെ ആയിരുന്നു കഥാ തിരക്കഥാ സംഭാഷണം. എം കൃഷ്ണനായർ 65 സിനിമയാണ്. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പത്തെ ആയിരിക്കും എന്തായാലും. കാരണം 61 വർഷമായി അതൊക്കെ സിനിമയ്ക്ക് ഇറങ്ങി. പ്രേം നസീറത്തെ കുറിച്ച് കോട്ടയം ചെല്ലപ്പൻ ബഹദൂർ അംബിക ഇവരൊക്കെ അഭിനയിച്ചതാണ്. ഷീല അതെ അതെ. അപ്പൊ നമുക്ക് നേരെ പാട്ടിലേക്ക് പോയാലോ? ഇനി
1: പറഞ്ഞോട്ടെ. അതെ, നിങ്ങളുടെ
0: നമ്മൾ ഈ കാരണം ഇതിന്റെ മുമ്പത്തൊരു ശ്രോതാവ് തന്നെ ചെയ്തു. അങ്ങനെ ചെയ്യേണ്ട, അത് വളരെ മോശമല്ല. സത്യം പറഞ്ഞ ഇവരൊക്കെ നമുക്ക് കത്തെഴുതുന്നത് നമ്മളവരുടെ അഭിപ്രായങ്ങളൊക്കെ അഭിപ്രായ വേദിയിലൊക്കെ ഉൾപ്പെടുത്തുന്നതാണ്. നമ്മൾ

0: ഇങ്ങനെ
1: ഇങ്ങനെ
0: പറഞ്ഞ ഓരോ
1: നടത്തുവാണ്.
0: ആൾക്കാരെ കൊണ്ട് വിളിപ്പിക്കുമ്പോഴേ
1: ആ
0: അതൊരു മോശമായി
1: ഇല്ല,
0: തോന്നുന്നു, സത്യം പറഞ്ഞു.
1: നോട്ടിഫിക്കാൻ പറ്റില്ല, ഞങ്ങളത് എന്റെ കടയുടെ അടി കൂടി, അതുകൊണ്ട്
0: ആ
1: പറഞ്ഞാണ് സാർ.
0: ഓക്കെ ഓക്കെ ആ നമ്മളതിങ്ങനെ ഒരു പ്ലാൻഡ് ആയിട്ടേ, നീ എന്റെ പേര് പറ ഞാൻ നിന്റെ പേര് പറയാം എന്നുള്ളൊരു അങ്ങനെയാണെന്നും
1: അതിനെ കുറിച്ച്
0: മറ്റുള്ളവർ
1: സാർ
0: തെറ്റിദ്ധരിക്കും, അതുകൊണ്ട് പറഞ്ഞോ.
1: പറഞ്ഞു. അതാ ശരി, അത് ശരിയാ.
0: ഓക്കെ, നമുക്കപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ട് ആ പാട്ട്
1: ഓക്കെ,
0: കേൾക്കാം.
1: അതെ ശരി,
0: ഓക്കെ
1: എല്ലാവർക്കും വേണ്ടി. താങ്ക്
0: ഓക്കെ,
1: യു സാർ.
0: താങ്ക് യു.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: സാറേ, ഞാൻ പൂക്കാട്ടുപടിന്ന് വിളിക്കുന്നത്.
0: പൂക്കാട്ടുപടി നിന്ന്?
1: ആലുവ പൂക്കാട്ടുപടി.
0: ആ, മനസ്സിലായി. ആരാണാവോ?
1: എന്റെ പേര് റോസ്ലിൻ.
0: റോസ്ലിൻ.
1: ആ, ഞാൻ കുറെ നാൾ മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: ആഹാ,
1: കിട്ടി. പിന്നെ 3 മാസം കഴിഞ്ഞ് പിന്നെയും ട്രൈ ചെയ്തോണ്ടിരിക്കുക.
0: അപ്പൊ കിട്ടിയല്ല എന്തായാലും.
1: ഓ,
0: അല്ലെങ്കിൽ നമുക്ക് ഫോൺ ഔട്ടിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയായിരുന്നു. 3 മാസം കഴിഞ്ഞും കിട്ടിയില്ല, അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ചേനെ. ആ, ശരി. ഏത് പാട്ടാ ഇന്ന് ഉദ്ദേശിക്കുന്നത്?
1: എനിക്ക് കമലദളത്തിലെ ശുഭഹോത്രമാ സ്വസ്തി എന്നുള്ള പാട്ടില്ലേ,
0: സുഹൃത്തമായ സ്വസ്തി. അത് വലിയ പാട്ടാണല്ലോ സത്യം പറഞ്ഞാ. അതെ, ഡാൻസിന്റെ പാട്ടാണ്, അതുകൊണ്ടാണോ ഇഷ്ടം?
1: അത് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ആ സ്നേഹക്കൂട്ടിലെ കോട്ടയം, അതിലെ ഒരു അമ്മച്ചി ആ ഡാൻസ് കളിക്കണുണ്ടപ്പോ എനിക്ക് അതൊന്നും കൂടെ ഇഷ്ടമായി ആ പാട്ട്.
0: ഇഷ്ടായല്ലേ. കമലദളം ചിത്രം കണ്ടു കാണു അല്ലേ?
1: ഓ, അതത്രയോ വാസനകളല്ലേ.
0: മോഹൻലാലും ഓർമ്മയുണ്ടോ? ആരൊക്കെയായിരുന്നു എന്ന്
1: അറിയും? പാർവതി,
0: ഒരാളെ മറന്നു, മോനിഷയായിരുന്നു അല്ലെ?
1: ഓ സോറി, ആ പാട്ട്, ആ ഡാൻസ്
0: മോനിഷയായിരുന്നു. പിന്നെ വിനീത്
1: അല്ലേ,
0: ഒടുവിൽ ഉണ്ണീഷനുണ്ടായിരുന്നു, മുരളി ഉണ്ടായിരുന്നു, നെടുമുടി വേണു.
1: പെട്ടെന്ന് അങ്ങനെ വന്ന വലിയ പേരുകളൊക്കെ ഓർമ്മ വരുന്നില്ല. മോഹൻലാല് മരിക്കണത് ഓർക്കുന്നുണ്ട്.
0: അതെ അതെ, വിഷാദത്തി വന്നിട്ടല്ലേ.
1: അതന്നെ അതന്നെ, വിനീത് കൊടുക്കണത്.
0: അതെ, അതില് മോഹൻലാലിന്റെ ക്യാരക്ടറിന്റെ പേര് ഓർമ്മയുണ്ടോ?
1: അയ്യോ,
0: അങ്ങനെയൊക്കെ ചോദിച്ച ബുദ്ധിമുട്ടാണ് അല്ലേ. ആ, ശരി. അതല്ല, അങ്ങനെ ഓർക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മളിപ്പോ ഇത് സിനിമയൊക്കെ കണ്ട് നമ്മളങ്ങ് വിടുക എന്നല്ലാതെ. ആ അതെ, അദ്ദേഹം ഒരു നൃത്തരംഗമൊക്കെ അവതരിപ്പിക്കുന്നുണ്ടല്ലോ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഇനി ഞാൻ മാപ്പ് പറയാം എന്ന് പറഞ്ഞ് അല്ലെ. നന്ദഗോപൻ എന്നായിരുന്നു ആ ക്യാരക്ടറിന്റെ പേര്. അതെ അതെ, പെട്ടെന്ന് എല്ലാവർക്കും ഓർമ്മയില്ലേ. മാളവിക നങ്ങിയാരും നന്ദഗോപനും. അതെ,
1: നല്ലൊരു നടിയായിരുന്നല്ലോ.
0: അതെ അതെ, നല്ല ചിത്രമായിരുന്നു. എ കെ ലോഹിതദാസ്, ലോഹിതദാസിന്റെ ആയിരുന്നു അതിന്റെ പ്രമേയം, കഥയൊക്കെ. സിബി മലയാളിന്റെ ഡയറക്ഷൻ, പ്രണവ മാർട്സിന്റെ ആണ്, മോഹൻലാലിന്റെ തന്നെ ആയിരുന്നു അത് പ്രൊഡക്ഷൻ എന്നാണ് ഓർമ്മ. ഒരുപാട് നല്ല പാട്ടുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു നല്ല ചിത്രമായിരുന്നു. ഇപ്പൊ അത്തരം സിനിമകളൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് തോന്നുന്നു നമുക്ക് അല്ലേ. അതെ, ആ കാലത്തിന്റെ ഒരു പ്രത്യേകത കൂടിയായിരിക്കാം. ഈ ഭാരതപ്പുഴയുടെ തീരത്തൊക്കെ ആയിരുന്നു ഇതിലെ പല പാട്ട് സീനുകളും ഒക്കെ. നമുക്ക് എന്തായാലും ആ പാട്ടിലേക്ക് പോവാം. അപ്പൊ സംസാരിച്ചതിൽ വളരെ സന്തോഷം റോസ്ലിൻ. ഇഷ്ടഗാനം കേട്ടോളൂ.

0: ഹലോ,
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം. ആരാണാവോ?
1: ഞാൻ കാർത്തിക. സ്ഥലം കണ്ണൂർ.
0: കാർത്തിക.
1: സ്ഥലം കണ്ണൂര്.
0: കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂർ എവിടെയാണ്?
1: കണ്ണൂർ മട്ടന്നൂര്.
0: മട്ടന്നൂര്. ഓ, നമ്മുടെ മേള വിദ്വാൻ്റെ ഒക്കെ നാട് അല്ലേ?
1: ഓ, അതെ. കുറച്ച് കാലമായി സംസാരിച്ചിട്ട്.
0: ആ, നന്നായി. എന്തായാലും നമുക്ക് ദൂരെ നിന്ന് ആൾക്കാർ വിളിക്കുമ്പോൾ കൂടുതൽ സന്തോഷമാണ്. അത്രയും ദൂരെ ഇരുന്നിട്ട് നമ്മുടെ പരിപാടിയാണല്ലോ കേൾക്കണമെന്ന് തോന്നും.
1: പരിപാടി ഇഷ്ടമല്ല. ഈ പരിപാടി സ്ഥിരമായി കേൾക്കും.
0: ശരിയായി കേൾക്കും അല്ലേ? ഓക്കെ, നമുക്ക് അഖില കേരള റേഡിയോ നാടകോത്സവമൊക്കെ വരുന്നുണ്ട്.
1: ഓ, ഇന്നലെ തുടങ്ങിയില്ലേ തിരുനോട്ടം?
0: ആ, തിരുനോട്ടം ഇന്നലെ തുടങ്ങി. ഇന്ന് ഇനി 3 മണിക്ക് തിരുനോട്ടം രണ്ടാമതും കേൾപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തു നിന്ന് റിലേ ആണ്. ശരിക്ക് ഉച്ചയ്ക്ക് 1 മണിക്കാണ് വരേണ്ടിയിരുന്നത്. അപ്പോൾ ഇന്ന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. സോമനാഥ ക്ഷേത്രത്തിൻ്റെ പുനരുജ്ജീവനത്തിൻ്റെ 75-ാം വർഷത്തിൻ്റെ ഒരു ആഘോഷമായിരുന്നു. അതിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ പരിപാടി റിലേ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ് 1 മണിക്കുള്ള ഈ പരിപാടി 3 മണിക്കായത്. നാടകങ്ങൾ 1 മണിക്ക് തന്നെയായിരിക്കും. ഇങ്ങനെ ഓരോ പരിപാടികൾ പെട്ടെന്ന് ഡൽഹിയിൽ നിന്നൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ സമയം മാറ്റേണ്ടി
1: വരുന്നത്.
0: അതെ അതെ, നമ്മൾ കാരണം നേരത്തെ നമ്മൾ പറയും, ആൾക്കാർ കേൾക്കാൻ കാത്തിരിക്കും. പക്ഷേ നമുക്ക് വേറെ നിവൃത്തിയില്ല. ഇന്ന് 9:30-നാണ് നാടകം തുടങ്ങുന്നത്. 9:30 to 10:30. ആ, മോഹൻലാലൊക്കെ അഭിനയിക്കുന്ന നാടകമാണ്. ആ, റേഡിയോ നാടകം പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു നാടകോത്സവമായിട്ടൊന്നും വന്നിട്ടില്ലായിരുന്നു. ആ, 1 മണിക്കൂറുണ്ടാവും. ആ, 1 മണിക്കൂറുണ്ട്. ഇന്നത്തെ നാടകത്തിൽ മോഹൻലാൽ, എം ആർ ഗോപകുമാർ ഒക്കെ ഉണ്ട്. ദൈവത്തിൻ മനമാര് കണ്ടു എന്നാണ് നാടകത്തിൻ്റെ പേര്. ഇത്തവണത്തെ നാടകോത്സവത്തിൻ്റെ സവിശേഷത, ആദ്യവും അവസാനത്തെ നാടകങ്ങളും മോഹൻലാൽ അഭിനയിക്കുന്നതാണ്. ആ, അവസാനത്തെ നാടകം കൊച്ചി FM-ൻ്റെ ആണെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ, കടങ്കഥയിലെ വിരുന്നുകാരൻ. ആ, വളരെ രസകരമായി മുന്നോട്ട് പോകുന്നൊരു കഥയാണ്. ഒരു ആ നാടകത്തിലെ ഒരു പുരുഷ കഥാപാത്രമേ ഉള്ളൂ, അത് മോഹൻലാലാണ്. പിന്നെ 4 സ്ത്രീ കഥാപാത്രങ്ങളാണ്, അതെല്ലാം സിനിമാ നടിമാരാണ്. ആ, ഇന്നല്ല, ആ നാടകം വരുന്നത് 17-ാം തീയതിയാണ്. 17-ാം തീയതി രാത്രി 9:30-നാണ്. ഇന്നത്തെയും കേൾക്കണം. ഇന്ന് മോഹൻലാലുള്ള തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നത് കടങ്കഥയിലെ വിരുന്നുകാരൻ പറഞ്ഞ നാടകത്തിലെ മാലാപാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി, ഇങ്ങനെ 4 സിനിമാ നടിമാരും മോഹൻലാലുമാണ്. ആ, ആകെ 5 പേരേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു സിനിമ പോലെ നമുക്ക് കേട്ടിരിക്കാം. അതെ അതെ, ജയമോഹനാണ് അതിൻ്റെ നാടകത്തിൻ്റെ പ്രധാന പിന്നിൽ. രചന മുഹമ്മദ് റോഷൻ.
1: എനിക്ക് ഇന്ന് വേണ്ട പാട്ട് ആരാധി വന്നിന്റെ ജെന്നി എന്ന സിനിമയിൽ ബാക്കി ആർ കെ ശേഖർ.
0: ഓ, അതൊക്കെ അറിയാം. ആർ കെ ശേഖർ ഈണം ഇട്ടിട്ട്.
1: ആ, യേശുദാസ് പാടിയ ആരോ
0: ആരടി മണ്ണിന്റെ ജന്മി അല്ലേ?

0: ഇടയ്ക്ക് മുറിഞ്ഞ് പോകുന്നു കേട്ടോ ഫോൺ. നമുക്ക് അതുകൊണ്ട് പാട്ടിലേക്ക് പോട്ടെ. ഓക്കെ, ഫോൺ കട്ടായി പോകുന്നു.
1: ആരോരുമില്ലാത്ത തെണ്ടി പക്ഷേ

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ വെള്ളിത്തിരയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നീ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ എം വി ശശികുമാർ. സ്റ്റുഡിയോയിൽ നിങ്ങൾക്കായി പാട്ടുകൾ തിരഞ്ഞെടുത്തത് ഇന്ന് ഹേമപ്രഭ. ഈ പരിപാടിക്ക് വേണ്ട സാങ്കേതിക സഹായം നിർവഹിച്ചത് വിജി വഗീസ്, ജി എസ് പിള്ള എന്നിവരായിരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര. വെള്ളിത്തിര, വെള്ളിത്തിര, വെള്ളിത്തിര.
2: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്ത് പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ ഉണ്ടായിരിക്കും. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484-242-6387 അല്ലെങ്കിൽ 0484-242-6397. മൊബൈൽ നമ്പർ 9444-6455-888. വിളിക്കേണ്ട സമയം ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484-242-6387 അല്ലെങ്കിൽ 0484-242-6397.

7, മൊബൈൽ നമ്പർ 9446455888. ഇനി 3 മണിക്ക് തിരനോട്ടം. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: സൂചന. തമിഴ്നാട്ടിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. നിയമസഭയിൽ പ്രോടൈം സ്പീക്കർ കറുപ്പയ്യ മുൻപാകെയായിരുന്നു സത്യപ്രതിജ്ഞ. വികസിത് ഭാരത് ജി റാംജി നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. July 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നിലവിൽ വരും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യൻ വിമാനങ്ങളെയും വ്യോമത്താവളങ്ങളെയും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടതായി വൈസ് അഡ്മിറൽ AN പ്രമോദ് വെളിപ്പെടുത്തുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പത്തനംതിട്ട ഓമല്ലൂരിൽ 3 വയസ്സുകാരിയെ തെരുവുനായ ആക്രമിച്ചു. അടുക്കളവാതിൽ വഴി വീടിനുള്ളിൽ കടന്നായിരുന്നു നായയുടെ ആക്രമണം. കുട്ടിയുടെ കണ്ണിന് പരിക്കേറ്റു. എറണാകുളത്ത് യുവ ഡോക്ടറിൽ നിന്ന് 1.5 ലക്ഷം രൂപ തട്ടിയെടുത്ത എളമക്കര സ്റ്റേഷനിലെ ഗ്രേഡ് SI മുജീബ് റഹ്മാൻ അറസ്റ്റിൽ. മയക്കുമരുന്ന് കേസിലെ പ്രതിയുടെ കോൾ ലിസ്റ്റിൽ പേരുണ്ടെന്ന് ഭീഷണിപ്പെടുത്തിയാണ് തുക തട്ടിയെടുത്തത്. ശബരിമലയിലെ ഇടവമാസ പൂജാ ദർശനത്തിനായി വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ഈ മാസം 14 വൈകിട്ട് 5 മണിക്കാണ് നട തുറക്കുക. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരും. ശ്രീലങ്കൻ തീരത്തിന് സമീപം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദവും കേരള ലക്ഷദ്വീപ് തീരങ്ങളോട് ചേർന്ന് അറബിക്കടലിൽ ചക്രവാത ചുഴിയും നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വ്യാഴാഴ്ചയോടെ സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ സാധ്യത. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റും 29 സെക്കൻഡും.

പ്രിയമുള്ളവരെ, കൂട്ടുകാരെ, എല്ലാവരെയും ഇന്നത്തെ 4 മണിപ്പൂക്കളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? അപ്പോൾ വേഗം തന്നെ നിങ്ങളുടെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യൂ. വാട്സപ്പ് അയക്കേണ്ട നമ്പർ ഇതാണ്: 9446455888. പിന്നെ മലയാളം മാത്രമല്ല, തമിഴും ഹിന്ദി ഗാനങ്ങളും ഈ പരിപാടിയിലൂടെ നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ്. ഇന്ന് നമുക്ക് ആദ്യമേ തന്നെ ഒരു പാട്ട് കേൾക്കാം. ബാസിഗർ എന്ന സിനിമയിലെ ഒരു പാട്ട്.

അപ്പോൾ നമുക്ക് മെസ്സേജുകളിലേക്ക് പോകാം. ഹായ് നാലുമണി, അവിടെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ബ്രഹ്മമംഗലത്ത് അയക്കുന്ന സന്ദേശം, എന്റെ പേര് കുമാർ. എനിക്കൊരു പാട്ട് കേൾപ്പിച്ചു തരുമോ? ദിൽസയിലെ ഒരു സോങ് തരുമോ? വെച്ചു തരുമെന്ന് പ്രതീക്ഷയുടെ പ്ലീസ്. അങ്ങനെയാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. ഇവിടെ പാട്ട് ഏതാണെന്ന് കുമാർ പറഞ്ഞിട്ടില്ല, ദിൽസയിലെ ഒരു പാട്ട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നമുക്കൊരു മറ്റു മെസ്സേജിലും കൂടി പോയോ? ഹായ് നാലുമണി പൂവെ, സുഖമാണോ? ചായ കുടിച്ചു. ഞാൻ സിൽഫ നെട്ടൂരിൽ നിന്നാണ്. ടുഡേ എനിക്കൊരു സോങ് വെച്ചു തരുമോ? ഡെഡിക്കേഷൻ മൈ സൺ എഥാൻ, അവന്റെ ബർത്ത്ഡേ ആണ് ടുമാറോ, പ്ലീസ് റീഡ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സിൽഫ മകന് പിറന്നാൾ ആശംസകൾ കേട്ടോ നാലുമണിപ്പൂക്കളിൽ. ഇവിടെ എല്ലാവരുടെയും പേരിൽ പിറന്നാൾ ആശംസകൾ നേരുന്നു. അവൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അപ്പൊ അവനോട് അന്വേഷണം പറയും. പിന്നെ പാട്ട് ഏതാണെന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ നേരത്തെ ഒരു മെസ്സേജിൽ വായിച്ചു ദിൽസയിലെ പാട്ട്. അപ്പൊ മോനും കൂടി വേണ്ടി ആയതുകൊണ്ട് ഞാൻ അതിലെ ചയ്യ ചെയ്യെന്നുള്ള പാട്ട് കൊടുക്കാം. മോൻ അടുത്തുണ്ടോ? ഏതായാലും ഈ പാട്ട് കേൾക്കൂട്ടോ.

എന്റെ പേര് രാമകൃഷ്ണൻ. എനിക്ക് ഒരു പാട്ട് വേണം. ലവ് മമ്മി എന്ന പാട്ട്. ഞാൻ വിളിക്കുന്നത് പെരിഞ്ഞനം. രാമകൃഷ്ണൻ, എനിക്ക് തോന്നുന്നു താങ്കൾ ഉദ്ദേശിച്ച പാട്ട് ലവ് മമ്മി, ഐ ലവ് യു മമ്മി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടല്ലോ ഭാസ്കർ ദ റാസ്കൽ എന്ന സിനിമയിലെ, ആ പാട്ടാണോ? ഏതായാലും നമുക്ക് ആ പാട്ട് തന്നെ ഇപ്പൊ കേട്ടാലോ.

പ്രിയ നാലുമണിപ്പൂവേ, എന്റെ മീനുവിനും ലച്ചുവിനും വേണ്ടി പുഷ്പയിലെ സാമി പാട്ട് വെച്ചു തരാമോ? ഫ്രം രേഷ്മ പള്ളുരുത്തി. അപ്പൊ രേഷ്മ, രേഷ്മയ്ക്ക് പാട്ട് വേണ്ടേ? പിന്നെ മീനുവും ലച്ചുവും ഇവരൊക്കെ ആരാണ്? ഫ്രണ്ട്സ് ആണോ അതോ കസിൻസ് ആണോ? വിശേഷമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവരൊക്കെ അവിടെ അടുത്ത് തന്നെയാണോ താമസം? ഏതായാലും രേഷ്മ ആവശ്യപ്പെട്ടതുപോലെ രേഷ്മയ്ക്കും അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പാട്ട് കേട്ടാലോ?

ഞാൻ മെസ്സേജ് അയച്ചിട്ട്. എല്ലാവർക്കും സുഖമാണോ? ആണോട്ടോ, ഇന്ന് ചേട്ടന്റെ മോളുടെ ബർത്ത്ഡേ ആണ്, പേര് മെയ് മോൾ. അതുപോലെ പെങ്ങളുടെ മോന്റെ ബർത്ത്ഡേ ആണ്, അവന്റെ പേര് നെവിൻ. ഇവർക്ക് രണ്ടു പേർക്കും തുടരും എന്ന മൂവിയിലെ കൺമണിപ്പൂവെ ഈ പാട്ട് തരാമോ? ചാക്കോച്ചൻ, ഇത് മെയ് മാസത്തിൽ ജനിച്ച മോളായതുകൊണ്ടാണോ മെയ് മോൾ എന്ന് പേരിട്ടത്? ഏതായാലും മക്കളൊക്കെ എന്ത് പ്രായമുണ്ട്, അപ്പൊ അവരെയൊക്കെ അന്വേഷിച്ചായിട്ട് പറയണം കേട്ടോ. പിന്നെ രണ്ടുപേരുടെയും, ചേട്ടന്റെ മോളും പെങ്ങളുടെ മോനും, അപ്പൊ രണ്ട് ബർത്ത്ഡേ ആണ്, അപ്പൊ ചെലവുണ്ട് കേട്ടോ. നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്, അതും കൂടി വായിക്കാം. എൻ്റെ പ്രിയപ്പെട്ട നാലുമണിപ്പൂവ്, ഞാൻ ഇരിങ്ങാലക്കുടയിൽ നിന്നും ദിവ്യ ഷിജു. എൻ്റെ മകൻ പപ്പൂച്ചെന്ന് വിളിക്കുന്ന ആശിഷിൻ്റെ പിറന്നാളാണിന്ന്. അവന് വേണ്ടി മനസ്സിൻ മടിയിലെ മാൻകുരുന്ന് എന്ന പാട്ട് വെക്കുമോ പ്ലീസ്. ദിവ്യ, നമുക്ക് ഏതായാലും ഇപ്പം ഇന്നിപ്പം നമുക്ക് ഏതായാലും തുടരും എന്ന സിനിമയിലെ കൺമണിപ്പൂവ് എന്ന പാട്ട് കേൾക്കാം. പിന്നെ ഒരു കാര്യം, പപ്പൂച്ച എന്നുള്ള ഓമന പേര് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. മോൻ അടുത്തുണ്ടോ? അപ്പം മോനോടും അന്വേഷണം പറയാം. അപ്പം ഈ മൂന്ന് കുഞ്ഞുങ്ങൾക്കും നാലുമണിപ്പൂക്കളുടെ പേരിൽ എല്ലാ ആശംസകളും നേരുന്നു, എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു.

ക്യാൻ യു പ്ലേ എ സോങ് ഫ്രം കൽക്കട്ട ന്യൂസ്. താങ്ക്സ് ശാന്തി, അയർലൻഡ്. അയർലൻഡിലുള്ള ശാന്തി, പണ്ടൊരിക്കൽ ഞാൻ ശാന്തിയുടെ മെസ്സേജ് വായിച്ചപ്പോൾ വിശേഷങ്ങളൊക്കെ ചോദിച്ചതാണ്, എനിക്ക് ഓർമ്മയുണ്ട്, അതുകൊണ്ട് വീണ്ടും ഇപ്പോൾ ചോദിക്കുന്നില്ല. എന്തായാലും ശാന്തിക്ക് സുഖം തന്നെയല്ലേ? ഇനിയിപ്പോൾ നാട്ടിലേക്കൊക്കെ എന്നാണ് വരുന്നത്? അപ്പോൾ ഇപ്പോൾ ഏതായാലും ശാന്തി ചോദിച്ച പാട്ട് കേൾക്കാം, കൽക്കട്ട ന്യൂസിലെ ഒരു പാട്ട്.

ഒരു മെസ്സേജ് ഇങ്ങനെയാണ്. ഈ നാലുമണിപ്പൂവ് ലക്ഷദ്വീപിലിരുന്നാണ് കൊച്ചി എഫ് എം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജോലി ലക്ഷദ്വീപിലാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും ദൂരത്ത് നിന്ന് ഞങ്ങളുടെ പ്രോഗ്രാം കേൾക്കുന്നതും അത് ആസ്വദിക്കുന്നുവെന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് കേട്ടോ. നമുക്ക് മറ്റൊരു മെസ്സേജും ഷാർജയിൽ നിന്നാണ്. ഹായ് നാലുമണിപ്പൂവേ, കൃഷ്ണകുമാറാണ് കോട്ടയത്ത് നിന്നും. എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ? ഞാനിപ്പോൾ ഷാർജയിലാണ്. ഇവിടെ നല്ല ചൂടാണ്. നാട്ടിൽ മഴയൊക്കെ കിട്ടിയില്ലേ? എനിക്ക് പോത്തൻവാവ സിനിമയിലെ മഞ്ചാടി മണിമുത്ത് പെയ്യുന്ന പോലെ എന്ന പാട്ട് വെച്ച് തരുമോ? എല്ലാ പ്രവാസികൾക്കും വേണ്ടി എന്നാണ് എഴുതിയിരിക്കുന്നത്. കൃഷ്ണകുമാർ, ഏതായാലും ഇവിടെ മഴയൊക്കെ ഇടയ്ക്കൊക്കെ പെയ്തുകൊണ്ട് ഇപ്പോൾ ചൂടിനൊക്കെ കുറവുണ്ട് കേട്ടോ. പിന്നെ താങ്കൾ ഷാർജയിൽ ജോലി ചെയ്യുകയാണോ? ഇപ്പം എത്ര നാളായി ഷാർജയിലേക്ക് പോയിട്ട്? വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ലല്ലോ, സുഖം തന്നെയല്ലേ. അപ്പം നമുക്ക് പാട്ട് കേൾക്കാം. പോത്തൻ വാവയിലെ പാട്ടാണ്. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ദൂരെ ഇരുന്ന് നിങ്ങൾ ഈ പരിപാടി കേൾക്കുന്നു ആസ്വദിക്കുന്നു എന്നറിയുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന സന്തോഷവും ഒരു എനർജിയൊന്നും ചെറുതല്ല. വളരെയേറെ നന്ദി ഞങ്ങളുടെ പരിപാടി ആസ്വദിക്കുന്നതിൽ. അപ്പം നമുക്ക് പാട്ടിലേക്ക് പോകാം.

ഹായ് നാലുമണി പൂവേ, എനിക്കും എന്റെ ചേട്ടൻ ബിനുവിനും ഒരു പാട്ട് വേണം. റിങ്ങിറ്റിങ്ങി ടോം എന്ന പാട്ട് മേരി കുണ്ടൊരു കുഞ്ഞാട് എന്ന സിനിമയിലെ വെക്കാമോ പ്ലീസ്? പ്ലീസ് അഞ്ജു എറണാകുളം. അഞ്ജു എറണാകുളം, എറണാകുളത്ത് നിന്ന് എവിടെയാണ് അഞ്ജു മെസ്സേജ് താമസിക്കുന്നത്? പിന്നെ ചോദിച്ചിരിക്കുന്ന പാട്ട് റിങ്ങിറ്റിങ്ങി ടോങ്, അത് എൻ്റെ അടുക്കും വന്നെടുക്കാൻ എന്നുള്ള ഒരു പാട്ടല്ലേ മേരി കുണ്ടൊരു കുഞ്ഞാട്? ആ പാട്ടല്ലേ അഞ്ജു ഉദ്ദേശിച്ചത്? അപ്പോൾ ഏതായാലും ആ പാട്ട് കേൾക്കാം. അതിനുള്ളിൽ ഇടയ്ക്ക് വരുന്ന വേർഡ്സാണ് ഈ അഞ്ജു പറഞ്ഞിരിക്കുന്ന ക്ലിപ്പ്. അപ്പം നമുക്കേതായാലും ആ പാട്ട് കേൾക്കാം കേട്ടോ.

ഹായ് നാലുമണിപ്പൂവെ, ഞങ്ങളുടെ അയൽപ്പക്കത്തെ അമ്മാമ്മയ്ക്കും ബ്രാക്കറ്റിൽ സാവിത്രി, അച്ചാച്ചനും ബ്രാക്കറ്റിൽ ചന്ദ്രൻ വേണ്ടി ഒരു പാട്ട് വെച്ചു തരുമോ? വെള്ളിക്കുളങ്ങര കോടാലിയിൽ നിന്നും ആദിൽ മുഹമ്മദ്, പാട്ട് രാമായണക്കാറ്റെ. അഭിമന്യ എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആദിലെ ഈ അയൽപ്പക്കത്തുള്ളവർക്ക് വേണ്ടിയിട്ട് പാട്ട് ചോദിച്ചു വരുന്ന മെസ്സേജുകൾ വളരെയേറെ കുറവാണ് കേട്ടോ. ഏതായാലും എനിക്കൊന്ന് ആദിലിന് അവർ വളരെ പ്രിയപ്പെട്ടവരാന്ന് തോന്നുന്നു. അപ്പം സാവിത്രി അമ്മാമ്മയോടും ചന്ദ്രൻ അപ്പാച്ചനോടും ഒക്കെ പ്രത്യേകം അന്വേഷണം പറയണം കേട്ടോ. നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്, അത് ഇങ്ങനെയാണ്. കളമശ്ശേരി അർത്ഥന ജീവൻ സജിനി ആൻഡി വേണ്ടി പാട്ട് വേണം. ഗോപികെ നിൻവിരൽ പാട്ട് വേണം. കാറ്റത്തെ കിളിക്കൂട്, ഗുഡ് ഈവനിങ്, എന്തെങ്കിലും എന്റെ മെസ്സേജ് വായിക്കണം. എന്റെ മെസ്സേജ് മറക്കല്ലേ വായിക്കാമോ? ചേച്ചിയുടെ പേര് എന്താണെന്ന് പറയുന്നില്ലല്ലോ. ചേച്ചി ചായ കുടിച്ചു. എന്തെങ്കിലും മെസ്സേജ് വായിക്കണം, എന്റെ മെസ്സേജ് വായിക്കണം പ്ലീസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. പേര്, ആളുടെ പേര് പറഞ്ഞിരിക്കുന്നത് അർത്ഥന. അർത്ഥന, അർത്ഥന എന്നുള്ള പേര് അങ്ങനെ അധികം കേട്ടിട്ടില്ല. അർത്ഥന, നമുക്കിപ്പോൾ രണ്ട് പാട്ടും കൂടെ കൊടുക്കാനുള്ള സമയമില്ല. അപ്പൊ ഇനി ഒരിക്കലാകട്ടെ, വീണ്ടും മെസ്സേജ് അയക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാം. ഇപ്പോൾ അർത്ഥനയ്ക്കും വേണ്ടിയിട്ടും പിന്നെ സജിന ആൻറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സജിന ആൻറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ തൽക്കാലം ഇന്ന് നമുക്ക് അഭിമന്യുവിലെ പാട്ട് കേൾക്കാം കേട്ടോ. ഇനി ഒരിക്കലാകട്ടെ അർത്ഥനയുടെ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാൻ.

പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ നാലുമണിപ്പൂക്കളുടെ സമയം ഇവിടെ കഴിയുകയാണ്. ഈ പരിപാടിയിലേക്ക് മെസ്സേജ് അയച്ചവർക്കും ഗാനങ്ങൾ ആസ്വദിച്ച എല്ലാവർക്കും എല്ലാവരോടും ഒരുപാട് നന്ദി, സ്നേഹം, സന്തോഷം. നാലുമണിപ്പൂക്കൾ വീണ്ടും നാളെ വൈകുന്നേരം 4 മണിക്ക്. അതുവരേക്കും ബൈ.

സേവന വാർത്തകൾ. ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ PSC അംഗീകൃത കഥകളി വേഷം, കഥകളി സംഗീതം, കഥകളി ചെണ്ട, കഥകളി മദ്ദളം, കഥകളി ചുട്ടി എന്നീ വിഷയങ്ങളിൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കും അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും മുൻപറഞ്ഞ വിഷയങ്ങളിൽ ഡിപ്ലോമയോ തത്തുല്യയോഗ്യതയോ നേടിയവർക്ക് അതത് വിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളിലേക്കും സൗജന്യമായി പഠിക്കുവാൻ ആൺകുട്ടികളായ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നു. 7ാം സ്റ്റാൻഡേർഡ് പാസ്സാണ് ഡിപ്ലോമ കോഴ്സുകളിൽ പ്രവേശനത്തിന് നിശ്ചയിച്ചിരിക്കുന്ന കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത.

0: കൂടിയ പ്രായപരിധി 18 വയസ്സ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കും. താൽപര്യമുള്ളവർ രക്ഷിതാവിന്റെ സമ്മതപത്രവും ഫോൺ നമ്പറും അടങ്ങുന്ന അപേക്ഷ വെള്ളക്കടലാസിൽ തയ്യാറാക്കി സ്വന്തം മേൽവിലാസം എഴുതിയ 5 രൂപ സ്റ്റാമ്പ് ഒട്ടിച്ച കവറടക്കം ഈ മാസം 15 മുൻപ് കലാനിലയം ഓഫീസിൽ ലഭിക്കത്തക്ക വിധം അയക്കണം. വിലാസം സെക്രട്ടറി ഉണ്ണായി വാരിയർ സ്മാരക കലാനിലയം, ഇരിങ്ങാലക്കുട 6801 തൃശൂർ. വിലാസം ഒരിക്കൽ കൂടി, സെക്രട്ടറി ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം, ഇരിങ്ങാലക്കുട 6801. ഫോൺ നമ്പർ 0480282031. നമ്പർ ഒരിക്കൽ കൂടി 0480282031.
1: നോവില്ലാ ചികിത്സ എന്നിന്റെ യാഥാർത്ഥ്യം.
2: പെപ്റ്റിക് അൾസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അശ്വാസമേകാൻ, ഹോമിയോപ്പതി.
1: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
0: ഇടുക്കി ജില്ലയിൽ വനിതാ ശിശുവികസന വകുപ്പ്, ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്, ORC പദ്ധതി വഴി നടപ്പിലാക്കുന്ന ജില്ലാ റിസോഴ്സ് സെന്ററിലേക്ക് ഓണറേറിയം അടിസ്ഥാനത്തിൽ സേവനം അനുഷ്ഠിക്കുന്നതിന് സൈക്യാട്രിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, റെമഡിയൽ ട്രെയിനർ എന്നിവരുടെ അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 7902695901. നമ്പർ ഒരിക്കൽ കൂടി 7902695901.
3: വെഡ്ഡിംഗ് ഫിക്സ് ചെയ്തോലേ, എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
4: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ ഇടുക്കി ജില്ലയിൽ പീരുമേട് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് 2026-27 അധ്യയന വർഷം ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലും തമിഴ് മീഡിയം അധ്യാപകരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 16. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0486229627. നമ്പർ ഒരിക്കൽ കൂടി 0486229627.
5: ബി പാർട്ട് ഓഫ് ഹോട്ടൽ ടെക് കേരള 2026, കേരളത്തിലെ പ്രീമിയർ ഫുഡ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി എക്സിബിഷൻ. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലെ ലേറ്റസ്റ്റ് ട്രെൻഡ്സും ഇന്നൊവേഷൻസും എക്സ്പ്ലോർ ചെയ്യാനൊരു അവസരം. May 15th to 17th വരെ ഗോകുലം കൺവെൻഷൻ സെന്റർ, കലൂർ, കൊച്ചിയിൽ നടക്കുന്നു. രജിസ്റ്റർ യുവർ സെൽഫ് നൌ അറ്റ് ഹോട്ടൽ ടെക് കേരള .com.
0: പട്ടികജാതി വികസന വകുപ്പിൽ നെടുങ്കണ്ടം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന നെടുങ്കണ്ടം പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്കും അഴുത ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന വണ്ടിപ്പെരിയാർ പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്കും 2026-27 അധ്യയന വർഷ കാലയളവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 15. വാർഡൻ 2, കുക്ക 4, വാച്ച്മാൻ 1, വാച്ച് വുമൺ 1 എന്നീ തസ്തികളിലേക്കാണ് നിയമനം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0482-296297. നമ്പർ ഒരിക്കൽ കൂടി 0482-296297. പാലക്കാട് ജില്ലയിൽ വിവിധ പദ്ധതികളിൽ രജിസ്റ്റേർഡ് വെറ്ററിനറി ഡോക്ടർമാരെയും ഡ്രൈവർ കം അറ്റൻഡർമാരെയും ഒഴിവുകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. വെറ്ററിനറി ഡോക്ടർ ഉദ്യോഗാർത്ഥികൾക്ക് വെറ്ററിനറി ബിരുദ സർട്ടിഫിക്കറ്റും കേരള വെറ്ററിനറി കൌൺസിൽ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റും. ഡ്രൈവർ കം അറ്റൻഡർ ഉദ്യോഗാർത്ഥികൾ ഡ്രൈവിംഗ് ലൈസൻസ്, വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയും ഉണ്ടായിരിക്കണം. താൽപ്പര്യമുള്ളവർ നാളെ രാവിലെ 10:30 പാലക്കാട് VH റോഡിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുടെ ചേംബറിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.

0: 102.3 സമയം 5 മണി കഴിഞ്ഞ് 31 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: സ്വയം പര്യാപ്തമായ ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതിക വിദ്യയ്ക്ക് നിർണായക സ്ഥാനമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

0: സ്വയം പര്യാപ്തമായ ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതിക വിദ്യയ്ക്ക് നിർണായക സ്ഥാനമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ സാങ്കേതിക വിദ്യാ ദിനത്തിൽ ആശംസകൾ നേരുകയായിരുന്നു പ്രധാനമന്ത്രി. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായുമെന്ന് സൂചന. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, ഗാർഹിക പാചകവാതകം എന്നിവയ്ക്ക് ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും വിതരണം മതിയായ തോതിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി ഇന്ന് യോഗം ചേർന്നു. മേഖലയിലെ സ്ഥിതിഗതികൾ യോഗം വിലയിരുത്തി. വികസിത് ഭാരത് ജി റാംജി നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നിലവിൽ വരും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം. പത്തനംതിട്ട ഓമല്ലൂരിൽ 3 വയസ്സുകാരിയെ തെരുവ് നായ ആക്രമിച്ചു. അടുക്കളവാതിൽ വഴി വീടിനുള്ളിൽ കടന്നായിരുന്നു നായയുടെ ആക്രമണം. കുട്ടിയുടെ കണ്ണിന് പരിക്കേറ്റു. 2026-27 കീം പ്രവേശന പരീക്ഷയ്ക്കുള്ള അപേക്ഷകൾ പരിശോധിച്ച് അപാകതകൾ പരിഹരിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 17 വൈകിട്ട് 6 വരെ ദീർഘിപ്പിച്ചു. ഇടവമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഈ മാസം 14 വൈകിട്ട് 5 തുറക്കും. ദർശനത്തിനുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ശ്രീലങ്കൻ തീരത്തിന് സമീപം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദവും കേരള ലക്ഷദ്വീപ് തീരങ്ങളോട് ചേർന്ന് അറബിക്കടലിൽ ചക്രവാത ചുഴിയും നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വ്യാഴാഴ്ചയോടെ സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ സാധ്യത. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇപ്പോൾ NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 5 മണി കഴിഞ്ഞ് 33 മിനിറ്റും 28 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഒരു മുത്തശ്ശി ഗദ എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസനും അപർണ ബാലമുരളിയും ആലപിച്ചത്. BK ഹരിനാരായണന്റെ വരികൾ, ഷാൻ റഹ്മാന്റെ സംഗീതം.

ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ SD സിംഗ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04/8/4/24/26/397 അല്ലെങ്കിൽ 04/8/4/24/26/387 അല്ലെങ്കിൽ 94/46/45/58/88 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. നമ്പറുകൾ 04/8/4/24/26/397 അല്ലെങ്കിൽ 04/8/4/24/26/387 അല്ലെങ്കിൽ 94/46/45/58/88. അറിയിപ്പ് കഴിഞ്ഞു. ഇനിയിതാ യേശുദാസും ചിത്രയും ആലപിച്ച ഗാനം പുലിമുരുകൻ എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ദൈവത്തിൻ മനമാരു കണ്ടു. രചന ജയരാജ് മിത്ര. സംവിധാനം റൂബി ബാബു. പശ്ചാത്തല ശബ്ദവിന്യാസം ധീരജ് സുകുമാരൻ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ മോഹൻലാൽ, എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യാ രാജേന്ദ്രൻ, നന്ദു തുടങ്ങിയവർ. കേൾക്കൂ അഖില കേരള റേഡിയോ നാടകോത്സവം 2026. ഇതിൽ തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ദൈവത്തിൻ മനമാരു കണ്ടു ഇന്ന് രാത്രി 9:30.
1: ചില്ലജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ. പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30. പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 കഴിഞ്ഞ് 45:08. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

അരുമ മൃഗങ്ങളെ അളവറ്റ് സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നമ്മുടെ ക്ഷീര കർഷകർക്ക് കന്നുകാലികൾ പ്രാണനാണ്. പുലർന്നാൽ പകലന്തിയോളം തൊഴുത്തിലും പാടത്തുമായി അവർക്കൊപ്പമുണ്ട്. ഈ കാലിസമ്പത്താണ് നമ്മുടെ ക്ഷീരകർഷകർക്ക് ജീവിത വെളിച്ചം പകരുന്നത്.

0: ഇങ്ങനെ പരിപാലിച്ചു പോരുന്ന കന്നുകാലികൾക്ക് അപ്രതീക്ഷിതമായുണ്ടാകുന്ന അസുഖങ്ങളും മരണങ്ങളുമെല്ലാം നമ്മുടെ ക്ഷീരകർഷകരുടെ മുന്നോട്ടുള്ള ജീവിതത്തെ മാനസികമായും സാമ്പത്തികമായും താളം തെറ്റിക്കും. പശുപരിപാലനത്തിന്റെ ശാസ്ത്രീയ രീതികളെപ്പറ്റിയുള്ള അറിവില്ലായ്മയാണ് പലപ്പോഴും ഇത്തരം അപകടങ്ങളിലേക്ക് വീഴുന്നത്. മരച്ചിനിയിലയും തണ്ടും കിഴങ്ങും ഒക്കെ കാലികൾക്ക് ആഹാരമായി നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതിലടങ്ങിയിരിക്കുന്ന അപകടകാരിയായ പദാർത്ഥങ്ങളെക്കുറിച്ചും അതിനെ പ്രതിരോധിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ചുമെല്ലാം വിശദമായി പറഞ്ഞു തരുന്നത് ഡോക്ടർ എ എൻ ജ്യോതി.
1: കേരളത്തില് വ്യാപകമായി കൃഷി ചെയ്യുകയും മനുഷ്യന്റെയും കന്നുകാലികൾ ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങളുടെയും ഭക്ഷ്യ ആവശ്യത്തിന് നമ്മൾ ധാരാളമായി ഉപയോഗിച്ചു വരികയും ചെയ്യുന്ന ഒരു വിളയാണ് മരച്ചീനി അഥവാ കപ്പ. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഈ മരച്ചീനി ചെടിയിൽ സയനോഗ്ലൂക്കോസൈഡുകൾ എന്നറിയപ്പെടുന്ന പോഷകവിരുദ്ധ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ കട്ടെന്ന് പറയും. ഇതിൽ പ്രധാനമായിട്ടുള്ളത് ലിനാമറിൻ, ലോട്ടസ്ട്രാലിൻ എന്നീ പറയുന്ന രാസസംയുക്തങ്ങളാണ്. അപ്പൊ ഈ രാസസംയുക്തങ്ങൾ മരച്ചീനി ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലും വ്യത്യസ്ത അളവിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ചെടിയിൽ തന്നെ അടങ്ങിയിട്ടുള്ള ലിനാമറേസ് എന്ന എൻസൈം ഈ ഗ്ലൂക്കോസൈഡുകളെ അസറ്റോണും സയനോഹൈഡ്രിനുമായി വിഘടിപ്പിക്കുന്നു. പിന്നീട് സയനോഹൈഡ്രിൻ ഹൈഡ്രജൻ സയനൈഡായി മാറുന്നു. അസറ്റോൺ സയനോഹൈഡ്രിനും ഹൈഡ്രജൻ സയനൈഡും രണ്ടും വിഷസംയുക്തങ്ങളാണ്. അതുകൊണ്ട് മൃഗങ്ങൾക്ക് തീറ്റയായി ഉപയോഗിക്കുമ്പോൾ മരച്ചീനിയുടെ ശരിയായ സംസ്കരണം വളരെ പ്രധാനമാണ്. മരച്ചീനി ഇനങ്ങളെ കട്ട് കുറഞ്ഞവ, അതായത് 1 ഗ്രാമിൽ 50 മൈക്രോഗ്രാം ഹൈഡ്രജൻ സയനൈഡിന് തുല്യമായ അളവിൽ സയനോഗ്ലൂക്കോസൈഡ് ഉള്ളവ, ഇടത്തരം കട്ടുള്ളവ, അതായത് 50 മുതൽ 100 വരെ മൈക്രോഗ്രാം അടങ്ങിയിട്ടുള്ളവ, കട്ടുകൂടിയവ, അതായത് 1 ഗ്രാമിൽ 100 ഗ്രാമിന് മുകളിൽ ഹൈഡ്രജൻ സയനൈഡിന് തുല്യ അളവിൽ സയനോഗ്ലൂക്കോസൈഡ് അടങ്ങിയിട്ടുള്ളവ എന്നിങ്ങനെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. അതിൽ കയ്പില്ലാത്ത കിഴങ്ങുകളിൽ 1 ഗ്രാമിൽ 100 മൈക്രോഗ്രാമിൽ താഴെയായിരിക്കും ഈ സയനോജനിക് ഗ്ലൂക്കോസൈഡുകളുടെ അളവ്. എന്നാൽ കയ്പേറിയ കിഴങ്ങുകളിൽ 100 മുതൽ 450 മൈക്രോഗ്രാം വരെയും വളരെ കയ്പ് കൂടിയ കിഴങ്ങ് ഇനങ്ങളിൽ 450 മുകളിൽ മൈക്രോഗ്രാമും ഈ സയനോഗ്ലൂക്കോസൈഡ് അടങ്ങിയിട്ടുണ്ട്. മരച്ചീനി ഇലകളിൽ കിഴങ്ങിലുള്ളതിനേക്കാൾ 10 മടങ്ങോളം കൂടുതലാണ് ഈ സയനോഗ്ലൂക്കോസൈഡുകളുടെ അളവ്. പ്രത്യേകിച്ചും തളിർ ഇലകളിൽ ഉയർന്ന അളവിൽ, അതായത് 1 ഗ്രാമിൽ 400 മൈക്രോഗ്രാമിന് മുകളിൽ ഹൈഡ്രജൻ സയനൈഡിന് തുല്യമായ അളവിൽ സയനോഗ്ലൂക്കോസൈഡുകൾ അടങ്ങിയിരിക്കുന്നു. എന്നാൽ പ്രായമേറിയതും പഴുത്തതുമായ ഇലകളിൽ ഇതിന്റെ അളവ് ഏതാണ്ട് 50 മുതൽ 70% വരെ കുറവായി, അതായത് തളിരിലകളിലാണ് ഇതിന്റെ അളവ് കൂടുതൽ. പിന്നെ കിഴങ്ങിന്റെ പുറംതൊലിയിൽ ഭക്ഷ്യയോഗ്യമായ ഭാഗത്തുള്ളതിനേക്കാൾ വളരെ കൂടുതലാണ് സയനോഗ്ലൂക്കോസൈഡിന്റെ അളവ്. കട്ടു കുറഞ്ഞതോ കൂടിയതോ എന്ന വ്യത്യാസമില്ലാതെ കിഴങ്ങിന്റെ തൊലിയിൽ 1 ഗ്രാം

തമ്മിൽ 600 മുതൽ 1000 വരെ മൈക്രോഗ്രാം ഹൈഡ്രജൻ സയനൈഡിന് തുല്യമായ അളവിൽ സയനോഗ്ലൂക്കോസൈഡ് അടങ്ങിയേക്കാം. കിഴങ്ങിനെ അപേക്ഷിച്ച് ഇലകളിലും കിഴങ്ങിന്റെ പുറന്തൊലിയിലും ലിനാമറൈസ് എന്ന എൻസൈമിന്റെ പ്രവർത്തനവും 10 മടങ്ങ് കൂടുതലാണ്. അതുകൊണ്ട് ഈ സയനോഗ്ലൂക്കോസൈഡിനെ ഹൈഡ്രജൻ സയനൈഡായി വേഗത്തിൽ മാറ്റാൻ ഈ എൻസൈം സഹായിക്കുന്നു. ഇങ്ങനെയുണ്ടാവുന്ന ഹൈഡ്രജൻ സയനൈഡ് സാധാരണ ഊഷ്മാവിൽ, അതായത് ഒരു 28 ഡിഗ്രി സെൽഷ്യസിൽ ബാഷ്പീകരിക്കപ്പെടുകയും അന്തരീക്ഷത്തിലേക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ തൊലിയോ ഇലയോ ചെറുതായി അരിഞ്ഞ ഉടനെയോ ശരിയായി ഉണക്കാതെയോ നൽകുന്നത് മൃഗങ്ങളിൽ സയനൈഡ് വിഷബാധ ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുന്നു. ഇനി നമുക്ക് ഈ മരച്ചീനിയിലെ സയനോഗ്ലൂക്കോസൈഡുകൾ ഇല്ലാതാക്കാനുള്ള വിവിധ സംസ്കരണ രീതികൾ നോക്കാം. 1 ഗ്രാമിൽ 200 മൈക്രോഗ്രാമിന് മുകളിൽ ഹൈഡ്രജൻ സയനൈഡിന് തുല്യമായ അളവിൽ സയനോഗ്ലൂക്കോസൈഡുകൾ അടങ്ങിയ സസ്യഭാഗങ്ങൾ പൊതുവെ മൃഗങ്ങൾക്ക് അപകടകരമാണ്. മൃഗങ്ങളിൽ സയനൈഡ് വിഷാംശത്തിന്റെ പ്രതികൂല ഫലങ്ങൾ നമുക്ക് അക്യൂട്ട് ആൻഡ് ക്രോണിക് ഇങ്ങനെ 2 തരത്തിൽ പറയാം. അതിൽ മാരകമായ ഒറ്റ ഡോസ് അളവിൽ സയനൈഡ് ഉള്ളിൽ ചെല്ലുന്നത് വഴി ഉണ്ടാകുന്നതാണ് അക്യൂട്ട് ടോക്സിസിറ്റി. ഇത് സയനൈഡ് ശ്വാസകോശ ശൃംഖലയിലെ സൈറ്റോക്രോം ഓക്സിഡേസിന്റെ പ്രവർത്തനം തടയുന്നതിലൂടെ മൃഗങ്ങളുടെ മരണത്തിന് കാരണമായി തീരുന്നു. അതേസമയം കുറച്ചുകൂടി കുറച്ച് അളവിലാണ് സയനൈഡ് ഉള്ളിൽ ചെല്ലുന്നതെങ്കിൽ അത് ശ്വസന വിനിമയത്തിലൂടെ ഹൈഡ്രജൻ സയനൈഡിനെ നീക്കം ചെയ്യുന്നത് വഴി ശ്വസനത്തിന്റെ തടസ്സം മാറ്റാനും വിഷം വിമുക്തമാക്കൽ പ്രക്രിയയിലൂടെ വിഷാംശം കുറഞ്ഞ രാസഘടകങ്ങളാക്കി പരിവർത്തനം ചെയ്യിക്കാനും സാധിക്കും. ഇനി അതേപോലെ 2ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ക്രോണിക് ടോക്സിസിറ്റി. ഇത് ഏറെ കാലം തുടർച്ചയായി ചെറിയ അളവിൽ സയനൈഡ് വിഷാംശം അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് വഴിയുണ്ടാകുന്നതാണ് ഈ ക്രോണിക് ടോക്സിസിറ്റി. ഇത് മൃഗങ്ങളുടെ വളർച്ചയെയും പ്രത്യുൽപാദന ഘട്ടത്തിലെ വികാസത്തെയും ബാധിക്കുന്നതായി FAO പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ശരിയായ സംസ്കരിക്കാത്ത മരച്ചീനിയുടെ അധിക ഉപഭോഗം വിഷബാധയ്ക്ക് കാരണമാകുന്നു. നേരിയ തോതിലുള്ള സയനൈഡ് വിഷബാധയുടെ ശാരീരിക ലക്ഷണങ്ങൾ പ്രകടമായാൽ മൃഗങ്ങൾക്ക് സാധാരണയായി സയനൈഡ് വിഷവിമുക്തമാക്കാൻ കഴിവുള്ള ആന്റിഡോട്ടുകളായ തയോസൾഫേറ്റ്, സോഡിയം നൈട്രേറ്റ് എന്നിവ നൽകുന്നു. മൃഗങ്ങൾക്ക് മരച്ചീനിയുടെ വിവിധ ഭാഗങ്ങൾ ഭക്ഷണമായി നൽകുമ്പോൾ അവയുടെ ശരിയായ സംസ്കരണം വളരെ പ്രധാനമാണ്. മരച്ചീനിയിൽ സയനോഗ്ലൂക്കോസൈഡിന്റെ അളവ് ഇല്ലാതാക്കുന്നതിനോ കുറയ്ക്കുന്നതിനോ ഫലപ്രദമായ ചില മാർഗങ്ങൾ ഇനി നോക്കാം. കിഴങ്ങാണെങ്കിൽ, കയ്പില്ലാത്ത ഇനങ്ങളാണെങ്കിൽ അവയുടെ കിഴങ്ങുകൾ അസംസ്കൃത രൂപത്തിൽ തന്നെ തൊലി കളഞ്ഞതിന് ശേഷം മൃഗങ്ങൾക്ക് നൽകാം. എന്നിരുന്നാലും പച്ചവെള്ളത്തിലിട്ട് സാവധാനം ചൂടാക്കി തിളപ്പിച്ച് പാചകം ചെയ്യുന്ന നൽകുന്നതും ഉചിതമാണ്. കഴിയുന്നതും കിഴങ്ങ് തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട ശേഷം പാചകം ചെയ്യുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ഉയർന്ന സയനൈഡുള്ള കയ്പേറിയ മരച്ചീനി ഇനങ്ങളാണെങ്കിൽ തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തോ പൊടിച്ചോ സൂര്യപ്രകാശത്തിൽ ഉണക്കുന്നത് സയനോഗ്ലൂക്കോസൈഡുകൾ നീക്കം ചെയ്യുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ്. ഇതുവഴി ഏതാണ്ട് 95 മുതൽ 99% വരെ സയനോഗ്ലൂക്കോസൈഡുകളും ഇല്ലാതാകും. മനുഷ്യന് ഭക്ഷണോപയോഗത്തിനായി ഉയർന്ന ഗുണമേന്മയുള്ള മരച്ചീനിപ്പൊടി തയ്യാറാക്കുന്നതിന് ഈ രീതി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പിന്തുടർന്നു വരുന്നുണ്ട്. പുറംതൊലി കളഞ്ഞ് നേർത്ത കഷണങ്ങളാക്കി മുറിച്ച് കൂടുതൽ വെള്ളത്തിലിട്ട്, അതായത് 1:5 അനുപാതത്തിൽ അല്ലെങ്കിൽ 1:10 എന്ന അനുപാതത്തിൽ വെള്ളത്തിലിട്ട് പാചകം ചെയ്യുന്നതിലൂടെ ഏകദേശം 80% സയനോഗ്ലൂക്കോസൈഡുകളും നീക്കം ചെയ്യാൻ കഴിയും. കഷണങ്ങൾ സാധാരണ ഊഷ്മാവിൽ വെള്ളത്തിലിട്ട് താപനില പതുക്കെ ഉയർത്തി പാകം ചെയ്യുന്നത് ലിനാമറൈസ് എൻസൈം സയനോഗ്ലൂക്കോസൈഡുകളിൽ പ്രവർത്തിച്ച് പരമാവധി അളവിൽ അവയെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. തൊലി കളഞ്ഞ കിഴങ്ങ് 10 മില്ലിമീറ്റർ കനത്തിൽ ചിപ്സുകളാക്കി ഏകദേശം 18 മണിക്കൂർ വെയിലത്ത് ഉണക്കിയാൽ ഏതാണ്ട് 80% സയനോഗ്ലൂക്കോസൈഡുകൾ നീക്കം ചെയ്യപ്പെടും. പ്രത്യേകിച്ച് ഉയർന്ന സയനൈഡുള്ള ഇനങ്ങൾക്ക് കഷണങ്ങളുടെ കനം പ്രധാനമാണ്. സാവധാനത്തിലുള്ള ഉണക്കൽ ജലത്തിന്റെ അളവ് നിലനിർത്താൻ സഹായിക്കുന്നു. എൻസൈമിന്റെ പ്രവർത്തനത്തിന് വെള്ളത്തിന്റെ സാന്നിധ്യം പ്രധാനമാണ്. നേർത്ത ചിപ്സ് വേഗത്തിൽ ഉണങ്ങുന്നുവെങ്കിലും കൂടുതൽ സയനൈഡ് അവശേഷിക്കുന്നതിന് കാരണമാകും. ഈ രീതിയിൽ കിഴങ്ങ് സംസ്കരിക്കുന്നത് സയനൈഡ് ഗ്ലൂക്കോസൈഡ്സിനെ നീക്കം ചെയ്ത് സേഫ് ആയിട്ടുള്ള മനുഷ്യനും ഉപയോഗിക്കത്തക്ക വിധത്തിൽ ഉള്ള ഒരു സംസ്കരണ രീതിയാണ്. പിന്നെ ഇലകളാണെങ്കിൽ സാവധാനം താപനില ഉയർത്തി വെള്ളത്തിൽ തിളപ്പിക്കുക അല്ലെങ്കിൽ 12 മുതൽ 18 മണിക്കൂർ വരെ സൂര്യപ്രകാശത്തിൽ ഉണക്കുക എന്നീ മാർഗങ്ങളിലൂടെ സയനൈഡ് ഗ്ലൂക്കോസൈഡുകൾ അതിൽ 80 മുതൽ 90% വരെ ഇലകളിൽ നിന്ന് നീക്കം ചെയ്യാനാവും. ഇലകൾ അരിഞ്ഞത് 15 മിനിറ്റ് വെള്ളത്തിൽ തിളപ്പിച്ചാൽ 85% സയനോഗ്ലൂക്കോസൈഡുകൾ നീക്കം ചെയ്യാം. ചതച്ച ശേഷം തിളപ്പിച്ചാൽ 97% സയനോഗ്ലൂക്കോസൈഡുകളും ഇല്ലാതാവും. പിന്നെ ഇലകളോട് കൂടിയ ശാഖകൾ 12 മുതൽ 18 മണിക്കൂർ വരെ തണലിൽ സാവധാനം വാട്ടിയതിനു ശേഷം സൂര്യപ്രകാശത്തിൽ ഉണക്കി മൃഗങ്ങൾക്ക് നൽകാം.
ഏത് മരച്ചീനി ഇനമായാലും അതിന്റെ ഇലകളിലെ

0: സൈനോഗ്ലൂക്കോസൈഡിന്റെ അളവ് വളരെ കൂടുതലായതുകൊണ്ട് ഇലകൾ അങ്ങനെ തന്നെ ഒരിക്കലും കന്നുകാലികൾക്കോ മറ്റു വളർത്തുമൃഗങ്ങൾക്കോ ഭക്ഷണമായി ഉപയോഗിക്കാൻ പാടില്ല. ഈ പറഞ്ഞ രീതിയിൽ സംസ്കരിച്ച്, അതായത് ഒരു 12 മുതൽ 18 മണിക്കൂർ വരെ തണലിൽ ഉണക്കി, പിന്നീട് സൂര്യപ്രകാശത്തിൽ നല്ലോണം ഉണക്കിയതിനു ശേഷം മാത്രമേ മൃഗങ്ങൾക്ക് ഭക്ഷണമായി നൽകാൻ പാടുള്ളൂ. പിന്നെ കിഴങ്ങിൻ്റെ തൊലിയിലും ഇത് ഉയർന്ന അളവിലാണ് സൈനോഗ്ലൂക്കോസൈഡുകൾ ഉള്ളത്. അതുകൊണ്ട് അതും പ്രത്യേകം സംസ്കരിച്ചതിന് ശേഷം മാത്രമേ ഭക്ഷണമായി കാലികൾക്ക് നൽകാൻ പാടുള്ളൂ. തൊലി ചതച്ച് ഏകദേശം 5 മുതൽ 6 മണിക്കൂർ ഒരു പായ വിരിച്ച് മുറിയിലെ താപനിലയിൽ ഇട്ടതിന് ശേഷം സൂര്യപ്രകാശത്തിൽ പൂർണ്ണമായിട്ടും ഉണക്കുക. ഇത് സയനൈഡ് നീക്കം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. തൊലികളിൽ നിന്ന് ഉയർന്ന താപനില ലിനാമറൈസ് എന്ന എൻസൈമിനെ നിർജ്ജീവമാകും. എന്നതിനാൽ ഉയർന്ന ചൂടിൽ ഇലക്ട്രിക് ഓവനിലോ അടുപ്പിലോ ഉണക്കുന്നത് അഭികാമ്യമല്ല. സാവധാനത്തിലുള്ള ഉണക്കൽ മാത്രമേ വലിയ അളവിൽ സയനൈഡ് നീക്കം ചെയ്യാൻ സഹായിക്കൂ. ചുരുക്കി പറഞ്ഞാൽ, ശരിയായ രീതിയിലുള്ള സംസ്കരണം വഴി മരച്ചീനി വളരെ സുരക്ഷിതമായി വളർത്തുമൃഗങ്ങൾക്ക് തീറ്റയായി ഉപയോഗിക്കാൻ കഴിയും.
1: കന്നുകാലികൾക്ക് ആഹാരമായി മരച്ചീനിയിലയും തണ്ടും കിഴങ്ങും നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ എ എൻ ജ്യോതി.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
3: ആകാശവാണി കൊച്ചി FM 102.3, സമയം 6:00 കഴിഞ്ഞ് 9 സെക്കൻഡ്. ഇപ്പോൾ യേശുദാസ് ആലപിച്ച ലളിതഗാനം കേൾക്കാം. ഗാനരചനയും സംഗീത സംവിധാനവും നിർവഹിച്ചത് ആലപ്പി രംഗനാഥ്.

ആലപ്പി രംഗനാഥ് എഴുതി ഈണമിട്ട് യേശുദാസ് പാടിയ ലളിതഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 4:40. അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.

ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. മണ്ണറിഞ്ഞും മനസ്സറിഞ്ഞും കൃഷി ചെയ്യാം. റിട്ടയേർഡ് ഫോറസ്റ്റ് ഓഫീസർ ജി രാധാകൃഷ്ണന്റെ കൃഷിപാഠങ്ങൾ. തുടർന്ന് വിവിധയിനം അലങ്കാര മത്സ്യങ്ങൾ, പക്ഷികൾ എന്നിവയുടെ പരിപാലനത്തോടൊപ്പം അക്വാപോണിക്സ് കൃഷിയും ടെറേറിയം നിർമ്മാണവും നടത്തുന്ന എറണാകുളത്തുള്ള മെർലിൻ അനൂപ് സംസാരിക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണിവരെ FM

0: ഈവനിംഗ് ഇതിൽ സമകാലികം. ട്രക്കിംഗ്, സാഹസികതയുടെ പുതിയ വഴിത്താരകൾ. 7:55 ഒരിടത്തൊരിടത്ത്. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 യുവവാണിയിൽ IDIA ഫെലോഷിപ്പ് ഫോർ യങ് ലോയേഴ്സ്. IDIA കൺസൾട്ടന്റും ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ഷിൻഡോ മാത്യു എബ്രഹാം വിവരങ്ങൾ നൽകുന്നു ഈ പരിപാടിയുടെ ആദ്യ ഭാഗം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 News@9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026. തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ദൈവത്തിൻ മനമാരു കണ്ടു. രചന ജയരാജ് മിത്ര. സംവിധാനം റൂബി ബാബു. പശ്ചാത്തല ശബ്ദവിന്യാസം ധീരജ് സുകുമാരൻ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ മോഹൻലാൽ, MR ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യാ രാജേന്ദ്രൻ, നന്ദു തുടങ്ങിയവർ.
1: വെഡിംഗ് ഫിക്സ് ചെയ്തല്ലേ, എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: ചലച്ചിത്രഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ ആകാശവാണി കൊച്ചി നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി ഈ നിലയത്തിൽ നിന്ന് നാളെ ചൊവ്വാഴ്ച പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, ഷൌക്കത്ത് AV അവതരിപ്പിച്ചത്. 6:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 പ്രധാന പത്രവാർത്തകളെ തുടർന്ന് ഗ്രീൻമോൺ സ്പൈസസ് കാവ്യധാരയിൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ പേരിടാത്ത ഒരു കവിത എന്ന കവിത.
3: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
4: RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
0: 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലെ. 6:55 FM ഡയറി, ഇതിൽ ചിന്താശകലം, ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം. ഈ ഗാനം ഇന്നത്തെ ഗാനം, സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം മഹാശ്ചര്യം. 7:25 വാർത്തകൾ. 7:35 FM ഡയറി തുടരും, ഇതിൽ സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ, R ഗോപകുമാർ തയ്യാറാക്കിയത്. തുടർന്ന് നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ നോവൽ തക്ഷൻകുന്ന് സ്വരൂപം. എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 SNIMS FM ഹെൽത്ത് ലൈൻ, കുട്ടികളിലെ രക്താർബുദം. അസിസ്റ്റന്റ് പ്രൊഫസറും പീഡിയാട്രിക് ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ അനുപമ നായരുമായി അഭിമുഖം. 8:25 ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം, ചിന്താശകലം. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ UPS ലേക് ഷോർ. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ. ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചില്ലുജാലകം. 10:55 നാട്ടുവിശേഷം. 11:00 സോപാന സംഗീതം, മൂഴിക്കുളം ഹരികൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ 12:30.

0: പ്രാദേശിക വാർത്തകൾ 12:40 പ്രകാശധാര. അന്താരാഷ്ട്ര നഴ്സസ് ദിനം ഡോക്ടർ സിന്ധു എം സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു. ദൈവത്തിൻ മനമാരുകണ്ടു. രചന ജയരാജ് മിത്ര. സംവിധാനം റൂബി ബാബു. പശ്ചാത്തല ശബ്ദവിന്യാസം ധീരജ് സുകുമാരൻ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ മോഹൻലാൽ, എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യാ രാജേന്ദ്രൻ, നന്ദു തുടങ്ങിയവർ. 2 ആകാശവാണി FM വാർത്തകൾ. വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾകോട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: 3 പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ SD സിംഗ് മറുപടി നൽകുന്നു. 4 ആകാശവാണി FM വാർത്തകൾ, 4 പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5 ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്രഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 ലളിതഗാനം. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 അറിയിപ്പുകൾ. മധുരം ഗീതം ലളിതഗാനം. സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം തിരുവനന്തപുരം റിലേ. 6:50 കിസാൻ വാണിയിൽ ജൈവ പരിപാലന മുറകളിലൂടെ വിവിധയിനം ഓർക്കിഡുകളെ പരിചരിക്കുന്ന കാക്കനാട് സ്വദേശി വിശ്വംഭരനെ പരിചയപ്പെടുത്തുന്നു. 7:20 വിപണി. 7:25 വാർത്തകൾ. 7:35 FM ഈവനിംഗ്, ഇതിൽ സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ ആർ ഗോപകുമാർ തയ്യാറാക്കിയത്. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെട്ട പന്തിരുകുലം. 8 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകൾ. എറണാകുളം ഗവൺമെന്റ് UP സ്കൂൾ ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ആദ്യഭാഗം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിരം മലയാളം. ചോദ്യം ഉത്തരം നാളത്തെ പരിപാടികൾ. 9 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു. മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. നിർവഹണ സഹായം പി നിഷ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, LC സുകുമാരൻ, PM ദീപ. 10:30 സ്മൃതിരാഗം പഴയ ചലച്ചിത്രഗാനങ്ങൾ. 11 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. അറിയിപ്പുകൾ കഴിഞ്ഞു.
2: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
1: ആരോഗ്യക്കുറിപ്പുകൾ ചൊവ്വാ വ്യാഴം
2: രാവിലെ 7:15. ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
0: മധുരം ഗീതം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്ന്. മധുരം ഗീതത്തിൽ ഇന്ന് അക്സ അറയ്ക്കൽ ആലപിച്ച ഗാനം കേൾക്കാം. ഗാനശില്പികൾ SD സതീദേവി, PD തോമസ്.

0: അക്സ ആറയ്ക്കൽ ആലപിച്ച ലളിതഗാനമാണ് മധുരം ഗീതത്തിലൂടെ ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി എഫും 102.3 സമയം 6 മണി കഴിഞ്ഞ് 25 മിനിറ്റും 33 സെക്കൻഡും. സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റ് എക്സ്റ്റൻഷൻ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ മോഡൽ കരിയർ സെന്ററിന്റെയും CIEL HR സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും സഹകരണത്തോടെ നാളെ ചൊവ്വാഴ്ച 10 മണി മുതൽ കളമശ്ശേരി നെസ്റ്റ് ഹൈടെക് പാർക്കിന് സമീപമുള്ള സ്വിഗ്ഗി വെയർഹൌസിൽ തൊഴിൽ മേള നടത്തുന്നു. 10+2 ITI ഡിപ്ലോമ അണ്ടർ ഗ്രാജുവേറ്റ് തുടങ്ങിയ വിദ്യാഭ്യാസ യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തിക്കൊണ്ട് തൊഴിൽ മേളയിൽ പങ്കെടുക്കാവുന്നതാണ്. താൽപര്യമുള്ളവർക്ക് 90 48 21 62 67 എന്ന നമ്പറിലേക്ക് വിളിച്ച് രജിസ്ട്രേഷൻ ഉറപ്പുവരുത്താവുന്നതാണ്. 90 48 21 62 67.
1: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ, 90 20 620 630.

0: പട്ടികജാതി വികസന വകുപ്പിൽ നെടുങ്കണ്ടം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന നെടുങ്കണ്ടം പ്രീമെട്രിക് ഹോസ്റ്റലിലേക്കും അഴുത ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന വണ്ടിപ്പെരിയാർ പ്രീമെട്രിക് ഹോസ്റ്റലിലേക്കും 2026-27 അധ്യയന വർഷ കാലയളവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 15. വാർഡൻ പെൺ 2, കുക്ക് പെൺ 4, വാച്ച്മാൻ 1, വാച്ച് വുമൺ 1 എന്നീ തസ്തികകളിലേക്കാണ് നിയമനം. കൂടുതൽ വിവരങ്ങൾ 04-86-22-96-297 എന്ന നമ്പറിൽ നിന്ന് ലഭിക്കും. 22-96-297.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ഇടപ്പള്ളി തെക്ക് വില്ലേജ് ഓഫീസ് കെട്ടിടം പുതുക്കിപ്പണിയുന്നതിനാൽ ഇന്നു മുതൽ പാടിവട്ടം പൈപ്പ്ലൈൻ റോഡിൽ പാടിവട്ടം ഗവൺമെന്റ് സ്കൂളിന് സമീപം വാടക കെട്ടിടത്തിലേക്ക് താൽക്കാലികമായി വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം മാറ്റിയിരിക്കുന്നതായി ഇടപ്പള്ളി തെക്ക് വില്ലേജ് ഓഫീസർ അറിയിച്ചു.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഇടുക്കി ജില്ലയിൽ വനിതാ ശിശുവികസന വകുപ്പ് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് ORC പദ്ധതി വഴി നടപ്പിലാക്കുന്ന ജില്ലാ റിസോഴ്സ് സെന്ററിലേക്ക് ഹോണറേറിയം അടിസ്ഥാനത്തിൽ സേവനമനുഷ്ഠിക്കുന്നതിന് സൈക്യാട്രിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, റെമഡിയൽ ട്രെയിനർ എന്നിവരുടെ അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷ ലഭ്യമാക്കേണ്ട അവസാന തീയതി ഈ മാസം 15. കൂടുതൽ വിവരങ്ങൾ 790-26-95-901 എന്ന നമ്പറിൽ നിന്ന് ലഭിക്കും. 790-26-95-901. പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ ഇടുക്കി ജില്ലയിൽ പീരുമേട് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് 2026-27 അധ്യയന വർഷം ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലും തമിഴ് മീഡിയം അധ്യാപകരെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. അപേക്ഷകൾ ഈ മാസം 16 വൈകിട്ട് 5 മണിവരെ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-86-297. സേവന വാർത്തകൾ വീണ്ടും FM ഈവനിംഗിൽ കേൾക്കാം. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ചേച്ചി ഇത് കണ്ടോ? കാണട്ടെ, വാ, എന്റെ ഫേവറിറ്റ് കളർ.
1: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
0: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
2: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
3: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
4: ഓ ഐ നോ.
3: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: ആ വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പറാണ്.
7: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
6: പക്ഷെ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ. നോക്ക്,
8: ടെൻഷൻ എന്തിനാ, എന്റെ തെറ്റൊന്നുമില്ല. എന്നിട്ടും ഫ്രോഡ് നടന്നുടൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. RBI പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണമെടുത്താൽ ബാങ്കിനെ ഉടനടി വിവരം അറിയിക്കും. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല, വൈകുന്തോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ OTP ആരുമായും ഷെയർ ചെയ്യരുത്. RBI പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കും.
9: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതുതലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെയാണ് രാജ്യം സമൃദ്ധമാകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണയ വിനിമയം കുറയ്ക്കാൻ

0: പൌരന്മാരോട് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. തീരുമാനം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുമെന്ന് റിപ്പോർട്ട്. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ 1-ാം സ്ഥാനം നിലനിർത്തി ടീം ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ പുരാതനവും ശ്രേഷ്ഠവുമായ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൺമറഞ്ഞുപോയ മഹാന്മാർ നൽകിയ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതിയ തലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെ രാജ്യം സമൃദ്ധമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സോമനാഥ ക്ഷേത്രത്തിലെ പതാക ഭാരതത്തിന്റെ വിശ്വാസ വിജയത്തിന്റെ പ്രതീകമാണെന്നും രാജ്യത്തിന്റെ മഹത്വം വിളിച്ചോതുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി ഇന്ന് യോഗം ചേർന്നു. മേഖലയിലെ സ്ഥിതിഗതികൾ യോഗം വിലയിരുത്തി. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ഹർദീപ് സിംഗ് പുരി, സർബാനന്ദ് സോനോവാൾ, കിരൺ റിജിജു, ജിതേന്ദ്ര സിംഗ്, K. രാംമോഹൻ നായിഡു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും സ്റ്റോക്കുകൾ ആവശ്യത്തിന് ലഭ്യമാണെന്നും LPG വിതരണം തടസ്സമില്ലാതെ പുരോഗമിക്കുന്നതായും കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയതല യോഗത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പൊതുഗതാഗതം കൂടുതൽ ഉപയോഗപ്പെടുത്തണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മയും ആവർത്തിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണ്യ വിനിമയം ആവശ്യമുള്ള വസ്തുക്കളുടെ ചെലവ് കുറയ്ക്കാൻ പൌരന്മാരോടും വ്യവസായികളോടും അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന CII വാർഷിക ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. AICC നിരീക്ഷകരുടെ റിപ്പോർട്ടും ഹൈക്കമാൻഡിന്റെ ചർച്ചകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നെങ്കിലും പ്രഖ്യാപനം ഇനിയും വൈകുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്നാണ് റിപ്പോർട്ട്. അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുന്നതുവരെ പ്രവർത്തകർ ഐക്യത്തോടെ മുന്നോട്ടു പോകണമെന്ന് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരനോട് ഡൽഹിയിലെത്താൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു. നാളെ ഡൽഹിയിലേക്ക് പോകുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഖാനപാരയിലെ വെറ്ററിനറി കോളേജ് കളിസ്ഥലത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5-ാം തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. തമിഴ്നാട് നിയമസഭയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പ്രോട്ടേം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത്. TVK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ C. ജോസഫ് വിജയ് നയിക്കുന്ന പുതിയ സർക്കാർ ഈ മാസം പതിമൂന്നിന് മുമ്പ് ഭൂരിപക്ഷം തെളിയിക്കണം. ഉദയനിധി സ്റ്റാലിനാണ് DMK നിയമസഭാ കക്ഷി നേതാവ്. വെള്ളം, വൃത്തി, വിളവ് എന്നീ മേഖലകളുടെ മികവ് വർദ്ധിപ്പിക്കാൻ കണ്ണൂർ ജില്ലയിലെ 9 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സമഗ്ര പദ്ധതി രേഖ തയ്യാറാക്കുന്നു. ഇതിനായി 15 പേരടങ്ങിയ കർമ്മസമിതി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി K. O. ശശിധരൻ.
1: മാങ്ങാട്ടിടം, കതിരൂർ, അരഞ്ഞോളി, തില്ലങ്കേരി, മലപ്പട്ടം, കണ്ണപുരം, ചെറുതാഴം, കീഴല്ലൂർ, പാപ്പിനിശ്ശേരി എന്നീ പഞ്ചായത്തുകളിലാണ് ആദ്യഘട്ടത്തിൽ സമഗ്ര പദ്ധതി രേഖ തയ്യാറാക്കുന്നത്. വെള്ളം, വൃത്തി, വിളവ് മേഖലകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, നിർദ്ദേശങ്ങൾ എന്നിവ ശാസ്ത്രീയമായി അപഗ്രഥിച്ച് അവയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് പദ്ധതി നിർദ്ദേശങ്ങൾ രൂപീകരിക്കാനും അവ നിശ്ചിത കാലത്തിനകം സാക്ഷാത്കരിക്കാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി രേഖ തയ്യാറാക്കുന്നത്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: VBG Ramji പദ്ധതി നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കുകയാണ് ലക്ഷ്യം. സാമ്പത്തിക വർഷത്തിലുടനീളം 125 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം MGNREGA 2005 പകരമായാണ് VBG Ramji നിലവിൽ വന്നത്. രാജ്യത്തെ ഏറ്റവും നീളമേറിയ ഉയരപാതയായ ആലപ്പുഴയിലെ തുറവൂർ അരൂർ പാതയുടെ നീളം കൂട്ടുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: തുറവൂർ മുതൽ അരൂർ വരെ 12.75 കിലോമീറ്റർ ആയിരുന്നു പാതയുടെ നീളം. ഇത് 13.31 കിലോമീറ്ററായി വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. തുറവൂർ ജംഗ്ഷനിലെ രൂപകൽപ്പനയിൽ മാറ്റമുണ്ടായി. ഇവിടെ 210 മീറ്റർ അധികമായി ഉയരപ്പാത നിർമ്മിക്കണം. തുറവൂർ അരൂർ ഉയരപ്പാതയുടെ നിർമ്മാണം ഏകദേശം 95% പൂർത്തിയായിട്ടുണ്ട്. അരൂരിൽ മാത്രമാണ് നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 400 തൂണുകളിലാണ് ഉയരപ്പാത നിർമ്മിക്കുന്നത്. നേരത്തെ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്കും ഇല്ലാതായിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഇടുക്കി ജില്ലയിലെ ലോ റേഞ്ച് മേഖലകളിൽ ശക്തമായ വേനൽ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിലെ 7 മൈൽ ഭാഗത്താണ് കാറിന് മുകളിലേക്ക് വൈദ്യുതി തൂണ് ഒടിഞ്ഞു വീണ് അപകടമുണ്ടായത്. മരം കടപുഴകി വൈദ്യുതി ലൈനിലേക്ക് പതിച്ചോടെ സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞ് കാറിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. അപകട സമയത്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. യാത്രക്കാർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സംഭവത്തെ തുടർന്ന് സംസ്ഥാന പാതയിലെ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. തുടങ്ങനാട് മഞ്ഞക്കുന്ന് ഭാഗത്ത് കൂറ്റൻ ആഞ്ഞിലിമരം വീടിന് മുകളിലേക്ക് കടപുഴകി വീണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്.
0: വാർഷിക ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ ഇന്ത്യൻ ടീം 1 സ്ഥാനം നിലനിർത്തി. ഇന്ത്യയുടെ റേറ്റിംഗ് 119 നിന്ന് 118 കുറഞ്ഞെങ്കിലും പുരുഷ T20 അന്താരാഷ്ട്ര റാങ്കിംഗിൽ 1 സ്ഥാനം നിലനിർത്തിയതോടെ റാങ്കിംഗിൽ ഇന്ത്യ ആധിപത്യം തുടരുകയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ധർമ്മശാലയിലാണ് മത്സരം. ശബരിമലയിൽ ഇടവമാസ പൂജാ ദർശനത്തിനായി വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ഈ മാസം 14 വൈകിട്ട് 5 നട തുറക്കും. അന്നേ ദിവസം പ്രത്യേക പൂജകൾ ഉണ്ടായിരിക്കില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതുതലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെയാണ് രാജ്യം സമൃദ്ധമാകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണയ വിനിമയം കുറയ്ക്കാൻ പൌരന്മാരോട് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. തീരുമാനം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുമെന്ന് റിപ്പോർട്ട്. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ 1 സ്ഥാനം നിലനിർത്തി ടീം ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ് 40:24. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ. ആദ്യ ഗാനം ഗുരു എന്ന ചിത്രത്തിൽ നിന്ന്. ജി വേണുഗോപാലും ലാലി അനിൽകുമാറും നയിച്ച സംഘഗാനമാണിത്. ഗാനശില്പികൾ S. രമേശൻ നായർ, ഇളയരാജ.

ചിത്ര നയിച്ച സംഘഗാനം ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിൽ നിന്ന്. ഗിരീഷ് പുത്തഞ്ചേരിയും വിദ്യാസാഗറും ഒരുക്കിയ ഗാനമാണിത്.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും രാത്രി 10:30 കേൾക്കാം. കാലാവസ്ഥാ സൂചന: ഇന്ന് കേരളത്തിലും ലക്ഷദ്വീപിലും ചില സ്ഥലങ്ങളിൽ മഴയുണ്ടായി. അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായ മഴയ്ക്കും ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് കൊച്ചി നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.2 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ സൂചനയാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:50.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
3: കാർഷിക ജീവനം.
4: കൃഷി അറിവുകളും അനുഭവങ്ങളും.
5: മണ്ണിലെ പോഷകങ്ങൾ, ഈർപ്പം, ഘടന എന്നിവ മനസ്സിലാക്കുകയും വിപണിയെക്കുറിച്ചുള്ള തിരിച്ചറിവുകളും സാധ്യതകളും അറിഞ്ഞിരിക്കേണ്ടതും കൃഷിയിൽ ആവശ്യമാണല്ലോ. നമുക്ക് പല പ്രതിസന്ധികളും കൃഷിയിൽ നേരിടേണ്ടി വന്നേക്കാം. കാലാവസ്ഥ, നിയന്ത്രിതമായ വിപണി, മെച്ചപ്പെട്ട വിത്തുകൾ എല്ലാം ഒത്തുചേരുമ്പോഴാണല്ലോ ഒരു കൃഷി പരിപൂർണ വിജയത്തിലെത്തുക. വനംവകുപ്പിൽ ജോലി ചെയ്തിരുന്ന രാധാകൃഷ്ണൻ സാർ, മണ്ണിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു കൃഷി രീതിയാണല്ലോ തുടർന്ന് വരുന്നത്, അതെങ്ങനെയാണ് എന്നൊന്ന് വിശദമാക്കാമോ?
6: നമ്മൾ ചിന്തിക്കുന്നത് നല്ല ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. വിഷരഹിതവും പോഷകസമൃദ്ധവും ലാഭകരവുമായിട്ട്

0: കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൗത്യം എന്ന് പറയുന്നത്. അന്നം ഔഷധമായി മാറണം. ഇത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ സമൂഹത്തിനും ആ രീതിയിലുള്ള കൃഷി ആവശ്യമാണ്. എന്നാൽ പലപ്പോഴും ഇന്ന് നമ്മുടെ വിപണിയിൽ കാണുന്നത് എങ്ങനെയെങ്കിലും മാക്സിമം ലാഭം ഉണ്ടാക്കുക, അതിന് ഉൽപാദനം വർദ്ധിപ്പിക്കുക, ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കുക, ഈ ഒരു രീതിയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ തരത്തിലുള്ള കൃഷി അധികം നാൾ മുന്നോട്ട് പോവില്ല എന്നുള്ളതാണ് ഇപ്പൊ കാലം തെളിയിക്കുന്നത്. ഇന്ന് എല്ലാവരും ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ മണ്ണറിഞ്ഞ് മനസ്സറിഞ്ഞ് കൃഷി ചെയ്യണം എന്ന് പറയുന്ന ആ ഒരു ആശയത്തിന്റെ പ്രസക്തി. മണ്ണിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള സേവ് ദ മദർ എർത്ത് എന്ന് പറയുന്ന വലിയൊരു ആശയം, ആ ഒരു ആശയത്തെ മുൻനിർത്തി ഇന്ന് ഓൾ ഇന്ത്യ തലത്തിൽ വലിയൊരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മണ്ണിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ആണ് മണ്ണിന് കൊടുക്കേണ്ടത്. ഇപ്പം മണ്ണിന്റെ pH വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ മണ്ണിൽ ജൈവാംശം മൈക്രോബ്സ് വളരുന്നതിനാവശ്യമായ ഒരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നൂതനമായിട്ടുള്ള കൃഷി രീതികളും പരമ്പരാഗത കൃഷി രീതികളും സംയോജിപ്പിച്ചുകൊണ്ടുള്ള കൃഷി ആയിരിക്കണം ഇനി ചെയ്യേണ്ടത്. ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ടും കൂടുതൽ ഉൽപാദനം ലക്ഷ്യം വെച്ചുകൊണ്ടും, എന്നാൽ കാലാവസ്ഥയുടെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലുള്ളത് സ്ട്രെസ്സാണ്. ആ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലൂടെ തന്നെ നമ്മൾ പോകണം. അതോടൊപ്പം തന്നെ കീടങ്ങളോ രോഗങ്ങളോ വരുന്നതിന് മുൻപ് തന്നെ അതിനെ പ്രതിരോധിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കണം. ആ തരത്തിലുള്ള ഒരു കൃഷി രീതിയായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ പറ്റും. വിപണിയിൽ എപ്പോഴും ഏറ്റവും ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾക്ക് തന്നെയാണ് വിപണി. ഇപ്പോൾ ഞങ്ങളിവിടെ നെൽകൃഷി ചെയ്യുന്നുണ്ട്. ഈ നെൽകൃഷി ചെയ്യുമ്പോഴും അതിനകത്തേക്ക് അമിതമായിട്ടുള്ള രാസവളപ്രയോഗങ്ങളൊക്കെ ഞങ്ങൾ ഉപേക്ഷിച്ചു. മിതമായ രീതിയിൽ നാനോ ഫെർട്ടിലൈസർ ഉപയോഗിച്ചുകൊണ്ട് ഒരു നല്ല രീതിയിലുള്ള ഉൽപ്പാദനം കിട്ടുന്നു. ട്രൈക്കോ കാർഡ് ഉൾപ്പെടെയുള്ള കീടനിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കീടങ്ങളെ നിയന്ത്രിക്കുന്നു. കീടനാശിനി എന്ന് പറയുന്ന ഒട്ടും തന്നെ ഞങ്ങൾ അതിലേക്ക് പ്രയോഗിക്കാതിരിക്കുന്നു. അത്തരത്തിലുള്ള ഉൽപ്പാദനം ഞങ്ങളിവിടെ നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പല ഭാഗത്തു നിന്നും ആ ഉൽപ്പന്നം, ആ അരി വാങ്ങുന്നതിന് വേണ്ടി ആൾക്കാർ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ വിപണി എന്ന് പറയുന്നത് നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ഒരു ക്വാളിറ്റിയിലെ കൂടെ ആശ്രയിച്ചിട്ടാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
1: നമ്മൾ ഒരു കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ മണ്ണിനെ നോവിക്കാതെ ഉള്ളൊരു കൃഷി രീതി ആണ് സാർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അതിനുവേണ്ടി സാർ എന്തൊക്കെയാണ് ചെയ്യുക? അതായത് വളം ചേർക്കുന്നതിലും കീടനാശിനി ഉപയോഗിക്കുന്നതിലും ഒക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് ശ്രദ്ധിക്കുക?
0: മണ്ണിലേക്ക് നല്ല രീതിയിൽ കാർബൺ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള കമ്പോസ്റ്റ് വളങ്ങളാണ് കൊടുക്കുന്നത്. ഈ കമ്പോസ്റ്റ് പ്രത്യേകിച്ച് നമ്മൾ കടയിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പറമ്പുകളിൽ ഉണ്ടാകുന്ന കരിയിലയും അതുപോലെ വാഴത്തട അങ്ങനെയുള്ള സാധനമല്ല, ജൈവികമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കമ്പോസ്റ്റ് ആക്കി മാറ്റുന്നു. അതിന് നമുക്ക് ഇഷ്ടംപോലെ ബാക്ടീരിയകളും അങ്ങനെയുള്ള സംവിധാനം ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കമ്പോസ്റ്റുകൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ കരി, നമ്മളെ ഉമി കരിച്ചു വരുന്ന സാധനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ചാണകം, കോഴിക്കാഷ്ടം, ആട്ടുംകാഷ്ടം, ഇതിനെല്ലാം കമ്പോസ്റ്റ് ആക്കിയിട്ട് മണ്ണിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള കമ്പോസ്റ്റിനോടൊപ്പം തന്നെ അമിനോ ആസിഡ്, സീവീഡ്, വൈറ്റമിൻസ്, മിനറൽസ്, ഹ്യൂമിക് ആസിഡ് ഉൾപ്പെടെയുള്ള അത്തരം അടങ്ങിയ നാനോ ഫെർട്ടിലൈസർ നമുക്ക് ലഭ്യമാണ്. അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാനൂൾ തന്നെയാണ് അതിന് ഉപയോഗിക്കുന്നത്. വളരെ എഫക്റ്റീവാണ്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് മണ്ണിനെ സമ്പുഷ്ടീകരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മണ്ണിൽ മൈക്രോബ്സിന് വളരാൻ ആവശ്യമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ മണ്ണിന്റെ pH കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുമ്മായാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ കുമ്മായ ഉപയോഗിക്കാറില്ല. അതല്ലാതെ തന്നെ നമ്മുടെ ഡോളോമേറ്റ് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ പച്ചക്കക്ക ഉപയോഗിക്കാറുണ്ട്. ഇതെല്ലാം കൊടുക്കുമ്പോൾ മണ്ണിനകത്തുള്ള ആ മൈക്രോബ്സ് ബാക്ടീരിയാസിനൊന്നും ഒരു ദോഷം വരാത്ത രീതിയിൽ സ്ലോ റിലീസ് ടെക്നോളജി ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് നമ്മളെല്ലാം ഉപയോഗിക്കുന്നത്. മണ്ണിലേക്ക് നമ്മൾ എന്തും വലിച്ചെറിയുന്നത് മാറ്റിക്കൊണ്ട് മണ്ണിനെ നോവിക്കാതെ മണ്ണിന് ആരോഗ്യം ഉണ്ടെങ്കിൽ മനുഷ്യന് ആരോഗ്യം ഉണ്ടാകുന്നു എന്നുള്ളത് തറപ്പിച്ച് ഞാൻ പറയുന്നു. നമ്മൾ ആ രീതിയിലാണ് കൃഷിയിൽ ഇനി മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ അല്ലാതെ പോകുന്നവർക്ക് താൽക്കാലികമായിട്ടുള്ള ലാഭം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ഒരു സസ്റ്റൈനബിൾ ഫാമിംഗ് അല്ലെങ്കിൽ സുസ്ഥിരമായ കൃഷിക്ക് നമ്മൾ വേറിട്ട വഴികൾ നമ്മൾ തേടേണ്ടിയിരിക്കുന്നു. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ കർഷകർ ഈ ഒരു കാർഷിക വൃത്തിയിൽ നിലനിന്ന് പോവുകയുള്ളൂ. നമുക്ക് ലാഭം കൂടുതൽ കിട്ടുക എന്നുള്ളതല്ല, നമുക്ക് ലാഭം ഒരുപോലെ തന്നെ നമുക്കത് എന്തും കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ തരത്തിലുള്ള കൃഷി രീതികൾ ചെയ്യുകയും അത് മറ്റുള്ള ആളുകളെ ആ രീതിയിൽ ബോധവൽക്കരിക്കുകയും അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുകയും ചെയ്തുകൊണ്ട്

0: ഇരിക്കുന്നത്. കേരളത്തിലെ ഏലം ഉൾപ്പെടെ, ഏലമാണ് ഏറ്റവും കൂടുതൽ രാസവളവും കീടനാശിനികളും ഡംപ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഏലം മേഖലയിലാണ്. അതുപോലെ തന്നെ കുരുമുളക്, തെങ്ങ്, തെങ്ങ് കൃഷിയിൽ നിന്നൊക്കെ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആ തെങ്ങിനെ എങ്ങനെ നന്നാക്കിയെടുക്കാം, അതുപോലെ തന്നെ ജാതി കൃഷി എങ്ങനെ ലാഭകരമാക്കാം, അങ്ങനെയെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. ഇതിന്റെയൊക്കെ ബേസാണ് ഞാൻ പറഞ്ഞത്, മണ്ണറിഞ്ഞ് മനസ്സറിഞ്ഞ് നമ്മൾ ആവശ്യമുള്ള ന്യൂട്രിയൻസ് കൊടുക്കുക. നമുക്ക് പ്രൈമറി മൂലകങ്ങൾ വേണം, സെക്കൻഡറി മൂലകങ്ങൾ വേണം, മൈക്രോ ന്യൂട്രിയൻസ് വേണം. ഇതെല്ലാം കൃത്യമായ അളവുകളിൽ ചേർത്ത് കൊടുക്കുക. അതിന് അതാണ് ഞാൻ പറഞ്ഞത്, അതിന് ഇപ്പൊ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ വരുന്നുണ്ട്. അത്തരത്തിലുള്ള 100% ഓർഗാനിക്കായിട്ട് തന്നെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫാമിംഗ് നമുക്ക് നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇഷ്ടംപോലെ കമ്പനികൾ, വളക്കമ്പനികൾ വരുന്നുണ്ട്, പക്ഷെ ഇതേതാണ് സത്യം ഏതാണെന്ന് മനസ്സിലാക്കാതെ ആളുകളേക്ക് എടുത്തു ചാടുകയും പല ആൾക്കാരും അതിൽ നിന്നുള്ള തിക്ത അനുഭവങ്ങൾ കിട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളൊരു പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ആ പ്രോഡക്റ്റുകൾ അത് എത്ര നാളായിട്ടുണ്ടാക്കുന്നു, ആ കമ്പനി എങ്ങനെയുണ്ടെന്ന് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അതല്ലെങ്കിൽ ഏതെങ്കിലും പരസ്യത്തിന്റെ പുറകെ പോയി മാത്രം നമ്മൾ കർഷകർ അതിൽ പോയി വഞ്ചിതരാകാതിരിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.
1: ഇപ്പോ കർഷകർ പൊതുവെ ധാരാളം ഉൽപ്പന്നം കിട്ടാൻ വേണ്ടി വളം അളവില്ലാതെ ഉപയോഗിക്കുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. സത്യത്തിൽ അത് ആവശ്യത്തിന് മാത്രം മണ്ണിൽ പ്രയോഗിക്കുക എന്നൊരു നിലപാടും കർഷകർ സ്വീകരിക്കേണ്ടതുണ്ട് അല്ലേ?
0: മണ്ണിലേക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിൽ ചെയ്യുമ്പോഴത്തേക്കും വളരെ ചെറിയ ഡോസിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ ഫോളിയർ സിസ്റ്റപ്പോ വരുന്നുണ്ട്, നമ്മൾ സ്പ്രേ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഈ സ്പ്രേ ആയിട്ട് കൊടുക്കുന്നതിലൂടെ വളരെ ചെറിയ ഡോസേജിൽ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു അവസ്ഥ ഇപ്പം നിലവിലുണ്ട്. അതിലൂടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലേബർ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ ഡ്രോൺ വെച്ചിട്ട് ഇപ്പൊ കൃഷി ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലായിടത്തും ഡ്രോൺ പറ്റില്ല. ഇപ്പൊ ചെറിയ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഡ്രോൺ ഒന്നും ഉപയോഗിച്ചിട്ടുള്ള കൃഷി പറ്റിയല്ല, പക്ഷെ നമുക്ക് ഫോളിയറായിട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് സ്പ്രേ കൊടുത്തുകൊണ്ട്. അപ്പൊ ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ 1 ml അല്ലെങ്കിൽ 2 ml കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ കൂടുതൽ ഏരിയയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും, വളരെ കുറഞ്ഞ എക്സ്പെൻസിൽ നമുക്കത് ചെയ്യാൻ പറ്റും, സഡൻ റിസൾട്ട് കിട്ടുന്നു. അങ്ങനെ മണ്ണിലേക്ക് ആവശ്യമില്ലാതെ രാസവളങ്ങൾ ഡംപ് ചെയ്യാതിരിക്കുക. പിന്നെ ജൈവവളം എന്ന് പറയുന്ന വരുന്ന പല സാധനത്തിനും ഇപ്പോൾ ഭയങ്കരമായ രീതിയിൽ അതിനകത്ത് മൽപ്രാക്ടീസ് നടത്തിക്കൊണ്ട് മറ്റാവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ക്വാളിറ്റി വളരെ പ്രധാനമാണ്. ആ ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ അതിന്റെ കൃത്യമായ അളവുകളിൽ മാത്രം മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുക, അമിതമായിട്ടുള്ള രാസവളം കൊടുക്കാതിരിക്കുക, സേവ് നമുതർത്ഥം എന്ന് പറയുന്ന ആ ഒരു അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. കാരണം ഇത് നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത്, മനുഷ്യന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് മണ്ണുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന മണ്ണാണ് നമുക്കുള്ളത്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ തന്നെയായിരിക്കും നമുക്ക് ആവശ്യമുള്ളത്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായത്. അല്ലെങ്കിൽ വേറൊരു വിദേശ രാജ്യത്തെ സാധനം കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ മണ്ണിലെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ തന്നെയായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അത് നമുക്കറിയാം. ഇപ്പം ചക്കയും മാങ്ങയും പോലുള്ള സാധനങ്ങൾ അത് നമ്മുടെ മണ്ണിൽ ഉണ്ടാകുന്ന ആ സാധനം തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്ന സാധനം തന്നെയാണ് കേരളത്തിൽ അവർക്ക് കൂടുതലായിട്ട് ഗുണമാണ്. മറ്റുള്ള സാധനം കൊള്ളില്ല എന്നല്ല പറയുന്നത്, പക്ഷെ നമുക്ക് അനുയോജ്യമായ വിളകൾ നമ്മുടെ മണ്ണിൽ തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുത്ത് കഴിക്കുന്നതാണ്. പിന്നെ ഒരു സ്വാശ്രയത്വം എന്ന് പറയുന്ന സംഗതിയും വളരെ ആവശ്യമായി വരുന്നു. ഒരിക്കലും നമ്മൾ നല്ലതാണ് അല്ലെങ്കിൽ ഇത് ഓർഗാനിക്കാണെന്നൊക്കെ പറഞ്ഞ് വാങ്ങുന്ന പല സാധനത്തിനും ആ ഒരു ക്വാളിറ്റി ഉണ്ടോന്നൊക്കെ ഉള്ളത് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഓരോ വീട്ടുകാരും അവരവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങൾ കുറേയെങ്കിലും 100% എന്നൊക്കെ പറയാൻ പറ്റത്തില്ല, പക്ഷെ എങ്കിലും ഓരോ വീടും സ്വയം പര്യാപ്തമാകുക. അതിന് ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലുള്ള മാലിന്യത്തെ തന്നെ നമുക്ക് മാണിക്യമാക്കി മാറ്റാം, അല്ലെങ്കിൽ നമ്മുടെ മാലിന്യത്തെ, ജൈവ മാലിന്യത്തെ നമുക്ക് വളമാക്കി അതിനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കൃഷി ചെയ്യാവുന്ന ആ ഒരു രീതിയും കൂടെ നമ്മൾ എല്ലാവരും ഇപ്പൊ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. അത് കൃഷിയായിട്ട് നമുക്ക് കൂട്ടി വായിക്കേണ്ട ഒരു സംഗതിയാണ്. വേസ്റ്റ് മാനേജ്മെന്റ് അത് വളമാക്കി മാറ്റിക്കൊണ്ട് അത് നമുക്ക് കൃഷിക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കൃഷി സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു.
1: ഒരു കൃഷി തുടങ്ങുമ്പോൾ അതിനു മുമ്പ് വിപണി സാധ്യതകളെ കുറിച്ച് അറിഞ്ഞിട്ടാണോ കൃഷി ചെയ്യുന്നത്?
0: ഇപ്പൊ ഇഞ്ചി എന്ന് പറയുന്ന കൃഷിക്ക് ഇഞ്ചിക്ക് വില കൂടുതൽ കിട്ടിക്കഴിച്ചാൽ അടുത്തവണ എല്ലാവരും ഇഞ്ചി. ഒരു സമയത്ത് നമ്മുടെ കോവിഡിന്റെ സമയത്ത് എന്താണ് കപ്പ ആൾക്കാർ കൂടുതലാണ് മരച്ചീനി കൃഷി ചെയ്യാൻ തുടങ്ങി. ചെയ്തപ്പോൾ എല്ലാവരും കൃഷി ചെയ്തു, ഒരുപോലെ എല്ലാവരും കൃഷി ചെയ്തു വന്നപ്പോഴത്തേക്കും മരച്ചീനിക്ക് വില താഴേക്ക് പോയി. അങ്ങനെ ചെയ്യരുത്. ഒരിക്കലും നമ്മൾ ഒരു വിളയെ മാത്രം ആശ്രയിച്ച് ചെയ്യാതെ, വിപണിയിലെ വില മാത്രം നോക്കി നമ്മൾ ചെയ്യാതെ, ഏത് വിളയ്ക്കാണ് കൂടുതൽ വരുമാനം കിട്ടാൻ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ആ ടെക്നോളജി കൂടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള കൃഷികൾ ചെയ്യുകയാണെങ്കിൽ ഒരു വിളക്ക് ഏതെങ്കിലും തരത്തിലെ വിലയിട് വരുവാണെങ്കിൽ മറ്റൊരു വിളയുടെ വിലയിലൂടെ നമുക്കതിനെ മാനേജ്

ചെയ്യാൻ പറ്റുന്ന ആ ഒരു കൃഷി രീതി നമ്മൾ അവലംബിക്കേണ്ടിയിരിക്കുന്നു. ഈ വില കൂടുന്നതനുസരിച്ച് എല്ലാവരും ഒരേ കൃഷി ചെയ്യുകയും അവസാനം വരുമ്പോഴത്തേക്ക് ഇതിന്റെ ഉൽപ്പാദനം കൂടുമ്പോഴത്തേക്ക് അതിന്റെ വില തകർച്ച സംഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാത്തരം കൃഷികളും ഒരു നിശ്ചിത അളവിൽ ചെയ്യുന്ന ഒരു രീതി അത് തന്നെയായിരിക്കും ഏറ്റവും നല്ല രീതി എന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഇപ്പൊ വാഴ കൃഷി ചെയ്യുന്ന ആൾക്കാർ, വാഴ കൃഷി ചെയ്യുന്നത് എല്ലാവരും ഒരേ സീസണിൽ കൃഷി ഇറക്കുന്നു, ഒരേ സീസണിൽ വിളവെടുപ്പ് നടത്തുന്നു,

0: ഇപ്പം വാഴ കൃഷി ചെയ്യുന്ന ആൾക്കാർ, വാഴ കൃഷി ചെയ്യുന്നത് എല്ലാവരും ഒരേ സീസണിൽ കൃഷി ഇറക്കുന്നു, ഒരേ സീസണിൽ വിളവെടുപ്പ് നടത്തുന്നു. അതുകൂടാതെ പല ഘട്ടത്തിലായിട്ട് ഇപ്പോൾ 8 മാസം കൊണ്ട് വിളിക്കുന്നത് അല്ലെങ്കിൽ 6 മാസം കൊണ്ട് അങ്ങനെയുള്ള വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ നടത്തുന്നത് നല്ലതായിരിക്കും. എല്ലാവരും 8 മാസത്തിൽ തന്നെ വിളവെടുക്കുന്ന ഒരേ സമയത്ത് നട്ടിട്ട് 8 മാസം, പക്ഷെ 6ാമത്തെ മാസം വിളവെടുക്കാൻ പറ്റുന്ന ഒരു വാഴയാണ് കൃഷി ചെയ്യണമെങ്കിൽ അത് കുറച്ച് അഡ്വാൻറ്റേജ് ആയിരിക്കും അങ്ങനെയുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അത്തരത്തിൽ ഓരോ കൃഷിയിലും, പിന്നെ ഇന്നിപ്പോ ഒരു ഉൽപ്പന്നം നേരിട്ട് കൊടുക്കാതെ ആ ഉൽപ്പന്നത്തിനെ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന സാങ്കേതിക വിദ്യകളുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഇപ്പൊ കപ്പയാണെങ്കിൽ തന്നെ നമുക്ക് അരിഞ്ഞുണക്കി കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉള്ളവർക്ക് കുറച്ചൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും, പൂർണ്ണമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരിക്കും. ചക്ക ഇതുപോലെ തന്നെ പല ഉൽപ്പന്നങ്ങളാക്കി മറിയൊക്കെയാണ് കർഷക കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു. ഇത് അല്ലെങ്കിൽ നമ്മളൊരു ഉൽപ്പന്നമായിട്ട് നമ്മളൊരു മാർക്കറ്റിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മളായിട്ട് അവരിങ്ങനെ പന്തിട്ട് കളിക്കും പോലെ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിക്കുന്ന അവസ്ഥ നമ്മളൊക്കെ അത് അനുഭവിച്ചിട്ടുള്ള ആളാണ്, അതാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇതിന് നിന്ന് കൊടുക്കാതെ കർഷകരുടെ കൂട്ടായ്മകൾ ഇനിയും കൂടുതലായിട്ട് ഉണ്ടാകുക, അതുപോലെ തന്നെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളാണെങ്കിലും കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കിട്ടാൻ പറ്റുന്ന രീതിയിലേക്കുള്ള മാർക്കറ്റിംഗ് സംവിധാനങ്ങൾ കൊണ്ടുവരിക, ഇതെല്ലാം ആവശ്യമാണ്. ഏതായാലും നമ്മൾ സ്വയം അതിനകത്ത് വിവേക ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
1: അപ്പം വളരെ കാലം വനം സംരക്ഷിച്ചും വനത്തെ സേവിച്ചും കഴിഞ്ഞിരുന്ന സാറ് ഇപ്പോ പ്രകൃതിയെയും ഒപ്പം കൃഷിയെയും സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നു അല്ലേ?
0: ഒട്ടേറെ കർഷകര് ഇതുപോലുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികളിൽ ഇടപെടുമ്പോൾ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഈ കാലാവസ്ഥയിലുള്ള വ്യതിയാനം കൊണ്ടുള്ള സ്ട്രെസ്, ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും അതിനൊക്കെ പരിഹാരം കാണാനും അവരോടൊപ്പം നിന്നുകൊണ്ട് നമുക്ക് പല കാര്യങ്ങൾ കർഷകരിൽ നിന്ന് ഇങ്ങോട്ട് പഠിക്കാനും അവർക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് തിരിച്ചു കൊടുക്കാനും സാധിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
1: ഇത്രയും നേരം സംസാരിച്ച രാധാകൃഷ്ണൻ സാറിന് ആകാശവാണി കൊച്ചി എഫ്എമ്മിന്റെ എല്ലാവിധ ആശംസകളും.
0: താങ്ക്യു.
2: ഇതുവരെ കാർഷിക അറിവുകൾ പങ്കുവച്ചത് റിട്ടയേർഡ് ഫോറസ്റ്റ് ഓഫീസർ ജി രാധാകൃഷ്ണൻ. ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ പറയാം: 9447572164. ഒരിക്കൽ കൂടി: 9447572164.

0: നഗരത്തിന്റെ പരിമിതമായ സൗകര്യത്തിൽ അലങ്കാര മത്സ്യങ്ങൾ, പക്ഷികൾ എന്നിവയുടെ പരിപാലനത്തോടൊപ്പം അക്വാപോണിക്സും ടെറേറിയവും പാലിഡേറിയവും ഒരുക്കി വിജയം കൈവരിക്കുകയാണ് എറണാകുളത്തുള്ള മെർലിൻ അനൂപ്. വീട്ടിലെത്തിയ ബന്ധുക്കളും സുഹൃത്തുക്കളും കൗതുകത്തോടെ കുഞ്ഞൻ ഉദ്യാനങ്ങൾ വാങ്ങാൻ തുടങ്ങിയതോടെ മെർലിന്റെ ഒരു മികച്ച വരുമാന മാർഗമായി ടെറേറിയം പാലിഡേറിയം നിർമ്മാണം മാറി. ആവശ്യാനുസരണം വീട്ടിലെ സ്ഥല സൗകര്യമനുസരിച്ചുള്ള ഉദ്യാനങ്ങൾ തയ്യാറാക്കി നൽകുവാൻ തുടങ്ങി. മുയലുകൾ, കാർപ്പ്, ഗോൾഡ് ഫിഷ് തുടങ്ങിയ അലങ്കാര മത്സ്യങ്ങളെയും പൈനാപ്പിൾ കുണൂർ, ലവ് ബേർഡ്സ് എന്നിവയെയും മെർലിനും കുടുംബവും പരിപാലിച്ചു പോരുന്നു. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ മെർലിനോട് ചോദിച്ചറിയാം.
1: താങ്കൾക്ക് കാർഷിക പാരമ്പര്യം ഉണ്ടോ? എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയത്?
2: കാർഷിക പാരമ്പര്യം എന്ന് ചോദിച്ചാൽ എല്ലാവരും ഉദ്യോഗസ്ഥരായിരുന്നു. അമ്മ ടീച്ചർ, അച്ഛൻ അക്കൗണ്ടന്റ്. ഞാൻ ജനിച്ചതും പഠിച്ചതും ബഹ്റൈനിലായിരുന്നു. എല്ലാ വർഷവും നാട്ടിലേക്ക് വരും. എന്റെ അമ്മയുടെ കുടുംബ വീട് തിരുവല്ലയ്ക്ക് അടുത്ത് വെണ്ണിക്കുളം എന്നൊരു സ്ഥലമാണ്. എന്റെ വലിയ വലിയ അപ്പച്ചൻ ടീച്ചറായിരുന്നെങ്കിലും ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാ കൃഷികളും, കോഴി, പശു, ആട്, താറാവ്, പ്രാവ് വളത്തിൽ എന്നിവ ആ വീട്ടിലുണ്ടായിരുന്നു. ബഹ്റൈനിലെ ചുറ്റുപാടിൽ നിന്നും വ്യത്യസ്തമുള്ള നാട്ടിൽ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ രസകരമായി തോന്നിയിരുന്നു. എന്റെ അമ്മയ്ക്ക് പൂക്കളോടും ചെടികളോടും ഒത്തിരി താല്പര്യമുണ്ടായി. ബഹ്റൈനിൽ അമ്മ ചെറിയ രീതിയിൽ ചെടികളൊക്കെ പരിപാലിക്കുമായിരുന്നു. ഇതൊക്കെ കൊണ്ടാവാം എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നാൻ കാരണം.
1: ഈ ടെറേറിയം, ഈ കുഞ്ഞൻ ഉദ്യാനം ഒരുക്കാനുണ്ടായ സാഹചര്യം എന്താണ്?
2: കോവിഡ് സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന മകൾക്ക് ടെറേറിയം തയ്യാറാക്കുന്നതിനൊരു പ്രോജക്റ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അത് തയ്യാറാക്കി. അന്ന് വീട്ടിലുണ്ടായിരുന്ന ചെടികൾ ഉപയോഗിച്ചാണ് കുഞ്ഞൻ ഉദ്യാനം ഒരുക്കിയത്.

0: പക്ഷെ ഒരു മൂന്നോ നാലോ ദിവസം മാത്രമേ അതിന് ആയുസുണ്ടായുള്ളൂ. അവിടെ പരാജയപ്പെട്ടു. പിന്നീട് ദുബായിൽ എൻ്റെ സഹോദരൻ സ്വന്തം ഫ്ളാറ്റിൽ അക്വാപോണിക്സ് യൂണിറ്റ് മീനുകൾക്കൊപ്പം ചെടിയും വളർത്തി. അത്രയും ചൂടിൽ അത് വിജയകരമായപ്പോൾ എന്തും കൊണ്ട് അത് ഇവിടെ ചെയ്തുകൂടാ എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. അങ്ങനെ ഒരു ചെലവ് ചുരുങ്ങിയ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടുള്ള ടാങ്ക് ഞാൻ ഉണ്ടാക്കി. അതിൽ തിലോപ്പിയനെ വളർത്തി. മീനുകളുടെ വെള്ളം ചെടി കൊഴിച്ചു. ചെടികളും മീനുകളും നല്ല ആരോഗ്യത്തോടെ വളർന്നു. തിലോപ്പിയ വളർത്തൽ നന്നായിട്ട് പോയപ്പോൾ കുറച്ചുകൂടെ ബലവും ഭംഗിയുമുള്ള ഒരു ടാങ്ക് കെട്ടി. ഈ ടാങ്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മൂന്ന് വശം ടെർമക്കോളും സിമെൻറ്റും തേച്ച് രണ്ട് വശം 6 mm ഗ്ലാസും വെച്ച് 2 m നീളം, 1 m വീതി, 1 m പൊക്കമുള്ള ടാങ്ക് ഞാൻ കെട്ടി. അതിൽ അലങ്കാര മത്സ്യങ്ങൾ വളർത്തി.
1: എന്തൊക്കെ ഇനങ്ങളാണ് അതിൽ വളർത്തിയത്?
0: കോയിക്കാർപ്പ്, ഗോൾഡ് ഫിഷ്, ഏഞ്ചൽ ഫിഷ്, ടെട്ര ഇനങ്ങളാണ് ഞാൻ വളർത്തിയത്.
1: എവിടെ നിന്നുമാണ് ഇവയൊക്കെ വാങ്ങിയത്?
0: ഈ മീനുകളെല്ലാം ഇവിടെ കൊച്ചിയിലുള്ള പല കടകളിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത്തരം മീനുകൾ വളർത്താൻ കാരണം ഇവയുടെ ബ്രീഡിംഗ് എളുപ്പമാണ്. മക്കളാണ് അത് പരിപാലിക്കുന്നത്. അങ്ങനെ ഇരിക്കെ അന്ന് പരാജയപ്പെട്ട് ടെറേറിയം ഒന്നുകൂടെ ശ്രമിക്കാൻ തയ്യാറായി. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു. ടെറേറിയം ഉണ്ടാക്കുന്ന രീതിയും അതിലുപയോഗിക്കുന്ന ചെടികളെക്കുറിച്ചും അത്രയും വലുപ്പം വയ്ക്കാത്ത അകതള ചെടികളായ ഫിറ്റൂണിയ, സ്പൈഡർ പ്ലാന്റ്, എയർ പ്ലാന്റ്, സക്യുലൻറ്റ് എന്നിവ ഉപയോഗിച്ച് നിർമ്മാണം ശാസ്ത്രീയമായി തുടർന്നു. ടെറേറിയത്തിൻ്റെ മിശ്രിതത്തിൻ്റെ മുകൾ ഭാഗം ഭംഗിയാക്കാൻ വീടിൻ്റെ മതിലിൽ വളരുന്ന മോസും ഉപയോഗിച്ചു. പല സൈസിലുള്ള ചില്ലുകുപ്പിയിലാണിത് നിർമ്മിച്ചത്.
1: എങ്ങനെയാണ് ഈ പാലിഡേറിയം നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞത്?
0: അക്വാറിയം, ടെറേറിയം, പാലിഡേറിയം ചെറിയ രീതിയിൽ ചെയ്തപ്പോൾ ബന്ധുക്കാർ കണ്ട് ഇഷ്ടപ്പെട്ടു. ചെയ്തു തരുമോ എന്ന് ചോദിച്ചപ്പോൾ പതുക്കെ അറിഞ്ഞറിഞ്ഞ് അത് വിപണിയിലായി. ടെറേറിയം, പാലിഡേറിയം രണ്ടും ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അവരുടെ വീട്ടിൽ പോയി അളവും കാര്യങ്ങളൊക്കെ ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാലിഡേറിയത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ വെള്ളത്തിൽ ചെടി വയ്ക്കും, മീനുകളുണ്ടാവും, വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന ചെടികളുണ്ടാവും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അക്വാറിയത്തിൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാം. ചെടികൾക്ക് നൈട്രേറ്റ്സ് വേണം, വെള്ളം ദോഷകരമാക്കുന്ന അമോണിയ. ഈ നൈട്രേറ്റ്സിലേക്ക് മാറും, ചെടികൾക്കത് വലിച്ചെടുക്കാം. എപ്പോഴെപ്പോഴും വെള്ളം മാറ്റണ്ട. അതിൻ്റെ കൂടെ ഗ്ലാസ് ടാങ്കിനുള്ളിൽ ഭംഗിയാക്കാൻ കുറച്ച് അക്വാസ്കേപ്പിങ്ങും ചെയ്യും. അക്വാറിയം നിർമ്മിച്ചതും ടെറേറിയം നിർമ്മിച്ചതും വിജയകരമായി. പക്ഷെ രണ്ടിനും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അക്വാറിയത്തിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ വലിയ മീനുകൾ അല്ലെങ്കിൽ കൂടുതൽ എണ്ണം മീനുണ്ടെങ്കിൽ വെള്ളം എപ്പോഴും മാറ്റണം. കാരണം മീനിൻ്റെ വേസ്റ്റും അവർക്ക് കൊടുക്കുന്ന ഫുഡ് ബാക്കിയാകുമ്പോൾ വെള്ളത്തിലെ അമോണിയയുടെ അംശം കൂടുതലാകും. മീനുകൾക്ക് ദോഷമാണ്, അസുഖങ്ങൾ പെട്ടെന്ന് വരും. അതുപോലെ തന്നെ ടെറേറിയത്തിൽ ചൂട് കൂടിയാലോ വെള്ളം കൂടിയാലോ വെള്ളം കുറഞ്ഞാലോ ചെടികൾ നശിഞ്ഞു പോവും. ഇത് രണ്ടും കൂടി ചേർന്നാൽ പ്രശ്നം കുറയ്ക്കാമോ എന്നൊരു ചിന്ത. അങ്ങനെയാണ് പാലിഡേറിയം നിർമ്മിക്കാൻ തയ്യാറായത്.
1: ഇതുകൂടാതെ അലങ്കാര പക്ഷികളും ഉണ്ടല്ലോ, എന്തൊക്കെയാണ്, എത്രണമുണ്ട്, അതൊക്കെ ഒന്ന് വിവരിക്കാമോ?
0: ഇതുകൂടാണ്ട് ലവ് ബേർഡ്സ് ഉണ്ട്. കുറച്ച് വർഷം മുമ്പ് മക്കൾക്ക് എൻ്റെ അമ്മ 2 ലവ് ബേർഡ്സിനെ വാങ്ങിച്ചു കൊടുത്തു പെരുന്നാൾ സമ്മാനമായിട്ട്. 2 പിന്നെ 4, 7, അങ്ങനെ ഇപ്പോൾ 20 ചെറിയ കൂടിൽ നിന്നൊരു ഏവിയറി ഞാൻ കെട്ടി. അതും ചുരുങ്ങിയ ചെലവിൽ PVC പൈപ്പും നെറ്റും വെച്ച് കെട്ടി. പിന്നെ മക്കൾക്ക് വേണ്ടി കോവിഡ് സമയത്ത് 2 മുയലിനെ മേടിച്ചു. അതും 21 വരെ എത്തി, കുറച്ച് വിറ്റു. ഇപ്പോൾ 9 ഉണ്ട്. മകളുടെ പിറന്നാൾ സമ്മാനമായിട്ട് 2 മുമ്പ് 2 പൈനാപ്പിൾ കോണൂറിനെ വാങ്ങിച്ചു. അതിപ്പോൾ 8 ഉണ്ട്. വീടിൻ്റെ ഉള്ളിൽ ആണ് അവരെ വളർത്തുന്നത്. ഇടയ്ക്കൊക്കെ റൂമിൽ വിടും, പറന്ന് നടക്കും. നമ്മളായിട്ട് ഇണങ്ങിയതാണ്, തലയിലും കയ്യിലും ഒക്കെ വന്നിരിക്കും. അവരൊരു നല്ല രസമാണ് പിള്ളേർക്ക്.
1: ഈ അലങ്കാര പക്ഷികളെ താങ്കൾ എവിടെ നിന്നുമാണ് വാങ്ങിയത്? ഇപ്പോൾ എത്രണമുണ്ട്?
0: ഈ അലങ്കാര പക്ഷികളെന്ന് പറയുന്ന പൈനാപ്പിൾ കോണൂറിനെ ഞങ്ങൾ വാങ്ങിച്ചതൊരു ബേർഡ് ഫാമിൽ നിന്നാണ്. എറണാകുളത്തുള്ളത് തന്നെ കാക്കനാടുള്ളൊരു ഫാമിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിച്ചത്. 2 ഞങ്ങൾ തുടങ്ങി. അത് പെട്ടെന്ന് ഉണ്ട്, പക്ഷേ വിൽപ്പനയില്ല. അത് ഞങ്ങളുടെ ഒരു ഇഷ്ടത്തിന് മേടിച്ചതാണത്. എറണാകുളം സിറ്റി ആയതുകൊണ്ട് നമുക്ക് വെള്ളം കോർപ്പറേഷൻ്റെ വെള്ളമാണ്. അപ്പം അത് ഒരുപാട് യൂസ് ചെയ്ത് അല്ലെങ്കിൽ അത് വേസ്റ്റ്

0: ചെയ്ത് കളയാനായിട്ടുള്ളൊരു മടിയുണ്ട്. അപ്പം അത് കാരണം ഇത് വളർത്തുകയും ചെയ്യണം, എല്ലാത്തിനെയും നോക്കുകയും ചെയ്യണം. അത് കാരണം വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടി ആണ് നമ്മൾ മീനിൻ്റെ വെള്ളം ചെടിക്കൊഴിക്കുന്നു. അപ്പോൾ തിരിച്ച് വെള്ളം അതിലേക്ക് ഇടുമ്പം രണ്ട് കൂട്ടർക്കും പ്രശ്നമില്ല, അധികം വെള്ളവും നമുക്ക് നഷ്ടപ്പെടുന്നുമില്ല.
1: ഈ മുയലിന് എന്തൊക്കെ ഭക്ഷണമാണ് കൊടുക്കുന്നത്?
0: മുയലിന് കൊടുക്കുന്ന ഭക്ഷണം ഞങ്ങൾ മാർക്കറ്റിൽ നിന്നാണ് എടുക്കുന്നത്. അതായത് കോളിഫ്ലവറിൻ്റെ ഇല, കോളിഫ്ലവർ, പിന്നെ ക്യാബേജ്, പിന്നെ ക്യാരറ്റ്, ഇതെല്ലാമാണ് ഇവയ്ക്ക് കൊടുക്കുന്നത്. അതിൽ നിന്നുള്ള താഴെ വീഴുന്ന വേസ്റ്റ്, ഫുഡ് വേസ്റ്റ്, പിന്നെ അല്ലാത്തവരുടെ വേസ്റ്റ്, ഇതെല്ലാം ശേഖരിച്ച് മണ്ണിട്ട് കമ്പോസ്റ്റാക്കി എടുക്കും. ഇപ്പോൾ കമ്പോസ്റ്റായി കഴിയുമ്പം എല്ലാ ചെടികൾക്കും ഇവിടെ ഇട്ട് കൊടുക്കും. ചെടികളെന്ന് പറയാൻ ചുറ്റോടും ചുറ്റും മണ്ണില്ല, എല്ലാം ചട്ടിയിൽ ആണ് വളർത്തുന്നത്. അപ്പോൾ അതിനുള്ള വളം ഒന്നും പുറത്തുനിന്ന് മേടിക്കാറില്ല. ഇവരുടെയുള്ള വേസ്റ്റുകളാണ് ഞങ്ങൾ കമ്പോസ്റ്റാക്കി ഇതിനകത്ത് ഇടുന്നത്. ഇപ്പോൾ ചെടികൾക്കും ഭയങ്കര ആരോഗ്യമുണ്ട്, നല്ല പൂക്കളുണ്ട്, ബൊഗെയിൻവില്ല ഉണ്ട് ഇവിടെ, പിന്നെ ബാംബുവിൻ്റെ വെറൈറ്റികളുണ്ട്. കൂടുതലും അലങ്കാര ചെടികളാണ്, പിന്നെ കുറച്ച് ചെടികളുണ്ട് പച്ചക്കറിയായിട്ട്.
1: എവിടെ നിന്നുമാണ് ഇതൊക്കെ ചെയ്യാനുള്ള ആർജവം ലഭിച്ചത്? എന്തെങ്കിലുമൊക്കെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ?
0: ഈ ഒരു മേഖല തുടങ്ങാൻ വേണ്ടി ക്ലാസ്സുകളായിട്ടൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. കൂടുതലും പഠിച്ചതും നോക്കിയതും ചെയ്തതൊക്കെ എല്ലാം യൂട്യൂബ് കണ്ടിട്ടാണ്. കാരണം നമുക്കതിനകത്ത് പലരും ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങളും നമുക്കതിലും അറിയാനും ഉണ്ട്. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്കിത് ചെയ്യാനും പറ്റും, അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല. അപ്പം അങ്ങനെയാണ് ഇത് പഠിച്ചതും ഓരോ കാര്യങ്ങൾ, പ്രശ്നങ്ങളും, അതെങ്ങനെ നമുക്കത് മറികടക്കാം എന്നെല്ലാം കണ്ടു പഠിച്ചത് യൂട്യൂബിൽ നിന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ എല്ലാം തുടക്കം ശരിക്കും മക്കളാണ്. അവർക്ക് വേണ്ടി ഈ ഒരു ഡിജിറ്റൽ ലോകത്തിൽ നിന്ന് ഇത്തിരി ഒന്ന് വിട്ടുമാറാൻ വേണ്ടി അവർക്ക് വേണ്ടിയാണ് ഇത് ഓരോന്നോരോന്ന് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ് അവരുടെ ഒരു ഇഷ്ടത്തിന് ആണ് ശരിക്കും ഇത് തുടങ്ങിയത്. അതിപ്പം വിപണിയിലേക്ക് ആയി. അത് കൂടുതലും ടെറേറിയം പാലഡേറിയമാണ് വിപണിയിലേക്ക് ആയിരിക്കുന്നത്. ടെറേറിയം പാലഡേറിയത്തിനെ കുറിച്ച് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അത് ശരിക്കും ഈ വർഷമാണ് എടുക്കാൻ തുടങ്ങിയത്. കുറേ അടുത്തുനിന്ന് റിക്വസ്റ്റ് വന്നു, ക്ലാസ് എടുക്കാമോ, ഇതൊന്ന് കാണിച്ചു തരാമോ, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, അതിൻ്റെ കൂടുതൽ കണ്ട് പഠിക്കാൻ വേണ്ടി കുറച്ച് വിളികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും അതിൻ്റെ കൂടെ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്. കോളേജിലായാലും ചില കൂട്ടായ്മയുടെ ഇടയ്ക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്.
1: ഇനി ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്?
0: ഭാവി പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ചെറിയ ടെറേറിയം, ചെറിയ പാലഡേറിയം വെച്ചാണ് തുടങ്ങിയത്. അതിപ്പോൾ നമുക്ക് ഏത് സൈസിലും ഏത് ഷേപ്പിലും ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ട്. ഈ ഗ്ലാസ്സുകളൊക്കെ എല്ലാം ഞാൻ തന്നെയാണ് എടുത്ത് ഷോപ്പിൽ നിന്ന് ഹോൾസെയിൽ ഗ്ലാസ് കടയിൽ നിന്ന് പോയി എടുത്ത് കറക്റ്റ് ഡിസൈൻ കൊടുത്ത് അവരെ കൊണ്ട് കട്ട് ചെയ്യിച്ചിട്ട് ഞാൻ തന്നെയാണ് ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് ഒട്ടിച്ച് അതൊരു ടാങ്ക് ആക്കുമോ അല്ലെങ്കിൽ ഏത് സൈസ് ഷേപ്പിലാക്കുന്നത് ഞാൻ തന്നെയാണ്. ചെറിയ ടാങ്കുകളൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്, പ്രശ്നമില്ല. അപ്പോൾ ഇനി ഭാവി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ചുകൂടെ വലിയ സൈസുകൾ, ഇപ്പോൾ സ്റ്റെയർ കേസിന് അടിയിൽ അല്ലെങ്കിൽ വലിയ ഓഫീസുകളിൽ അല്ലെങ്കിൽ ഹോട്ടലിലൊക്കെ ഈ ഒരു സെറ്റപ്പ് ചെയ്യാൻ ഉള്ള ഒരു ഐഡിയയിലാണ് ഇരിക്കുന്നത്.
1: വീട്ടുകാരുടെ പിന്തുണയെ കുറിച്ചിട്ട് അവർ നല്ലപോലെ താങ്കളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുമല്ലോ?
0: ഈ ഒരു സംരംഭം തുടങ്ങാൻ തന്നെ വീട്ടുകാരുടെ നല്ല സപ്പോർട്ടുണ്ട്. ഭർത്താവാണെങ്കിലും എവിടെയെങ്കിലും ഇത് സാധനം മേടിക്കാനോ ചെടികൾ മേടിക്കാനോ അല്ലെ ഇതിനായിട്ടുള്ള ചില്ലുകുപ്പികൾ മേടിക്കാനോ ഹോൾസെയിൽ മാർക്കറ്റിൽ പോകാനോ ഒക്കെ കൂടെ വരും. നല്ല സപ്പോർട്ടാണ്. പിന്നെ ഇത് ചെയ്യാനായിട്ട് തന്നെ ഉള്ള ഐഡിയകളിൽ കൂടുതലും ഞാൻ എൻ്റെ അമ്മയോടാണ് ചോദിക്കുന്നത്. അമ്മ കറക്റ്റായിട്ട് അത് കണ്ടിട്ട് ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ, കാണുന്നത് എന്തെങ്കിലും കുറവുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ ചെയ്യണം കുറയ്ക്കണം ഒക്കെ അമ്മയോട് സജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കാണിച്ചിട്ടാണ്, അമ്മയുടെ ഒരു സജഷനാണ് കൂടുതലും എടുത്തത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൊണ്ട് എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഈ ഒരു സംരംഭത്തിന്.
1: അപ്പോൾ ഒരു കർഷകൻ എന്ന നിലയിൽ നമ്മുടെ ആകാശവാണി ശ്രോതാക്കളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?
0: എൻ്റെ അനുഭവത്തിൽ നിന്നും ഇങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള കൃഷികൾ മനസ്സിന് വളരെ സന്തോഷം തരുന്നതാണ്. പ്രത്യേകിച്ച് ചെറിയ വീടുകളിലും ഫ്ളാറ്റുകളിലും താമസിക്കുന്നവർക്ക് പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് പോകാൻ അവസരം കിട്ടുന്നു.
2: നഗരത്തിന്റെ പരിമിതമായ സൗകര്യത്തിൽ അലങ്കാര മത്സ്യങ്ങൾ, പക്ഷികൾ എന്നിവയുടെ പരിപാലനത്തോടൊപ്പം അക്വാപോണിക്സും ടെറേറിയവും പാലിഡേറിയവും ഒരുക്കി വിജയം കൈവരിച്ച എറണാകുളത്തുള്ള മെർലിൻ അനൂപാണ്.

0: ഇതുവരെ കാർഷികാനുഭവങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വിവരങ്ങൾക്കായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 9895154090. നമ്പർ ഒരിക്കൽ കൂടി, 9895154090. ഇന്നത്തെ കാർഷിക ജീവനം പൂർണ്ണമാകുന്നു. നിർവഹണം അഖിൽ സുകുമാരൻ, സഹകരണം സുനീത പ്രസാദ്, ഡോക്ടർ സൂര്യബാബു എസ്.
1: കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.
3: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
4: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
1: കർഷകർക്കുള്ള കാലാവസ്ഥാ സൂചന. ഇന്ന് കേരളത്തിലും ലക്ഷദ്വീപിലും ചില സ്ഥലങ്ങളിൽ മഴ പെയ്തു. അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായ മഴയ്ക്കും ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. കർഷകർക്കുള്ള കാലാവസ്ഥാ സൂചനയാണ് ശ്രോതാക്കൾ കേട്ടത്.

ആകാശവാണി കൊച്ചി FM 102.3, സമയം 7 മണി കഴിഞ്ഞ് 20:30. ഇപ്പോൾ വിപണി. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തിരുവനന്തപുരത്തെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 26,500 രൂപ, ആലപ്പുഴ 25,500 രൂപ, കോട്ടയം 29,000, എറണാകുളം 25,000, കൊച്ചി റെഡി 25,400, ആലുവ 27,900 രൂപ, വടക്കൻ പറവൂർ 26,900 രൂപ, കൊപ്ര ക്വിന്റലിന് ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 14,800, വടക്കൻ പറവൂർ 14,900 രൂപ, തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളവും വടക്കൻ പറവൂരും 4,000 രൂപ, കാപ്പിക്കുരു ക്വിന്റലിന് കട്ടപ്പന 35,000 രൂപ, നാളികേരം തൊണ്ടില്ലാത്തത് 1,000 രൂപ, കോട്ടയം 25,500 രൂപ, എറണാകുളം 27,000 രൂപ, തൊടുപുഴ 1,000 രൂപ 30,000 രൂപ, കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 4,900 രൂപ, കുരുമുളക് ക്വിന്റലിന് കൊച്ചി ഗാർബിൾഡ് 72,000 രൂപ, അൺഗാർബിൾഡ് കൊച്ചി 70,000 രൂപ, ആലുവ 68,000 രൂപ, മൂവാറ്റുപുഴ 69,000 രൂപ, തൊടുപുഴയും കട്ടപ്പനയും 70,000 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700 രൂപ, തൊടുപുഴ 2,900 രൂപ, കട്ടപ്പന 2,400 രൂപ. ചുക്ക് ക്വിന്റലിന് കൊച്ചിയും മൂവാറ്റുപുഴയും 29,000 രൂപ, തൊടുപുഴ 25,000 രൂപ. റബ്ബർ ലോട്ട് ക്വിന്റലിന് കോട്ടയം 21,500 രൂപ, മൂവാറ്റുപുഴ 20,500 രൂപ, തൊടുപുഴ 24,300 രൂപ. മഞ്ഞൾ ക്വിന്റലിന് കൊച്ചി 16,000 രൂപ, തൊടുപുഴ 20,500 രൂപ. പുൽത്തൈലം ക്വിന്റലിന്

0: കൊച്ചി 147,000 രൂപ, ആലുവ 155,000 രൂപ. കശുവണ്ടിപ്പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 78,100 രൂപ. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 2,600 രൂപ. അടയ്ക്ക 1,000 എറണാകുളം 4,600 രൂപ. നേന്ത്രക്കായ് പച്ച ക്വിൻ്റലിന് എറണാകുളം 3,500 രൂപ. മൂവാറ്റുപുഴ 4,600 രൂപ. നിങ്ങൾ ഇതുവരെ കേട്ടത് വിപണി. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തിരുവനന്തപുരത്തെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകളും
2: വിക്രമാദിത്യ മഹാരാജാവ് സദസ്സിനെ നോക്കി. നിറഞ്ഞിരിക്കുന്ന പണ്ഡിത സദസ്സ്, വരരുചി മാത്രം എത്തിയിട്ടില്ല. എന്താ വരരുചി എത്താത്തത്? അദ്ദേഹമില്ലാത്ത സദസ്സിന് ഒരു പൂർണതയില്ല. കേവലം 19 വയസ്സു മാത്രമുള്ള വരരുചി ഇത്ര ചെറുപ്പത്തിൽ തന്നെ എങ്ങനെ പണ്ഡിതവര്യനായി മാറി?
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ
2: എല്ലാ ദിവസവും രാത്രി 7:55
1: പറയിപ്പെറ്റ പന്തിരുകുലം.

ആകാശവാണി കൊച്ചി FM 102.3. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സ്വയം പര്യാപ്ത ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതികവിദ്യ പരമപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങൾ പൊതുഗതാഗത സൌകര്യം പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശയാത്രകളും സ്വർണം വാങ്ങുന്നതുമടക്കം നിയന്ത്രിച്ച് വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കണമെന്നും അഭ്യർത്ഥന. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെ ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നതായി മന്ത്രിതല യോഗത്തിൽ വിലയിരുത്തൽ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം വൈകിയേക്കും. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. VBG റാംജി നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. സ്വയം പര്യാപ്ത ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതികവിദ്യ പരമപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ സാങ്കേതിക വിദ്യാ ദിനത്തിൽ ആശംസകൾ നേരുകയായിരുന്നു അദ്ദേഹം. 1998 May 11 പൊഖ്റാനിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയതിന്റെ സ്മരണാർത്ഥമാണ് ദിനാചരണം. ഇന്ത്യയുടെ രാഷ്ട്രീയ ഇച്ഛാശക്തി എത്രത്തോളം അചഞ്ചലമാണെന്ന് ഈ പരീക്ഷണങ്ങൾ ലോകത്തിന് മുന്നിൽ തെളിയിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു.
1: 11 May 1998 യാനി ആജ് കേ ഹി ദിൻ ദേശ് നേ പോഖ്റൻ മേ പരമാണു പരീക്ഷണ് കിയാ ഥാ. ദേശ് നേ 11 മെയ് കോ പഹലേ തീൻ പരമാണു പരീക്ഷണ് കിയേ. ഹമാരേ വൈജ്ഞാനികോ നേ ഭാരത് കേ സാമർഥ്യ കോ ഭാരത് കി ക്ഷമത കോ വൈജ്ഞാനികോ നേ ദുനിയാ കേ സാമനേ രഖാ.
0: ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം പുതുക്കിപ്പണിത് 75 വർഷം പൂർത്തിയായതിനോട് അനുബന്ധിച്ച് നടന്ന സോമനാഥ് അമൃത് പർവ് ആഘോഷത്തിന്റെ സമാപന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. അചഞ്ചലമായ വിശ്വാസത്തിന്റെയും ദൈവികതയുടെയും പ്രതീകമാണ് സോമനാഥ് ക്ഷേത്രമെന്ന് അദ്ദേഹം പറഞ്ഞു. വഡോദരയിലെ സർദാർ ധാം ഹോസ്റ്റൽ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. രാജ്യത്തെ ജനങ്ങൾ പൊതുഗതാഗത സൌകര്യവും കാർ പൂളിംഗും പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അനാവശ്യ വിദേശയാത്രകൾ ഒഴിവാക്കണമെന്നും ആഭ്യന്തര വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത്യാവശ്യമല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കി വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കാൻ

0: സഹായിക്കണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെയും പ്രകൃതി വാതകത്തിന്റെയും ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി. രാസവള ഉപയോഗം 50% കുറയ്ക്കുക, പ്രകൃതിദത്ത കൃഷിരീതികൾ സ്വീകരിക്കുക, ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ജലസേചന പമ്പുകൾ ഉപയോഗിക്കുക എന്നീ നിർദ്ദേശങ്ങളും യോഗത്തിൽ ഉയർന്നുവന്നു. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ താഴെത്തട്ടിൽ നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ രാജ്യരക്ഷാമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, അശ്വിനി വൈഷ്ണവ്, ഹർദീപ് സിംഗ് പുരി, സർബാനന്ദ സോണോവാൾ, കിരൺ റിജിജു, ജിതേന്ദ്രസിംഗ്, K. രാംമോഹൻ നായിഡു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. രാജ്യത്തുടനീളം ആവശ്യത്തിന് ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ 1,14,00,000 LPG സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചതായും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മ ആവർത്തിച്ചു. പൊതുഗതാഗത സൌകര്യവും കാർ പൂളിംഗും പ്രയോജനപ്പെടുത്തണമെന്നും അവർ നിർദ്ദേശിച്ചു.
1: माननीय प्रधानमंत्री जी ने देश के सभी लोगों से आग्रह किया है कि पेट्रोल और डीजल की खपत कम करें, जहां भी संभव हो मेट्रो और सार्वजनिक परिवहन का उपयोग करें, कार पूलिंग का विकल्प चुने, रेलवे एज अ मोड ऑफ ट्रांसपोर्टेशन फॉर गुड्स को प्रेफर करें और जहां भी संभव हो इलेक्ट्रिक वाहनों का उपयोग बढ़ाएं.
0: പശ്ചിമേഷ്യൻ മേഖലയിലെ സ്ഥിതിഗതികൾ വിദേശകാര്യ മന്ത്രാലയം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഗൾഫ് മേഖലയുടെ ചുമതലയുള്ള അഡീഷണൽ സെക്രട്ടറി അസീം ആർ മഹാജൻ പറഞ്ഞു. ഖാരിഫ് സീസണ് വേണ്ടിവരുന്നതിന്റെ 51%ത്തിലധികം വളം രാജ്യത്ത് സ്റ്റോക്കുണ്ടെന്ന് രാസവള മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി അപർണ ശർമ്മ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളായ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരിൽ നിന്നും ആരെ നിയോഗിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനാണ് ഹൈക്കമാൻഡ് കൂടുതൽ നേതാക്കളുടെ അഭിപ്രായം ആരായുന്നത്. ന്യൂഡൽഹിയിൽ ശനിയാഴ്ച മൂവരുമായും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയിരുന്നു. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഖാനാപാരയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. 126-അംഗ അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. നിയമസഭാ സമ്മേളനത്തിൽ പ്രോടേം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ സുരക്ഷാ വേലി നിർമ്മാണത്തിനുള്ള ഭൂമി 45 ദിവസത്തിനുള്ളിൽ അതിർത്തി സുരക്ഷാ സേനയ്ക്ക് കൈമാറാൻ തീരുമാനിച്ചതായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. പുതിയ സർക്കാർ അധികാരമേറ്റതിനുശേഷം നടന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. കൂടാതെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പദ്ധതി ഉൾപ്പെടെയുള്ള കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കാനും സ്കൂൾ ജോലിക്ക് അപേക്ഷിക്കുന്നവരുടെ പ്രായപരിധി ഉയർത്താനുമുള്ള നിർദ്ദേശങ്ങൾ മന്ത്രിസഭ അംഗീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് 2025 അഥവാ VBG റാംജി നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം July 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം MGNREGA 2025 പകരമായാണ് VBG റാംജി നിലവിൽ വരുന്നത്. ഗ്രാമവികസനം ഉറപ്പാക്കുന്നതിനും കൂടുതൽ വരുമാന സുരക്ഷ ഉറപ്പു നൽകി ഗ്രാമീണ കുടുംബങ്ങളെ ശാക്തീകരിക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനവും പുതിയ നിയമം ഉറപ്പു നൽകുന്നു. രാജ്യത്തുടനീളം VBG റാംജി നടപ്പാക്കുന്നതിനായി 2025

0: 2026-27 സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. വേതനം തൊഴിലാളികളുടെ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൌണ്ടുകളിലേക്ക് ആഴ്ചതോറും നേരിട്ട് കൈമാറും. ജോലി പൂർത്തിയാക്കി 15 ദിവസത്തിനുള്ളിൽ വേതനം നൽകിയില്ലെങ്കിൽ തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടായിരിക്കും. ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി കാർഡുകൾ ലഭ്യമാക്കുന്നതുവരെ നിലവിലുള്ള MGNREGA തൊഴിൽ കാർഡുകൾ സാധുവായി തുടരും. കാർഡുകളില്ലാത്ത തൊഴിലാളികൾക്ക് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് തുടരാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടുന്നു. ടോസ് നേടിയ ഡൽഹി ബൌളിംഗ് തെരഞ്ഞെടുത്തു. ധരംശാലയിലാണ് മത്സരം. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. റേറ്റിംഗ് 119 നിന്നും 118 കുറഞ്ഞിട്ടുണ്ട്. 113 പോയിന്റുമായി ന്യൂസിലാന്റാണ് രണ്ടാം സ്ഥാനത്ത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യൻ വിമാനങ്ങളെയും വ്യോമത്താവളങ്ങളെയും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടതായി വൈസ് അഡ്മിറൽ AN പ്രമോദ് വെളിപ്പെടുത്തുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വൈസ് അഡ്മിറൽ അത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം സ്ഥിരീകരിച്ചു. കേരളത്തിൽ അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വയം പര്യാപ്ത ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതിക വിദ്യ പരമപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങൾ പൊതുഗതാഗത സൌകര്യം പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശയാത്രകളും സ്വർണം വാങ്ങുന്നതുമടക്കം നിയന്ത്രിച്ച് വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കണമെന്നും അഭ്യർത്ഥന. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെ ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നതായി മന്ത്രിതല യോഗത്തിൽ വിലയിരുത്തൽ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം വൈകിയേക്കും. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. VBG റാംജി നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35 മിനിറ്റും 24 സെക്കൻഡും.

പ്രിയ ശ്രോതാക്കളെ, വിജ്ഞാനവും വിനോദവും ഇഴചേരുന്ന വൈവിധ്യമാർന്ന ഇനങ്ങളുമായി ഇന്നത്തെ FM ഈവനിംഗ് ഇടാരംഭിക്കുന്നു. ഇനി 9 മണിവരെ കൊച്ചി നിലയത്തിനൊപ്പമുണ്ടാവുക. നിങ്ങളുടെ ഇഷ്ടപരിപാടികൾ ആസ്വദിച്ചുകൊണ്ട്

0: സമകാലികം.
1: ഓരോ തവണയും വ്യത്യസ്ത അനുഭവങ്ങൾ തുറന്നിടുന്ന ഇടമാണ് കാട്. അതുകൊണ്ട് തന്നെയാകണം കാടും മലനിരകളും മനുഷ്യനെ എന്നും ഭ്രമിപ്പിച്ചിട്ടേയുള്ളൂ. പലപ്പോഴും ഹിമാലയത്തിലേക്കോ മറ്റിടങ്ങളിലെ കാടിന്റെ ഉള്ളിടങ്ങളിലേക്കോ ചിലർക്ക് മാത്രം പ്രാപ്യമായ ഒരു യാത്ര എന്ന ചിന്തയ്ക്കുമപ്പുറം മുൻകാലങ്ങളിൽ കേരളത്തിൽ ട്രക്കിംഗ് അത്ര ജനകീയമായിരുന്നില്ല. എന്നാൽ ഇന്ന് കാര്യങ്ങൾ മാറിയിരിക്കുന്നതായി കാണാം. കേരളത്തിൽ ഇപ്പോൾ പല എക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് സുരക്ഷിതമായ ട്രക്കിങ്ങിന് സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. അഗസ്ത്യാർകൂടം പോലുള്ള ട്രക്കിംഗ് കേന്ദ്രങ്ങൾ ഇതര ദേശങ്ങളിൽ നിന്നുള്ളവരുടെയും ശ്രദ്ധയാകർഷിക്കുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്.

0: എന്നാൽ സാഹിത്യത്തിൽ വിവരിക്കുന്ന കാൽപ്പനികതയ്ക്കുമപ്പുറം പലപ്പോഴും മനുഷ്യന് പിടികൊടുക്കാത്ത ഇടം കൂടിയാണ് കാട്. അപകട സാധ്യതകളും വെല്ലുവിളികളും വന്യമൃഗങ്ങളും എല്ലാം ട്രക്കിംഗ് കൂടുതൽ മുന്നൊരുക്കത്തോടെ ചെയ്യേണ്ടതാണ് എന്ന കാര്യത്തെ ഊട്ടിയുറപ്പിക്കുന്നു. ട്രക്കിങ്ങിനെ ഗൗരവമായി കാണുന്നവരെ പരിശീലിപ്പിക്കാനും ലോകത്തെ വിവിധയിടങ്ങളിലെ ട്രക്കിംഗ് കേന്ദ്രങ്ങളിലേക്ക് പര്യടനം നടത്താനും ലക്ഷ്യമിടുന്നു എന്ന് പറയുന്നു ഗ്ലോബ് ട്രക്കേഴ്സ് സ്ഥാപകാംഗം ഷാജി പി മാത്യു.
1: നമ്മളെപ്പോഴും ചെയ്യുന്നത് അനുവദിക്കുന്ന, ഗവൺമെന്റ് അനുവദിക്കുന്ന, പൊയ്ക്കോളാൻ അല്ലെങ്കിൽ ഫ്രീഡം ഉള്ള ടിക്കറ്റ് എടുത്ത് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മൾ ട്രക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളുടെ ആക്ടിവിറ്റീസ് ഹിമാലയൻ റീജിയൻസിലേക്ക് മാറി. അപ്പൊ നമ്മളുടെ കൂടെ ഒത്തിരി മൗണ്ടനിയറിംഗ് ട്രെയിനിങ് കഴിഞ്ഞ ആളുകളുണ്ട്, ഇൻക്ലൂഡിംഗ് മീ. ഞാനൊരു ട്രെയിനിങ് കഴിഞ്ഞ ആളാണ്. ഹിമാലയം എന്ന് പറയുമ്പോൾ അവിടെ ശ്വാസത്തിന്റെ പ്രശ്നങ്ങൾ, തണുപ്പിന്റെ പ്രശ്നങ്ങൾ, ശരീരത്തിന്റെ ഫിറ്റ്നസിനെ ടെസ്റ്റ് ചെയ്യുന്ന ഇടങ്ങളൊക്കെ ആയിട്ട് മാറുകയാണ്. അങ്ങനെ അതിനുശേഷം നമ്മൾ ഇന്റർനാഷണൽ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്. ശ്രീലങ്കയിൽ ട്രക്ക് ചെയ്തിട്ടുണ്ട്, നേപ്പാളിൽ ചെയ്തിട്ടുണ്ട്, ടൻസാനിയയിൽ കിലിമഞ്ചാരോ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗ്ലോബ് ട്രക്കേഴ്സിന്റെ യാത്രയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമ്മളുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത് 7 സമ്മിറ്റ് ആണ്. ലോകത്തിൽ 7 വൻകരകളിലായിട്ട് 7 ഉയർന്ന പർവ്വതങ്ങളാണ് ഉള്ളത്, എവറസ്റ്റ് ഉൾപ്പെടെയുള്ള പർവ്വതം. അപ്പം ഗ്ലോബ് ട്രക്കേഴ്സ് വെറും ഒരു മൗണ്ടനറിംഗ് കമ്മ്യൂണിറ്റി അല്ല, ഇതിലൂടെ നമ്മൾ ചലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന. കഴിഞ്ഞ വർഷം നമ്മളുടെ ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമായിരുന്നു 1, 2, 3 miles എന്ന് പറയുന്നത്. അതായത് ഒരു വർഷം ഒരാൾ 123 miles ട്രക്ക് ചെയ്യണം. ഓൾമോസ്റ്റ് 250+ kilometers അദ്ദേഹം. അപ്പൊ നമ്മളുടെ അത്രയും ആക്ടിവിറ്റീസ് നമ്മൾ പ്രൊമോട്ട് ചെയ്തു. നമ്മൾ പറയാൻ ആഗ്രഹിച്ച, നിങ്ങൾ ഒരു മാസത്തിൽ ഒരു ട്രക്കെങ്കിലും, ഒരു 20 kilometers എങ്കിലും വൈൽഡർനെസ്സിൽ ട്രക്ക് ചെയ്യാം. ഇതിന് ഒരു കാര്യം കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്, ഫോറസ്റ്റ് ബാത്ത് എന്ന് പറയുന്ന ഒന്നുണ്ട്. അതൊരു ഷിൻറിൻ യോക്ക എന്ന് പറയും, ജപ്പാനിലെ ഒരു കൺസെപ്റ്റ് ആണ്. ഈ ഫോറസ്റ്റ് ബാത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റിനെയും കൂടി നമ്മൾ ഇതിലേക്ക് അലൈൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങൾ ഒരു 20 kilometers 10 kilometers കാട്ടിലൂടെ നടന്ന് തിരിച്ചു വരുമ്പോൾ നിങ്ങളൊരു നല്ല കുളി കഴിഞ്ഞ ഒരു പ്രതീതിയാണ്. നിങ്ങളൊന്ന് റിഫ്രഷ് ആവും. നിങ്ങളുടെ മൈൻഡ്, തോട്ട്സ്, കാഴ്ചപ്പാടുകളെല്ലാം നിങ്ങൾക്ക് മാറ്റിയെടുക്കാനും ഒരു റിവൈവൽ മോഡിലേക്ക് വന്ന് നിങ്ങളുടെ ദിവസം റീസ്റ്റാർട്ട് ചെയ്യാനും, നെക്സ്റ്റ് ഡേ റീസ്റ്റാർട്ട് ചെയ്യാനും പറ്റും. ഒരു റീചാർജിംഗ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ് മലകളും കാടുകളെല്ലാം തരുന്നത്. സോ ഗ്ലോബ് ട്രക്കേഴ്സ് എന്ന് പറയുന്നതിന്റെ ആ ഒരു ഉദ്ദേശം, ലക്ഷ്യം എന്ന് പറയുന്നത് അതിനെ വളർത്തി വലുതാക്കി എല്ലാവരും ട്രക്ക് ചെയ്യണം എന്നുള്ളതാണ്. അതായത് പ്രായമുള്ളവരും കുട്ടികളും സ്ത്രീകളും ഹൂവറിറ്റീസ് ട്രക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അത് ഇപ്പോൾ ഞങ്ങൾ എത്തി നിൽക്കുന്നത് കിലിമഞ്ചാരോയാണ്. അതും അതിനപ്പുറത്തേക്കാണ് നമ്മളുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഉള്ളത്.
0: കാടിന്റെ വന്യതയും സൗന്ദര്യവും അനുഭവിച്ചറിയുന്നത് നമ്മളെ കൂടുതൽ ബോധ്യമുള്ളവരാക്കുന്നുണ്ട്.
1: ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഒരു ടീം ഒരു തവണ കാട്ടിലേക്ക് പോയ സമയത്ത് ലേറ്റ് ആയി പോയി. ലേറ്റ് ആയി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ആവശ്യത്തിന് വെളിച്ചമോ ഭക്ഷണമോ വെള്ളമോ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ തുടക്കകാലത്താണ് GT. കേൾക്കുന്നവർക്കുള്ള ഒരു ലേണിംഗ് ആവട്ടെ എന്ന് വിശ്വസിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം, ആവശ്യത്തിനുള്ള രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ ഇല്ലാതെ നമ്മൾ ഒരു കാരണവശാലും ഒരു ട്രെയിലിന് പോകരുത്. ഞങ്ങൾ ഏകദേശം 9 മണിക്കാണ് എക്സിറ്റ് ആയത്. അപ്പോഴേക്ക് ആകെപ്പാടെ പേടിച്ചു, ആനയുണ്ട്. അപ്പൊ ഒത്തിരി പ്രശ്നങ്ങൾ, ടീം 10-20 പേര് സ്കാറ്റേർഡ് ആയിപ്പോയി. സംഭവം ഞങ്ങളത് മാനേജ് ചെയ്തു. അത് തുടക്കകാലത്തിൽ സംഭവിച്ചത്, ഞങ്ങൾ ഇന്നത് ഒരു പരിധി വരെ ഞങ്ങൾ അതിനെ നന്നായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നു. ഞങ്ങൾ എല്ലാവരോടും പറയുന്നത് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. രാത്രി നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വന്നാലും വി നീഡ് ടു ബി പ്രിപ്പയർഡ്. പ്രകൃതി എന്ന് പറയുന്നതിനെ മാറ്റി നിർത്തി മനുഷ്യനെ ജീവിക്കാൻ സാധ്യമല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം. അതിനെ മലിനമാക്കരുത്, സ്രോതസ്സുകളെ മലിനമാക്കരുത്. ശബ്ദങ്ങൾ പോലും പൊല്യൂഷൻ ആണെന്നുള്ള, കാട്ടിലേക്ക് പോകുമ്പോൾ നമ്മളുടെ സഹജീവികൾ അല്ലെങ്കിൽ മനുഷ്യരെക്കാളുപരി അവിടെ മൃഗങ്ങളുണ്ട്, പൂമ്പാറ്റകളുണ്ട്, പക്ഷികളുണ്ട്. ഇത്തരത്തിലുള്ള ആവാസ വ്യവസ്ഥയിലേക്ക് നാം ചെല്ലുന്നത് ഒരു ഫോറിനർ ആയിട്ടാണ്. അപ്പൊ നമ്മൾ പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ പതുക്കെ പോയി ആസ്വദിച്ച്, കണ്ടാസ്വദിച്ച്, ശബ്ദം ഉണ്ടാക്കാതെ തിരികെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു മാറ്റവും സന്തോഷവും, നമ്മളോട് തന്നെ ബഹുമാനം തോന്നുന്ന നിമിഷങ്ങളായിരിക്കും നമുക്ക് ട്രക്കിങ്ങിലൂടെ തീർച്ചയായിട്ടും ലഭിക്കുക. ഇപ്പൊ നമ്മൾ ഒരു 4-5 മണിക്കൂർ ഒരു വൈൽഡർനെസ്സിൽ, അവിടെ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നില്ല, നമുക്ക് കോൾസ് ഇല്ല, നമ്മളവിടെ സ്മോക്ക് ചെയ്യുന്നില്ല, നമ്മളവിടെ ലിക്കർ ഉപയോഗിക്കുന്നില്ല. അതായത് ഇത്തരം ഒരു കാര്യങ്ങളും ഇല്ലാതെ മറ്റൊരു തലത്തിലേക്ക് നമ്മൾ നടന്നുപോയി. നമ്മളുടെ എഫേർട്ട്, എന്റെ വിയർപ്പ്, എന്റെ വേദന എല്ലാം സഹിച്ചിട്ടാണ് ഞാൻ പോകുന്നത്, അല്ലാതെ മറ്റൊരാളല്ല എനിക്ക് വേണ്ടി നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ അയാൾ നല്ല ചിന്തകളിലൂടെ അയാൾ സഞ്ചരിക്കാൻ തുടങ്ങുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ കണ്ടിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്.
0: കുറച്ചേറെ വർഷം മുൻപ് ട്രക്കിങ്ങിന് പോയി കാട്ടുതീയിൽ പെട്ടവരെ മറക്കാറായിട്ടില്ല. ട്രക്കിങ്ങിൽ മുൻപരിചയമുള്ളവരുടെ കൂടെ വേണ്ട മുന്നൊരുക്കങ്ങളോടെ അതിന്റേതായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് ട്രക്കിംഗ് നടത്തേണ്ടത് എന്ന് പറയുന്നു അക്കാദമി ഫോർ മൌണ്ടനിയറിംഗ് ആൻഡ് അഡ്വഞ്ചർ സ്പോർട്സ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ ബിജിനാഥ് ആർ എം.
2: ഫോറസ്റ്റ് ട്രക്കിന് പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറെ മര്യാദകളുണ്ട്. റെസ്പോൺസിബിലിറ്റി ട്രക്ക് ഞങ്ങൾ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പ്രൊഫഷണലായിട്ട് ട്രക്ക് ചെയ്യുക. അപ്പൊ ആ രീതിയിലോട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ്. കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മളെ സാധാരണക്കാരുടെ ഇടയിലിട്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രക്കിങ്ങിന് പോകുമ്പോൾ ധാരാളം വെള്ളം കുടിക്കുക, കാടിന് പോകുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഡ്രസ്സ് ഡ്രസ് കോഡ്, പിന്നെ ഇപ്പോൾ

0: ഇപ്പൊ ലീച്ച് ഉണ്ട്. മൺസൂൺ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ ലീച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ലീച്ചിന് വേണ്ടിയുള്ള പ്രതിരോധ ഇപ്പൊ സാനിറ്റൈസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ സാനിറ്റൈസർ ഇപ്പൊ നമ്മളെ പെർഫ്യൂമിനെക്കാട്ടിലും മണം കൂടുതലാണ്. അപ്പം അത് ഒഴിവാക്കി പഴയ രീതിയിലുള്ളത്, അല്ലെങ്കിൽ നമുക്ക് തീപ്പെട്ടി. പക്ഷെ കാടിൽ പോകുമ്പോൾ നമുക്ക് തീപ്പെട്ടി അല്ലെങ്കിൽ തീ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ചെറിയ പ്രാണികളിൽ നിന്നും പിന്നെ സൺസ്ക്രീൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പാലിക്കുക. പിന്നെ ഫുൾ കവർ ചെയ്യുക, ഡ്രസ് കോഡില് ക്യാപ്പ്. പിന്നെ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പം ഒരു സ്ഥലത്ത് വെറുതെ പോയി കയറാതെ ആ സ്ഥലത്തിനുള്ള അറിയാവുന്ന ആൾക്കാരുമായിട്ട് പോവുക, അല്ലെങ്കിൽ അത് ഫോറസ്റ്റ് ട്രക്ക് ആണെങ്കിൽ ഫോറസ്റ്റിന്റെ അനുമതിയോടെ പോവുക, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ടീം ഈ ട്രക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഗ്രൂപ്പിലൂടെ പോകുമ്പോൾ അവർക്ക് ആ ട്രെയിനിനെ പറ്റി നല്ല രീതിയിൽ അറിവുണ്ടാവും. അപ്പം അതനുസരിച്ച് പോകുമ്പോൾ നമുക്ക് ഈ റിസ്ക് ഫാക്ടറും ഈ പറഞ്ഞ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ കാടിൽ കയറാനുള്ള പെർമിഷൻ ഇല്ല. അപ്പം അതിലിപ്പോ ഫോറസ്റ്റ് തന്നെ ഒരു 4-5 ട്രക്ക് ഉണ്ട്. തിരുവനന്തപുരത്തായാലും ശരി, തന്നെ കൊല്ലത്തായാലും, കൊല്ലത്ത് തെന്മല, പത്തനംതിട്ടയിൽ ഗവിയുണ്ട്, എറണാകുളത്ത് പോകുമ്പോഴും അതേപോലെ ഉണ്ട്. ഇപ്പൊ ചെമ്പറ, പാലക്കാട്, വയനാട്ടിലും ഈ എല്ലാം ഫോറസ്റ്റിന്റെ ഇതിൽ നല്ല ട്രക്കിങ്ങും ഹൈക്കിംഗ് സ്പോട്ടുകളും ഉണ്ട്. അപ്പം ടൂറിസ്റ്റിന് പോയി അവിടെ പോയി പെർമിഷൻ എടുത്ത് ചെയ്യാൻ പറ്റും. പിന്നെ പറഞ്ഞ പോലെ ആ കാട്ടിലാവപ്പെട്ട സർവേയിൽ അങ്ങനെ ഒരു കറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കൂട്ടം തെറ്റുകയോ അല്ലെങ്കിൽ വഴി തെറ്റുകയോ ചെയ്ത് കഴിഞ്ഞാൽ പാലിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിപ്പോ വഴി എവിടെയാണോ തെറ്റിയത് ആ ട്രെയിനിൽ തന്നെ ഇരിക്കുക, ആ വഴിയിൽ തന്നെ. അവിടെ നിന്ന് അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലും തിരിച്ച് ആ ട്രെയിനിൽ വന്ന് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ എവിടെയാണ് വഴി തെറ്റിയെന്ന് തോന്നുക അവിടെ തന്നെ ഇരുന്നാൽ മതിയാവും. പിന്നെ നമുക്ക് വേറെ ആരും നമ്മൾ അന്വേഷിച്ച് വരില്ല, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാറ്റിന്റെ ദിശയോ അല്ലെങ്കിൽ സ്റ്റാറിന്റെ രീതിയിലോ ആ രീതിയിൽ നമുക്ക് തിരിച്ചു വരാം. പിന്നെ അല്ലെങ്കിൽ ഒഴുക്കിന്റെ രീതിയിൽ നമുക്ക് ആ രീതിയിലോട്ടായാലും നമുക്ക് താഴോട്ട് വരാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ട്രെയിനിങ് എന്നുള്ള രീതിയിൽ ഒരു ട്രക്കിംഗ് ആയാലും ഹൈക്കിംഗ് ആയാലും നമുക്ക് ചെയ്യേണ്ട കുറെ എക്സസൈസും കാര്യങ്ങളുണ്ട്, അതിനുള്ള വാമപ്പും ഇതെല്ലാം. പിന്നെ ട്രക്കിംഗ് നമ്മൾ കേരളത്തിൽ മാത്രമല്ല, നമുക്ക് നോർത്തിലോട്ട് പോകുമ്പോൾ ഒരു ഹിമാലയൻ ട്രക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള നമ്മൾ ട്രെയിനിങ് ചെയ്യേണ്ടതുണ്ട്. ആറ്റിറ്റ്യൂഡിലോട്ട് പോകുമ്പോൾ പാലിക്കേണ്ട നടക്കേണ്ട രീതിയുണ്ട്. നമ്മൾക്ക് ബാക്ക് പാക്കിംഗ് എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ളത്, ഈ ഇപ്പം ട്രക്കിംഗ് പോൾ ഉപയോഗിക്കുന്നത് ട്രക്കിംഗ് പോൾ ഉപയോഗിക്കുന്നതിന് ശരിയായിട്ടുള്ള രീതിയുണ്ട്. അതെല്ലാം നമ്മൾ ട്രെയിനിഡ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള ഗൈഡിന്റെ കൂടെ പോകുമ്പോൾ ഇവരിതെല്ലാത്തിന്റെ നിർദ്ദേശം അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒറ്റ ഒരു ദിവസം കൊണ്ട് ഇത് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റില്ല. നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ ഇതിനോടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരോട് സംസാരിക്കുക, അവരുമായിട്ട് ട്രക്കിങ്ങിന് പോകുമ്പോൾ അവർ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്.
1: പകലിന്റെ മുഖമല്ല രാത്രിയിലെ കാടിന്, അത് കഥകളിൽ വിവരിക്കുന്ന കാൽപ്പനികതയ്ക്കുമപ്പുറം അപകടങ്ങൾ പതിയിരിക്കുന്ന ഇടം കൂടിയാണ് എന്ന ബോധ്യം ഉണ്ടാകണം.
0: ഇന്ന് കാണുന്ന കാഴ്ചയല്ല നാളെ കാണുന്ന കാഴ്ച. ഇന്ന് നമുക്കൊരു അനിമൽ സൈറ്റിംഗ് കിട്ടിയെന്ന് പറഞ്ഞാൽ നാളെ ആ അനിമൽ സൈറ്റിംഗ് ഇന്ന് രാവിലെ കിട്ടണമെന്നില്ല. ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോ എക്സ്പീരിയൻസ് ആണ്. നമ്മളെ കേരളത്തിന്റെ വലിയ ഹാർഡസ്റ്റ് ട്രക്കായ അഗസ്ത്യാർകൂടം, അഗസ്ത്യാർകൂടത്തിൽ പോകുമ്പോഴാണെങ്കിൽ ആ മോൾട്ട് വ്യൂ, ഓരോ പ്രാവശ്യം പോകുമ്പോൾ കിട്ടുന്ന വ്യൂ ഓരോ അനുഭവമാണ്. ഒരു പ്രാവശ്യം പോകുമ്പോൾ നല്ല കോടയാണെങ്കിൽ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ കോട കാണത്തില്ല, ഒരു പ്രാവശ്യം പോകുമ്പോൾ കാറ്റാണെങ്കിൽ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ കാറ്റ് കാണത്തില്ല. ഓരോ പ്രാവശ്യം പോകുന്ന ഓരോ എസ്സിന് അത്, പക്ഷേ ആ അത്രയും നമ്മൾ നടന്നു മോറി പോകുമ്പോൾ കാണുന്ന ആ വ്യൂ, അത് നമുക്ക് അനുഭവിച്ചാലേ അത് മനസ്സിലാവും. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറി ആ സമയത്ത് നമുക്ക് വേറെ ഒരു ചിന്തകളും വരത്തില്ല. നമുക്ക് അവിടെ എത്തുക എന്നുള്ളതാണ്, കാണുന്ന കാഴ്ചകൾ അതെല്ലാം നമ്മൾ ഒരു അനിമൽ സൈറ്റിംഗ് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഇനി നമുക്ക് അത് കാണാൻ പറ്റുമോ. അപ്പൊ വേറെ ചിന്തകളിൽ നിന്ന് മാറി നമ്മൾ അന്ന് ആ ഒരു പ്രസൻസിൽ നമ്മൾ എന്താണോ അത് തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് പോകുന്ന വഴി നമ്മളെ തന്നെ നമ്മളെ മനസ്സിലാക്കാൻ പറ്റും. എന്റെ വിൽ പവർ എന്താണ്, എന്റെ ഹെൽത്ത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അതെല്ലാം ഈ ഓരോ ട്രക്കിന് പോകുമ്പോൾ മനസ്സിലാവും. അപ്പം ഇതിനെ ഒരു പാഷനായിട്ട് എടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഒഴിവ് സമയങ്ങളിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ട്രക്കിന് പോകും. നമ്മളെല്ലാവരും ഓടിക്കൊണ്ടിരിക്കുക, ആ ഓടിക്കൊണ്ടിരിക്കുന്നത് ചെറിയ ബ്രേക്ക് എടുക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതിന്റെ ഇതായിട്ടാണ് ഏറ്റവും കൂടുതൽ ട്രക്കിങ്ങിന് പോകുന്നത്.
1: കേരള വനം വകുപ്പ് എക്കോ ടൂറിസം വിവിധ കേന്ദ്രങ്ങളിൽ ട്രക്കിംഗ് സൗകര്യം ഒരുക്കുന്നുണ്ട്. വെറുതെ കാടുകയറുന്നതിനപ്പുറം പൗരന്മാരെ കൂടുതൽ അറിവുള്ളവരാക്കാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നു.
2: നമുക്ക് കേരളത്തിലെ 82 എക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻസ് ആണ് ഉള്ളത്.
1: അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ.
2: അതിൽ എല്ലായിടത്തും തന്നെ ട്രക്കിങ്ങിനുള്ള സൗകര്യങ്ങൾ, അതായത് ചെറിയ ട്രക്ക് അല്ലെങ്കിൽ വലിയ ട്രക്ക്, അങ്ങനെ പലതരത്തിലുള്ള ട്രക്കിങ്ങുകളുണ്ട്. ഇപ്പോൾ ഷോർട്ട് ട്രക്ക് എന്ന് പറഞ്ഞാൽ ഗൈഡഡ് അല്ലാത്ത ട്രക്ക്, ഇപ്പോൾ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് പാസ് എടുത്തിട്ട് വെള്ളച്ചാട്ടം വരെ നടന്നു പോകുന്ന തരത്തിലുള്ള ചെറിയ ട്രക്ക്, അത് ചിലപ്പോൾ ഒരു 1.5 കിലോമീറ്ററോ മുതൽ അല്ലെങ്കിൽ ഒരു 2 കിലോമീറ്റർ വരെയൊക്കെ ആകാം. അത് ഗൈഡ്സിന്റെ ഒപ്പം അല്ലാതെ ഇടയ്ക്ക് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഗൈഡ്സിന്റെ സാന്നിധ്യം ഉണ്ടാവും, വിസിറ്റേഴ്സിനുള്ള നിർദ്ദേശങ്ങളുണ്ടാവും, നിശ്ചിത വഴിയിലൂടെ തന്നെ പോവുക, കാറിലേക്ക് കയറാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയ ട്രക്കുകൾ. അതുകൂടാതെ പിന്നെ ലോങ് ട്രക്കുകളുണ്ട്. ലോങ് ട്രക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിലെ വൺ ഓഫ് ദ ലെങ്തിയസ്റ്റ് എന്ന് പറയാവുന്നത് അഗസ്ത്യാർകൂടം ട്രക്ക്. പിന്നെ അത് ഒരു ഒരു 2 ഡേയ്സ് എടുത്ത് ചെയ്യുന്ന ട്രക്കാണ്. അതുകൂടാതെ 1 ഡേ കൊണ്ട് ഫുൾ ഡേ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ട്രക്ക്, അങ്ങനെയുള്ള ട്രക്കുകളൊക്കെ പലയിടത്തും ഉണ്ട്. ഇതൊക്കെ ഈ ലോങ് ട്രക്കുകൾ എന്ന് പറയുന്നത് കൂടുതലും ഗൈഡഡ് ട്രക്ക് ആയിരിക്കും, ഗൈഡ്സ് കൂടെ ഉണ്ടാവും. അത് ചിലപ്പോൾ 5 പേരോ അല്ലെങ്കിൽ 10 പേരോ അങ്ങനെയൊക്കെയുള്ള, 5 പേരുടെ കൂട്ടത്തിൽ ഒരാള്, 10 പേരുടെ കൂട്ടത്തിൽ 2 പേര്, അങ്ങനെയുള്ള രീതിയിലൊക്കെ അതിന് പാക്കേജസ് ഉണ്ടാവും. ഇപ്പൊ ഗൈഡഡ് ട്രക്ക് ആണെന്നുണ്ടെങ്കിൽ കൂട്ടം തെറ്റാതെ ഗൈഡിന്റെ കൂടെ തന്നെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ശ്രദ്ധ.

0: ിക്കേണ്ടുന്ന ഒരു സംഗതി. അതുപോലെ ഗൈഡഡ് അല്ലാത്ത ടോട്ടക് ആണെന്നുണ്ടെങ്കിൽ നിശ്ചിത വഴിയിലൂടെ തന്നെ പോവുക, അവിടെയും ഒറ്റയ്ക്കായി പോകാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഈ വനത്തോട് ചേർന്നുള്ള ഇപ്പൊ ഒത്തിരി ഉൾവനം അല്ലെങ്കിൽ പോലും ഒരു മെയിൻ റോഡിനോടൊക്കെ ചേർന്ന ഒരു വെള്ളച്ചാട്ടം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും അവിടെയും വന്യജീവികളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ വന്യജീവി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ആനയും കടുവയും പോലുള്ള വന്യജീവികൾ തന്നെയല്ല, ചിലപ്പോൾ ഈ വനപ്രദേശം ആയതുകൊണ്ട് നമ്മുടെ കണ്ണിൽ പെടാത്ത ചെറിയ തരത്തിലുള്ള വിഷജീവികളോ അങ്ങനെയൊക്കെ ഈ ചെറിയ തേള്, വഴുതാര അല്ലെങ്കിൽ പാമ്പ് പോലുള്ള ചെറിയ ജീവികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിശ്ചിത വഴിയിൽ നിന്ന് കുറച്ച് ഡീവിയേറ്റ് ചെയ്താൽ പോലും അത് അപകടകരമാണ്. അപ്പൊ അങ്ങനെയുള്ള പലതരത്തിലുള്ള ട്രക്കിംഗ് പാക്കേജസ് നമുക്ക് കേരളത്തിൽ 82 സ്ഥലങ്ങളിലായിട്ട് അവൈലബിൾ ആണ്. സർക്കാർ റിസർവ് വനം എന്ന് പറയുന്നത് അവിടേക്ക് അനുമതി ഇല്ലാതെ കടന്നു കയറാൻ പാടില്ല. വനത്തിനുള്ളിലേക്ക് ജസ്റ്റ് എൻട്രി ചെയ്യുന്നത് തന്നെ, പ്രവേശിക്കുന്നത് തന്നെ ട്രസ്പാസ് ആണ്. അപ്പൊ 5 വർഷം വരെ തടവ് ശിക്ഷയും 5000 രൂപ വരെ പിഴയും കിട്ടാവുന്ന കുറ്റമാണ്. വേറൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് വനത്തിലേക്ക് ഒന്ന് കടന്നാൽ മാത്രം മതി, പ്രവേശിച്ചാൽ മാത്രം മതി. അത് നിയമവിരുദ്ധമായിട്ടുള്ള ട്രസ്പാസ് ആണ്. അത് അങ്ങനെ അത്രത്തോളം കർശനമായിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അനാവശ്യമായിട്ട് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കല്ലാതെയുള്ള ആൾക്കാർ വനത്തിനുള്ളിൽ പ്രവേശിക്കുന്നത് അപകടകരമാണ് എന്നതുകൊണ്ട് തന്നെയാണ് അത്രത്തോളം കർശനമായിട്ടുള്ള രീതിയിലുള്ള നിയമങ്ങളും ശിക്ഷകളും ഒക്കെ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ട്രക്കിങ്ങിന് ഒരാൾക്ക് പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്ന് അത് അപ്രൂവ്ഡ് ട്രക്ക് റൂട്ട് ആയിരിക്കണം, രണ്ട് അതിനുള്ള പാസും പെർമിറ്റും ഒക്കെ നേരത്തെ നമ്മൾ മുൻകൂർ ബുക്ക് ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരിക്കണം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കൊണ്ടുവരണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മുന്നറിയിപ്പ് എന്നുള്ള രീതിയിൽ സർക്കുലേറ്റ് ചെയ്യും. ട്രക്കിംഗ് കണ്ടക്ട് ചെയ്യുന്ന ആരാണോ അവർ, ഡിവിഷനോ അല്ലെങ്കിൽ സാങ്ച്വറി, അതിന്റെ മാനേജേഴ്സ് അത് ട്രക്കിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളെ അറിയിക്കുകയും അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പിൽ വേണം വരാം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ നമുക്ക് ട്രക്കിംഗ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, അല്ലെങ്കിൽ കേരള ഫോറസ്റ്റ് ഇക്കോ ടൂറിസം എന്ന് പറഞ്ഞിട്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ തന്നെയുണ്ട്. അപ്പൊ അതിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ കേരളത്തിലുള്ള വേരിയസ് ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻസിലേക്ക് നമുക്ക് എവിടെയാണോ ഏത് ഡേറ്റിലാണോ ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് അതിൽ ബുക്ക് ചെയ്യാനും അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ യാത്ര പ്ലാൻ ചെയ്യാനും ഒക്കെ പറ്റും.
1: അപ്രതീക്ഷിതമായ വെല്ലുവിളികളും അപകടങ്ങളും ട്രക്കിങ്ങിന്റെ ഭാഗമാണെന്നതും മനസ്സിലാക്കേണ്ടതുണ്ട്.
0: കാലാവസ്ഥ വരെ പെട്ടെന്ന് മാറാം. ചിലപ്പോൾ പെട്ടെന്നൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് പുറത്തേക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ രാത്രിയായി കഴിഞ്ഞാൽ വഴി തെറ്റാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മൊബൈൽ റേഞ്ച് ഉണ്ടാവത്തില്ല. മിക്കവാറും ഈ ഗൈഡ് ട്രക്ക് കുറച്ച് ലോങ് ട്രക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടെ വരുന്ന സ്റ്റാഫിന്റെ അല്ലെങ്കിൽ ഗൈഡ്സിന്റെ കയ്യിൽ വാക്കി ടോക്കി സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇൻ കേസ് അതില്ലെങ്കിൽ പോലെ അവരുടെ കൂട്ടത്തിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് ഇഷ്യൂസ് ഇല്ല. കൂട്ടത്തിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ മൊബൈൽ കണക്ടിവിറ്റി ഇല്ലാത്തൊരു സ്ഥലമാണ്, കുറച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയം കൊണ്ട് നടന്നെത്താൻ പറ്റിയില്ല, കയ്യിലുള്ള വെള്ളമൊക്കെ തീർന്നുപോയെങ്കിൽ പോലും നമ്മൾ അവരുടെ കൂടെ ആണെന്നുണ്ടെങ്കിൽ സേഫ്റ്റിയാണ്. ഇനി ഈ കയ്യിൽ വെള്ളമുണ്ട്, നമ്മുടെ കയ്യിൽ ടോർച്ചും മറ്റു സംഗതികളൊക്കെ ഉണ്ട്, നമ്മൾ ഒറ്റയ്ക്കായിപ്പോയി അല്ലെങ്കിൽ കൂട്ടത്തിൽ നിന്ന് രണ്ടുപേരായിട്ട് മാറിപ്പോയി എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു റിസ്ക്കാണ്. സന്ധ്യയാകുമ്പോഴേക്കും വന്യജീവികളൊക്കെ ഇൻക്ലൂഡിംഗ് ആനയും കരടിയും പോലുള്ള വന്യജീവികളൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പ്രത്യേകിച്ച് കറുത്ത നിറത്തിലുള്ള വന്യജീവികളൊക്കെ ഇരുട്ട് സമയങ്ങളിൽ കാണാനും കണ്ണിൽപ്പെടാനും ഒക്കെ സാധ്യത വളരെ കുറവാണ്, അപകടകരമാണ്.
1: മനുഷ്യന് ഇതര ജീവജാലങ്ങളോടും പരിസ്ഥിതിയോടും കുറച്ചുകൂടി ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു അവസരമാണ് ട്രക്കിംഗ് തുറന്നിടുന്നത്. കാടിനെ ദൂരെ നിന്ന് കാണുന്നതിനപ്പുറം അതിന്റെ ഉള്ളറകളിലേക്ക് നടന്നു ചെന്ന് കാടിന്റെ വന്യതയും പർവ്വതങ്ങളുടെ സൗന്ദര്യവും അടുത്തറിയുന്നതിലൂടെ ഓരോരുത്തരും കൂടുതൽ ബോധ്യമുള്ളവരാകുന്നുണ്ട്. എന്നാൽ ട്രക്കിംഗ് എന്നത് കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ട കാര്യമാണ്. അനധികൃതമായി ട്രക്കിംഗ് നടത്തുന്നത് നിയമവിരുദ്ധമാണ് എന്ന ഓർമ്മയും കാട് വെല്ലുവിളികളും അപകടങ്ങളും നിറഞ്ഞ ഇടമാണ് എന്ന ബോധവും ഉണ്ടാകേണ്ടതുണ്ട്. അതേസമയം ഓരോ ട്രക്കിങ്ങിന് ശേഷവും നവീകരിക്കപ്പെട്ട് കാടിറങ്ങുന്ന മനുഷ്യൻ പരിസ്ഥിതിയെയും ജീവജാലങ്ങളെയും കൂടുതൽ തുറന്ന മനസ്സോടെ വീക്ഷിക്കുമെങ്കിൽ അത് വലിയൊരു മാറ്റം തന്നെയാകും എന്നതും തീർച്ച.
2: നിർവഹണം അഖിൽ സുകുമാരൻ, സഹായം റെനീഷ് ജോർജ്. സമകാലികം.

കെസിബി അറിയിപ്പ്. ചേരാനല്ലൂർ സെക്ഷൻ പരിധിയിൽ ചേരാനല്ലൂർ ഫെറി, ബാങ്ക് റോഡ്, മുണ്ട്യാത്ത്, സെന്റ് മേരീസ് എൽ പി സ്കൂൾ, ഗോഡൌൺ റോഡ് എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 മണിവരെ വൈദ്യുതി വിതരണം തടസ്സപ്പെടും.

എരൂർ സെക്ഷൻ പരിധിയിൽ ഷാരി അമ്പലം പരിസരം, പല്ലിമിറ്റം, പുല്ലൻതുരുത്ത്, അസറ്റ് കിൻഷിപ്പ് എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 8 മുതൽ വൈകിട്ട് 5 മണിവരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും.

കലൂർ സെക്ഷൻ പരിധിയിൽ സെന്റ് ജൂഡ് സ്കൂൾ പരിസരം, കാരണക്കോടം, സ്റ്റേഡിയം ലിങ്ക് റോഡ് എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണിവരെ ഭാഗികമായി വൈദ്യുതി വിതരണം തടസ്സപ്പെടും. KCB അറിയിപ്പാണ് ശ്രോതാക്കൾ കേട്ടത്.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമ സാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ചില്ലജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
2: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകളും
3: എന്നെ എടുത്തു വളർത്തിയത് വടുതല നായർ കുടുംബമാണ്. അതുകൊണ്ട് ഞാനൊരു നായരായി വളർന്നു. ഞാൻ ഇന്ന് തറവാട്ടിലെ ഏക അവകാശിയാണ്. എന്നെ വളർത്തിയ അച്ഛനും അമ്മയും അമ്മാവനും ഒക്കെ മരിച്ചു. ഭാരിച്ച ഭൂസ്വത്തിന്റെ അവകാശിയായിരുന്നു ഞാൻ. അപ്പോ ഇപ്പൊ ഭൂസ്വത്തില്ലേ? പകുതി ഭൂമി പാട്ടക്കാർക്ക് ഞാൻ ദാനമായി കൊടുത്തു. പകുതി ഭൂമിയോ? എത്ര പറ വിത്തിന്റെ ഭൂമി? 500 പറ വിത്തിന്റെ. എന്താ അനുജത്തിക്കൊരു അത്ഭുതം? ഓ, ഒന്നുമില്ല. കരക്കിലമ്മ നായരുടെ മുഖത്തേക്ക് ഒരു നിമിഷം ഉറ്റുനോക്കി. ഞാൻ ഭൂമി പാട്ടക്കാർക്ക് ദാനത്തീർ എഴുതി കൊടുത്തപ്പോ എനിക്കൊരുപാട് ശത്രുക്കളുണ്ടായി. ഞാൻ ചെയ്തത് വലിയൊരു തെറ്റായിപ്പോയെന്ന് മറ്റു ജന്മിമാർ പറയാൻ തുടങ്ങി. കൃഷിക്കാരെ നിലയ്ക്കു നിർത്തേണ്ടതിന് പകരം ഞാൻ അവരെ കയറൂരി വിടുകയാണെന്ന് ജന്മിമാർ പറഞ്ഞു. എന്നെ പല വിധത്തിലും ബുദ്ധിമുട്ടിച്ചു. ഞാൻ ഒട്ടും വിട്ടുകൊടുത്തില്ല. ഇപ്പോ ഞാൻ പുതിയൊരു സംരംഭത്തിൽ ഏർപ്പെട്ടിരിക്കുകയാ. അതൊക്കെ ഞാൻ പിന്നീട് പറയാം. അതാ പാണനാരെത്തി. ഇരിക്കൂ ഏട്ടാ. കരക്കിലമ്മ പണനാരെ കണ്ട് ഉപചാരപൂർവം എഴുന്നേറ്റ് നിന്നു. പണനാർ ഇരുന്നു, ഇളനീർ കഴിച്ചു. ഒരമ്മയുടെ ഉദരത്തിൽ പിറന്നവരായിട്ടും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടാൻ വളരെ വൈകി അല്ലേ? കരക്കിലമ്മ പറഞ്ഞു. ഇപ്പോഴെങ്കിലും കണ്ടുമുട്ടാൻ സാധിച്ചത് മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ മാതാപിതാക്കൾ ചെയ്തത് വലിയ തെറ്റായി എന്നെനിക്ക് തോന്നുന്നു, വടുതല നായർ പറഞ്ഞു. അമ്മയെ കുറ്റം പറയരുതേട്ടാ. അമ്മയുടെ നാവിൽ നിന്നും എല്ലാം നാം കേട്ടില്ലേ? അമ്മ എത്രമാത്രം സഹിച്ചു. 12 മക്കളെ പെറ്റു. ഒന്നിനെപ്പോലും വളർത്താൻ ഭാഗ്യമുണ്ടായില്ല. വിധി ഇത്രയ്ക്ക് ക്രൂരമാവുന്നത് എന്തിനാണേട്ടാ? മറുപടിയില്ല.

0: അനുജത്തി, മഹാബ്രാഹ്മണനും അതിപണ്ഡിതനുമായ അച്ഛന് ഒരു പറയിപ്പെണ്ണിനെ വേളി കഴിക്കേണ്ടി വന്നു. പിറന്നു വീണ കുട്ടികളെ ഉപേക്ഷിക്കാൻ അച്ഛൻ കൽപ്പിച്ചു. അമ്മ അനുസരിച്ചു. അച്ഛൻ ചെയ്തതാണ് തെറ്റ്, പാണനാർ പറഞ്ഞു. അതിനുള്ള ശിക്ഷ അച്ഛൻ അനുഭവിച്ചു. യൗവനം മുതൽ വാർദ്ധക്യം വരെ അച്ഛൻ അലഞ്ഞു നടന്നു, മനസ്സമാധാനമില്ലാതെ അലഞ്ഞു നടന്നു. കരയ്ക്കലമ്മ പറഞ്ഞു, അമ്മയ്ക്കും അച്ഛനോടൊപ്പം അലയേണ്ടി വന്നില്ലേ? അച്ഛന്റെ കൂടെ എല്ലായിടത്തും അമ്മയ്ക്കും അലയേണ്ടി വന്നില്ലേ? അമ്മ സഹിച്ച ദുഃഖത്തിന് അതിരുണ്ടോ? നമ്മുടെ അമ്മ എന്ത് തെറ്റാണ് ചെയ്തത്? മറുപടിയില്ല കുട്ടി, വിധികർത്താവാകാൻ ആർക്കും പറ്റില്ല. തെറ്റ് ചെയ്യാത്തവരും ശിക്ഷിക്കപ്പെടുന്നുണ്ട് ഇല്ലേ? ഇതൊക്കെ ആലോചിച്ചാൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും, വടുതല നായർ പറഞ്ഞു. പുറത്തുനിന്ന് നാറാണത്തിന്റെ ശബ്ദം കേട്ടു. അനുജത്തി, നാറാണത്ത് വന്നു, ഇരുന്നു. എന്താ അനുജത്തിക്കിന്ന് പതിവിൽ കവിഞ്ഞ സന്തോഷം? നാറാണത്ത് ചോദിച്ചു. ഇപ്പോഴല്ലേ സന്തോഷിക്കേണ്ടത് ഏട്ടാ, എനിക്ക് 10 സഹോദരന്മാരെ ലഭിച്ചിരിക്കുന്നു. 11 എന്നു തന്നെ പറയൂ അനുജത്തി, വായില്ല കുന്നിലപ്പൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, പാണനാർ പറഞ്ഞു. ശരിയാണ്, നമ്മൾ 12 പേരുണ്ട്, പറയിപെറ്റ പന്തിരുകുലം അല്ലേ? അതെ അനുജത്തി, പറയിപെറ്റ പന്തിരുകുലം, നാറാണത്ത് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകുലം വായിച്ചത് പ്രീതി.
2: .3 MHz FM ബാൻഡിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഈവനിംഗ്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 16 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
2: ജനങ്ങൾ പൊതുഗതാഗത സൌകര്യം പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശയാത്രകളും സ്വർണം വാങ്ങുന്നതുമടക്കം നിയന്ത്രിച്ച് വിദേശനാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കണമെന്നും അഭ്യർത്ഥന. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെ ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നതായി മന്ത്രിതല യോഗത്തിൽ വിലയിരുത്തൽ. രാജ്യത്ത് പെട്രോൾ ഡീസൽ ഗാർഹിക പാചകവാതകം എന്നിവയ്ക്ക് ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും വിതരണം മതിയായ തോതിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായും. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരിയിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. വികസിത് ഭാരത് ജി റാംജി നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. July 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നിലവിൽ വരും. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം 2,800 കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുന്നു. ഇതിന്റെ ലേലം നാളെ റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ കുബേർ സംവിധാനം വഴി നടക്കും. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടുന്നു. ടോസ് നേടിയ ഡൽഹി ബൌളിംഗ് തിരഞ്ഞെടുത്തു. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ 1-ാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. 113 പോയിന്റുമായി ന്യൂസിലൻഡാണ് 2-ാം സ്ഥാനത്ത്.
1: ആകാശവാണി FM വാർത്തകൾ.
3: ശാസ്ത്ര

0: നാമം. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലാണ് ഇവയെ കണ്ടുവരുന്നത്. ബംഗാൾ കടുവകളിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നത് അവയുടെ ശരീരത്തിലുള്ള ഓറഞ്ചും കറുപ്പും വരകളായിരിക്കും അല്ലേ? എങ്കിൽ ഒരു കാര്യം നിങ്ങൾക്കറിയുമോ, ഈ വരകൾ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് പോലെ തന്നെ ഓരോ കടുവകളിലും വ്യത്യസ്തമാണ്. ഈ വരകൾ അവയെ ചെടികൾക്കും പൊന്തക്കാടുകൾക്കും ഇടയിൽ മറഞ്ഞിരിക്കാൻ സഹായിക്കുന്നു. ഏകദേശം 3 മീറ്റർ നീളവും 250 കിലോഗ്രാം ഭാരവുമുള്ള ഇവ കാട്ടിലെ രാജാവായ സിംഹത്തെക്കാളും ഭാരമുള്ളവരാണ്. ഇത്രയൊക്കെ ഭാരമുണ്ടെങ്കിലും ഇവർക്ക് നല്ല വേഗതയിൽ ഓടാനും സാധിക്കുന്നു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിലാണ് ഇവർ ഓടുന്നത്. ബംഗാൾ കടുവകളുടെ കോമ്പല്ലുകൾക്ക് ഏകദേശം 4 ഇഞ്ച് നീളമുണ്ടാവും. ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഇവർ തക്കം പാത്തിരുന്ന് തങ്ങളുടെ ഇരയെ വേട്ടയാടുന്നതിൽ സമർത്ഥരാണ്. കുരങ്ങ്, മാൻ, കാട്ടുപന്നി, കുട്ടിയാനകൾ വരെ ഇവയ്ക്ക് പ്രിയപ്പെട്ട ഭക്ഷണമാണ്. ഇരയ്ക്ക് എത്ര തന്നെ ഭാരമുണ്ടെങ്കിലും ഇവയെ ഏകദേശം 800 മീറ്റർ ദൂരം വരെ വലിച്ചു കൊണ്ടുപോകാൻ മാത്രം ശക്തരാണ് ബംഗാൾ കടുവകൾ. കടുവകളുടെ ടെറിറ്റോറി വളരെ വ്യത്യസ്തമായിരിക്കും. ഒരു ആൺ ബംഗാൾ കടുവയുടെ ടെറിറ്റോറി ഏകദേശം 500 സ്ക്വയർ കിലോമീറ്റർ വരെ ആകാം. സ്ഥിരമായി അവിടമാകെ വിഹരിച്ച് അവ അവയുടെ ടെറിറ്റോറി സംരക്ഷിക്കുന്നു. കൂടുതലായും ജലാശയങ്ങളുടെ അരികിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ കടുവകൾ നല്ല നീന്തൽക്കാർ കൂടിയാണ്. ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗം കൂടിയാണ് ബംഗാൾ കടുവകൾ. അമിതമായ വേട്ടയാടലും അവയുടെ ആവാസ വ്യവസ്ഥയിലേക്കുള്ള മനുഷ്യൻ്റെ കടന്ന കയറ്റവും ഒക്കെയാണ് ഇതിന് പ്രധാന കാരണം. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഏകദേശം 100,000 ഉണ്ടായിരുന്ന ഇവയുടെ എണ്ണം ഇന്ന് 4,000 ചുരുങ്ങിയിരിക്കുന്നു. 1971 കടുവകളെ കൊല്ലുന്നത് നമ്മുടെ രാജ്യത്ത് നിരോധിക്കപ്പെട്ടു. 1972 ബംഗാൾ കടുവയെ നമ്മുടെ ദേശീയ മൃഗമായി അംഗീകരിച്ചത്. കടുവകളുടെ സംരക്ഷണത്തിനായി സർക്കാർ തലത്തിൽ പല പദ്ധതികളും നടന്നു വരുന്നുണ്ട്. 1973 ആരംഭിച്ച പ്രോജക്റ്റ് ടൈഗർ ഇതിനുദാഹരണമാണ്. ഈ പദ്ധതിയുടെ ഫലമായി ഇന്ത്യയിലെ പല ദേശീയ ഉദ്യാനങ്ങളും കടുവ സംരക്ഷണ കേന്ദ്രങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇന്ന് ഇന്ത്യയിൽ 54 കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ നിലവിലുണ്ട്. ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റാണ് രാജ്യത്തെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം. പെരിയാർ കടുവ സങ്കേതവും പറമ്പിക്കുളം കടുവ സങ്കേതവുമാണ് കേരളത്തിലെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ. ഇത്തരം പദ്ധതികൾ എല്ലാം തന്നെ കടുവകളെ സംരക്ഷിക്കുന്നതിൽ ഒരു പരിധിവരെ വിജയിക്കുന്നു എന്നതിന്റെ തെളിവാണ് അവയുടെ എണ്ണത്തിൽ ഉണ്ടായിരുന്ന വർധനവ്.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്.

0: IDIA ഫെലോഷിപ്പ് ഫോർ യങ് ലോയേഴ്സ്. IDIA കൺസൾട്ടന്റും ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ഷിൻഡോ മാത്യു എബ്രഹാം സംസാരിക്കുന്നു.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. നിയമവിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാനും അതുവഴി നീതി ലഭ്യത സാധ്യമാക്കാനുമായി സ്ഥാപിതമായ ഒരു സംഘടനയാണ് IDIA. ഐഡിയ ഈ സംഘടനയുടെ കൺസൾട്ടന്റും ഹൈക്കോർട്ട് അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ഷിൻഡോ മാത്യു എബ്രഹാം നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം IDIA യെക്കുറിച്ചും അതുപോലെ തന്നെ IDIA യുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കൂടുതലായി നമ്മോട് വിശദീകരിക്കുന്നതാണ്. അഡ്വക്കേറ്റ് ഷിൻഡോ മാത്യു എബ്രഹാമിന് യുവവാണിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: ഒരു നിയമജ്ഞൻ എന്നുള്ള നിലയിലും അതുപോലെ തന്നെ ഐഡിയ എന്ന സ്ഥാപനത്തിന്റെ ഒരു കൺസൾട്ടന്റ് എന്ന നിലയിലുമാണല്ലോ താങ്കൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോ എന്താണ് ഐഡിയ, അതിന്റെ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം.
2: IDIA ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്. IDIA 2010 ഒരു സ്റ്റുഡന്റ് റൺ ഓർഗനൈസേഷനായിട്ട് തുടങ്ങി ഇന്നൊരു ചാരിറ്റബിൾ ട്രസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരിലും ഉണ്ട്, കൽക്കട്ടയിലും ഉണ്ട്. അത് ഓരോ നാഷണൽ ലോ സ്കൂൾസിലും ഉള്ള കുട്ടികളെ ഉപയോഗിച്ച് അതത് സ്ഥലങ്ങളിലെ സ്കൂളുകളിൽ പോയി സാമ്പത്തികവും പിന്നോക്കവുമായിട്ടുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കും.

0: വേണ്ടിയിട്ട് അവർക്ക് ക്ലാറ്റ് കോച്ചിങ് കൊടുത്ത്, ക്ലാറ്റ് എന്ന് പറഞ്ഞാൽ എൻട്രൻസ് എക്സാം ആണ്, അതിൻ്റെ കോച്ചിങ് കൊടുത്ത് അവരാ ക്ലാറ്റ് എക്സാം ക്ലിയർ ചെയ്യിപ്പിച്ച് 5 വർഷത്തെ നിയമപഠനം ഫുള്ളി സപ്പോർട്ട് ചെയ്യുന്നൊരു ഓർഗനൈസേഷനാണ്. ഇത്രയും വർഷമായിട്ട് ഏകദേശം ഒരു 100-ൽ പരം കുട്ടികൾ പഠിച്ചിറങ്ങിയിട്ടുണ്ട് ഐ ഡി എയിലെ സ്കോളർഷിപ്പ് ഉപയോഗിച്ച്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 60-70 കുട്ടികൾ അക്രോസ് നാഷണൽ ലോ സ്കൂൾസിൽ പഠിക്കുന്നുണ്ട്. അപ്പം ഐ ഡി ഐയെ പുതിയൊരു ഫെലോഷിപ്പ് ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. അതൊരു 6 മാസമായി ഇപ്പം തുടങ്ങിയിട്ട്. അത് ലിറ്റിഗേഷൻ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉള്ളൊരു ഫെലോഷിപ്പാണ്. ലിറ്റിഗേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ട്രയൽ കോടതികൾ, നമ്മുടെ ഓരോ ഡിസ്ട്രിക്റ്റിലുമുള്ള കോടതികൾ, ഇപ്പം മുൻസിഫ് കോടതിയാകാം, മജിസ്ട്രേറ്റ് കോടതിയാകാം, ഡിസ്ട്രിക്ട് കോടതിയാകാം, സെഷൻസ് കോടതികൾ, കൺസ്യൂമർ കോടതികൾ, ഇങ്ങനെ ഓരോ കോടതികളിലും പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള അഡ്വക്കേറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഫെലോഷിപ്പാണ് ഇപ്പോൾ ഐ ഡി എ പുതിയതായിട്ട് തുടങ്ങിയേക്കുന്നത്.
1: അപ്പോൾ ഈ ഐ ഡി ഐ എ ഇതേപോലെ 5 വർഷത്തെ പഠനത്തിനായി സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ തിരഞ്ഞെടുക്കുകയും അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത്?
0: ഇപ്പോൾ നമ്മൾ രണ്ട് രീതിയിലാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഒന്ന്, നമ്മളായിട്ട് നമ്മുടെ കുട്ടികളെ വോളണ്ടിയേഴ്സിനെ കൊണ്ട് സ്കൂളുകൾ തിരഞ്ഞെടുത്ത്, ദൂരോട്ടുള്ള അകത്തോട്ടുള്ള സ്കൂളുകൾ തിരഞ്ഞെടുത്ത് അവിടെ പോയി ഞങ്ങൾ ലോ ആസ് എ കരിയർ ഒരു സെഷൻ നടത്തിയിട്ട് അതിൽ നിന്ന് താല്പര്യമുള്ള കുട്ടികളെ ഒരു ബേസിക് ഒരു എക്സാം എഴുതിപ്പിച്ച് നോക്കും, ക്ലാറ്റിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ. അതിൽ നല്ല സ്കോറുള്ള കുട്ടികൾക്ക് നമ്മളൊരു ക്ലാറ്റിൻ്റെ ഒരു ഫുൾ വേർഷൻ നമ്മൾ എക്സാം കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഈ 2 എക്സാം കഴിഞ്ഞും താല്പര്യമുള്ള കുട്ടികൾ അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ അവരവരുടെ വീടുകളിൽ പോയി തിരക്കും. ഇവർ സാമ്പത്തികമായിട്ട് പിന്നോട്ടാണോ അതോ സാമൂഹികമായിട്ട് പിന്നോട്ടാണോ, അവർക്ക് നമ്മളുടെ സപ്പോർട്ടില്ലാതെ പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണോ, ഇതെല്ലാം നമ്മുടെ വോളണ്ടിയേഴ്സ് അതാത് സ്ഥലങ്ങളിൽ പോയി തിരക്കി അന്വേഷിച്ച് ഇപ്പം അതും കഴിഞ്ഞിട്ട് അവർക്കൊരു ഇൻ്റർവ്യൂ കൊടുക്കും. ഈ ആദ്യം 2 എക്സാം, പിന്നൊരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക്, പിന്നൊരു ഇൻ്റർവ്യൂ. അവരുടെ നിയമം പഠിക്കാനുള്ള അവരുടെ അഭിരുചി നോക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. ഇത്രയും ഈ 4 കടമ്പ കഴിയുമ്പോഴത്തേക്ക് നമ്മളവരെ ഐ ഡി ഐയെ ട്രെയിനി ആയിട്ട് എടുത്ത് ക്ലാറ്റ് കോച്ചിങ്ങിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കും. അപ്പോൾ ആ ക്ലാറ്റ് കോച്ചിങ് ഏകദേശം ഒരു 1 വർഷം അല്ലെങ്കിൽ 2 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. മിക്ക കുട്ടികൾക്കും ഇംഗ്ലീഷിൽ ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. അപ്പോൾ ആ ഇംഗ്ലീഷിൻ്റെ ഒരു കോച്ചിങ് സപ്പോർട്ടും കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ക്ലാറ്റ് കോച്ചിങ് 2 രീതി നടത്തുന്നുണ്ട്. ഒന്ന്, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമ്മളുമായിട്ട് പാർട്ട്നേഴ്സായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നമ്മളവരെ ചേർക്കും. അവരൊരു റെഗുലർ കോഴ്സിൻ്റെ കൂടെ ഈ കുട്ടികളെയും ആ കോഴ്സിൽ ചേർക്കും. അതുകൂടാതെ നമ്മുടെ വോളണ്ടിയേഴ്സ് അതായത് എൻ എൽ യുസിലുണ്ട്. അപ്പം ആ എൻ എൽ യുസിലെ വോളണ്ടിയേഴ്സ് എല്ലാവരും ക്ലാറ്റ് ക്ലിയർ ചെയ്ത കുട്ടികളാണ്. അപ്പോൾ അവരുടെ സൈഡിൽ നിന്നും ഒരു മെൻറ്റർഷിപ്പും എക്സാം സെഷൻസും കാണും. അത് സാധാരണ ഒരു കുട്ടിക്ക്, ഒരു പഠിക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും കിട്ടാത്തൊരു അവസരമാണ് ഈ ക്ലിയർ ചെയ്ത കുട്ടികളുടെ ഡയറക്റ്റ് ഒരു ഇൻട്രാക്ഷൻ. അപ്പം അവർ ചെയ്ത നല്ല വഴികളും ചെയ്തു പോയ തെറ്റുകളും എല്ലാം ഇവരറിഞ്ഞ് ആ രീതിയിൽ ഇവർ പഠിച്ച് വളരുവാണ്. അപ്പം ക്ലാറ്റ് എക്സാം സാധാരണഗതിയിൽ ഡിസംബർ ആണ് എല്ലാ വർഷവും ഇപ്പം നടക്കാറ്. ഡിസംബറിൽ നടക്കുന്ന എക്സാം, ഇപ്പോൾ ഒരു 12th പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അവരുടെ ബോർഡ് എക്സാം മാർച്ചിലായിരിക്കും, പക്ഷേ അതിന് മുന്നേ തന്നെ ക്ലാറ്റ് നടത്തും. ഡിസംബർ ആ 1st week ആണ് യൂഷ്വലി. അപ്പോൾ ഈ വർഷവും ഡിസംബർ 1st week തന്നെയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ 12th കുട്ടികൾക്കെല്ലാം ഒരു 1 ജൂലൈ ആപ്ലിക്കേഷനും ഓപ്പൺ ആവും. ഇവർ ക്ലാറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ പഠനം ഒരു നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലായിരിക്കും ഉള്ളത്. അത് അത്യാവശ്യം ഒരു സാധാരണപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് അത് താങ്ങാൻ പറ്റാത്ത സാമ്പത്തിക ഭാരം ഉള്ള ഒരു പ്രോസസ്സായിട്ടിപ്പോൾ മാറിയിരിക്കുക. ഏകദേശം ഞങ്ങളുടെ കണക്കിൽ 1.5 ലക്ഷം തൊട്ട് 1.5 ലക്ഷം മെറിറ്റിൽ വർഷം വേണം. അങ്ങനെ 1 5 വർഷത്തെ കോഴ്സ് സാധാരണ കുട്ടികൾക്ക് ഒരു ലോൺ എടുത്താണെങ്കിലും ഒരു ഭയങ്കര ഒരു റിസ്കി അല്ലെങ്കിൽ ഒരു ഭയങ്കര ചിന്തിക്കാൻ കൂടി പറ്റാത്തൊരു അവസ്ഥയിലോട്ടായേക്കുക. സ്കോളർഷിപ്പുകൾ വളരെ ചുരുക്കമാണ് കോളേജുകൾ കൊടുക്കുന്നത്. ഗവൺമെൻറ്സ് കൊടുക്കുന്ന കുറച്ച് സ്കോളർഷിപ്പ് ഉണ്ട്, പക്ഷെ അതും നമ്മൾ ആദ്യം ഇത്രയും പൈസ കൊടുത്താലേ നമുക്കത് പിന്നെ റീഫണ്ടായിട്ടൊക്കെ വരത്തുള്ളൂ. നമ്മുടെ സ്ഥാപനം ഇവരുടെ 5 വർഷത്തെ ഫീസ് മാത്രമല്ല, ഇവരുടെ ഹോസ്റ്റല്, അക്കോമഡേഷൻ, അതായത് ഫുഡ്, അത് കൂടാതെ ഇവരുടെ കോ കരിക്കുലർ ആക്ടിവിറ്റി, എക്സ്ട്രാ കരിക്കുലേഴ്സ്, ഓരോ കോമ്പറ്റീഷൻസിന് പോകുന്ന ചിലവ്. പിന്നെ ഈ ലോ പഠനം നമ്മൾ പ്രാക്ടിക്കൽ ഒരു പഠനമാണ്, ബുക്കിൽ നിന്ന് മാത്രം പഠിച്ചാൽ തീരാവുന്നതല്ല. അപ്പം എല്ലാ സെമിസ്റ്ററിലും കുട്ടികൾ, ലോ പഠിക്കുന്ന കുട്ടികൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യാറുണ്ട്. കോളേജ് തന്നെ പെർമിറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ഏകദേശം 1 മാസം ബ്രേക്ക് കിട്ടും. അപ്പോൾ ആ 1 മാസം ഇൻറ്റേൺഷിപ്പ്

0: ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഇപ്പം പഠിക്കുന്നിടത്ത് താമസിക്കുന്നിടത്ത് മാത്രമാകാതെ പുറത്തോട്ടും ലോ ഫേംസും അല്ലെങ്കിൽ സുപ്രീം കോർട്ട് അങ്ങനെ ഓരോ സ്ഥലങ്ങളിലുള്ള ഇൻറ്റേൺഷിപ്പ് സപ്പോർട്ട് വരെ ഐഡിയ കൊടുക്കാറുണ്ട്. അപ്പോൾ ഹോളിസ്റ്റിക്കലി അവർക്ക് എന്താണോ ആവശ്യം അത് റീസണബിൾ ആവുന്ന കാര്യം വരെ നമ്മൾ പറ്റാവുന്ന എല്ലാ രീതിയിലും കുട്ടികളെ സപ്പോർട്ട് ചെയ്ത് 5 വർഷം അവരുടെ ആഗ്രഹം എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത് അതിനെ ഫുള്ളി സപ്പോർട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. ഫിനാൻഷ്യൽ കൂടാതെ നമുക്ക് മെൻറ്റർഷിപ്പ് ഐഡിയലി സ്കോളറായി, അപ്പോൾ കോളേജിൽ കയറിയാലും ഈ പ്രോസസ്സ് മെൻറ്റർഷിപ്പ് കണ്ടിന്യൂ ചെയ്യും. കോളേജിലെ മെൻറ്റർഷിപ്പ് എന്ന് വെച്ചാൽ 2 രീതിയിൽ പിന്നെ, ഒന്ന് കോളേജിലെ സീനിയേഴ്സ് ഓരോ സബ്ജക്റ്റും അല്ലാതെ കോളേജിൽ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള മെൻറ്റർഷിപ്പ് കൊടുക്കും. അതുകൂടാതെ ഇവരൊരു 3rd year ആകുന്ന സമയം തൊട്ട് ഇവർക്ക് ഏത് വഴിയിലോട്ടാണോ തിരിയേണ്ടത് കരിയറിൽ, അതായത് ഇൻഡസ്ട്രി എന്നുള്ള പ്രൊഫഷണൽ മെൻറ്റേഴ്സും ഉണ്ട്. അപ്പോൾ ആ പ്രൊഫഷണൽ മെൻറ്റേഴ്സ് ഇവരടുക്ക് ആ വഴി പറഞ്ഞു കൊടുക്കുവാണ്. സാധാരണ കുട്ടികൾക്ക് ഇത് എന്ത് ചെയ്താലാണ് എവിടെ എത്തണമെന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയിലും നമ്മുടെ ഐഡിയ വഴി ഇങ്ങനൊരു മെൻറ്റർഷിപ്പും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് മാക്സിമം സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്ത് അവർക്ക് ഇൻഡിപെൻഡൻ്റ്ലി ഒരു ജോലി നേടിയെടുക്കാൻ പറ്റുന്നൊരു സപ്പോർട്ടാണ് ഐഡിയ കൊടുക്കാറ്.
1: ഐഡിയയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ പിന്നെ കൂടുതൽ ചോദിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, ഇതേക്കുറിച്ചൊരു യുവവാണി നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്, നിയമ പഠനം അറിയേണ്ടതെല്ലാം എന്ന ടൈറ്റിലിൽ 3 എപ്പിസോഡായിട്ടാണ് അന്ന് നമ്മൾ ആ പരിപാടി ചെയ്തത്. അത് ആകാശവാണി കൊച്ചി FM 102.3 എന്ന ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ, ആകാശവാണി കൊച്ചിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ യുവവാണി എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പരിപാടിയുടെ ഈ 3 എപ്പിസോഡും കിട്ടുന്നതായിരിക്കും. അത് കേട്ടു നോക്കാവുന്നതാണ് ആവശ്യമുള്ളവർക്ക്. നിയമ പഠനത്തിൽ അറിയേണ്ടതെല്ലാം ആ ഒരു യുവവാണിയിൽ നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട് അല്ലേ?
0: അതെ.
1: അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ആ പുതിയ ഫെലോഷിപ്പ് പ്രോഗ്രാമിലേക്ക് വരാം. IDIA ലിറ്റിഗേഷൻ ഫെലോഷിപ്പ് അതാണല്ലോ അതിൻ്റെ പേര്. അപ്പോൾ എന്താണ് ആ ഫെലോഷിപ്പ്?
0: IDIA ലിറ്റിഗേഷൻ ഫെലോഷിപ്പ് ഫോക്കസ് ചെയ്യുന്നത് ട്രയൽ കോടതിയിലെ അഡ്വക്കേറ്റ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ട്രയൽ കോടതികളിൽ കേസസ് എല്ലാം അവിടെയാണ് വരുന്നതെങ്കിലും അവിടുത്തെ വക്കീലന്മാർക്ക്, തുടക്കക്കാർക്ക് അവിടുത്തെ ഒരു വരുമാനം ഭയങ്കര കുറവാണ്. ഇപ്പോൾ ഒരു സീനിയറിൻ്റെ അടുക്കൽ പോയാലും നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങിയ ഉടനെ നമുക്ക് ഒരു കേസ് നടത്താനുള്ള ഒരു കേപ്പബിളായിട്ടല്ല ആരും കോളേജിൽ നിന്ന് അങ്ങനെ ഇറങ്ങുന്നത്. അപ്പം നമ്മളൊരു സീനിയറിൻ്റെ കൂടെ നിന്ന് പഠിച്ച് വേണം നിയമം ഒരു നല്ലൊരു വക്കീലാകാൻ, ഒരു ജൂനിയർ വക്കീലായിട്ട് വേണം ഒരു നല്ലൊരു വക്കീലാകാനായിട്ട്. ആ ഒരു പ്രോസസ്സിൽ ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. ഫിനാൻഷ്യലി മാത്രമല്ല, ഒരു മെൻറ്റർഷിപ്പ് രീതിയിലും അതാത് ഓഫീസിലെ ഒരു മെൻറ്റർഷിപ്പ് മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇത് കൂടാതെ ഇതിൻ്റെയൊക്കെ മുഖ്യമായിട്ടുള്ള ഘടകം എന്ന് വെച്ചാൽ, നമ്മൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ നമ്മൾക്ക് ഒരു നിയമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ഒരു ഓഫീസ് കണ്ടുപിടിക്കാൻ കൂടി കുട്ടികൾക്ക് ഭയങ്കര പാടാണ്. ഒരു ജോലി നേടാൻ, ഒരു ഓഫീസിലൊരു ജൂനിയറിനെ കിട്ടാൻ, നല്ലൊരു ഓഫീസ് ഏതാണെന്ന് കുട്ടികൾക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജൂനിയർ വക്കീലായിട്ടാണ് പിന്നെ പതുക്കെ പതുക്കെ ഒരാൾ സീനിയറാകുന്നത്. അപ്പം ഒരു കറക്റ്റ് ഓഫീസ് തിരഞ്ഞെടുക്കുന്നത് തൊട്ട് അവരുടെ ഒരു 1.5 വർഷം നമ്മൾ അവരെ സാമ്പത്തികമായിട്ടും ഒരു സ്കിൽസ് ബിൽഡിങ്ങുമായിട്ടും ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് IDIA ലിറ്റിഗേഷൻ ഫെലോഷിപ്പ്.
1: ഓക്കെ, അപ്പോൾ ഈ ഒരു കാരണങ്ങളൊക്കെ തന്നെയാണോ ഇങ്ങനെയൊരു ഫെലോഷിപ്പ് ആരംഭിക്കാൻ പ്രേരണയായതും?
0: നമ്മുടെ ഓരോ പ്രശ്നങ്ങളും ഓരോ ട്രയൽ കോടതിയിലാണ് ആദ്യം അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നല്ല സ്കിൽ സെറ്റ് ഉള്ള ലോയേഴ്സ് ഇല്ലെങ്കിൽ സാധാരണപ്പെട്ട മനുഷ്യരാണ് അതിൻ്റെ റിപ്പർക്കഷൻസ് അനുഭവിക്കുന്നത്. അപ്പം ഓരോ ട്രയൽ കോടതികളിലും എത്രയും സ്കിൽ സെറ്റ്സ് ഉള്ള ലോയേഴ്സ് മാക്സിമം കൊണ്ടുവരാനായിട്ടാണ് ഞങ്ങളുടെ ഫെലോഷിപ്പിൻ്റെ ഒരു മെയിൻ ഇൻറ്റൻഷൻ. ഇപ്പം ഈ ലോയേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന വഴി അവരുടെ അടുക്ക വരുന്ന ക്ലയൻസിനെ, അത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരാകാം അല്ലാത്ത സാധാരണ ക്ലയൻസ് ആകാം, അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ട്രയൽ കോടതിയിൽ അവർക്ക് ഒരു സർവീസ് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ വാർത്തെടുക്കാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഇപ്പം കേരളത്തിലും സിക്കിമിലുമായിട്ടാണ് നമ്മൾ ഈ ഫെലോഷിപ്പ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. കേരളത്തിലെ ഒരു 14 districts ഇപ്പോൾ ഒരു ഫസ്റ്റ് ബാച്ചിൽ ഒരു 10 districts നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ 12 fellows ഉണ്ട്. ചില ഡിസ്ട്രിക്റ്റിൽ ഒന്നിൽ കൂടുതൽ ഫെലോസിനെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതേപോലെ സിക്കിമിൽ ഒരു 8 fellows ഉണ്ട്. അപ്പോൾ ഈ 2 സ്ഥലങ്ങളിലെയും ഡിസ്ട്രിക്ട് കോടതികളിലെ അവിടുത്തെ ഒരു സ്കിൽ സെറ്റ്സ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടെന്ന ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ IDIA

0: ഫെലോഷിപ്പ് തുടങ്ങിയേക്കുന്നത്.
1: ശരി. അപ്പോൾ പിന്നെ കേരളത്തിലുള്ളവർ കേരളത്തിൽ തന്നെയാണ് വിടുന്നത് എന്നുള്ള ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല.
0: അതെ, തീർച്ചയായിട്ടും കേരളത്തിലുള്ളവർ കേരളത്തിൽ തന്നെയാണ്. നമ്മൾ വേറൊരു കാര്യം കൂടെ നോക്കാറുണ്ട്, ഏത് ജില്ലയിൽ നിന്നാണോ നമ്മൾ, ആ ജില്ലയിൽ കഴിവതും ഒരു മെൻറ്ററിനെ കണ്ടുപിടിച്ച് ഒരു ഓഫീസ് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് നമ്മൾ കഴിവതും നോക്കുന്നത്. അപ്പം നമ്മുടെ ട്രെയിനിങ് ഈ മെൻറ്റർ ഓഫീസിൽ കയറിയാൽ അവർ ആ ഓഫീസിലെ ഒരു ജൂനിയർ വക്കീലായിട്ട് അവിടുത്തെ എല്ലാ മാറ്റേഴ്സും ചെയ്യാനായിട്ട് പ്രാപ്തമാകണം. അതിൻ്റെ നോർമൽ ഒരു ട്രെയിനിങ് പ്രോസസ്സ് തന്നെയാണ്. അത് കൂടാതെ നമ്മളുടെ സൈഡിൽ നിന്നും ഓൺലൈനായിട്ട് ഇവർക്ക് എല്ലാ ആഴ്ചയിലും ഓരോ സെഷൻസ് കൊടുക്കും. ഇംഗ്ലീഷ് ട്രെയിനിങ് തൊട്ട് ലീഗൽ സബ്ജക്ട്സിൽ വരെ നമ്മൾ ട്രെയിനിങ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഇവരെ എല്ലാവരെയും ഒരു 6 മാസത്തെ ഇടവേളയിൽ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു സബ്ജക്ട് സ്പെസിഫിക് ഒരു ഇൻറ്റൻസ് ട്രെയിനിങ് സെഷനും കൂടെ കൊടുക്കുന്ന ഒരു ഫെലോഷിപ്പാണിത്.
1: ശരി. അപ്പോൾ ഇത് എത്ര വർഷമാണ് ഈ ഫെലോഷിപ്പിൻ്റെ കാലാവധി വരുന്നത്?
0: ഇപ്പോൾ ഒരു അഡ്വക്കേറ്റ് 0 to 4 years ഓഫ് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരെയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്.
1: ഒരു എക്സ്പീരിയൻസ്
0: ഇല്ലാത്തവർ
1: 4 കൊല്ലം വരെ എക്സ്പീരിയൻസ് ഉള്ളവർ
0: തീർച്ചയായിട്ടും. അപ്പം ഇത് നോക്കുന്നതെന്ന് വെച്ചാൽ അല്ലാത്ത അതിൽ കൂടുതലുള്ളവർ ഓൾറെഡി ഒരു നല്ലൊരു ഓഫീസിൽ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഓൾ എത്തിക്കാണാനാണ് മിക്കവാറും സാധ്യത. അപ്പം 0 to 4 years ഫ്രഷർ തൊട്ട് മാക്സിമം 4 years വരെ ഉള്ളവരെ സപ്പോർട്ട് ചെയ്യും.
1: എത്ര വർഷത്തേക്ക്?
0: ഇത് ഒരു 1.5 വർഷത്തെ പ്രോഗ്രാമാണ്. നമ്മൾ ഈ 1.5 വർഷത്തിൽ കൂടെ ഉദ്ദേശിക്കുന്നത് ഇവർക്ക് ആ ഇനീഷ്യലുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക, ആ ഒരു 1.5 വർഷം കൊണ്ട് അവർ വർക്ക് മാത്രം ആലോചിക്കുക, വേറെ പൈസയുടെ കാര്യമോ അല്ലെങ്കിൽ സ്കിൽ സെറ്റ്സ് കൂടുന്നതോ ഇതെല്ലാം നമ്മളുടെ വഴി അവർക്ക് കിട്ടിപ്പോവുകയാണ്. അപ്പം അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് സർവീസ് അവരുടെ ക്ലയൻസിന് കൊടുക്കുക, അവരുടെ ഓഫീസിൽ പഠിക്കാനായിട്ടുള്ള അവസരങ്ങളെല്ലാം ഉപയോഗിക്കുക, അപ്പിയറൻസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ മാറ്റേഴ്സിലും അവർ ചെയ്യുക. അങ്ങനെ ചെയ്തു വരുമ്പോൾ 1.5 വർഷം കഴിയുമ്പോൾ അവർക്ക് ഇൻഡിപെൻഡൻ്റ്ലി ക്ലയൻസിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ അവരെ എത്തിക്കാനാണ് നമ്മൾ നോക്കുന്നത്.
1: അതായത് അവരുടെ കരിയർ ഒന്നുകൂടെ മെച്ചപ്പെടുത്താനുള്ള എല്ലാ അടിസ്ഥാന പരിശീലനങ്ങളും ലഭിക്കുകയാണ്.
0: കോളേജ് കഴിഞ്ഞിട്ട് ഉള്ള ഒരു ഓഫീസ് തൊട്ട് പിന്നെ കോളേജിൽ പ്രാക്ടിക്കലി കിട്ടാത്ത ഈ ട്രെയിനിങ്, ഇപ്പം നമ്മുടെ ഈ ഓൺലൈൻ സെഷൻസ് എന്ന് പറഞ്ഞത് അതെടുക്കുന്നതെല്ലാവരും അല്ലെങ്കിൽ ഓഫ്ലൈൻ ഇൻറ്റൻസീവ് സെഷൻസും അതെല്ലാം നല്ല എക്സ്പീരിയൻസ് ഉള്ള വക്കീലന്മാരാണ് മിക്കവരും എടുക്കുന്നത്. വക്കീലന്മാർ കൂടാതെ ലോ പ്രൊഫസേഴ്സും എടുക്കും, അതായത് സബ്ജക്ട്സിൻ്റെ കാര്യം. അപ്പം എക്സ്പേർട്ട് ഒന്നും കൂടെ ഒരു റിഫ്രഷർ കോഴ്സ് ഒന്നും കൂടി ഉദ്ദേശിക്കാം. ചില ഓരോ കോളേജ് അനുസരിച്ചായിരിക്കും ഓരോരുത്തരുടെ അണ്ടർസ്റ്റാൻഡിങ് സബ്ജക്ട്സിൽ. അപ്പം ഇതെല്ലാം കൂടെ ഒരു പ്രോപ്പർ പ്രാക്ടിക്കലി എന്താണോ ആവശ്യമുള്ളത് അത് കൊടുക്കുന്ന ഒരു ഫെലോഷിപ്പാണ്. പിന്നെ ഈ നമ്മൾ ഓഫീസ് തിരഞ്ഞെടുക്കുന്നതിലും ഭയങ്കരമായിട്ട് നമ്മൾ സൂക്ഷിച്ചാണ് എടുക്കുന്നത്. 10 വർഷം മിനിമം എക്സ്പീരിയൻസ് ഉള്ള മെൻറ്റേഴ്സ് മാത്രമാണ് നമ്മുടെ ഇതിലുള്ളത്. പക്ഷേ മിക്കവരും ഇപ്പോഴത്തെ ഒരു ഫസ്റ്റ് ബാച്ച് നോക്കിയാൽ അവരുടെ മെൻറ്റേഴ്സൊക്കെ ഒരു 20 വർഷമെങ്കിലും പ്രാക്ടീസ് ഉള്ള സീനിയേഴ്സിൻ്റെ കൂടെയാണ് നമ്മളെ ഈ വക്കീലന്മാരെ ആക്കാറ്, ജൂനിയർ വക്കീലന്മാരെ ആക്കാറ്.
1: ശരി.
0: ഇപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ച് ഇപ്പോൾ ഡിസംബറിൽ, കഴിഞ്ഞ ഡിസംബറിൽ തുടങ്ങിയിരുന്നു. അപ്പോൾ ഒരു ഓറിയൻറ്റേഷൻ സെഷൻസ് ഉണ്ടായിരുന്നു ഒരു 4 ദിവസത്തെ കൊച്ചിയിൽ വെച്ചായിരുന്നു ഈ 12 കുട്ടികൾക്ക് കേരളത്തിലുള്ള 12 കുട്ടികളുടെ സെഷൻ നടത്തിയത്. അപ്പോൾ അതിൽ റിട്ടയർഡ് ജഡ്ജസ് വന്നിട്ടുണ്ട്, ഹൈക്കോർട്ട് ഡിസ്ട്രിക്റ്റ് ജഡ്ജസ്, അതേപോലെ ലോ പ്രൊഫസേഴ്സ് വന്നിട്ടുണ്ട്, അതേപോലെ പ്രാക്ടീസിങ് അഡ്വക്കേറ്റ്സ് വന്നു. ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒരു സെഷനാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഈ ഫെലോഷിപ്പിൽ നമ്മളൊരു സോഷ്യൽ ജസ്റ്റിസ് ആംഗിളും കൂടെ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്, ഈ കുട്ടികളെന്ന് ഉദ്ദേശിക്കുന്ന അഡ്വക്കേറ്റ്സ് ആണ്, 0 to 4 years. അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പം അവർ വേറൊരാൾക്കും കൂടെ ആ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടും നമ്മൾ അവരെ എപ്പോഴും ഒരു ടാർഗറ്റ് ഗോളായിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1 മാസം അവർക്ക് എത്ര ആൾക്കാരെ പ്രോബോണമായിട്ട് പൈസ വാങ്ങിക്കാതെ അല്ലെങ്കിൽ മിനിമം പൈസയിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്യുന്നത് മാത്രമല്ല, ഒരു ആപ്ലിക്കേഷൻ എഴുതി കൊടുക്കുന്നതും ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു സംഘടനയിൽ പോയി അവർക്ക് വേണ്ട ഒരു ബേസിക് ലീഗൽ കംപ്ലയൻസിൻ്റെ കാര്യം സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം നമ്മുടെ ഒരു ടാർഗറ്റ് ചെക്ക് ലിസ്റ്റാണ്. അപ്പോൾ ആ ഒരു ആംഗിളും കൂടെ പ്രൈമറി ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട് ഇതിൽ കൂടെ.
1: സമൂഹത്തോടുള്ള ഒരു ഉത്തരവാദിത്തം കൂടി.
0: അതെ അതെ, ഒരു വക്കീലാകുന്നത് മിക്കവരും അത് സമൂഹത്തിനോടുള്ള അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റാനുള്ള ഒരു കറക്റ്റ് പ്രൊഫഷനായിട്ടാണ് ഇതിനെ കാണാറ്. പക്ഷേ ട്രയൽ കോടതികളിൽ അവർക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സിസ്റ്റമിക് ഇഷ്യൂസ് ഉണ്ട്. ആ സിസ്റ്റമിക് ഇഷ്യൂസ് നമ്മൾ അഡ്രസ്സ് ചെയ്യാനാണ് ഇതിൽ കൂടെ നമ്മൾ നോക്കുന്നത്. അത് വർഷങ്ങളായിട്ടുള്ള ഇഷ്യൂസാണ്. നമ്മൾ ആ ഒരു 1.5 വർഷത്തെ സപ്പോർട്ട് വെച്ച് ഒരു മാക്സിമം

0: ഡെവലപ്പ് ചെയ്തെടുക്കാനാണ് നോക്കുന്നത്.
1: അപ്പൊ ഈ ഒന്നര വർഷത്തിനിടയിൽ ഇവരുടെ പ്രോഗ്രസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് ഒന്ന് മെഷർ ചെയ്ത് വരിക?
0: ഇപ്പം ഓരോ സെഷൻസിന് മുന്നേയും ഇവർക്ക് നമ്മൾ റീഡിങ് മെറ്റീരിയൽസും അതിൻ്റെ കോ സ്ട്രക്ചർ എല്ലാം കൊടുക്കും. ഇപ്പോൾ സെഷൻസ് നടക്കുമ്പോൾ നമ്മുടെ കോർഡിനേറ്റേഴ്സ് ആ ഓരോ സെഷൻസിലും പങ്കെടുക്കും, ഇവരുടെ പാർട്ടിസിപ്പേഷൻ എങ്ങനെയാണെന്ന് നോക്കാൻ. അത് കഴിഞ്ഞിട്ട് ഇവർക്കൊരു ഫീഡ്ബാക്ക് ഫോമും കൊടുക്കും ഓരോ സെഷൻ കഴിയുമ്പോഴും. അത് കൂടാതെ ഇവർക്ക് മന്ത്ലി ഇവർ ഒരു ട്രാക്കർ പോലെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ആ മന്ത്ലി ട്രാക്കറിൽ ഇവർ ഓരോ ദിവസവും എത്ര കേസിന് അപ്പിയർ ചെയ്തു, അല്ലെങ്കിൽ ഓഫീസിൽ ചെയ്ത ക്ലയൻസിൻ്റെ ഒരു പ്രൈവസിയും വയലേറ്റ് ചെയ്യാതെ ജനറലായിട്ടുള്ള അപ്ഡേറ്റ്സ് നമുക്ക് അവർ തരും. അത് കൂടാതെ നമ്മൾ ഈ മെൻറ്റേഴ്സുമായിട്ടും മന്ത്ലി സംസാരിക്കും. മന്ത്ലി അല്ല, ആക്ച്വലി ബൈ വീക്ക്ലി മെൻറ്റേഴ്സുമായിട്ട് സംസാരിക്കുന്നുണ്ട് ഇവരുടെ പ്രോഗ്രസ് എങ്ങനെയാണെന്ന് നമുക്കും മനസ്സിലാക്കാനായിട്ട്. അപ്പം അവരുടെ കയ്യിൽ നിന്ന് ഒരു റിപ്പോർട്ട് നമ്മളെടുക്കും. അപ്പം ഇങ്ങനെ ഒരു ചെക്കിക്കൂടെയാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുവന്ന് നോക്കുന്നത്. ഇത് കൂടാതെ എല്ലാ ആഴ്ചയിലും ഇവരുടെ ഒരു കോമൺ മീറ്റിംഗ് വിളിക്കും. അപ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിലെ ഓരോ ഇഷ്യൂസും നമ്മൾ ഇതിൽ കൂടെ ഓരോരുത്തർ ഷെയർ ചെയ്യും. അപ്പം വേറൊരാൾക്ക് അതിൻ്റെ ഒരു റൈറ്റ് പ്രാക്ടീസ് കാണും, അവിടെ ഒരു സൊല്യൂഷൻ കാണും, അവർ തന്നെ ഒരു സൊല്യൂഷൻ കൊണ്ടുവരും. അപ്പം അങ്ങനെ ഒരു അവർക്ക് തമ്മിൽ കോർഡിനേറ്റ് ചെയ്ത് ഒരു 12 വക്കീലന്മാർക്ക് കേരളത്തിൽ ഓരോ ജില്ലയിലും തമ്മിൽ കോർഡിനേറ്റ് ചെയ്ത് വളരാൻ കൂടിയുള്ള ഒരു അവസരമാണ് അതുള്ളത്.
1: അപ്പോൾ നമ്മളത് പറഞ്ഞു കൊടുക്കാറുണ്ടോ അവർക്ക്, നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അതെങ്ങനെ അത് നേരെയാക്കി എടുക്കാം എന്നൊക്കെയുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കും അല്ലേ?
0: തീർച്ചയായിട്ടും. ഇപ്പം ചിലവർക്ക് ഓരോ ഇപ്പം നമ്മൾ മെയിനായിട്ട് വരുന്ന കേസ് ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ ന്യൂസിൽ കാണുന്നതും അല്ലെങ്കിൽ ലീഗൽ ആർട്ടിക്കിൾസ് വരുന്നതും അതും നമ്മൾ ഈ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഒരു എല്ലാവരും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും നോക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കോൾ ഫോർ ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ട്. അത് ഇടുന്നത് 24 May വരെ സെക്കൻഡ് ബാച്ചിന് അപ്ലൈ ചെയ്യാം. രണ്ട് ബാച്ചാണ് ആകെ ഉള്ളത്. സെക്കൻഡ് ബാച്ച് 24 May വരെ അപേക്ഷിക്കാം. ഈ അപേക്ഷയുടെ ലിങ്ക് ഓൺലൈനായിട്ടുള്ളൊരു ഗൂഗിൾ ഫോം ആപ്ലിക്കേഷന് നമ്മുടെ വെബ്സൈറ്റിലും അതേപോലെ എല്ലാ ബാർ അസോസിയേഷനിലും നമ്മളിത് പോസ്റ്ററായിട്ടും കൊടുക്കുന്നുണ്ട്.
1: അപ്പം വെബ്സൈറ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
0: IDIALAW.org ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഇതിൻ്റെ അകത്ത് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ ഇതുണ്ട്, അവിടെ നമ്മൾ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അതേപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലും ഇൻസ്റ്റഗ്രാമിലും അതേപോലെ ഫേസ്ബുക്ക്, ട്വിറ്റർ, എക്സ്, ലിങ്ക്ഡിൻ ഈ വെബ്സൈറ്റുകളിൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻസ് അപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കേരളത്തിൻ്റെ ഫെലോഷിപ്പ് കോർഡിനേറ്ററിൻ്റെ പേര് ഷെനോയ് ഷാജി എന്നാണ്. ആളുടെ നമ്പറും കൂടെ ഞാൻ തരാം, 799-434-9606.
1: നമ്പർ ആവർത്തിക്കാം, 799-434-9606.
2: ഈ സംഭാഷണം തുടർന്ന് കേൾക്കാം അടുത്ത യുവവാണിയിൽ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് IDIA ഫെലോഷിപ്പ് ഫോർ യങ് ലോയേഴ്സ്. IDIA കൺസൾട്ടന്റും ഹൈക്കോടതി അഭിഭാഷകരുമായ അഡ്വക്കേറ്റ് ഷിൻഡോ മാത്യു എബ്രഹാമുമായുള്ള അഭിമുഖം.
1: ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം റിയ, സഹകരണം അരുൺ സി പ്രകാശ്.
3: യുവവാണി സമാപിക്കുന്നു.

സേവന വാർത്തകൾ. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ കാഷ്വൽ സ്വീപ്പർ തസ്തികകളിൽ കരാറടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിനായുള്ള ഇന്റർവ്യൂ ഈ മാസം 19-ാം തീയതി തിങ്കളാഴ്ച പകൽ 11:30 എറണാകുളം ഡിവിഷണൽ ഓഫീസിൽ നടക്കും. എറണാകുളം ജില്ലയിലുള്ള ആളുകൾക്ക് മുൻഗണന. ഇടപ്പള്ളിയിൽ 2 ഒഴിവുകളാണുള്ളത്. കൂടുതൽ വിവരങ്ങൾ 0484-2369-059 എന്ന നമ്പറിൽ നിന്ന് ലഭിക്കും. 0484-236-90-59

0: മെയിൽ വിലാസം eekm@kshb.in.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾകോട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: ടിമ്പർ സെയിൽസ് ഡിവിഷൻ പെരുമ്പാവൂരിന്റെ കീഴിലുള്ള ഗവൺമെന്റ് ടിമ്പർ ഡിപ്പോ മുടിക്കലിൽ ഈ മാസം 20 രാവിലെ 10 മുതൽ തേക്കുതടി ചില്ലറ വിൽപ്പന നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായുള്ള ഇമെയിൽ വിലാസം MUDICKALDEPOTPBVR@gmail.com. MUDICKALDEPOTPBVR@gmail.com. ഫോൺ നമ്പർ ഇതാണ്: 85 47 60 44 03. 85 47 60 44 03.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

102.3 MHz FM ബാൻഡിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഈവനിംഗ്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനിയിതാ ഇന്നത്തെ ഈവനിംഗ് മെലഡി. ധാംധൂം എന്ന തമിഴ് ചിത്രത്തിൽ നിന്ന് കൃഷിനൊപ്പമുള്ളത് ബോംബെ ജയശ്രീ, പാ വിജയിന്റെ വരികൾ, ഹാരിസ് ജയരാജിന്റെ സംഗീതം.

പാലക്കാട് ജില്ലയിൽ വിവിധ പദ്ധതികളിൽ MVU MSU രജിസ്റ്റേർഡ് വെറ്ററിനറി ഡോക്ടർമാരുടെയും ഡ്രൈവർ കം അറ്റൻഡർമാരുടെയും ഒഴിവുകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. വെറ്ററിനറി ഡോക്ടർ ഉദ്യോഗാർത്ഥികൾക്ക് വെറ്ററിനറി ബിരുദ സർട്ടിഫിക്കറ്റും കേരള വെറ്ററിനറി കൌൺസിൽ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റും ഡ്രൈവർ കം അറ്റൻഡർ ഉദ്യോഗാർത്ഥികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയും ഉണ്ടായിരിക്കണം. താൽപര്യമുള്ളവർ ഈ മാസം 12-ന് അതായത് നാളെ രാവിലെ 10:30 മുതൽ 11:30 വരെ പാലക്കാട് VH റോഡിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുടെ ചേംബറിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം.

ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഹെൽത്ത് സിസ്റ്റംസ് റിസോഴ്സ് സെന്റർ കേരളയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ICMR പ്രോജക്റ്റിലേക്ക് കരാറടിസ്ഥാനത്തിൽ പ്രോജക്ട് ടെക്നിക്കൽ സപ്പോർട്ട് തസ്തികയിലേക്ക് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ ഈ മാസം 18 രാവിലെ 9:30 സർട്ടിഫിക്കറ്റുകൾ സഹിതം ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾ shsrc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കും. shsrc.kerala.gov.in. തൊടുപുഴ താലൂക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയും സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും ഡോർ അറ്റൻഡർമാർക്കുമുള്ള പരിശീലന ക്ലാസും ഈ മാസം 16, 20, 23 തീയതികളിൽ യഥാക്രമം കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ, തൊടുപുഴ കോഓപ്പറേറ്റീവ് ഹയർ സെക്കൻഡറി സ്കൂൾ തൊടുപുഴ, പെരുമ്പിള്ളിച്ചിറ അൽ അസ്ഹർ കോളേജ് എന്നിവിടങ്ങളിൽ രാവിലെ 8 മണി മുതൽ നടക്കുമെന്ന് തൊടുപുഴ

ഒയിൻഡാർട്ടിയോ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ 0486 22 25 564 എന്ന നമ്പറിലോ kl38.mvd@kerala.gov.in എന്ന ഇമെയിൽ വിലാസത്തിൽ നിന്നോ ലഭിക്കും. ഫോൺ നമ്പർ 0486 22 25 564. ഇമെയിൽ വിലാസം kl38.mvd@kerala.gov.in.

കുഴൽമന്ദം ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ PSC പരീക്ഷകൾക്ക് സൌജന്യ പരിശീലനം നൽകുന്നു. പട്ടികജാതി പട്ടികവർഗ OBC വിഭാഗക്കാർക്കാണ് അവസരം. OBC വിഭാഗത്തിൽ 100,000 രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്ക് മാത്രം അപേക്ഷിക്കാം. പ്രായപരിധി SC വിഭാഗത്തിന് 37 വയസ്സ്, OBC 35 വയസ്സ്. ജാതി, വരുമാനം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം ഈ മാസം 16 വൈകിട്ട് 5 അപേക്ഷ ലഭ്യമാക്കണം. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ദൂരപരിധിക്ക് വിധേയമായി സ്റ്റൈപ്പൻഡ് നൽകും. അപേക്ഷയുടെ മാതൃകയും വിജ്ഞാപനത്തിന്റെ പകർപ്പും ജില്ലാ, ബ്ലോക്ക്, മുനിസിപ്പൽ പട്ടികജാതി വികസന ഓഫീസുകളിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ ഇതാണ്: 98 47 86 63 88. 98 47 86 63 88.

എഫ് എം ഈവനിംഗിൽ ഇനി ഒരു ഹിന്ദി ഗാനം കേൾക്കാം. ചിത്രം ബൂന്ദ് ജോ ബൻ ഗയി മോത്തി, പാടിയത് ആശാ ഭോസ്ലെ, ഗാനരചന ഭരത് വ്യാസ്, സംഗീതം സതീഷ് ഭാട്ട്യ.

റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: ആറാട്ടിന് ഉമ്മക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിനോ? രാമർ അക്കാര്യം മറന്നുപോയിരുന്നു, അതുകൊണ്ട് തന്നെ ഒന്നും പറയാനും തോന്നിയില്ല. ചേക്കു പറഞ്ഞു, ഒരു വയ്യ ഞാൻ കണ്ടീനി, അത് ശരിയാവോന്ന് എനിക്കറിഞ്ഞൂടാ. അതെന്താത്? രാമറിന് ആകാംക്ഷ വർദ്ധിച്ചു. നാട്ടുവെളിച്ചം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, എന്നിട്ടും രാമറിന്റെ കണ്ണുകളിലെ ആകാംക്ഷ വ്യക്തമായും കാണാൻ കഴിയുമായിരുന്നു. അതിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചേക്കു വിശദീകരിച്ചു, ഒരുപാട് മൂര്യകള് ചന്തക്കെത്തൂലേ, ഐറ്റിങ്ങൾക്കൊക്കെ ഒരുപാട് ചാണകം ഉണ്ടാവൂലേ, അതൊക്കെ എന്താ ചെയ്യുക? ചിലര് വാരിക്കൊണ്ടുപോകും, ബാക്കി ആടെ കിടന്നു ഉണങ്ങും, വയലിന് വളാകും. നമുക്ക് രണ്ടാക്കം കൂടി അത് വാരിയാലെന്താ? വാരി ഒരു സ്ഥലത്ത് കൂട്ടിവെക്കുക, പിന്നെ ആവശ്യക്കാർ വരുമ്പോൾ വിൽക്കാലോ. ചാണകത്തിന് ഒരുപാട് ആവശ്യക്കാരുണ്ടാവും. ചേക്കു പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന് രാമറിന് പെട്ടെന്ന് തന്നെ തോന്നി. അവന്റെ മുട്ടത്തല പകുതി ഇരുളിലും തിളങ്ങുന്നുണ്ടായിരുന്നു. അതിലേക്ക് നോക്കി രാമർ ചിന്തിച്ചു, പണമൊന്നും മുടക്കാതെ പണമുണ്ടാക്കാനുള്ള ഒരു വഴി. ചേക്കുവുമായി ചേർന്ന് ചന്തയിലുടനീളം നടക്കുവാൻ തന്നെ രാമർ തീരുമാനിച്ചു. ചേക്കുവിന്റെ ചിന്ത വരാൻ പോകുന്ന ആറാട്ടിന്റെ കാഴ്ചകളിലും തിരക്കുകളിലുമായിരുന്നു അന്നേരം. ചേക്കു പറഞ്ഞു, അടുത്ത വെള്ളിയാഴ്ചയല്ലേ കൊടിയേറ്റവും, കൊടിയേറിക്കഴിഞ്ഞാ പിന്നെ ഇവിടെ എന്തായിരിക്കും പത്രാസ്? ആളുകളെയും മൂര്യകളെയും കൊണ്ടൊരു കെട്ടിമറിച്ചില്. നാട്ടിലന്ന് തിരക്കില്ലാത്ത ആരുണ്ടാവൂല, എല്ലാവർക്കും കാണും എന്തെങ്കിലും പണി, രാമർ അഭിപ്രായപ്പെട്ടു. അധിക സമയം ചേക്കു അവിടെ നിന്നില്ല. കരിച്ച കഴിഞ്ഞാൽ ഉമ്മ വിളി തുടങ്ങുമെന്ന് പറഞ്ഞ് ചേക്കു നിരത്തിലേക്കിറങ്ങി. അവന്റെ മുട്ടത്തല ഇരുളിൽ അലിയുന്നത് നോക്കി രാമർ നിന്നു. അന്നേരം അപ്രതീക്ഷിതമായി ദുഃഖത്തിന്റെ ഏതോ ഒരു നിഴൽപ്പാട് രാമറിന്റെ മനസ്സിലേക്ക് തേങ്ങി വന്നു. ചേക്കു വരാൻ വൈകുമ്പോൾ വിളിച്ചന്വേഷിക്കുന്ന ഒരു മുഖം അവനുണ്ട്, അതൊരു ഭാഗ്യമാണ്. പിന്നെ ചിന്ത സ്വന്തം അമ്മയിലേക്ക് മടങ്ങിയെത്തി. അമ്മ കിടക്കുന്ന മണ്ണ്, അത് വാങ്ങാൻ തനിക്ക് കഴിയുമോ? കുതിരകൾ അപ്പോഴും ചിനച്ചുകൊണ്ടിരുന്നു. ഒരുപക്ഷെ തന്റെ മൗനം കണ്ടിട്ടാകാം കുതിരകൾ ഈ തരത്തിൽ ശബ്ദമുണ്ടാക്കുന്നതെന്ന് രാമർ വിചാരിച്ചു. താൻ എല്ലായ്പ്പോഴും അവയെ തൊടണം, അവയെ നോക്കി ശബ്ദമുണ്ടാക്കണം. അല്ലാത്തപ്പോഴൊക്കെ കുതിരകൾ തന്റെ നേരെ നോക്കി ചിനയ്ക്കാറുണ്ടെന്ന് രാമറിനറിയാമായിരുന്നു.

0: കുതിരകളുടെ മുഖം പതുക്കെ തടവിക്കൊണ്ട് രാമർ ചോദിച്ചു, ചാണകം വാരിയാല് വല്ലതും കിട്ടുമോ ചങ്ങായിമാരെ? പതുക്കെ പതുക്കെ അമ്മ കിടക്കുന്ന സ്ഥലം സ്വന്താക്കണ്ടേ? അപ്പോൾ കുതിരകൾ എന്തോ ഒച്ച വെച്ചു. രാമറിന് സന്തോഷമായി. തെക്കുനിന്നും വടക്കുനിന്നും കിഴക്കുനിന്നും നാട്ടുവഴികളിലൂടെയും ഇടവഴികളിലൂടെയും കാളകളുടെ ഒരൊഴുക്കായിരുന്നു. മേലെ ചൊവ്വ വയലിലും തൊട്ടടുത്ത പറമ്പുകളിലുമെല്ലാം താൽക്കാലിക ആലകൾ ഉയർന്നിരിക്കുകയാണ്. മേൽപ്പുര ഉള്ളതും ഇല്ലാത്തതുമാണ് ആലകൾ. കൊടിമരമുയർന്നാൽ മാത്രമേ കാളകളെ കയറ്റിക്കെട്ടുകയുള്ളൂ. ലക്ഷണമൊത്ത ഒന്നിനെയായിരിക്കും ആദ്യം ചുങ്കം കടത്തുക. ഓരോ പ്രദേശത്തുനിന്നും വരുന്ന കാളകൾക്ക് പലതരം പ്രത്യേകതകളുണ്ടായിരിക്കും. തെക്കൻ കാളകൾ കുറേ കൂടി വലുതും കാലുകൾ ദൃഢമുള്ളവയുമായിരിക്കും. കാളപ്പൂട്ടിന് ഉപയോഗിക്കുന്ന ജനുസിൽപ്പെട്ടതായതുകൊണ്ടാണ് ഈ പ്രത്യേകതയെന്നാണ് കരുതുന്നത്. ചന്തയിൽ ഇത്തരം കാളകൾക്ക് പ്രിയമേറും, വിലയും കൂടും. കിഴക്കുനിന്നും വരുന്നവയുടെ മേനിക്ക് അത്ര വലിപ്പമുണ്ടാവുകയില്ല. കാലുകൾ നീണ്ടതുമായിരിക്കും. മലയോര മേഖലയിലൂടെ നടക്കുന്നതുകൊണ്ടാണ് ഇവ ഇങ്ങനെയായി തീർന്നതെന്ന് പറയപ്പെടുന്നു. വടക്കുനിന്നും വരുന്നവ സാധാരണ ജനുസിൽപ്പെട്ടവയാണ്. വലിയ പ്രത്യേകതകളൊന്നുമില്ല. ഏറ്റവും അവസാനമായിട്ടാണ് കാളക്കച്ചവടക്കാർ വടക്കൻ കാളകളെ തിരഞ്ഞെടുക്കാറുള്ളത്. ഇവയ്ക്ക് വിലയും കുറയും. തെക്കുനിന്നും വരുന്ന കാളകളെ അലങ്കരിച്ചിട്ടാണ് കൊണ്ടുവരാറുള്ളത്. അവയുടെ നെറ്റികളിൽ കസവ് നൂലുകൾ അലങ്കാരങ്ങളായി കെട്ടിയിട്ടുണ്ടാവും. കഴുത്തിൽ കുടമണിയും കാണാം. തെക്കൻ കാളകളുടെ വരവ് ദൂരെ നിന്നേ അറിയാം. അനേകം കുടമണികളുടെ താളാത്മകമായ ശബ്ദം ഒന്നിച്ചുയർന്നുകൊണ്ടിരിക്കും. പിന്നീടത് നാട്ടുവഴികളിലൂടെ വലിയൊരു സംഗീതമായി മാറുന്നു. കുടമണികൾ കിലുക്കി കാലുകൾ നിലത്ത് ശക്തിയായി അമർത്തി കാളകൾ നിരയൊപ്പിച്ചു പോകുമ്പോൾ അത് കാണാൻ വേലിയിറമ്പിലും കൊള്ളിന്മേലും വയൽവരമ്പിലും നാട്ടുകാർ നിരനിരയായി കാത്തുനിൽക്കും. അപ്പോൾ ഒരു താളത്തിന് മറ്റൊരു മറുതാളം അവർ കണ്ടെത്തും. പോരുന്നോ പോരുന്നോ, കാളച്ചന്തയിൽ പോരുന്നോ, കിട്ടിയാൽ കിട്ടി പോയാൽ പോയി, അക്കിടി മുക്കിടി കച്ചവടം. കാളകളെ ചുങ്കം കടത്തുമ്പോൾ അവർ ഇത് പാടിക്കൊണ്ടിരിക്കും.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ.
4: കാട്ടറിവ്, ഓരോ ഭാഷയെയും ശക്തിപ്പെടുത്തുന്ന അടിസ്ഥാന ശിലകളാണ് കാട്ടറിവും നാട്ടറിവും. ആധുനിക വിജ്ഞാനത്തിന്റെ അടിത്തറയും കാട്ടറിവുകളായിരുന്നു എന്നതിൽ സംശയമില്ല. കാട്ടറിവുകൾ വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെട്ടത് ആദിവാസികളുടെ ഇടയിലായിരുന്നെങ്കിലും അവയുടെ സംസ്കൃതീകരിച്ച രൂപങ്ങളാണ് ഗ്രന്ഥരൂപത്തിൽ പിന്നീട് പ്രചരിച്ചത്. കാട്ടറിവിലെ കയ്പ് തിക്തവും എരിവ് കടുവും പുളി അമ്ലവും ഒക്കെയായി മാറിയെന്നേയുള്ളൂ. ഭക്ഷ്യയോഗ്യവും അല്ലാത്തതും എന്ന തരംതിരിവിന്റെ ആദ്യ പാഠങ്ങളെല്ലാം നമുക്ക് ലഭിച്ചത് കാട്ടറിവിൽ നിന്നാണ്. എങ്കിലും ഔഷധങ്ങളെ സമൂലം ഉപയോഗിക്കുന്ന ആദിവാസിയുടെ അറിവിനെ വേർതിരിച്ചെടുക്കൽ എന്ന പ്രക്രിയയിലൂടെ പരിഷ്കരിക്കുകയാണ് ആധുനിക വൈദ്യശാസ്ത്രം ചെയ്തത്. ഭൂപ്രകൃതിയെപ്പറ്റിയുള്ള അറിവിൽ കാടിനു വലിയ സ്ഥാനമുണ്ട്. മഴയെപ്പറ്റിയുള്ള അറിവും മരങ്ങളെപ്പറ്റിയുള്ള അറിവുമെല്ലാം അതിൽ ഉൾപ്പെടുന്നു. മഴമേഘങ്ങളെ പശ്ചിമഘട്ടം തടഞ്ഞു നിർത്തുമ്പോൾ മലമുകളിലും മലയുടെ ഒരു ചരിവിലും മഴ പെയ്യുന്നു. അതേസമയം മറുചരിവിൽ വരൾച്ചയും ജലദൗർലഭ്യവും അനുഭവപ്പെടുന്നു. ഇത്തരം പ്രദേശങ്ങളാണ് മഴനിഴൽ പ്രദേശങ്ങൾ. നിത്യഹരിത വനങ്ങളും പുൽമേടുകളുമെല്ലാം നിറഞ്ഞ കാടിന്റെ വൈവിധ്യം നമ്മുടെ പ്രാചീന കാവ്യങ്ങളിലൊക്കെ പ്രതിഫലിച്ചു കാണാം. കല്യാണ സൗഗന്ധികത്തിലെ വൃക്ഷങ്ങളുടെ പട്ടിക കാട്ടറിവിന്റെ നിദർശനമാണ്. താലം, തമാലം, നക്തമാലം, സാലം, രസാലം, ഹിന്ദാലം, അർജുനം, കേസരം, നീലം, പലാശം, സർജകം, ഖർജുരം, കാരസ്കരം, ചൂതം, പനസം, ശിംബിക, ചമ്പകം, മാതുലുകം, മാഗന്ധം, പുന്നാകം, നാഗപ്രിയ, ബഗുളം, പൂപ്പാതിരി, അശ്വത്ഥം, കപിത്ഥം, പേരാൽ, ഈട്ടി, തേക്ക്, തിലകദ്രുമം, ചുഴലി, അത്തി, ഇത്തി, പരുത്തി തുടങ്ങി ആ പട്ടിക നീളുന്നു. നമ്മുടെ സ്ഥലനാമങ്ങൾ പലതും രൂപപ്പെട്ടിരിക്കുന്നത് കാട്ടറിവിൽ നിന്നുമാണ്. മയിലാടുംപാറ, ആനക്കയം, പുലിമുട്ട്, എരുമേലി, ആനമുടി, ആനച്ചാൽ, കടുവാക്കുഴി, മീൻമുട്ടി, നരിക്കോട്, കാഞ്ഞിരപ്പള്ളി, മുളന്തുരുത്തി, നെല്ലിയാമ്പതി, കാനം തുടങ്ങി അവയും ധാരാളമുണ്ട്. നമ്മുടെ ഭാഷയിൽ കുടിയേറിയ പല ശൈലികളും കാട്ടറിവിന്റെ പ്രതിഫലനമാണ്. ആനപ്പക അത്തരത്തിലുള്ളതാണ്. ആനയ്ക്ക് നീണ്ടു നിൽക്കുന്ന ഓർമ്മശക്തി ഉണ്ടെന്ന്

0: അത് വന്യജീവി നിരീക്ഷണത്തിൽ നിന്നുണ്ടായതാവണം. സർവനാശത്തെ സൂചിപ്പിക്കാൻ മുള പൂത്ത പോലെ എന്ന് പ്രയോഗിക്കാറുണ്ട്. ഇതും കാട്ടറിവിന്റെ തുടർച്ചയാണ്. ആന നടന്ന വഴിയെ പുല്ലുമുളയ്ക്കില്ല എന്ന ശൈലി ആനത്താരകൾ കണ്ടുപരിചയിച്ച കാട്ടറിവിൽ നിന്നുണ്ടായതാണ്. ചില വന്യജീവികളെ പേര് നേരിട്ട് പറയാതെ സൂചിപ്പിക്കുന്ന സമ്പ്രദായവും കാട്ടറിവിന്റെ ഭാഗമാണ്. ഉദാഹരണത്തിന്, പാമ്പിനെ വള്ളിജാതി എന്ന് പറയുന്നവരുണ്ട്. ജീവികളെ അവയുടെ പേര് വിളിച്ചാൽ അവ പ്രത്യക്ഷപ്പെടും എന്ന വിശ്വാസവും ഇതിനു പിന്നിലുണ്ടാകാം. കടുവയെ വരയൻ എന്ന് ചിലയിടത്ത് പറയുന്നത് അതുകൊണ്ടാണ്. വയനാട്ടിൽ ചിലർ കടുവയെ അമ്മാവൻ എന്ന് വിളിക്കുന്നത് കടുവയുടെ കോപത്തിനിരയാകേണ്ട എന്ന് കരുതിയുമാവാം. ഇത്തരം രസകരമായ വിശ്വാസങ്ങളും കാട്ടറിവിന്റെ ഭാഗമാണ്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.
3: മൂന്നാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം ലൈബ്രറിയൻ, കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ എന്നീ തസ്തികകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ മാസം 19-ന് രാവിലെ 10:30 MRS സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾ 62-38-59-96-60 എന്ന നമ്പറിൽ നിന്ന് ലഭിക്കും. 62-38-59-96-60. ഇതോടെ സേവന വാർത്തകൾ സമാപിച്ചു. ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ SD സിംഗ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04-84-24-26-397 അല്ലെങ്കിൽ 04-84-24-26-387 അല്ലെങ്കിൽ 94-46-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. നമ്പറുകൾ 04-84-24-26-397 അല്ലെങ്കിൽ 04-84-24-26-387 അല്ലെങ്കിൽ 94-46-45-58-88. അറിയിപ്പ് കഴിഞ്ഞു. ഇനി ഇന്നത്തെ FM ഡയറിയിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു: കേരളത്തിലെ ഏത് ഭക്ഷ്യവിളയുടെ വിവിധ അത്യുൽപാദന ഇനങ്ങളാണ് ശ്രീജയ, ശ്രീകനക, ശ്രീവിജയ, ശ്രീരക്ഷ എന്നിവ? ഉത്തരം: കപ്പ അഥവാ മരച്ചീനി. കപ്പ അഥവാ മരച്ചീനിയുടെ വിവിധ അത്യുൽപാദന ഇനങ്ങളാണ് ശ്രീജയ, ശ്രീകനക, ശ്രീവിജയ, ശ്രീരക്ഷ എന്നിവ.

ആകാശവാണി കൊച്ചി നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ: രാവിലെ 8:05 SNIMS FM ഹെൽത്ത് ലൈൻ, കുട്ടികളിലെ രക്താർബുദം. അസിസ്റ്റന്റ് പ്രൊഫസറും പീഡിയാട്രിക് ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ അനുപമ നായരുമായി അഭിമുഖം.

ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ അന്താരാഷ്ട്ര നഴ്സസ് ദിനം ഡോക്ടർ സിന്ധു എം സംസാരിക്കുന്നു.

നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു. ദൈവത്തിൻ മനമാരുകണ്ടു. രചന ജയരാജ് മിത്ര. സംവിധാനം റൂബി ബാബു. പശ്ചാത്തല ശബ്ദവിന്യാസം ധീരജ് സുകുമാരൻ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ മോഹൻലാൽ, എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യാ രാജേന്ദ്രൻ, നന്ദു തുടങ്ങിയവർ. നാളെ രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു. മടക്കം. രചനാ സംവിധാനം സി കൃഷ്ണകുമാർ. നിർവഹണ സഹായം പി നിഷ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ. ആകാശവാണി കൊച്ചി നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇഷ്ടപരിപാടികൾ ആസ്വദിച്ചുകൊണ്ട് ഇത്രയും സമയം FM ഈവനിംഗിനൊപ്പമുണ്ടായിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.

0: காத்திருந்தேன்,
1: கண்விழி தாமரை போட்டிருந்தேன், என்னுடன் வைத்திருந்தேன்.
2: തെൻട്രലെ എന്നൈ തൊടു എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ഉമാരമണനും ആലപിച്ച ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനരചന വാലി, സംഗീതം ഇളയരാജ. ഇനിയിതാ അഗ്നി നക്ഷത്രം എന്ന ചിത്രത്തിൽ ചിത്ര ആലപിച്ച ഗാനം, ഈണമിട്ടത് ഇളയരാജ.

നേരുക്കുനേർ എന്ന ചിത്രത്തിനു വേണ്ടി വൈരമുത്തുവും ദേവയും ഒരുക്കി ഹരിണി ആലപിച്ച ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഇതോടെ തമിഴ് ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ഇനി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തിരുവനന്തപുരം റിലേ. ഇതിൽ തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ദൈവത്തിനാരു കണ്ടു, ദൈവത്തിൻ മനമാരു കണ്ടു.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 രണ്ടാം ദിവസം
1: തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു. ദൈവത്തിൻ മനമാര് കണ്ടു. രചന ജയരാജ് മിത്ര. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽ രാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നരിയാപുരം വേണുഗോപാൽ, ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, രജു കോലിയക്കോട്.

മലയാറ്റൂർ മലയും കയറി ജനകോടികൾ എത്തുന്നു. അവിടുത്തെ തിരുവടി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ. മെഴുതിരിയും വെള്ളം തിരുമുമ്പിൽ വയ്ക്കുന്നേ, അഴലാകെ മാറ്റി അനുഗ്രഹമായി ചൊരിയോ.

എത്തിപ്പോയി. പുല ആചരിക്കാതെ ആട്ടവുമായി നടക്കുന്ന നാടിൻ്റെ മക്കൾ കാട്ടിൽ കയറി നിന്നെയും കൊന്ന് തിന്നിട്ടുണ്ടാകുമോ എന്ന് ഞാൻ പേടിച്ചതായിരുന്നു മരമേ. മഴുവും മഴുവേറികളും നിന്നെ ഇതുവരെയും കണ്ടില്ല എന്നുണ്ടോ? ഈ മരത്തിലാവുമ്പോൾ ഉയരത്തിലേക്ക് കയറി

പോയാൽ പിന്നെ ആരും അറിയില്ല. ശാസ്ത്രം, സാഹിത്യം, പ്രകൃതി എന്നൊക്കെ പറഞ്ഞ് പണ്ട് കുറെ നടന്നോണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. പണ്ടത്തെ കാർന്നോമാര് താ എനിക്കുള്ള മാവ് എന്നൊക്കെ നോക്കി വെക്കണ പോലെ ഇത് എനിക്കുള്ള മരം. ഞാൻ 20 വർഷം മുമ്പ് നിന്നെ കണ്ട അന്ന് കവിത പോലൊന്ന് കുറിച്ചു വെച്ചിട്ടുണ്ട്. ഒറ്റത്തടിയാണെന്ന അഭിമാനത്തിൽ ഇങ്ങനെ ഞെളിഞ്ഞ് നിൽക്കലിലൊന്നും വലിയ കാര്യമില്ല. വളവില്ലാത്ത നേർ ജീവിതങ്ങളിലേക്കാണ് ആദ്യം മഴ വീഴുക എന്ന് അതറം പറ്റാതിരുന്നതിന് ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ഇടത്തും വലത്തും നിന്ന് ഋതുകന്യകൾ താലം പിടിക്കും. തേരിൻ തിരക്കിട്ട യാത്രയിൽ പോലും ഒരു കാൽക്ഷണം മുമ്പിൽ നിൽക്കാതെ ചിരിക്കാതെ ഒരു പൂ മേടിക്കാതെ പോവുകില്ലെന്നും കാലം. തളിരണിഞ്ഞു നിൽക്കുന്ന നിന്നെ ആദ്യം ഞാനൊന്ന് ഉമ്മ വെക്കട്ടെ. മരമേ മരമേ ഉമ്മ. ഈ ഓർമ്മകൾ കണ്ടുപിടിച്ചവനെ ആദ്യം വെടിവെച്ച് കൊല്ലണം. മരത്തിനെ ഒന്ന് കെട്ടിപ്പിടിച്ചതും അമ്മയെ ഓർമ്മ വരണം. അപ്പൊ ശരിയെന്ന് ശൂന്യതയിൽ നോക്കി പറഞ്ഞിട്ട് മരത്തിൽ കയറാന്നാ വിചാരിച്ചത്. അത് വിചാരിച്ചതും അവളെ ഓർമ്മ വരണം. ഈശ്വര, അവരൊക്കെ ചുറ്റും വന്ന് നിൽക്കണ പോലുണ്ടല്ലോ. അമ്മയെ, അച്ഛനെ, അവളെ, ഏട്ടനെ ഓർമ്മ വരണോ? മണികണ്ഠനെ എന്തിനാണാവോ ഇപ്പൊ ഓർമ്മ വരണ? അവനും പോയോ? അതെ, എല്ലാരോടുമായി പറയാണ്, ഇനി നടക്കാൻ പോകുന്ന കാഴ്ച കാണാൻ വന്നിരിക്കുകയാണ് നിങ്ങളെങ്കില്. ഞാൻ ആദ്യം പറയാം, നിങ്ങൾ ഇതൊന്നും കാണുന്നത് എനിക്കിഷ്ടമല്ല. എല്ലാരും പോയേ, പോയേ. ഭാഗ്യം പോയി. അമ്മ മാത്രം പോയില്ലല്ലോ. പൊക്കിൽ കൂടി മുറിക്കല് അത്ര എളുപ്പമല്ല എന്നർത്ഥം. ഇനി ഞാൻ എന്തൊക്കെ പഠിക്കാനിരിക്കുന്നു ഈ ലോകത്തില്. അമ്മേ, എന്റെ തോന്നലാണ് അമ്മ ഇവിടെ വന്ന് നിൽക്കണുണ്ട് എന്നത്. അത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് പറയാണ് ഞാൻ. എല്ലാ നന്മകളും പകർന്നു തന്നിട്ട് തന്നെയാണ് നിങ്ങൾ എന്നെ വളർത്തിയതും. എന്നെ ഇഷ്ടപ്പെട്ട് വന്നവളും എനിക്ക് നല്ലത് മാത്രമാ തന്നത്. പക്ഷേ നിങ്ങൾ എന്നെ നന്മ കൊണ്ട് മൂടുമ്പോൾ, നല്ല വഴിക്ക് മാത്രം നടക്കാൻ പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം നിങ്ങളൊക്കെ മറന്നുപോയി. ഇത്രയും നല്ലൊരു മനുഷ്യന് ജീവിക്കാൻ പറ്റിയ ഒരു നല്ല ലോകം ഇവിടെ ഇല്ല എന്നത് നിങ്ങൾ മറന്നു. അച്ഛൻ പോയപ്പോഴും ഞാൻ പിടിച്ചു നിന്നു. അമ്മ പോയപ്പോൾ ഞാൻ തളർന്നു പോയതാ. അപ്പൊ അവള് കൈപിടിച്ച് ബലം തന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അവളും പോയപ്പോ ഞാൻ അന്തം വിട്ടു നിന്നു. നിങ്ങളൊക്കെ പഠിപ്പിച്ച നന്മകൾ ഒന്നും പ്രയോഗിക്കാൻ പറ്റാത്ത ഒരു ലോകത്ത് ഞാനിങ്ങനെ ഒറ്റയ്ക്ക്. അവരൊക്കെ പൊക്കോളാൻ പറഞ്ഞപ്പോ വേഗം പോയി. അമ്മയും കൂടി പോണം പ്ലീസ്. അമ്മ പഠിപ്പിച്ച ഒന്നും ഒന്നു എന്ന് പറഞ്ഞാ ഒരു വാക്ക്, ഒരക്ഷരം, ഒരു വരി, ഒന്നും ഞാൻ മറന്നിട്ടില്ല. മോശം കാര്യങ്ങളൊന്നും കാണരുത് എന്നും അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. മറന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ കുട്ടിക്കാലം ഓർമ്മ വരണു. കുട്ടൻ അത് മറന്നോ?
രാ

0: ആ ചുല്ലു, കുട്ടൻ അറിയാലോ, രാ രാത്രിയുടെ രാ.
1: കുട്ടനത് മറന്നു. രാ ചുല്ലു, കുട്ടൻ അറിയാലോ, രാ രാത്രിയുടെ രാ.
0: കുട്ടന് നല്ലെണ്ണം ഓർമ്മയുണ്ടമ്മേ. അമ്മ പറഞ്ഞ കഥയടക്കം, വണ്ട് തേനുണ്ട് താമരപ്പൂവിലിരുന്ന് മയങ്ങി, പൂവ് രാത്രിയായപ്പോ വാടിക്കൂമ്പി, നേരം വെളുക്കുമ്പോൾ പൂവിടരും, അപ്പൊ പോകാന്ന് കരുതി വണ്ട് കാത്തിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ മനസ്സിലെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഒരാന വന്ന് ആ പൂവ് പറിച്ച് ചവിട്ടി അരച്ചു കളഞ്ഞു. ഓ, എന്താ ശ്ലോകത്തിൻ്റെ ഒരു ഭംഗി, എന്താ ജീവിതത്തിൻ്റെ ഒരു അവസ്ഥ. ഈ കുന്നിൻ്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം. രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങിടും, ഉഷസെങ്ങും പ്രകാശിച്ചിടും, ദേവൻ സൂര്യനുദിക്കും, ഇക്കമലവും കാലേ വിടർന്നിടുമേ. ഏവം മുട്ടിനകത്തിരുന്ന് അളി മനോരാജ്യം തുടർന്നിടവേ, ദൈവത്തിൻ മനമാരു കണ്ടു പിഴുതാൻ

0: അശോക, ഞാനും ഈ മല കയറി വന്ന ഒരാളാണ് അശോക.
1: എന്റെ പേരെങ്ങനെ അറിയാം? എന്നെ പരിചയമുണ്ടോ?
0: ഉണ്ടല്ലോ, കുട്ടൻ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. നല്ല മനുഷ്യനാണ്, അച്ഛനും അമ്മയും മരിച്ചതാണ്.
1: ഒരാൾ പറയുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് നല്ല കാര്യമല്ല.
0: അതിനാരും ഒളിഞ്ഞു നിന്നില്ലല്ലോ. അശോകൻ നാട് മുഴുവൻ കേൾക്കാൻ പാകത്തിലല്ലേ ദൈവത്തിൻ മനമാരു കണ്ടു പിഴുതാൻ ദന്തീന്ദ്രന പത്മിനിയും എന്നൊക്കെ ചൊല്ലിയത്?
1: ഈ കാട്ടിൽ ഈ കുന്നിന് മുകളിൽ ഈ പെരുമഴയത്ത് ഒരാൾ കൂടി കാണും എന്ന് കരുതിയില്ല.
0: ആരാ നിങ്ങൾ പറഞ്ഞ ആ അവൾ, കൈപിടിച്ചവൾ?
1: എന്റെ പാതിയാകണമെന്ന് അവളും ഞാനും ആഗ്രഹിച്ചവൾ.
0: പേര്?
1: അഞ്ജന.
0: ആ, അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
1: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
0: എന്നിട്ട്?
1: കടൽ തീരമായിരുന്നു, കടലിലേക്ക് പോയി കാണും. അഞ്ജന അനാഥയായിരുന്നു. ഞാൻ അവൾക്ക് വേണ്ടി പരാതി നൽകാൻ ചെന്നപ്പോൾ അറിയുന്നത് ഒരു പഞ്ചായത്ത് മെമ്പർ അവളുടെ ഏട്ടനാണെന്ന് കള്ള സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് നഷ്ടപരിഹാരമായ 10 ലക്ഷം വാങ്ങി. ബന്ധുക്കൾക്ക് പരാതിയില്ല എന്ന് എഴുതി കൊടുത്തിരിക്കുന്നു എന്നാണ്.
2: നിങ്ങൾ കരുതും പോലെ അത്ര മോശം ലോകമൊന്നുമല്ല ആ താഴെ കാണുന്ന ലോകം. പരാതിയില്ലാത്ത ലോകമാണത്. ആർക്കുമില്ല പരാതി. കോളേജിൽ ഒരുത്തനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയാലും പരാതിയില്ല. 4 വയസ്സുകാരി ഒരുത്തിയെ 40 പേർ ചേർന്ന് ഭോഗിച്ചാലും പരാതിയില്ല.

0: പരാതിയേ ഇല്ല ആർക്കും.
1: അത്ര നല്ല ലോകമാണ് താഴെ കാണുന്നതെങ്കിൽ അശോകൻ കഷ്ടപ്പെട്ട് കുന്നുകയറി ഇവിടെ വന്ന് ഈ രാത്രി ഇങ്ങനെ മഴയും കൊണ്ട് നിൽക്കുന്നത് എന്തിനാ?
0: അത് തന്നെയല്ലേ നിങ്ങളും ചെയ്യുന്നത്? ഇതിലെന്താ ഇത്ര ചിരിക്കാൻ?
1: എന്തെങ്കിലും കാണും പറയാം. അല്ല, എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഈ മഴയത്ത് ഇവിടെ വന്നത്?
0: തപസ്സിരിക്കാൻ വന്നതാണ്. വിരോധമുണ്ടോ?
1: ഈ മരത്തിന്റെ മുകളിലോ കയ്യിൽ മടക്കി പിടിച്ച ചാക്കിൽ കയറിയാണോ തപസ് ചെയ്യാൻ പോകുന്നത്?
0: അത് ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്യും.
1: രാത്രി മരക്കൊമ്പിലെ തപസ്സിൽ നിന്നും ഉറങ്ങി താഴെ വീഴാതിരിക്കാനാവും ഒളിപ്പിച്ചു വെച്ച കയർ.
0: ഞാൻ ആരുമായും ചർച്ച ചെയ്യാത്ത വിഷയങ്ങളെ പറ്റിയാണ് സർവം മനസ്സിലാക്കിയ പോലെ അങ്ങ് സംസാരിക്കുന്നത്. സത്യം പറയാമോ? അങ്ങ് ആരാണ്?
1: അശോക, അശോകൻ ഈ മരത്തിൽ പൊത്തിപ്പിടിച്ച് കയറുമ്പോ എങ്ങാനും വഴിക്ക് വീണാൽ, നല്ല മഴയാണല്ലോ, അഥവാ വീണാൽ തണ്ടല്ലൊടിഞ്ഞു കിടക്കും. ആരും അറിയാൻ പോണില്ല. താഴെ കിടന്ന് ആദ്യം ഉറുമ്പരിക്കും, പച്ച പ്രാണനിൽ ഉറുമ്പുകൾ കടിച്ചു ഉടയും, പിന്നെ പാതി പ്രാണനിൽ പുഴുവരിക്കും, പക്ഷികൾ ജീവനോടെ കൊത്തിവലിക്കും.
0: മതി മതി മതി, അത്തരമൊരു ദുരന്തം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് നല്ല പോലെ മരം കയറാൻ അറിയാം.
1: ശരി, ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ മരം തന്നെ ഉന്നം വെച്ച് വരാനുള്ള കാരണം എന്താ?
0: ഞാൻ ഒരിക്കലീ കുന്ന് കയറി വന്നപ്പോ കണ്ടിഷ്ടപ്പെട്ട മരാ. ഈ കുന്ന് അപൂർവ മരങ്ങളുടെ ഇടമാണെന്നും ആനത്താരകൾ ധാരാളമുള്ള സ്ഥലമാണെന്നും അപൂർവ ധാതു നിക്ഷേപങ്ങൾ ഏറെയുള്ള വനമാണെന്നും ഉള്ള പഠന റിപ്പോർട്ട് ഞങ്ങളാണ് സർക്കാരിന് കൊടുത്തത്. അതിദുർബല പ്രദേശമാണ്, സംരക്ഷിക്കപ്പെടണം എന്നായിരുന്നു ഞങ്ങളുടെ ആ റിപ്പോർട്ട്.
1: ഈ ശാസ്ത്രവും സാഹിത്യവും കൈകാര്യം ചെയ്യുന്നവരുടെ സംഘമല്ലേ അന്ന് വന്നത്?
0: അതെ.
1: എന്നിട്ട് എന്തുണ്ടായി? നിങ്ങൾ ആഗ്രഹിച്ച പോലെ സംരക്ഷിക്കപ്പെട്ടോ?
0: അവർ ഞങ്ങളെ ചതിച്ചതായിരുന്നു. പണം ചെലവാക്കാതെ ധാതു നിക്ഷേപങ്ങളെ പറ്റി സർവേ നടത്താനായിരുന്നു അവർ ഞങ്ങളെ പ്രകൃതി സംരക്ഷക പ്രവർത്തകർ എന്ന പേരിൽ കെട്ടി എഴുന്നള്ളിച്ചത്.
1: കൃത്യമായ റിപ്പോർട്ട് കിട്ടിയപ്പോ അവരുടെ പണി എളുപ്പമായി. ഇന്ന് ഈ മലയിൽ 64 ഖനന കേന്ദ്രങ്ങളുണ്ട്. അശോകന്റെ പാതി ആകേണ്ടവളെ പെങ്ങളാണെന്ന് വിശേഷിപ്പിച്ച് കേസ് തീർത്ത ആ പഞ്ചായത്ത് മെമ്പറുടെ ബന്ധുക്കളുടെയാണ് അതിൽ പലതും. അല്ല, അതുപോട്ടെ, അന്ന് നിങ്ങൾ പഠനയാത്രയ്ക്ക് വന്നപ്പോ നിങ്ങളുടെ കൈ കോർത്ത് നടന്ന ആ പെൺകുട്ടിയാണോ അഞ്ജന?
0: സത്യം പറയൂ, നിങ്ങൾ ആരാണ്? നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെ കണ്ടത്?
1: പറയാം. അതിനു മുമ്പ് ഒരു സംശയം ചോദിച്ചോട്ടെ?
0: ചോദിച്ചോളൂ, എന്നെ കുറിച്ചാണെങ്കിൽ പറയാം.
1: അശോകൻ ഈ പെരുമഴയത്ത് ഈ മരത്തിൽ കയറി, നിലയില്ലാത്ത ഉയരത്തിൽ കയറിപ്പോയി, ചാക്കിൽ കയറിയിരുന്ന് കഴുത്തിൽ കുരുക്കും മുറുക്കി തൂങ്ങി മരിച്ചാൽ, ഈ ലോകം അതറിഞ്ഞില്ലെങ്കിലും ആ നാറ്റം ഈ മരത്തിന് തന്നെ കൊടുക്കണമെന്ന തീരുമാനം ശരിയോ അശോക?
0: ദൈവമേ, ഞാനിതാ അങ്ങയെ നമസ്കരിക്കുന്നു. ദൈവം ചെയ്ത് അങ്ങ് ആരാണെന്ന് പറഞ്ഞാലും.
1: അളിഞ്ഞടർന്ന ശരീരം പോലും താഴെ വീഴരുതെന്ന് തീരുമാനിച്ച് നീ തൂങ്ങാൻ തീരുമാനിച്ചത് എന്റെ കൈകളിലാണ് അശോക.
0: മനസ്സിലായില്ല.
1: നീ പണ്ട് കണ്ടുവച്ചതും ഇന്ന് ഓർത്തെടുത്ത് കയറി വന്നതും നീ നിന്നെ രാത്രിയുടെ മറവിൽ തീർക്കാൻ തീരുമാനിച്ചതുമായ ഈ നിൽക്കുന്ന വൻ വൃക്ഷമാണ് ഞാൻ അശോക.

0: മുളച്ചു. നഫസിന്റെ സ്വർണ കുംഭങ്ങൾ വാങ്ങിക്കുടിച്ച് ദാഹം തീർക്കാൻ പച്ചിലകളാൽ എന്റെ നഗ്നത മറച്ചു ഞാൻ. സ്വച്ഛശീതളമായ മണ്ണിൽ ഞാൻ വേരോടിച്ചു.
1: അശോക, ഞങ്ങൾ മരങ്ങളെ വല്ലാതെ സ്നേഹിച്ചും വിശ്വസിച്ചും വരുന്നവരെ, ഞങ്ങളും അങ്ങോട്ട് സ്നേഹിച്ചു പോകും. നീ എന്നെ കെട്ടിപ്പിടിച്ചു തന്ന ഉമ്മയിൽ

0: ഞാൻ നിന്നോട് സംസാരിക്കാൻ വന്നതാണ്. നിന്റെ അമ്മയുടെയും അച്ഛന്റെയും അഞ്ജനയുടെയും ഏട്ടന്റെയും ഒക്കെ ഓർമ്മകൾ നിന്നിലേക്ക് പായിച്ചതും ഞാനാണ്.
1: എന്തിന്? ഇനി മരണമല്ലാതെ മറ്റൊന്നും വേണ്ടെന്ന് തീരുമാനിച്ച് എന്നിലേക്ക് അങ്ങ് ഓർമ്മകൾ കടത്തിവിട്ടിട്ട് എന്ത് ചെയ്യാനാണ്?
0: അശോക, നീയും എന്നെ ഒരുപാട് ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. നീ ഇപ്പോൾ ചൊല്ലിയ ശ്ലോകമില്ലേ, രാവിപ്പോൾ ക്ഷണമൊടുങ്ങിടും. അശോക, നീ എന്നെ പുണർന്നതും എന്നെ ഉമ്മ വെച്ചതും എനിക്കേറെ ഇഷ്ടമായി. ഇപ്പോ നീ എന്റെ പേരക്കുട്ടിയാണ്, ഞാൻ നിന്റെ മുതുമുത്തച്ഛനും. അങ്ങനെ എനിക്ക് നിന്നോടൊരിഷ്ടം വന്നതല്ലേ. നിനക്ക് മരങ്ങളുടെ ഭാഷ അറിയാനാവും ഇന്നു മുതൽ. എന്റെ വക ഒരനുഗ്രഹം.
1: ശരിക്കും
0: ദാ ആ മരത്തിനോട് ചോദിക്ക് എന്താ ഇനി പരിപാടിയെന്ന്.
1: ഹലോ മരം, എന്താ ഇനി പരിപാടി?
2: അശോക, ഞാനിന്ന് ഇവിടെ നിന്ന് യാത്രയാകും. അഗസ്ത്യമലയിലേക്ക് എത്താനാണ് എന്റെ പദ്ധതി.
1: നിങ്ങൾ മന്ത്രവാദിയാണോ? എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ മരം എങ്ങനെയാണ് ഇവിടെ നിന്നും വേറെ ഒരിടത്തേക്ക് പോകുന്നത്?
0: ഈ രാത്രി അശോകൻ മരിക്കാതെ കാത്തിരിക്കാമെങ്കിൽ അതെങ്ങനെയാണെന്ന് നമ്മൾക്ക് ഒരുമിച്ച് കാണാം, അല്ലേ ജീമുദാ?
2: അതെ അതെ.

0: എനിക്ക് ആരോടും ദേഷ്യമുണ്ടായിട്ടോ പക കൊണ്ടോ ആരോടെങ്കിലും പ്രതികാരം തീർക്കാനോ ഒന്നുമല്ല ഞാൻ ആത്മഹത്യ ചെയ്യുന്നത്.
1: പിന്നെ
0: മരിക്കാതിരിക്കാൻ ഒരു കാരണവും എനിക്ക് കാണാനില്ല.
1: കാണിച്ചു തന്നാലോ?
0: എന്ത്?
1: ഈ നാട്ടിൽ സത്യധർമ്മങ്ങൾക്ക് യാതൊരു വിലയുമില്ല. മനുഷ്യന്റെ ആർത്തിയും അധർമ്മ പ്രവൃത്തികളും എന്നും ജയിക്കുന്നു. ഇതല്ലേ അശോകന്റെ പ്രശ്നം?
0: പറഞ്ഞത് കൃത്യം. ഓരോ അധർമ്മം കാണുമ്പോഴും ഞാൻ നെഞ്ചു പൊട്ടിക്കരയും, ദൈവമേ നീ ഇതൊന്നും കാണുന്നില്ലേ എന്ന്. മുത്തശ്ശൻ എന്താ ഒന്നും പറയാനില്ലേ?
1: ഒറ്റ വാക്കിൽ ഉത്തരം പറയേണ്ട കാര്യങ്ങളല്ല അശോക നീ ചോദിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, ദാ അങ്ങോട്ട് നോക്ക്. താഴ്വരയിൽ ഒരു ബൾബ് മിന്നി മിന്നി കത്തുന്നത് കാണുന്നുണ്ടോ? നോക്കിക്കോ, അതിപ്പോ കത്തിത്തീരും.
0: കിട്ടു. അത് കെടും എന്ന് മുത്തശ്ശൻ എങ്ങനെയാ അറിഞ്ഞത്?
1: അതാണ് ശരി ചോദ്യം. അതിനു മുമ്പ് നീ ചോദിക്കാൻ മറന്ന ഒരു കാര്യമുണ്ട്.
0: അതെന്താ?
1: നിന്റെ അച്ഛനും അമ്മയ്ക്കും നിന്റെ ഏട്ടനും നിന്റെ അവൾക്കുമൊപ്പം നിന്റെ ചങ്ങാതി മണികണ്ഠനെ കണ്ടത് എന്തുകൊണ്ടായെന്ന്.
0: അത് ശരിയാണല്ലോ. ഞാൻ അപ്പോ ഓർത്തിരുന്നു. അതെന്താ സംഭവം? അവനെന്താ മരിച്ചവരുടെ ഒപ്പം?
1: അവനിപ്പോ അല്പം മുമ്പ് മരിച്ചു. നീ കൂടി എത്തിയാൽ ബോഡി എടുക്കും. അധികം താമസിയാതെ നിന്നെ അന്വേഷിച്ചു തുടങ്ങും നാട്ടുകാരെ.
0: യേശുരാ, അവനൊരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ.
1: നിനക്കും കുഴപ്പമൊന്നും ഇല്ലല്ലോ. നിന്റെ കണക്കുകൂട്ടലിൽ നീയും ഉടനെ വെറുമൊരു ബോഡിയാവാൻ പോണോനല്ലേ? മരിക്കാനൊന്നും അത്ര വലിയ കാരണങ്ങളൊന്നും വേണ്ടല്ലോ.
0: അതും ശരിയാ.
1: അപ്പോ എന്താ അറിയേണ്ടത്? ആ ബൾബ് കെടാനുള്ള കാരണം അല്ലേ? ആ ബൾബ് കെടാൻ കാരണം അതിന്റെ തൊട്ടുള്ള വീട്ടിലെ 5 പേർ ഇന്ന് രാത്രി മരിക്കാൻ പോകുന്നു എന്നതാണ്. വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. ആ വീട്ടിൽ ഒരു മത നേതാവുണ്ട്. നമ്മുടെ നാടിന്റെ രീതി അനുസരിച്ച് സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവും.

0: അയാൾ. അയാൾ ഭാര്യയോട് പറയുന്ന അവസാനത്തെ പദ്ധതികൾ നിനക്ക് കേൾക്കണോ, അല്ല കാണണോ? കാണണമെന്നല്ല, കാണണം. ദാ എന്നെ ഒന്ന് തൊട്ട് അങ്ങോട്ട് നോക്ക്.
1: എന്നാടി മക്കളെ മാറ്റുന്നത്?
2: തിങ്കളാഴ്ച രാത്രിയല്ലേ നിങ്ങളുടെ പരിപാടി, അപ്പൊ ശനിയോ ഞായറോ പോകാം.
1: തലേന്ന് പോയ പലർക്കും സംശയാവും. നീ ഒരാഴ്ച മുമ്പേ പോ.
2: അല്ല, നിങ്ങൾ വീടായ വീടൊക്കെ നമ്മുടെ കൊടി നാട്ടിയിട്ടുണ്ടല്ലോ, അപ്പൊ സ്വന്തം ഭാര്യ മക്കളൊന്നും സമ്മേളനത്തിന് വന്നില്ല എന്ന് വന്നാ നിങ്ങൾക്കത് മോശമല്ലേ?
3: ഡേ, സമ്മേളനമൊന്നും നടക്കാൻ പോകുന്നില്ല. അതിനു മുമ്പേ നമ്മുടെ വെള്ളേറങ്ങി പണി തുടങ്ങും. ചുരുങ്ങിയത് അവരുടെ ഭാഗത്ത് 50 പേര് പോകും, ചിലപ്പോ ഇപ്പുറത്ത് 1-2 പേരും. പിന്നെ എന്ത് സമ്മേളനം? നീ ഒരാഴ്ച മുമ്പേ മാറിക്കോ.
2: അല്ലപ്പ, നിങ്ങളുടെ കണക്കൂട്ടിലൊക്കെ നടക്കോ മനുഷ്യ?
1: സംവരണം മാറി മാറി വരുമ്പോ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റായി നീയും പുരുഷ പ്രസിഡന്റായി ഞാനും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ഇതുവരെയുള്ള കണക്കുകൂട്ടലുകളൊക്കെ ശരിയായോണ്ടാ, മനസ്സിലായോ?
2: അതല്ലെന്നും നിങ്ങളുടെ വർഗീയ ലഹളയുടെ കാര്യാ ഞാൻ പറഞ്ഞേ. അവരെതിർത്താലല്ലേ നിങ്ങളുടെ പ്ലാൻ നടക്കൂന്നാ ഞാൻ ഉദ്ദേശിച്ചേ.
1: 100-300 ഏക്കർ കാട് നമ്മുടെ 8 മക്കളുടെ പേരിലേക്ക് രേഖയുണ്ടാക്കി മാറ്റിയപ്പോ നിന്റെ പേടി എന്തായിരുന്നു? പിടിച്ചാ നമ്മൾ അകത്ത് പൂട്ടോന്ന്. എന്നിട്ട് പിടിച്ചോ? പ്ലാൻ ചെയ്ത് അത് നടത്തിയ ശീലം. എടി, ഇത്രയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു കലാപം ഉണ്ടാക്കാനാണോ എനിക്ക് പാട്?
0: അതായത് അടുത്ത ആഴ്ച അടിവാരത്തിലെ ഒരു വർഗീയ ലഹളയുണ്ടാവും. സ്വന്തം വർഗക്കാരുടെ വീട്ടിലൊക്കെ അവർ കൊടി കെട്ടിയിട്ടുണ്ട്, ആള് മാറി കൊല്ലാതിരിക്കാൻ. അടയാളം കാണിക്കാനായി കൊടി കെട്ടാൻ പേരിനൊരു സമ്മേളനം. ഈ കലാപത്തിലെ അവർ 300 ഏക്കർ കാടുകൂടി കയ്യേറും. അതാണ് അവന്റെ പ്ലാൻ. കേട്ടില്ലേ? പ്ലാൻ ചെയ്ത അത് നടത്തിയ ശീലം.
4: മുത്തശ്ശ, ഇതിലും ചെറിയത് കണ്ട് പ്രാന്തായിട്ടാ ഞാൻ ചാവാനായി മല കയറി വന്നിരിക്കുന്നത്. എന്നെ ചാവാൻ വിടാതെ ഇങ്ങനെ പീഡിപ്പിക്കാനാണോ ഉദ്ദേശം? എനിക്ക് കേട്ടിട്ട് തിളക്കരുത്.
0: ഇത് ഞാൻ കേട്ടു, നീയും കേട്ടു, ഈ മലയും മണ്ണും മഴയും കേട്ടു. ഉറങ്ങാതെ നെഞ്ചിടി പുയർന്ന് പ്രാർത്ഥിക്കുന്ന സകല ജീവജാലങ്ങളും കേട്ടു. എന്നിട്ടെന്ത് എന്നല്ലേ നിന്റെ ഉള്ളിലേ? ഒരു കാര്യം ചെയ്യ്, എന്നെ തൊട്ട് കണ്ണടച്ചാൽ ഞാനൊരു കാഴ്ച കൂടി കാണിച്ചു തരാം. ഇപ്പൊ നടക്കണതല്ല, മറ്റന്നാൾ രാത്രി നടക്കാൻ പോണ ദൃശ്യമാണത്. ദാ കയ്യിൽ തൊട്ട് കണ്ണടക്ക്.
4: അയ്യോ, അത് അയാളല്ലേ? എന്താ പറ്റി?
0: മരിച്ചു.
4: എങ്ങനെ?
0: അശോക, സത്യയുഗം വരുമ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യരായി ജനിക്കാൻ ജപിച്ച് ജപിച്ച് കാത്തിരിക്കുന്ന ഞങ്ങൾ മരങ്ങളും ഞങ്ങളെ പൊന്നുപോലെ കാക്കുന്ന ഈ മലകളും ചില്ലറക്കാരാണെന്നാണോ കരുതിയത്? എന്താ മാറിയിരിക്കുന്നത്? പേടിയായോ? എല്ലാ മരണവും മോശം കാഴ്ചയല്ല. എന്നെ തൊട്, നീ ആദ്യം പാടിയ ശ്ലോകത്തിന്റെ അർത്ഥം പൂർണ്ണമാകട്ടെ. ദൈവത്തിൻ മനമാര് കണ്ടു. അശോക, ഞാൻ പറഞ്ഞല്ലോ, ഈ മലകളിൽ, അതായത് നീയും സംഘവും അതിദുർബല പ്രദേശം എന്ന് പഠിച്ച് റിപ്പോർട്ട് കൊടുത്ത ഈ മലകളിൽ 64 ഖനന പ്രദേശങ്ങളുണ്ട് എന്ന്. ഇതിനൊക്കെ എതിരെ പൊതുജന പ്രക്ഷോഭം നയിക്കുന്ന ഒരു പ്രകൃതി സംരക്ഷകനെ പരിചയപ്പെടാം.

0: നീ ഇപ്പോൾ കാണാൻ പോകുന്ന കാഴ്ച 2 കൊല്ലം മുമ്പ് നടന്നതാണ്. ആ പച്ച ജുബയിട്ട ഊശാന്താടിക്കാരനാണ് പ്രകൃതി സംരക്ഷക പ്രവർത്തകൻ. പേര് ഹരിതം ഹരി. അവന്റെ കൂടെയുള്ളത് വലിയൊരു ബിസിനസ് മാഗ്നറ്റാണ്. നാട്ടുകാരെ കാണിക്കാൻ ആ മുതലാളിക്ക് കുറെ തുണിക്കടകളുണ്ട്. ശരിക്കുള്ള കച്ചവടം കാട്ടുതടി, കല്ല്, മണ്ണ്, മണല്, കാട്ടുമൃഗങ്ങൾ, ആനക്കൊമ്പ്. അവരുടെ സംഭാഷണം കേൾക്ക്. 2 കൊല്ലം മുമ്പ് നടന്നതാ, കേൾക്ക്.
1: മുതലാളി കൃത്യമായിട്ട് പറഞ്ഞോളൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കെന്ത് കിട്ടും?
2: എടാ, ഞാൻ ഈ മലകളില് ക്വാറി തുടങ്ങാൻ പോണുണ്ട്. നീ അതിനെതിരെ ഒന്ന് സമരം ചെയ്യണം.
1: ഒറ്റയ്ക്കോ?
2: അല്ലടാ, നാട്ടുകാരെ സംഘടിപ്പിച്ച് സമരം ചെയ്യണം.
1: അപ്പൊ പിന്നെ എങ്ങനെയാ മുതലാളി ക്വാറി തുടങ്ങുക?
2: മുഴുവനും പറയട്ടടാ, സമരം തുടങ്ങിയാല് ധർണ, പിക്കറ്റിങ്, ഉപരോധം, വണ്ടി തടയല് ഒക്കെ തരം പോലെ നടന്നോട്ടെ. നിന്റെയില് കവികളൊക്കെ കാണില്ലേ, അവരെ കൊണ്ട് കവിതയൊക്കെ എഴുതിക്കണം. എന്റെ അച്ഛന്റെ പേരിലുള്ള അവാർഡൊക്കെ നമുക്ക് കൊടുക്കാം. മൊത്തത്തിൽ ഒരു ഓളം ഉണ്ടാക്കണം. എന്താ?
1: അത് പിന്നെ പഴയ പോലെ ഒന്നും അല്ല. ആൾക്കാര് സമരത്തിനൊക്കെ തുട്ട് കിട്ടിയാലേ ഇറങ്ങും എന്നുള്ള അവസ്ഥയിലാ മുതലാളി.
2: നീയും തുട്ട് കിട്ടിയാലല്ലേ ഇറങ്ങൂ. ആ എന്താ ചെലവെന്ന പറഞ്ഞാ മതി, തരാം. പക്ഷെ പറയണ പോലെ സംഗതി ഒന്ന് കളറാക്കണം.
1: അതേറ്റ് ഹരിതം ഹരിയുടെ നേതൃത്വത്തിൽ ക്വാറിയിലേക്ക് വരുന്ന വണ്ടികൾ തടയുന്നു. ഫ്ലെക്സ്, പോസ്റ്റർ, പത്രം, ചാനൽ.
2: ആ കൊള്ളാം, ഒരാഴ്ച സമരം നടക്കട്ടെ, മൊത്തം ഇളക്കി മറിക്കണം. ഒരാഴ്ച കഴിയുമ്പോ നിങ്ങൾ സമരക്കാര് ഏതെങ്കിലും വണ്ടിക്ക് കല്ലെറിയണം. കത്തിക്കാൻ ഒരു പഴയ വണ്ടി ഞാൻ ഏർപ്പാടാക്കി തരാം.
1: അയ്യോ, അപ്പൊ കേസാവില്ലേ?
2: കേസാവാനാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞേ?
1: എന്നിട്ട്
2: പോലീസ് ലാത്തി ചാർജ്?
1: അയ്യോ,
2: സമരസമിതി നേതാവ് ഹരിതം ഹരിയെ അറസ്റ്റ് ചെയ്ത് നീക്കിയപ്പോഴായിരുന്നു സമരക്കാർ അക്രമസക്തരായത്.
1: അത് കൊള്ളാം, ഞാൻ ജീപ്പില്, പുറത്ത് നിൽക്കുന്നവർക്ക് അടി. അത് ഉഷാറ്. ബാക്കി
2: പിന്നെ നിത്യമുള്ള കലാപരിപാടികളാണെന്നേ. കേസ്, അറസ്റ്റ്, കോടതി, താൻ 10 ദിവസത്ത് കിടക്കണം. ഇനി ഒരു സമരം ചെയ്യാൻ ആ നാട്ടുകാർ ആലോചിക്കാൻ പോലും പാടില്ല. അങ്ങനെ അവറ്റകളൊക്കെ ചവിട്ടി കൂട്ടണം.
1: അപ്പോ എന്നെ കാണാൻ അവര് ജയിലിലോട്ട് വന്നാലോ?
2: എടാ, കോർപ്പറേറ്റ് മുതലാളിമാരോടും ബൂർഷ്വാ മുതലാളിയുടെ പൂത്ത കാശിനോടും ഒന്നും സമരം ചെയ്ത് നിൽക്കാനുള്ള ബലം നമ്മൾക്ക് ഇല്ലാതെ പോയി എന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുകി ഒന്ന് അഭിനയിക്ക്.
1: ആദ്യ ഗഡു മാത്രമല്ല, മുഴുവൻ തുകയും നേരിട്ട്. അല്ല, ഈ അക്കൗണ്ടിലും ഇടലും ഗൂഗിൾ പേയും വേണ്ട. സകല തെണ്ടികൾക്കും നല്ല വിവരാവകാശ നിയമം വേറെയും.

0: ആ മുതലാളിയും അയാളും ഇപ്പോഴും സുഖമായി ഇരിക്കുന്നുണ്ടോ?
1: പരമസുഖം. അളിഞ്ഞ് ജീവിക്കണ എന്റെ ദുർഗന്ധം സുഗന്ധമാണെന്ന് കരുതി പരമസുഖമായി ജീവിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ നാട്ടിൽ ഓരോന്നും വരുന്നത്, ഏവരും പതിയെ പതിയെ നിശബ്ദമാവുന്നത്.
0: ഇവിടെയാണ് എന്റെയും ചോദ്യം, എവിടെയാണ് ദൈവം?
1: ഇതേ ചോദ്യം മറ്റൊരവസരത്തിൽ മറ്റൊരാൾ ചോദിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഭൂതകാലമല്ല, വർത്തമാനവുമല്ല, ഭാവികാലം.

0: എത്ര പേര്, ഇവരൊക്കെ എങ്ങനെയാ മരിച്ചത്?
1: ദൈവം പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചവരാണല്ലോ ആ കിടക്കണതൊക്കെ. കാട് വെട്ടിപ്പിടിക്കാൻ ദൈവം പറഞ്ഞു, മരങ്ങൾ മുറിച്ചു തള്ളാൻ ദൈവം പറഞ്ഞു, പുഴ മാന്തി കരയാക്കാൻ ദൈവം പറഞ്ഞു.

0: പറഞ്ഞു. കാട്ടുമൃഗങ്ങളെ വേട്ടയാടാൻ ദൈവം പറഞ്ഞു. വർഗീയ ലഹളക്ക് ഇറങ്ങാൻ ദൈവം പറഞ്ഞു. കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാൻ ദൈവം പറഞ്ഞു. സ്ത്രീകളെ വിറ്റ് വിലപേശാൻ ദൈവം പറഞ്ഞു.
1: അശോക, ഞാനും നീയുമൊക്കെ സത്യം പുലർന്നു കാണാൻ തപസ് ചെയ്യണ ഈ നാട്ടിൽ അവനല്ല, അവന്റെ അപ്പനപ്പൂപ്പന്മാർ വന്നാലും നടക്കില്ല അതൊന്നും.
2: ആശ്വാസം.
1: വർഗീയ ലഹളയൊന്നുമല്ല, അല്ലാതെ എന്തൊക്കെ കാരണങ്ങളുണ്ട് കൂട്ടമരണങ്ങൾക്ക്. ജീവിതം മടുത്ത് എന്റെ കൊമ്പിൽ കെട്ടിത്തൂങ്ങിച്ചാവാൻ വന്നവനാണ് നീ. മണം കിട്ടി നാട്ടുകാർ അറിയാതിരിക്കാൻ പരമാവധി മുകളിലെ കൊമ്പിൽ തൂങ്ങാനായിരുന്നു നിന്റെ പ്ലാൻ.
2: ആയിരുന്നു എന്നല്ല, ആണ്.
1: നമ്മൾ ഇത്രയും അടുത്ത സ്ഥിതിക്ക്.

0: ആണ് നീ. മണം കിട്ടി നാട്ടുകാർ അറിയാതിരിക്കാൻ പരമാവധി മുകളിലെ കൊമ്പിൽ തൂങ്ങാനായിരുന്നു നിന്റെ പ്ലാൻ.
1: ആയിരുന്നു എന്നല്ല, ആണ്.
0: നമ്മൾ ഇത്രയും അടുത്ത സ്ഥിതിക്ക്. അശോക, നിനക്ക് ഈ മുത്തശ്ശന്റെ കൈകളിൽ തൂങ്ങിപ്പിഴയാൻ ഇനി പറ്റുമോ?
1: ഞാൻ വേറെ മരം നോക്കിക്കോളാം.
0: വേറെ മരം കിട്ടിയില്ലെങ്കിലോ?
1: ദാ ആ മരം, എന്റെ പരിചയക്കാരനല്ലേ. അഗസ്ത്യ മലയിലേക്ക് പോകാൻ നിൽക്കണ മരം, ആ അതിൽ തൂങ്ങിക്കൊള്ളാം.
2: അശോക, ഞാൻ ഈ രാത്രി തന്നെ മലയിറങ്ങും.
0: അന്തം വിട്ട് നിൽക്കണ്ട, ഞാൻ മാത്രമേ ഉള്ളൂ നിനക്ക് തൂങ്ങാനൊരു മരം. നിനക്കാണെങ്കിൽ എന്റെ മുമ്പിൽ തൂങ്ങാൻ ഇനി മനസ്സും വരില്ല.
1: എന്തൊക്കെയാ നിങ്ങൾ ഈ പറയണ? മരങ്ങളല്ലേ ശറപറാന്ന് നിക്കണ്. ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, എന്റെ കാര്യം വിട്.
2: അശോക, അങ്ങ് പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടോ?
1: അങ്ങോ, എന്റെ പേര് വിളിച്ചാ മതി.
2: ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. അശോകൻ പുനർജന്മ പൂർവജന്മങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ?
1: സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല.
2: ദൈവം തന്ന ജീവിതം സ്വന്തമായിട്ട് കളഞ്ഞാൽ പിന്നെ അടുത്ത ജന്മം കിട്ടും വരെയും, അടുത്ത ജന്മം കിട്ടിയാൽ അവിടെയും അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണോ?
0: അശോകൻ പ്രശ്നങ്ങളെ നേരിടാൻ പറ്റാതെ തകർന്ന് തരിപ്പണമായി വന്നതാ. അതും കൂടി പറഞ്ഞാൽ ചിലപ്പോ താഴേക്ക് ചാടി തീർന്നു കളയും.
2: എന്നാ എന്റെ കൂടെ പോന്നോട്ടെ.
0: വേണ്ട, എന്റെ കൂടെ നിൽക്കട്ടെ. അവൻ കുറച്ചുകൂടിയൊക്കെ കണ്ടു പഠിക്കുമ്പോ അവനൊരു പാകമാവും.
2: ശരി.
0: കെട്ട കാഴ്ചകൾ മാത്രം കണ്ട് മനസ്സ് കൂടുതൽ കലക്കണ്ട, ചില നല്ല കാഴ്ചകൾ കൂടി കാണുമോ? അശോക, ആ കാണുന്ന വീട്ടിലെ രണ്ട് കുട്ടികൾ പഠിക്കുന്നത് കാണാം നമുക്ക്. എന്തൊരു നിഷ്കളങ്കതയോടെയാണ് നോക്കൂ.
3: ഭൂമിയുടെ പച്ചപ്പാണ് മരങ്ങൾ. മണ്ണൊലിപ്പ് തടയാൻ മരങ്ങളുടെ വേരുകൾക്കാവുന്നു.
4: ഏട്ടാ, കടലിന്ന് വെള്ളം വെയില് കൊണ്ടിട്ട് ആവിയാവും, എന്നിട്ട് പിന്നെ എങ്ങനെയാ മഴയാവണേ?
3: ഈ നീരാവി മേഘമാവും, എന്നിട്ട് കാറ്റിൽ ആകാശത്തൂടെ പോവുമ്പോ കാടിന് മുകളിലെത്തിയ മഴയാവും.
4: ഏ, അതെങ്ങനെയാ?
3: മരത്തിന്റെ ഇലയിൽനിന്നൊക്കെ വെള്ളം തണുപ്പായിട്ടിങ്ങനെ പുറത്തേക്ക് പോണുണ്ടാവും, നമ്മുടെ നിശ്വാസത്തില് മൂക്കിലെ കാറ്റ് പോലെ. ആ തണുപ്പിൽ പെട്ടതും മേഘം തണുത്ത് മഴയാവും.
4: ഓ, അങ്ങനെയാണല്ലേ.

0: എന്താ കുട്ടികളുടെ അമ്മ പരിഭ്രമിച്ച് പായണേ? എന്താ അവരുടെ അച്ഛനെ പറ്റിയത്?
1: നോക്കാം.
0: നെഞ്ചുവേദനയാ, അയാൾക്ക് എന്തോ പ്രശ്നം ഉണ്ടല്ലോ. വേറെ ആരും ഇല്ലേ വീട്ടില്?
1: ആശുപത്രി പോകേണ്ടി വരും. ആ സ്ത്രീക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, സ്വന്തം കാറുണ്ട്, നല്ല ധൈര്യമുള്ള സ്ത്രീയാണ്. പിന്നെന്താ പ്രശ്നം?
2: മോനു മോളു, അച്ഛനെന്തോ സുഖമില്ല. ഞാൻ അച്ഛനെ വണ്ടി കയറ്റട്ടെ. അപ്പോഴേക്കും നിങ്ങൾ വാതിലടച്ചിട്ട് വാ, നമുക്ക് ആശുപത്രി പോകാം.
1: അശോക, എന്തെങ്കിലും പിടികിട്ടിയോ? എന്താ നടക്കാൻ പോണതെന്ന്?
0: ഇല്ല.
1: കർമ്മ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ അത്?
0: നമ്മള് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണമെന്ന് അല്ലേ? കർമ്മഫലം നാരായണ മാഷ് പറയാറുണ്ട്, നമ്മൾ ഈ ലോകത്തിനൊരു പൂവ് കൊടുത്താൽ പൂവ് തിരികെ കിട്ടും. കല്ലാണ് എറിഞ്ഞതെങ്കിൽ പ്രകൃതിയിൽ നിന്ന് ഏറെ തിരിച്ചു കിട്ടും. അതാണ് കർമ്മ എന്നത്.

0: അതെ.
1: എന്താ ഇപ്പോ ഇനി ഇവിടെ സംഭവിക്കാൻ പോണ?
0: മനുഷ്യർ മുറിച്ചു മാറ്റിയ കാട്ടിലെ വൻമരങ്ങളുടെ കടകൾ ദ്രവിച്ചുണ്ടായ കുഴികളെല്ലാം മൂന്ന് ദിവസമായി കോരിച്ചൊരിയണ ഈ മഴയെ ശേഖരിച്ചു കഴിഞ്ഞു. ക്വാറിയായ ക്വാറിയൊക്കെ നിറഞ്ഞു കഴിഞ്ഞു. ക്വാറിയിൽ വെടിപൊട്ടുമ്പോഴുണ്ടായ മലയിലെ വിള്ളലുകളൊക്കെ വെള്ളമിറങ്ങി നിറഞ്ഞ് സ്ഫോടനത്തിന് തയ്യാറായി കഴിഞ്ഞു. പാറകൾക്ക് മുകളിലെ മണ്ണെല്ലാം ഇടിഞ്ഞിറങ്ങാൻ ഒരുങ്ങിക്കഴിഞ്ഞു.
1: അതായത്
0: ഏതാനും സമയത്തിനുള്ളിൽ നമ്മൾ കണ്ട ഒന്നും ഇനി ആ ഭൂമിയിൽ ഉണ്ടാവില്ല. മല തുരന്നവനെ മല തുരത്തും, കാട് തിന്നവനെ കാട് തിന്നും, കൂട് തകർത്തവന്റെ വീട് തകർക്കും.
1: ഉരുൾപൊട്ടൽ,
0: അങ്ങനെയാണ് മനുഷ്യനിട്ട പേര്. കെട്ട കാഴ്ചകൾ കണ്ടും കേട്ടും നന്മയുള്ള നിന്റെ ഹൃദയം ആർത്തലച്ചു പൊട്ടിയ പോലെ പ്രകൃതിക്ക് ഒരു നാൾ സഹിയാതെ ഹൃദയം പൊട്ടുന്നതിനെയാണ് ഉരുൾപൊട്ടൽ എന്ന് നിങ്ങൾ പറയുന്നത്. പ്രകൃതിക്കും ഭ്രാന്താവും എന്നറിയുക.
1: അപ്പോൾ നമ്മൾ കണ്ട ആ മരണങ്ങളൊക്കെ
0: എല്ലാം ഏതാനും സമയത്തിനുള്ളിൽ നടക്കും.
1: അപ്പോൾ നെഞ്ചുവേദന വന്ന് ആശുപത്രിയിൽ പോയ ആളോ?
0: അയാളെയും കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നൊരു നെഞ്ചുവേദനയാണത്. കഴിഞ്ഞ മഴക്കാലത്ത് കണ്ണുമിഴിക്കാത്ത നായ്ക്കുഞ്ഞുങ്ങളെ ചാക്കിലാക്കി ചതുപ്പിൽ ഉപേക്ഷിച്ചു ആ വടക്കേ ബംഗ്ലാവിലെ മുതലാളി. അയാളുടെ ഷെഡിൽ അവറ്റകൾ ശല്യമാണത്രേ. മുല കുടിക്കാൻ മാത്രമറിയുന്ന കുഞ്ഞുങ്ങളെ അമ്മയിൽ നിന്നും കട്ടെടുത്തുകൊണ്ട് കളഞ്ഞു. കാലത്ത് നടക്കാൻ പോകുമ്പോ ആ കുഞ്ഞുങ്ങളുടെ ദയനീയമായ കരച്ചിൽ കേട്ട് ഇപ്പോൾ നമ്മൾ കണ്ട നെഞ്ചുവേദനിച്ച ആൾ ആ നായ്ക്കുട്ടികളെ പെറുക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് രക്ഷിക്കാൻ നോക്കി. ഒരെണ്ണം അപ്പോഴേ മരിച്ചു. ഒന്നിന്റെ ജീവൻ രണ്ടു ദിവസം കഴിഞ്ഞു പോയി. ബാക്കി നാലിനെയും ആ കുടുംബം നോക്കി സംരക്ഷിച്ച് സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചതിനാണ് പ്രകൃതി അവരെ ഇവിടെ നിന്നും സ്ഥലം മാറ്റി രക്ഷിക്കുന്നത്. നായ്ക്കുഞ്ഞുങ്ങളെ കൊണ്ട് കളഞ്ഞ ആ വടക്കേ ബംഗ്ലാവ് ഇപ്പോ തീരും. വരാൻ പോകുന്ന കാര്യങ്ങളും കഴിഞ്ഞ കാര്യങ്ങളും കാര്യകാരണ സഹിതം തെളിച്ചമുള്ള ചിത്രങ്ങളായി കാട്ടിത്തന്നിട്ടും എന്താണ് അശോക നിന്റെ മുഖം ഇങ്ങനെ?
1: എനിക്ക് ഇപ്പോഴും ഇതൊക്കെ ചെയ്യാൻ തീരുമാനിച്ച ആ ദൈവത്തിനെ പറ്റി ഓർത്ത് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്.
0: എന്തിന്?
1: അങ്ങ് പറയുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ ഗ്രാമം മുഴുവൻ ഒലിച്ചു പോകുമെന്ന്.
0: അതെ, അതൊരു തീരുമാനമാണ്.
1: അവിടെയുള്ള എല്ലാവരും ആനയെ നാടുകടത്തിയവരോ അതിന് കൈയടിച്ചവരോ അല്ലല്ലോ. ഈ രാത്രി എല്ലാം മറന്ന് കിടന്നുറങ്ങണ അവരെല്ലാവരും മല തുരന്ന് ക്വാറി പണിതവരുമല്ല.
0: അല്ല.
1: അപ്പൊ ആരൊക്കെയോ ചെയ്യുന്ന തെറ്റുകൾക്ക് കുഞ്ഞുങ്ങൾ അടക്കമുള്ളവരെ കൊന്നു തള്ളുന്ന പ്രകൃതി നിയമത്തെ എനിക്ക് മനസ്സിലാവുന്നില്ല. ദൈവത്തിന്റെ കാട്ടുനീതിയാണത്.
0: അശോക, വേണമെങ്കിൽ ഒരു തർക്കത്തിന് നീ പറയുന്നത് ശരിയാണെന്ന് ഞാൻ സമ്മതിക്കാം.
1: കഷ്ടപ്പെട്ട് സമ്മതിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞതാണ് ശരി. അതിന് മരത്തിന്റെയോ ദൈവത്തിന്റെയോ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട.
0: ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ അശോകന് മറുപടി പറയാൻ പറ്റുമോ?
1: അറിയുന്നതാണെങ്കിൽ പറയാൻ എന്താ കുഴപ്പം?
0: ഇളങ്കോവടികളുടെ ചിലപ്പതികാരം കഥ കേട്ടിട്ടില്ലേ? ആ കഥയിൽ കോവലൻ കൊല്ലപ്പെട്ടത് എന്തിനായിരുന്നു?
1: രാജാവിന്റെ രക്തമോ മുത്തോ മറ്റോ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് പിടിച്ചതല്ലേ?
0: എന്തിനായിരുന്നു കോവലൻ ചന്തയിൽ പോയത്?
1: അത് ദാരിദ്ര്യം കാരണം. ഒരു ചിലമ്പ് വിൽക്കാൻ കൊണ്ടുപോയതല്ലേ കണ്ണകി പറഞ്ഞിട്ട്.
0: എന്നാൽ ചില കുബുദ്ധികൾ കോവലനെ പിടിച്ച് കള്ളനാക്കി. ഒടുവിൽ നിരപരാധിയായ അയാളെ കള്ളനെന്ന് മുദ്രകുത്തി രാജാവ് കൊന്നു കളഞ്ഞു. നീതിയാണോ രാജാവ് നടപ്പാക്കിയത്?
1: അല്ല.
0: പിന്നീട് രാജ്യത്ത് എന്താ സംഭവിച്ചത്?

0: താരാജൻ.
1: ആരവിടെ? ആരാണിവൾ? രാജകൊട്ടാരത്തിൽ വന്ന് ബഹളം വയ്ക്കാൻ ഇവളെ കടത്തിവിട്ടതാര്?
2: ഇനി ഈ കണ്ടകിക്ക് ലോകത്തെവിടെ പോകാനും ഉള്ളു പൊള്ളുമ്പോൾ അത് ഉറക്കെ പറയാനും രാജാവിന്റെ സമ്മതമൊന്നും വേണ്ട മഹാരാജൻ. ഞാൻ കൊടുത്തുവിട്ട എന്റെ ചിലമ്പ് വിൽക്കാൻ ശ്രമിച്ച എന്റെ കോവലനെ നിങ്ങൾ വധിച്ചല്ലേ? നിരപരാധിയുടെ ശാപം തലയ്ക്ക് വീഴുമ്പോൾ നിങ്ങളുടെ കിരീടം ഈ ശാപത്തെ തടയുമെന്ന് കരുതിയോ?
1: ഈശ്വര,
2: മഹാരാജൻ തൊട്ടുപോകരുത് എന്നെ. വാത്സല്യം തുളുമ്പുന്ന മാതൃത്വം ഇനി എനിക്ക് ആവശ്യമില്ല. എന്റെ കോവലന്റെ പ്രാണനെടുത്ത ചിലമ്പിന്റെ ഇണയും എനിക്കിനി വേണ്ട. രാജാവേ, ഈ പാവത്തിനെ കള്ളനെന്ന് പറഞ്ഞ് പീഡിപ്പിച്ച് കൊന്നതിനുള്ള ശാപമായി ഞാൻ ഈ മധുരാ നഗരത്തെ ദഹിപ്പിക്കാൻ പോകുന്നു. ശക്തിയില്ലാത്തവരുടെ ബലമാണ് പ്രാക്ക്. രാജാവേ, നീയും കണ്ടതെന്നവരും തെറ്ററിഞ്ഞിട്ടും തടയാത്തവരും അങ്ങനെ സമസ്തം അധർമ്മമാണ് ഈ മധുരാപുരി സമസ്തം കത്തിച്ചാമ്പലാവട്ടെ.

0: കത്തിയമർന്ന മധുരാപുരിയിൽ നിഷ്കളങ്കരായ എത്രയോ മനുഷ്യരും ഉണ്ടായിരുന്നിരിക്കില്ലേ അശോക? സമൂഹത്തിനൊരു ധർമ്മശരീരം വേണം. ആ ധർമ്മശരീരത്തെ കെട്ടിപ്പടുക്കേണ്ടത് ഗുരുക്കന്മാരോട് ചേർന്ന് ഭരണാധികാരിയാണ്. ഒരു ഗൃഹനാഥൻ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾക്ക് വരും തലമുറ മുഴുവൻ ദുരിതമനുഭവിക്കുന്ന എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഒരാൾ കാണിക്കുന്ന അധർമ്മം ഒരു നാടിനെ മുഴുവൻ തീരാ ദുരിതമായി ചുറ്റി വരികയും അശോക.
1: എന്നാലും
0: ഒരെന്നാലുമില്ല. എന്റെ തെക്കോട്ട് പോയ വേര് മാത്രം വിഷം വലിച്ചു കയറ്റിയാലും ഞാൻ എന്ന മരം മൊത്തം ഉണങ്ങണം അശോക. ഓരോ അവയവത്തിന്റെ പ്രവൃത്തിയും ശരീരത്തെ ബാധിച്ചിരിക്കും. പ്രകൃതി നിയമമാണത്. അശോക, നമ്മൾ മനസ്സ് മടുപ്പിക്കുന്ന കാര്യങ്ങൾ കുറേ എണ്ണം കണ്ടു. ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന കാഴ്ചകള് ഒന്ന് രണ്ടെണ്ണമല്ലേ കണ്ടുള്ളൂ. എന്നാ ദൈവത്തിന്റെ ഒരു കളി കൂടെ നീ കാണും. ദാ ആ കുടിയനെ കണ്ടോ, ഈ നാട്ടിലെ സകലർക്കും ദേഷ്യ അയാള്. പക്ഷേ ഉള്ളുകൊണ്ട് അയാളൊരു പാവ. ഇന്ന് രാവിലെ പലരും കൊടുത്ത കേസിൽ ഉച്ചയ്ക്ക് സ്റ്റേഷനിൽ പോയിരുന്നു അവൻ. പോലീസിന്റെ വാണി, നാളെ നേരം പുലരുമ്പോ ഈ നാട്ടിൽ കണ്ടുപോകരുത് എന്ന്.
1: അയാളെ തൊഴുത്തിൽ കയറി പശുവിനെ അഴിക്കണു.
0: അയാൾക്കും വേണ്ട എന്തെങ്കിലും ആനന്ദം. അയാൾ ഇന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് പറ്റാവുന്ന അത്രയും കെട്ടിയിട്ട പശുക്കളെ അഴിച്ചുവിടും. കൂട്ടിലിട്ടതും ചങ്ങലക്കിട്ടതുമായ നായ്ക്കളെയും അഴിച്ചുവിടും. നാട്ടുകാരെ പറ്റിക്കാനും പരിഭ്രമിപ്പിക്കാനുമായി സകലതിനെയും കിഴക്കേ കാട്ടിലേക്ക് ആട്ടിവിടും അയാൾ.
1: അതായത്
0: നാട്ടുകാരോടുള്ള വാശിക്ക് അവൻ ഈ ജീവികളെയൊക്കെ അഴിക്കുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്?
1: മനസ്സിലായില്ല.
0: നടക്കാൻ പോകുന്ന മലവെള്ളപ്പാച്ചിലിൽ നിന്ന് ഈ കുടിയനും ഇക്കണ്ട ജീവികളും രക്ഷപ്പെടും. അശോക, ഇനിയും നിനക്ക് മരിക്കണമെന്ന് തോന്നുന്നുണ്ടോ? അതായത് അധർമ്മമാണ് എന്ന്

0: വിജയിക്കുന്നതെന്ന് ഇപ്പോഴും തോന്നലുണ്ടോ?
1: ഇല്ല.
0: അശോക, നിന്നെ പോലുള്ളവരുടെ നെഞ്ചുനേറിയ പ്രാർത്ഥനകളാടോ ദൈവത്തിന്റെ വഴിയിലെ വെളിച്ചം. നീയൊക്കെ തോറ്റോടിയാൽ പിന്നെ ദൈവം ഇരുട്ടിൽ തപ്പില്ലേ? അശോക,
1: എന്താ?
0: ഒരു കാമുകനും കാമുകിയും രാത്രിയുടെ മറവിൽ കലിങ്കിനടിയിലുണ്ട്. ഞാൻ നിനക്ക് കാണിച്ചു തരാഞ്ഞതാ. അതിലേക്കൊന്നും ദൈവം പോലും എത്തി നോക്കിക്കൂടാ. മാത്രമല്ല, അവരെ കണ്ടാൽ നിനക്ക് നിന്റെ അഞ്ജനെ ഓർമ്മ വരും. സ്നേഹം പാപമൊന്നുമല്ല, പക്ഷേ തന്തേം തള്ളേയും അനാഥാലയത്തിലാക്കി ജീവിതം ഒറ്റയ്ക്ക് ആഘോഷിക്കാനാ അവരുടെ പദ്ധതി. ഈ പൊട്ടിയൊലിക്കല്ലേ അവരും പോകും.
1: ഒരു സംശയം ചോദിച്ചോട്ടെ? ആ മരം അഗസ്ത്യമലയിലേക്ക് പോവാന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെ?
0: ഞാനും നീയും നിൽക്കുന്ന ഈ ഒരു ഭാഗം ഒഴിച്ച് ഈ മല മുഴുവൻ കുത്തിയൊലിച്ചു പോവും. നീ ഇന്ന് ഉച്ചക്കിരുന്ന് കരഞ്ഞ ആ വീടില്ലേ, ആ വഴിക്കാണ് പാറക്കൂട്ടങ്ങൾ ആർത്തലച്ച് ചെല്ലുക. നിന്നെ രക്ഷിക്കാനാടോ ദൈവം ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച് ഇങ്ങോട്ടെത്തിച്ചത്?
1: അതെന്തിന്?
0: ഈ ലോകത്ത് നീ ജീവിച്ചിരിക്കണം എന്ന് ദൈവത്തിന് തോന്നിക്കാണും.
1: അപ്പോൾ ഇന്ന് കുന്നിറങ്ങും എന്ന് പറഞ്ഞ ആ മരം
0: കുത്തിയൊലിച്ചങ്ങെത്തും. കമ്പ് വീണെടുത്തോ വിത്ത് വീണെടുത്തോ അവനൊന്നുകൂടി മുളയ്ക്കും. നല്ല കാലം സ്വപ്നം കാണുന്നവരുടെ സ്വപ്ന വിത്തൊന്നും അങ്ങനെ പാഴാവില്ല ശോക.
1: അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്?
0: ഒന്നും വേണ്ട, കാഴ്ചകൾ കണ്ടങ്ങനെ നിൽക്കാം. അവസാനത്തെ പശുവും സ്വതന്ത്രമായി അവരും കുടിയനും കാട് കയറിയാൽ മലയിൽ ചറവൊലിച്ചു തുടങ്ങും. പിന്നെ താമസമില്ല. എന്താ നീ ആലോചിക്കുന്നത്?
1: ഞാൻ മരിക്കാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു.
0: അരുത്, ദൈവത്തോടൊന്നും ആവശ്യപ്പെടരുത്. അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ദൈവത്തിന് നിരക്കാത്തതായി ഒന്നും ചെയ്യില്ല എന്ന ഒരു തീരുമാനം മാത്രമേ നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളൂ.
1: ആ കുടിയനും മൃഗങ്ങളും കിഴക്കേ കാട് കയറി തുടങ്ങി.

പാർവതി പ്രകൃതിയുടെ ഭീകര താണ്ഡവത്തിന് മുന്നിൽ ഉറങ്ങിക്കിടന്ന ഒരു ഗ്രാമം മുഴുവൻ നിമിഷ നേരത്തിൽ അപ്രത്യക്ഷമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. സമീപ പ്രദേശത്തെ മരങ്ങളും മലകളുമെല്ലാം അങ്ങനെയൊന്നുണ്ടായിരുന്നു എന്ന തെളിവ് പോലും അവശേഷിപ്പിക്കാതെ കുത്തിയൊലിച്ച മലവെള്ളപ്പാച്ചിലിൽ നിശേഷം ഇല്ലാതായിരിക്കുകയാണ്. വരും തലമുറയ്ക്ക് ഇത്രയും ഉയരമുള്ള ഒരു ഭാഗമുണ്ടായിരുന്നു എന്നതിന് തെളിവായി ഈ ഒരു വൻവൃക്ഷവും ഞങ്ങൾ നിൽക്കുന്ന ഈ മണ്ണിട്ടയും മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത്. മലയാളക്കര ചാനലിന് വേണ്ടി ക്യാമറാമാൻ സുധീഷ് കുമാറിനോടൊപ്പം അനീഷ് ജോർജ്.

ദൈവത്തിൻ മനമാര് കണ്ടു. നാടകം സമാപിക്കുന്നു. രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ അശോകൻ, മോഹൻലാൽ, മരം എം ആർ ഗോപകുമാർ, കണ്ണകി ഭാഗ്യലക്ഷ്മി, അമ്മ സന്ധ്യ രാജേന്ദ്രൻ, മുതലാളി നന്ദു, ഹരിതം ഹരി, സാജൻ സൂര്യ, രണ്ടാമത്തെ മരം അമൽ രാജ്, രാജാവ് ഐരൂർ മോഹനൻ, മതനേതാവ് നരിയാപുരം വേണുഗോപാൽ, മതനേതാവിന്റെ ഭാര്യ മഞ്ജുശ്രീ, കുട്ടികൾ ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, ചാനൽ റിപ്പോർട്ടർ രജു കോലിയക്കോട്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. സാങ്കേതിക സഹായം വി സുരേഷ് കുമാർ. സംവിധാന സഹായം വി എൻ ദീപ, എൻ സുനിത, ബിജു കല്ലുവാതിക്കൽ.

0: അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ മൂന്നാം ദിവസമായ നാളെ രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 10:00 കഴിഞ്ഞ് 26 മിനിറ്റും 40 സെക്കൻഡും.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പുനരധിവാസം എന്ന ചിത്രത്തിനുവേണ്ടി ജി വേണുഗോപാൽ ആലപിച്ചത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ലൂയിസ് ബാങ്ക്സും ശിവമണിയും ഈണമിട്ടിരിക്കുന്നു.

വിജയ് യേശുദാസ് ആലപിച്ച ഗാനം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ.

ദൈവത്തിൻ മനമാരു കണ്ടു എന്ന നാടകത്തിന്റെ പുനഃപ്രക്ഷേപണം കേൾക്കാം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്. രചന ജയരാജ് മിത്ര. സംവിധാനം റൂബി ബാബു. പശ്ചാത്തല ശബ്ദവിന്യാസം ധീരജ് സുകുമാരൻ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ മോഹൻലാൽ, എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, നന്ദു, സന്ധ്യ രാജേന്ദ്രൻ തുടങ്ങിയവർ.

നാളെ രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കേൾക്കാം. കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. നിർവഹണ സഹായം പി നിഷ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ. ഒരു ഗാനം കൂടി കേൾക്കാം. ചിത്രം താന്തോന്നി, പാടിയത് യേശുദാസ്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, തേജ് മെർവിൻ.

ഈ ചലച്ചിത്രഗാന വിരുന്ന് ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.

0: will attend the ceremony. Indian boxers continued their dominance in the girls under 17 category semifinals at the Asian under 15 and under 17 boxing championships in Tashkent today. In the girls under 17 category, 8 boxers advanced to the finals today. However, 4 Indian boxers had to settle for bronze medals after losing their semifinal bouts today. In the boys under 15 category, India 6 boxers have advanced to the finals, while 7 others settled for bronze medals yesterday. And that is the end of this news bulletin.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 11 കഴിഞ്ഞ് 10:08. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. 102.3 മെഗാഹെഡ്സിൽ എഫ് എം ബാൻഡിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.